പ്രഭാത ഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനി കേൾക്കാം ബീന അനന്തപുരി തയ്യാറാക്കി അവതരിപ്പിക്കുന്ന പ്രഭാത ചിന്ത.

ബഹുമാനം, സ്നേഹം, അംഗീകരിക്കൽ, പ്രശംസ, അഭിനന്ദനം ഇതൊന്നും നിർബന്ധിച്ച് പിടിച്ചു വാങ്ങാനാവില്ല. എന്നാൽ അവഹേളനവും അനാദരവും അവഗണനയും നിന്ദയും നിഷ്പ്രയാസം തള്ളിക്കളയാനുള്ള മനസ്സും ധൈര്യവും ഉണ്ടാവുക എന്നത് ഒരാളുടെ പ്രത്യേക മനസ്സാന്നിധ്യമാണ്. എനിക്ക് അർഹമല്ലാത്തതൊന്നും സ്വീകരിക്കാതിരിക്കുക എന്നത് എൻ്റെ തീരുമാനം. എനിക്കെന്താണ് അർഹതപ്പെട്ടത് എന്ന് കണ്ടെത്തുകയാണ് ആദ്യം വേണ്ടത്. എന്തിനെ സ്വീകരിക്കണം, നിരാകരിക്കണം എന്നത് എൻ്റെ ആത്മവിശ്വാസമാണ്. യു കാൺ ഫോഴ്സ് സമൺ ടു റെസ്പെക്റ്റ് യു, ബട്ട് യു ക്യാൻ റിഫ്യൂസ് ടു ബി ഡിസ്റെസ്പെക്റ്റഡ്.

0: ബീന അനന്തപുരി തയ്യാറാക്കി അവതരിപ്പിച്ച പ്രഭാത ചിന്തയാണ് ഇപ്പോൾ കേട്ടത്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും മലബാർ ഡയറിയിലേക്ക് സ്വാഗതം.
1: മലബാർ ഡയറി.

0: ജനശ്രദ്ധയ്ക്കായി ചില അറിയിപ്പുകൾ.
1: മലബാർ ഡയറിയിൽ ആദ്യം ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം.

മുന്നറിയിപ്പിന് ശേഷം കാവ്യധാരയിൽ യൂസഫ് അലി കേച്ചേരിയുടെ വേദം എന്ന കവിത കേൾക്കാം. ആലാപനം നിത്യാനാഥ് കൊതേരി. തുടർന്ന് ചരിത്രപഥം വചനാമൃതം മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിക്കുന്ന പത്രവിശേഷം. 6:45 പ്രാദേശിക വാർത്തകൾ കേൾക്കാം. തുടർന്ന് 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിൽ അറിയിപ്പുകൾ, നാട്ടുവിശേഷം എന്നിവ കേൾക്കാം. 7:10 കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ കേൾക്കാം. ഇതിൽ കോളാരി നെയ്യമൃത് മഠത്തിലെ നെയ്യമൃത് വ്രതക്കാർ സംസാരിക്കുന്നു. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 7:50 പയ്യാരം പപ്പിനി. 8:00 പുത്തൻ പാട്ടുകൾ. 9:00 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിക്കുന്ന പത്രവിശേഷം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഉച്ചയ്ക്ക് 12:00 ശാസ്ത്രവീഥി. 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 12:40 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. ഉച്ചയ്ക്ക് 1:00 റേഡിയോ മലബാർ വാട്സാപ്പ് സന്ദേശ ഗാനങ്ങൾ. 2:00 അതിഥിഭാഷാ ഗാനങ്ങൾ കേൾക്കാം. വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ കേൾക്കാം. തുടർന്ന് നാടൻ പാട്ടുകൾ. 6:00 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. രാത്രി 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 വളയം. 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. 9:00 താരസ്വരം. 9:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. രാത്രി 10:00 മധുരഗീതങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: കാവ്യധാര.
1: കാവ്യധാരയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് കാവ്യധാരയിൽ യൂസഫലി കേച്ചേരിയുടെ കവിത വേദം ആലപിക്കുന്നു നിത്യാനാഥ് കൊതേരി.

0: ഇന്ന് കാവ്യധാരയിലൂടെ ശ്രോതാക്കൾ കേട്ടത് യൂസഫ് അലി കേച്ചേരിയുടെ കവിത വേദം. ആലപിച്ചത് നിത്യാനാഥ് കൊതേരി. ഇന്നത്തെ കാവ്യധാര ഇവിടെ പൂർണ്ണമാകുന്നു.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
2: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ് എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
2: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
1: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
3: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.
2: ഇന്ന് June 11. ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം June 11 വർഷത്തിലെ 162 ദിനമാണ്. June 11 നടന്ന വിവിധ ചരിത്ര സംഭവങ്ങൾ. 1580 യുവൻഡാഗറായി ബ്യൂണസയേഴ്സ് നഗരം സ്ഥാപിച്ചു. 1866 ഇപ്പോൾ അലഹബാദ് ഹൈക്കോടതി എന്നറിയപ്പെടുന്ന ആഗ്ര ഹൈക്കോടതി പ്രവർത്തനമാരംഭിച്ചു. 1901 കുക്ക് ദ്വീപുകൾ ന്യൂസിലൻഡിന്റെ ഭാഗമായി. 1935 FM പ്രക്ഷേപണത്തിന്റെ ഉപജ്ഞാതാവായ എഡ്വിൻ ആംസ്ട്രങ് ആദ്യ പൊതുപ്രദർശനം അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ വെച്ച് നടത്തി. 2007 സൈലന്റ് വാലിക്ക് ചുറ്റും ബഫർ സോൺ ഉണ്ടാക്കാനായി ഉത്തരവിറങ്ങി. നവോത്ഥാന കാലത്തെ ഇംഗ്ലീഷ് നാടകകൃത്തും കവിയും നടനുമായിരുന്ന ബെഞ്ചമിൻ ജോൺസൺ, പാരമ്പര്യ ആയുർവേദ വൈദ്യനും ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യനുമായിരുന്ന CR കേശവൻ വൈദ്യൻ, അധസ്ഥിതരുടെ ബൈബിൾ എന്നറിയപ്പെട്ടിരുന്ന മിതവാദി പത്രത്തിന്റെ സാരഥിയായിരുന്ന സി കൃഷ്ണൻ തുടങ്ങിയവരുടെ ജന്മദിനവും റഷ്യൻ വിപ്ലവത്തിലെ വിപ്ലവകാരിയായ അലക്സാണ്ടർ കെറൻസ്കിയുടെ ചരമദിനവും June 11.
3: ചരിത്രപഥം.

0: ഗോൾട്ടൺ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിംഗ്. ഡിഗ്രി, ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിംഗ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾട്ടൺ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിംഗ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411174.
1: വചനാമൃതം. ആദർശമില്ലാത്ത മനുഷ്യൻ വഴിതെറ്റിയ കപ്പൽ പോലെയാണ്. മഹാത്മാഗാന്ധി.

0: ഹലോ, നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിംഗ്, സ്ട്രോങ് അണ്ടർ ബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു. ടു വീലർ, ത്രീ വീലർ, ഫോർ വീലർ തുടങ്ങി വാഹനങ്ങൾ ഏതുമാകട്ടെ, ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു. വി കെയർ കാർ വാഷ്, കരേറ്റ, അംഗൻവാടി റോഡ്, ഉരുവച്ചാൽ. പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ഫോൺ 9207244177.
1: ഗാനം സകല വിഘ്നനാശകനാം. രചന മുയ്യം മനോജ്. സംഗീതം ഹരീഷ് നമ്പ്യാർ. പാടിയത് അഭിജിത് കൊല്ലം.

0: ദന്തരോഗ പരിഹാരത്തിനും ദന്ത സംരക്ഷണത്തിനും ഇനി ഒരേയൊരു നാമം, കെ കെ ഡെന്റൽ കെയർ. 11 വർഷത്തെ പാരമ്പര്യമുള്ള കെ കെ ഡെന്റൽ കെയറിന്റെ 2-ാമത്തെ സംരംഭം മട്ടന്നൂരിൽ ഇരിട്ടി റോഡിൽ സഹീന തിയേറ്ററിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സേവനങ്ങൾ: റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്, പല്ല് നീക്കം ചെയ്യൽ, പല്ലിന് കമ്പിയിടൽ, കമ്പിയില്ലാതെയുള്ള പല്ല് ക്രമീകരണം, കുട്ടികളുടെ ദന്തപരിചരണം, സ്ഥിരമായി ഉറപ്പിച്ചു വെക്കാവുന്ന പല്ലുകളും സെറ്റ് പല്ലുകളും, മോണരോഗ ചികിത്സ, കോസ്മെറ്റിക് മേക്ക് ഓവർ, സ്ക്രൂ ഉപയോഗിച്ചുള്ള പല്ലുറപ്പിക്കൽ അഥവാ ദന്തൽ ഇംപ്ലാന്റ്, പുറത്തു വരാത്തതും എല്ലുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതുമായ പല്ലുകൾ സർജറി വഴി നീക്കം ചെയ്യുന്നു, ഡെന്റൽ എക്സ്റേ, ടൂത്ത് വൈറ്റനിങ്. ആത്മവിശ്വാസത്തോടെ ചിരിക്കാൻ ഇനി ഞങ്ങളുണ്ട് കൂടെ. കെ കെ ഡെന്റൽ കെയർ, മേക്ക് യു സ്മൈൽ മോർ സ്പെഷ്യൽ.
1: എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
2: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
3: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
2: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
3: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
2: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
3: കോക്കനട്ട്.
2: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
3: ഫോൺ 9188951780.
0: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ, പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
4: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. സ്റ്റിച്ച് വെൽ, ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ. പത്രവിശേഷം. 23-ാം ലോകകപ്പ് ഫുട്ബോളിന് ഇന്ന് അർദ്ധരാത്രി തുടക്കം. ആദ്യ മത്സരം മെക്സിക്കോയും ദക്ഷിണാഫ്രിക്കയും തമ്മിൽ. രാജ്യത്ത് ഭരണസ്ഥിരത ഉറപ്പുവരുത്താനും സുരക്ഷ ശക്തിപ്പെടുത്താനും ആഗോളതലത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ഉയർത്താനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സാധിച്ചതായി NDA നേതാക്കൾ. തെരഞ്ഞെടുപ്പിലൂടെ പ്രധാനമന്ത്രിയായി തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം ആ പദവിയിലിരുന്ന റെക്കോർഡ് ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേരിലായ പശ്ചാത്തലത്തിൽ ഡൽഹിയിൽ ചേർന്ന യോഗത്തിലാണ് പരാമർശം. മോദി സർക്കാർ അധികാരത്തിൽ 12 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായിരുന്നു ഭാരത് മണ്ഡപത്തിൽ ചേർന്ന യോഗം. NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും ഉപമുഖ്യമന്ത്രിമാരും പങ്കെടുത്തു. നരേന്ദ്രമോദിയെ അഭിനന്ദിച്ചും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ വികസിത ഭാരതത്തിനായി പ്രവർത്തിക്കുമെന്നും NDA യോഗം പ്രമേയം പാസാക്കി. തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലേറി തുടർച്ചയായി ഏറ്റവും കൂടുതൽ ദിവസം പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തിയെന്ന നരേന്ദ്രമോദിയുടെ റെക്കോർഡ് സ്വയം പ്രഖ്യാപിത നാഴികക്കല്ലാണെന്ന് കോൺഗ്രസ് വിമർശിച്ചു. ജവഹർലാൽ നെഹ്റുവിന്റെ റെക്കോർഡ് അദ്ദേഹം മറികടന്നുവെന്ന അവകാശവാദത്തിനെതിരെയാണ് കോൺഗ്രസ് ആഞ്ഞടിച്ചത്. മണിപ്പൂരിൽ നിന്ന് കാണാതായ നാഗാ വിഭാഗത്തിൽപ്പെട്ടവരുടേതെന്ന് സംശയിക്കുന്ന 6 പേരുടെ മൃതദേഹം കണ്ടെത്തിയതായി മണിപ്പൂർ പോലീസ്. കാങ് പോപ്പി ജില്ലയിൽ സായുധ സംഘം ബന്ദികളാക്കിയെന്ന് കരുതപ്പെടുന്ന പുരുഷന്മാരുടെ മൃതദേഹ അവശിഷ്ടങ്ങളാണ് ഇന്നലെ കണ്ടെത്തിയത്. തിരിച്ചറിയാൻ കഴിയാത്ത വിധം മൃതദേഹങ്ങൾ വികൃതമാക്കിയിരുന്നു. സെൻസസ് ഡ്യൂട്ടിയുടെ പേരിൽ സംസ്ഥാനത്തെ 694 സർക്കാർ പ്രൈമറി സ്കൂളുകളിൽ പ്രഥമാധ്യാപകരില്ലാതായി എന്ന് റിപ്പോർട്ടുകൾ. May 31 വരെ പ്രഥമാധ്യാപകർ വിരമിച്ച ഒഴിവുകളിലേക്ക് സ്ഥാനക്കയറ്റം വഴി നിയമിക്കുന്ന പ്രക്രിയ തടസ്സപ്പെട്ടതോടെയാണ് ഇതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സെൻസസ് പശ്ചാത്തലത്തിൽ ഏപ്രിലിൽ സർക്കാർ ഇറക്കിയ ഉത്തരവ് പ്രകാരമാണ് സ്ഥാനക്കയറ്റത്തിനും സ്ഥലം മാറ്റത്തിനും നിരോധനം വന്നത്. തുടർച്ചയായി വിവാദങ്ങളിൽപ്പെട്ട നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തിയ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി പ്രവേശന പരീക്ഷയുടെ ഫലത്തിലും ക്രമക്കേടുകളെന്ന് ആരോപണം. പരീക്ഷ എഴുതാത്തവരുടെ ഫലം പ്രഖ്യാപിച്ചെന്നും മൂല്യനിർണയത്തിൽ കാര്യമായ പിഴവുകളുണ്ടെന്നും സാമൂഹിക മാധ്യമങ്ങളിൽ വിദ്യാർത്ഥികൾ പരാതിപ്പെട്ടു. 2026 നിഫ്റ്റ് ബിരുദ ബിരുദാനന്തര തല പരീക്ഷകളുടെ ഫലം June 3 പ്രഖ്യാപിച്ചത്. പിന്നാലെയാണ് മാർക്കിലെ അപാകം ചൂണ്ടിക്കാട്ടിയുള്ള പരാതികൾ ഉയർന്നത്. വയനാട് ജില്ലയിൽ 5 കുട്ടികൾക്ക് കൂടി ഷിഗല്ലി സ്ഥിരീകരിച്ചു. 5, 7, 8, 9, 11 വയസ്സുള്ള പെൺകുട്ടികൾക്കാണ് പുതുതായി രോഗം സ്ഥിരീകരിച്ചത്. 7-ാം തീയതി പരിശോധനയ്ക്കയച്ച സാമ്പിളുകളുടെ ഫലമാണ് പോസിറ്റീവായത്. ഇതോടെ രോഗം സ്ഥിരീകരിച്ച കുട്ടികളുടെ എണ്ണം 8. കുട്ടികളുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. ഇതുവരെ 502 പേരിലാണ് രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയത്. തമിഴ്നാട് മുഖ്യമന്ത്രിയും നടനുമായ ജോസഫ് വിജയ് നാളെ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ ദർശനം നടത്തും. സംസ്ഥാനത്ത് സ്വർണവിലയിൽ വൻ ഇടിവ്. ഇന്നലെ പവന് 3,960 രൂപ കുറഞ്ഞു. 2 തവണകളിലായി വിലയിടിഞ്ഞതോടെ പവൻ വില 1,08,360 രൂപയിൽ എത്തി. മധ്യപ്രദേശിൽ രാജ്യസഭാ സ്ഥാനാർത്ഥി മീനാക്ഷി നടരാജന്റെ നാമനിർദ്ദേശ പത്രിക തള്ളിയതിനെതിരെ കോൺഗ്രസ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചു. പത്രിക തള്ളിയത് അന്യായമാണെന്നും നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പാർട്ടി പ്രതിനിധി സംഘം കമ്മീഷൻ ആസ്ഥാനത്തെത്തി നിവേദനം നൽകി. സർക്കാർ ജീവനക്കാരുടെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ മെഡിസെപ് പുനഃപരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി V.D. സതീശൻ. ഇൻഷുറൻസ് കമ്പനിയുമായി കരാറുണ്ടാക്കിയിട്ടുള്ളതിനാൽ കാലാവധി നോക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. സർക്കാർ പുറത്തിറക്കിയ ധവളപത്രം നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് തയ്യാറാക്കിയതാണെന്ന മുൻമന്ത്രി T.M. തോമസ് ഐസക്കിന്റെ ആരോപണം തമാശയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഈ സർക്കാർ AI ടൂളുകൾ ഉപയോഗിക്കുമെന്നും അതിനുള്ള പഠനങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നടിയെ ആക്രമിച്ച് അപകീർത്തികരമായ ദൃശ്യങ്ങൾ പകർത്തിയ കേസിലെ പ്രധാന തെളിവായ മെമ്മറി കാർഡ് കോടതിയുടെ കസ്റ്റഡിയിൽ അനധികൃതമായി പരിശോധിച്ചതിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് അതിജീവിത നൽകിയ ഹർജി പരിഗണിക്കുന്നതിൽ ജസ്റ്റിസ് കൗസർ എടപ്പകത്തും പിന്മാറി. ബുധനാഴ്ച ഹർജി പരിഗണിച്ചപ്പോൾ പിന്മാറുകയാണെന്ന് അറിയിക്കുകയായിരുന്നു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന ഷുഹൈബിനെ കൊലപ്പെടുത്തിയ കേസിലെ വിചാരണ ഹൈക്കോടതി താൽക്കാലികമായി തടഞ്ഞു. വിചാരണ തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി 3-ൽ നിന്ന് മാറ്റണം എന്നാവശ്യപ്പെട്ട് 1-ാം പ്രതി ആകാശ് തില്ലങ്കേരി അടക്കമുള്ളവർ നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് G. ഗിരീഷിന്റെ ഇടക്കാല ഉത്തരവ്. വിചാരണ കോടതിയിലെ രേഖകൾ ഹാജരാക്കാൻ നിർദ്ദേശിച്ച കോടതി ഹർജി 15-ന് പരിഗണിക്കാൻ മാറ്റി. ഫ്രീഡം ഫുഡ് എന്ന പേരിൽ തടവുകാർ തയ്യാറാക്കി വിപണിയിൽ എത്തിക്കുന്ന ജയിൽ ഭക്ഷണത്തിന് വില കൂട്ടി. ചിക്കൻ ബിരിയാണിക്ക് 70 രൂപയിൽ നിന്ന് 80 വെജിറ്റബിൾ ബിരിയാണിക്ക് 45-ൽ നിന്ന് 50 റൈസിന് 40-ൽ നിന്ന് 45 രൂപയുമായാണ് വർധന. സാംസ്കാരിക സംഘടനയായ കൈരളി കലാസമിതിയുടെ ഈ വർഷത്തെ സാഹിത്യ പുരസ്കാരം എഴുത്തുകാരി സാറ ജോസഫിന്. സമഗ്ര സംഭാവന പരിഗണിച്ചാണ് പുരസ്കാരം. കേന്ദ്ര സംഗീത നാടക അക്കാദമിയുടെ 2024-2025 പുരസ്കാരങ്ങളും ഉസ്താദ് ബിസ്മില്ല ഖാൻ യുവ പുരസ്കാരങ്ങളും പ്രഖ്യാപിച്ചു. മോട്ടോർ വാഹന വകുപ്പ് ഓഫീസുകളിൽ പൊതുജനങ്ങൾക്കുള്ള പ്രവേശന സമയ നിയന്ത്രണം ഹൈക്കോടതി ശരിവച്ചു. സന്ദർശനം രാവിലെ 10 മുതൽ 1 വരെ നിജപ്പെടുത്തിയ ഗതാഗത കമ്മീഷണറുടെ സർക്കുലറിന് എതിരെ സമർപ്പിച്ച പൊതു താൽപര്യ ഹർജി കോടതി തള്ളി. ഓഫീസ് സന്ദർശന സമയം നിയന്ത്രിച്ചിട്ടുണ്ടെങ്കിലും ഓഫീസ് പ്രവർത്തന സമയമൊട്ടാകെ ഇലക്ട്രോണിക് സേവനങ്ങൾ ലഭ്യമാണെന്ന് കോടതി നിരീക്ഷിച്ചു. റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിട്ട് 1.5 വർഷം കഴിഞ്ഞിട്ടും കണ്ണൂർ ജില്ലയിലെ സർക്കാർ ആശുപത്രികളിലെ സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് 2 നിയമനത്തിൽ മെല്ലെ പോക്കെന്ന് പരാതി. 2025 നവംബർ 21 102 പേരുടെ മെയിൻ ലിസ്റ്റ് അടക്കം 217 പേരുടെ റാങ്ക് പട്ടിക നിലവിൽ വന്നത്. ഇതിൽ ഇതുവരെ നിയമനം ലഭിച്ചത് 36 പേർക്ക് മാത്രമെന്ന് റിപ്പോർട്ടുകൾ. 3 പതിറ്റാണ്ടുകാലം പോലീസ് സേനയിൽ സേവനമനുഷ്ഠിച്ച P.P. സദാനന്ദന്റെ അനുഭവക്കുറിപ്പുകളുടെ സമാഹാരമായ സത്യത്തിന്റെ സാക്ഷിയുടെ പ്രകാശനം ഇന്ന് നടക്കും. P.N. പണിക്കർ സ്മാരക ദേശീയ വായന മാസാചരണത്തിന്റെ ഭാഗമായി 19 മുതൽ ജൂലൈ 18 വരെ കണ്ണൂർ ജില്ലയിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും.

0: പ്രശ്നങ്ങളുമാണ്. വയനാട്ടിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾക്ക് കൂടി ദാരുണാന്ത്യം. തിരുനെല്ലി കാട്ടിക്കുളം പുളിമൂടുകുന്ന് മിച്ചഭൂമിയിൽ താമസിക്കുന്ന രാജുവാണ് ഇന്നലെ കാട്ടാന ആക്രമണത്തിൽ മരിച്ചത്. ജില്ലയിൽ രണ്ടാഴ്ചക്കിടെ കാട്ടാനയുടെ ആക്രമണത്തിലുണ്ടായ രണ്ടാമത്തെ മരണമാണ് ഇത്. മട്ടന്നൂർ ഉളിയിൽ കൂരൻമുക്കിൽ ബൈക്കിന് പിറകിൽ വാനിടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. ഉരുവച്ചാൽ ഇടപ്പഴശ്ശി കക്കാട്ടുപറമ്പ് അംഗൻവാടിക്ക് സമീപത്തെ ആയിഷ മൻസിലിൽ KV മൂസക്കുട്ടി ഹാജിയാണ് മരിച്ചത്. ഇന്നലെ ഉച്ചയ്ക്ക് 2:30 മട്ടന്നൂർ ഇരിട്ടി റോഡിൽ കൂരൻമുക്ക് ടൗണിലാണ് അപകടം. കൃഷിവകുപ്പിന്റെ ഫണ്ട് ഉപയോഗിച്ച് അയ്യൻകുന്ന് പഞ്ചായത്തിലെ വനാതിർത്തിയിൽ 20.5 കിലോമീറ്ററിൽ നിർമ്മിക്കുന്ന സോളാർ തൂക്കുവേലി നിർമ്മാണം 3 വർഷം പിന്നിട്ടിട്ടും പകുതി പോലും പൂർത്തിയായിട്ടില്ലെന്ന് റിപ്പോർട്ടുകൾ. 2.20 കോടിയുടെ ഫണ്ടിൽ 95 ലക്ഷം രൂപ മാത്രമാണ് വിനിയോഗിച്ചതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. നിർമ്മാണ സാമഗ്രികൾ എത്തിക്കാൻ വൈകുന്നത് നിർമ്മാണം വൈകാൻ കാരണമാകുന്നതായി വിവിധ വകുപ്പുകളുടെ അവലോകന യോഗം വിലയിരുത്തി. അതിനായി 15 എല്ലാ സൈറ്റിലും നിർമ്മാണ വസ്തുക്കൾ എത്തിക്കുമെന്നും കൂടുതൽ ആളുകളെ ഉൾപ്പെടുത്തി 22 നിർമ്മാണം പൂർത്തിയാക്കാമെന്നും കെൽ പ്രതിനിധി യോഗത്തിൽ ഉറപ്പു നൽകി. തമിഴ് ചലച്ചിത്ര താരം ഭാരതി രാജ അന്തരിച്ചു. ചെന്നൈക്കടുത്ത് നീലങ്കരയിലെ വീട്ടിൽ ഇന്നലെ രാവിലെയോടെയായിരുന്നു അന്ത്യം. സംസ്കാരം ഇന്ന് വൈകിട്ട് 3 മണിക്ക് തേനി വത്തലഗുണ്ടിലെ ഫാം ഹൗസിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ നടക്കും. കണ്ണൂർ വിമാനത്താവളത്തിൽ ബോംബ് ഭീഷണി. മുംബൈയിൽ നിന്ന് ഇന്നലെ ഉച്ചതിരിഞ്ഞ് 3:20 കണ്ണൂരിലെത്തിയ ഇൻഡിഗോ വിമാനത്തിനാണ് ഭീഷണി. ടിഷ്യൂ പേപ്പറിൽ പേനകൊണ്ട് അവ്യക്തമായി ബോംബ് എന്നെഴുതിയ കുറിപ്പ് വിമാനത്തിന്റെ ശൗചാലയത്തിലെ ചവറ്റുകുട്ടിയിൽ ജീവനക്കാരി കണ്ടെത്തുകയായിരുന്നു. ഇവർ ഉടൻ എയർ ട്രാഫിക് കൺട്രോൾ വിഭാഗത്തിൽ അറിയിച്ചു. തുടർന്ന് ലാൻഡ് ചെയ്ത വിമാനം പ്രത്യേക സ്ഥലത്തേക്ക് മാറ്റി യാത്രക്കാരെ പുറത്തിറക്കി മാറ്റി നിർത്തിയ ശേഷം ബോംബ് സ്ക്വാഡും വിമാനത്താവളത്തിലെ ഡോഗ് സ്ക്വാഡും ചേർന്ന് പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. വിമാനത്തിൽ 220 യാത്രക്കാരുണ്ടായിരുന്നു. പരിശോധന കാരണം 2 മണിക്കൂറിലധികം വൈകി 6:45 വിമാനം പുറപ്പെട്ടത്. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ നിപ ലക്ഷണങ്ങളോടെ ചികിത്സ തേടിയയാൾക്ക് പ്രാഥമിക പരിശോധനയിൽ രോഗം സ്ഥിരീകരിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ വൈറോളജി ലാബിൽ നടത്തിയ പ്രാഥമിക പരിശോധനയിലാണ് നിപ പോസിറ്റീവാണെന്ന് കണ്ടെത്തിയത്. സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കും തിങ്കളാഴ്ച മുതൽ KSRTC ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിക്കുന്ന പദ്ധതിക്ക് മന്ത്രിസഭ അംഗീകാരം നൽകി. തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്ന ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായി നടപ്പാക്കുന്ന സൗജന്യ യാത്രാ പദ്ധതിക്ക് പ്രിയദർശിനി എന്ന പേര് നൽകാനും തീരുമാനിച്ചു. പ്രായം, വരുമാനം തുടങ്ങി മാനദണ്ഡങ്ങളൊന്നുമില്ലാതെയാണ് സൗജന്യ യാത്ര അനുവദിക്കുന്നത്. ഇപ്പോൾ ഓർഡിനറി ബസ്സിൽ മാത്രമാണ് സൗജന്യം അനുവദിക്കുന്നതെങ്കിലും സാമ്പത്തിക നില മെച്ചപ്പെടുത്തിയ ശേഷം പദ്ധതിയുടെ 2ാം ഘട്ടം ആലോചിക്കും. പദ്ധതി നടപ്പാക്കുന്നതുവഴി KSRTC മാസം 65 മുതൽ 70 കോടി വരെ വരുമാന കുറവുണ്ടാകുമെന്ന് റിപ്പോർട്ടുകൾ. നിങ്ങൾ കേട്ടത് സ്റ്റിച്ചുവിൽ ബൊട്ടീക്ക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ചുവിൽ ബൊട്ടീക്ക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. ഒരൊറ്റ ചോദ്യം: നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച്വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിന് പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
2: ഇതാരാപ്പ വിളിക്കുന്നേ ഇത്രേ സമയായിട്ട്? വിളിച്ചോണ്ടിരിക്കുന്ന മനുഷ്യന്മാർക്ക് തിരക്കുള്ള സമയത്ത് ഞാൻ ഒരിക്കൽ എടുത്തിട്ടില്ലാന്ന് വെച്ചിട്ട് അപ്പാടങ്ങ് വിളിക്കാണ്ടിരിക്കുമല്ലേ വേണ്ടേ? ഹലോ ഹലോ,
3: ഇതാ

0: ആരാ?
1: ഹലോ, ഗീതയല്ലേ?
0: അതെ, എന്നേനു?
1: അല്ല, ഒരു കാര്യം നിഷിക്കാനേനുവേ.
0: എന്നാ കാര്യം? നിങ്ങൾ വേഗം പറഞ്ഞാട്ടെ, കുറെ സമയമായി വിളിച്ചോണ്ടിരിക്കുന്നു.
1: നിങ്ങളൊരു സുഹൃത്തില്ലേനു, ആ ഒരു മല്ലിക?
0: ആ,
1: നമ്മളെ ജയദേവനെ കല്യാണം കഴിച്ച മല്ലിക, കുറേ പ്രായമായിട്ട് കഴിച്ചേ.
0: ആ, മനസ്സിലായി. അല്ല, അതിനിപ്പോ എന്നാ വേണ്ടേ?
1: ഒന്നും വേണ്ടപ്പാ, അവരെടി ഇപ്പൊ പോയിനേ.
0: അവരെടി പോയിന് എന്നോട് ഏക്കണ്ടേ? അത് അവരോടല്ലോ വിൽക്കണ്ടേ.
1: അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല്, എന്റെ അനിയത്തിന്റെ ഭർത്താവിനെ ട്രെയിന് കയറ്റാൻ വേണ്ടിട്ട് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ പോയിന്.
0: റെയിൽവേ സ്റ്റേഷൻ അല്ലാണ്ട് ബസ് സ്റ്റാൻഡ് നിന്നോ തീവണ്ടി കയറ്റാൻ പോവാ? നിങ്ങൾ എന്ത് വർത്താനം പറയുന്നു?
1: നിങ്ങളിങ്ങനെ ചൂടാലപ്പാ. അന്നേരം ഞാനവിടെ മല്ലികനെയും ജയദേവനെയും കണ്ടിന്. അവരാണോന്ന് ഉറപ്പിക്കാനാ വിളിച്ചത്.
0: ഇത് പറയാനാണോ നിങ്ങൾ ഇപ്പൊ എന്നെ വിളിച്ചേ? അവരെന്താ ഭാര്യയും ഭർത്താവും അല്ലേ, ഒളിച്ചോടൊന്നും നേരിക്കൂലല്ലോ.
1: അല്ലപ്പ, നിങ്ങളെ ഭർത്താവ് ദിനേശന്റെ സുഹൃത്തല്ലേ, നിങ്ങൾക്ക് അറിയായിരിക്കും വിചാരിച്ചിട്ടാന്ന്.
0: ദിനേശന്റെ സുഹൃത്ത് തന്നെ. അവരെടിങ്ങ് പോയതായിരിക്കും, അതെന്തിനാ എന്നോട് ചോദിക്കുന്നത്?
1: അതേപ്പ, അത് ശരി തന്നെ. ശാന്ത ടീച്ചറാങ്ക് മരിച്ച്, മോളാങ്ക് കടലിൽ തുള്ളി മരിച്ച്. അവർക്ക് നിന്ന് അപ്പൊ എവിടെയും പോകുന്നതിനല്ലേ. അല്ല, എന്നാലും നിങ്ങൾക്ക് അറിയായിരിക്കൂലേ.
0: നിനക്ക് അത്രക്ക് നിർബന്ധം അങ്ങ്, നീ ഒരു കാര്യം ചെയ്യ്, 896 വിളിക്ക്.
1: ആരെ നമ്പറാ?
0: അത് ആരെ നമ്പറൊന്നും അല്ല, അത് റേഡിയോ മലബാറിന്റെ നമ്പറാണ്, 89.6.
1: അതിൽ വിളിച്ചാ കിട്ടുവാ?
0: നീ വിളിക്കൊന്നും വേണ്ട, നീ അത് വെച്ചാ മതി. അടുത്തയാഴ്ച മുതൽ നെല്ലിക്കന്റെ രണ്ടാം ഭാഗം വരുന്നുണ്ട്. 89.6 എന്ന നമ്പറിൽ നീ വെച്ചാ മതിന്ന് ഞാൻ വെക്കുന്നേ, എനക്ക് തിരക്കുണ്ട്.
1: ഓ, എന്തൊരു ഡിമാൻഡാപ്പ. ആ, ഞാനറിയോ, ഞാൻ റേഡിയോ മലബാർ കേക്കൂ. എവിടെയാന്ന് അവര് പോയെന്നു അറിയൂ? അവരെന്തിനാ പോയെന്നു അറിയൂ? ആ

0: സ്വന്തം.
1: മതി മതി മതി മതി, ഇത് മാറിപ്പോയതാവാൻ വഴിയില്ല.
0: നിനക്കെങ്ങനെ അറിയാ?
1: സൈക്കോളജി. ഒരു ഗന്ധം വരുന്നുണ്ട് സുരേഷേട്ടാ, ഒരു ഗന്ധം വരുന്നുണ്ടല്ലോ, മല്ലികപ്പൂവിൻ മധുരഗന്ധം.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിമിഷ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ നിതി ആയോഗിന്റെ 11-ാമത് ഭരണസമിതി യോഗം ഇന്ന് ന്യൂഡൽഹി. രാജ്യത്തെ റെയിൽവേ സ്റ്റേഷനുകളിൽ അഗ്നിസുരക്ഷാ ഓഡിറ്റുകൾ ആരംഭിച്ചു. കോഴിക്കോട്ട് നിപ്പ രോഗലക്ഷണങ്ങളോടെ ഒരാൾ ചികിത്സയിൽ. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് മഴ തുടരുന്നു. ഇന്ന് 3 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇന്ന് കിക്കോഫ്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ നിതി ആയോഗിന്റെ 11-ാമത് ഭരണസമിതി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. വികസിത ഭാരതം 2047 എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് മാനവ വികസനം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. പ്രായം, പ്രദേശം, ലിംഗം, സാമൂഹിക സാമ്പത്തിക പശ്ചാത്തലം എന്നിവ പരിഗണിക്കാതെ ഓരോ ഇന്ത്യക്കാരന്റെയും ക്ഷേമത്തിലും വികസനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. ഇതിനായി വിവിധ മേഖലകൾ സംബന്ധിച്ച് കൌൺസിൽ യോഗം ചർച്ച ചെയ്യും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിച്ചതിന് ലോക നേതാക്കൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിച്ചു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തെ മഹാനായ വ്യക്തിയായും റഷ്യ എല്ലാ ഇന്ത്യൻ പ്രധാനമന്ത്രിമാരുടെയും ഇതിഹാസമെന്നും വിശേഷിപ്പിച്ചു. ജർമ്മനി, കാനഡ, മലേഷ്യ, ഇറ്റലി, ഇസ്രായേൽ എന്നിവിടങ്ങളിലെ പ്രധാനമന്ത്രിമാരാണ് ആശംസ അർപ്പിച്ചവരിൽ പ്രമുഖർ. ആശംസകൾക്കും സന്ദേശങ്ങൾക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി അറിയിച്ചു. ജനങ്ങളുടെ ക്ഷേമത്തിനായി മറ്റ് രാജ്യങ്ങളുമായി പ്രധാന മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കഴിഞ്ഞ 12 വർഷത്തെ കൃത്യമായ ഭരണത്തിലൂടെ 25 കോടിയിലധികം ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കാൻ NDA ഗവൺമെന്റിന് കഴിഞ്ഞതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടന്ന NDA ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ആഗോളതലത്തിൽ വലിയ സമ്പദ് വ്യവസ്ഥകൾ പ്രതിസന്ധി നേരിടുമ്പോഴും 2025-26 വർഷത്തിൽ ഇന്ത്യ 7.7% മികച്ച വളർച്ചാ നിരക്ക് കൈവരിച്ചുവെന്നും ഇതോടെ രാജ്യം ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥകളൊന്നായി മാറിയെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടന്ന NDA യോഗത്തിൽ 35 രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നായി ആകെ 75 പ്രതിനിധികൾ പങ്കെടുത്തതായി BJP അധ്യക്ഷൻ നിതിൻ നവീൻ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിന് NDA നേതാക്കൾ നന്ദി അറിയിക്കുകയും ഈ ചരിത്ര നേട്ടം രാജ്യത്തെ 140 കോടി ജനങ്ങൾക്കും അഭിമാന നിമിഷമാണെന്ന് വ്യക്തമാക്കുകയും ചെയ്തതായി അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. നരേന്ദ്രമോദി ഗവൺമെന്റ് അഭിമാനകരമായ 12 വർഷം പൂർത്തീകരിച്ചതിന്റെ ഭാഗമായി രാജ്യവ്യാപകമായി നടത്തുന്ന സമ്പർക്കം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട്ടെ നിരവധി പ്രമുഖരെ സമ്പർക്കം ചെയ്ത് ലഘുലേഖകൾ വിതരണം ചെയ്തു. യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന് രാജ്യത്തെ റെയിൽവേ സ്റ്റേഷനുകളിൽ അഗ്നിസുരക്ഷാ ഓഡിറ്റുകൾ ആരംഭിച്ചു. നിലവിലെ അഗ്നിസുരക്ഷാ സംവിധാനങ്ങൾ വിലയിരുത്തുക, യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുക, റെയിൽവേ ആസ്തികൾ സംരക്ഷിക്കുക, മെച്ചപ്പെടുത്തൽ ആവശ്യമായ മേഖലകൾ തിരിച്ചറിയുക എന്നിവയാണ് സംരംഭത്തിലൂടെ ലക്ഷ്യമിടുന്നത്. കേന്ദ്രമന്ത്രി അശ്വനി വൈഷ്ണവ് ഇന്ന് ജയ്പൂർ സന്ദർശിക്കും. ഓൾ ഇന്ത്യ റേഡിയോ ജയ്പൂർ സന്ദർശിക്കുന്ന അദ്ദേഹം ജയ്സാൽമീർ ജില്ലയിലെ രാംഗഡിൽ 20 kW FM ട്രാൻസ്മിറ്റർ വെർച്വലായി ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ പ്രസാർഭാരതി ചെയർമാൻ പ്രസൂൺ ജോഷിയും പങ്കെടുക്കും. ജയ്പൂരിലെ മാളവ്യ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നടത്തുന്ന പരിപാടിയിലും കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ വികസിത് ഭാരത് സങ്കല്പ സമ്മേളനത്തിലും അദ്ദേഹം പങ്കെടുക്കും. കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം 2024-25 വർഷങ്ങളിലെ കേന്ദ്ര സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പുകളും അക്കാദമി അവാർഡുകളും ഉസ്താദ് ബിസ്മില്ല ഖാൻ യുവ പുരസ്കാരങ്ങളും പ്രഖ്യാപിച്ചു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ സംഗീതം, നൃത്തം, നാടകം, നാടോടി, ഗോത്രകലകൾ, പാവകളി തുടങ്ങിയ മേഖലകളിലെ 108 പ്രമുഖ കലാകാരന്മാരെയാണ് അക്കാദമി അവാർഡുകൾക്കായി തിരഞ്ഞെടുത്തത്. 106 യുവ കലാകാരന്മാർ ഉസ്താദ് ബിസ്മില്ല ഖാൻ യുവ പുരസ്കാരത്തിനും അർഹരായി. രാഷ്ട്രപതി പങ്കെടുക്കുന്ന പ്രത്യേക ചടങ്ങിൽ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 12 വർഷത്തിനിടെ സബ്കാ സാത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്നീ ദർശനങ്ങളാൽ ഇന്ത്യ ശ്രദ്ധേയ പരിവർത്തനങ്ങൾക്കാണ് വിധേയമായത്. ഈ കാലയളവിൽ പാവപ്പെട്ടവർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനുമായി മോദി ഗവൺമെന്റ് നിരവധി മുൻനിര സംരംഭങ്ങൾ നടപ്പാക്കി. കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കിയ പദ്ധതികളെക്കുറിച്ച് ആകാശവാണി തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട്.
2: പാവപ്പെട്ടവർക്ക് ഭവനം എന്നതാണ് നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ പ്രധാന ശ്രദ്ധാകേന്ദ്രം. പ്രധാനമന്ത്രി ആവാസ് യോജന, ഗ്രാമീൺ പദ്ധതി പ്രകാരം ഗ്രാമപ്രദേശങ്ങളിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്കായി 4 കോടിയിലധികം വീടുകൾ സംസ്ഥാനങ്ങൾക്ക് അനുവദിച്ചിട്ടുണ്ട്. ഭക്ഷ്യസുരക്ഷാ മേഖലയിൽ പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജനയിൽ രാജ്യത്തുടനീളം 81 കോടിയിലധികം ഗുണഭോക്താക്കൾക്ക് സൌജന്യ ഭക്ഷ്യധാന്യങ്ങൾ നൽകുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ പൊതുജനാരോഗ്യ പദ്ധതിയായ ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ദുർബല കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപയുടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്നു. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ 10 കോടി 82 ലക്ഷം ഗുണഭോക്താക്കൾക്ക് പണരഹിത ചികിത്സ ലഭിച്ചു. പ്രധാനമന്ത്രി ഉജ്ജൽ യോജനയിൽ 10 കോടി 55 ലക്ഷത്തിലധികം സ്ത്രീകൾക്ക് സൌജന്യ LPG ഗ്യാസ് കണക്ഷനുകൾ നൽകി. പ്രധാനമന്ത്രി സ്വനിധിയിൽ ഉൾപ്പെടുത്തി ഇതുവരെ 1 കോടി 12 ലക്ഷത്തിലധികം വായ്പകൾ തെരുവ് കച്ചവടക്കാർക്ക് വിതരണം ചെയ്തു.
1: നിപ രോഗലക്ഷണങ്ങളോടെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുണ്ടായിരുന്നയാളെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇദ്ദേഹത്തെ ഐസൊലേഷൻ വാർഡിൽ പ്രത്യേക നിരീക്ഷണത്തിലാക്കി. കോഴിക്കോട് നടത്തിയ സ്രവ പരിശോധനാ ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണത്തിന് സാമ്പിൾ പൂനെയിലെ ദേശീയ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചു. കോഴിക്കോട്ടെ നിപ ബാധയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിൽ ഇല്ലെന്ന് മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. രോഗിയുമായി സമ്പർക്കം പുലർത്തിയവരുടെല്ലാം ക്വാറന്റൈനിൽ പോകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്ഥിതിഗതികൾ വിലയിരുത്തുവാൻ ഇന്ന് ഉന്നതതല അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ടെന്ന് മന്ത്രി അറിയിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിപ ഐസൊലേഷൻ വാർഡ് പ്രവർത്തിക്കുന്നതിനാൽ രോഗ നിയന്ത്രണത്തിന്റെയും സുരക്ഷയുടെയും ഭാഗമായി പേവാട് മേഖലയിലും പരിസര പ്രദേശങ്ങളിലും ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. സാവിത്രിദേവി സാബു ബ്ലോക്കിലേക്ക് പോകുന്ന പ്രവേശന കവാടം അടച്ചിട്ടിരിക്കുന്നതിനാൽ ജീവനക്കാരും രോഗികളും ഉൾപ്പെടെ എല്ലാവരും അനുവദിച്ച മറ്റ് വഴികൾ ഉപയോഗിച്ച് മാത്രം പ്രവേശിക്കേണ്ടതാണെന്ന് അധികൃതർ അറിയിച്ചു. ഡിസ്ചാർജ് ചെയ്യുന്ന രോഗികൾ ആശുപത്രിയുടെ മെയിൻ ഗേറ്റ് വഴി പുറത്തുപോകേണ്ടതാണ്. വയനാട് നെന്മേനി പഞ്ചായത്തിൽ ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ രോഗവ്യാപനം തടയുന്നതിന് മുൻകരുതൽ നടപടി എന്ന നിലയിൽ നെന്മേനി, അമ്പലവയൽ, നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്തുകൾ, ബത്തേരി മുനിസിപ്പാലിറ്റി എന്നിവിടങ്ങളിലെ സ്കൂളുകൾ, അംഗനവാടികൾ, മദ്രസകൾ, കോച്ചിംഗ് സെന്ററുകൾ, ട്യൂഷൻ സെന്ററുകൾ, പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഈ മാസം 14 വരെ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര

0: കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് അതിശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, പാലക്കാട്, മലപ്പുറം ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മണിക്കൂറിൽ 40 കിലോമീറ്റർ മുതൽ 60 കിലോമീറ്റർ വരെ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇന്ന് കിക്കോഫ്. ചരിത്രത്തിലാദ്യമായി 48 ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റിന് അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങൾ സംയുക്തമായാണ് ആതിഥേയത്വം വഹിക്കുന്നത്. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 10:30 ഉദ്ഘാടന ചടങ്ങ് ആരംഭിക്കുക. ആദ്യ പോരാട്ടത്തിൽ ആതിഥേയരായ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടും. വിശദാംശങ്ങളുമായി സുരേഷ് എടപ്പാൾ.
1: 4 വർഷത്തെ ഇടവേളയ്ക്ക് വിരാമമിട്ട് ലോകം മണിക്കൂറുകൾക്കകം കാൽപന്ത് മഹോത്സവത്തിന്റെ ആരവങ്ങളിൽ മുഖരിതമാവുകയാണ്. ലോക ഫുട്ബോളിന്റെ പുതിയ രാജാവിനെ കണ്ടെത്താൻ ട്രയോണ്ട പന്തിന്റെ പ്രയാണത്തിന് ഇന്ന് രാത്രി മെക്സിക്കോ സിറ്റിയിൽ തുടക്കമാകും. 48 ടീമുകൾ, 12 ഗ്രൂപ്പുകൾ, 1248 താരങ്ങൾ, 16 നഗരങ്ങളിലായി 104 മത്സരങ്ങൾ, ഒരു ജേതാവിനെ തേടി 39 ദിവസത്തെ തീപാറും പോരാട്ടങ്ങൾ. ജൂലൈ 19 ലോക ഫുട്ബോളിന്റെ പുതിയ കിരീടാവകാശി നിശ്ചയിക്കാനുള്ള കലാശ പോരാട്ടം.
0: പുതുതലമുറയിൽ നിന്നും ആശയങ്ങൾ ഉൾക്കൊണ്ട് ഭരണനിർവഹണം നടത്താനായി കണ്ണൂരിൽ കളം ഇന്ററാക്റ്റീവ് പ്ലാറ്റ്ഫോമിന് തുടക്കമായി. ജില്ലാ കളക്ടർ പി വിഷ്ണുരാജിന്റെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. കണ്ണൂരിൽ നിന്ന് കെ ഒ ശശിധരൻ.
2: നിരന്തരം ആശയവിനിമയത്തിലൂടെ വിദ്യാർത്ഥികളിൽ ആത്മവിശ്വാസം വളർത്തുക, അവരിൽ നിന്ന് ഏറ്റവും പുതിയ ആശയങ്ങൾ സ്വീകരിക്കുക, വെല്ലുവിളികളെ നേരിടാനുള്ള ധൈര്യം പകരുക എന്നിവയാണ് കളം ഇന്ററാക്റ്റീവ് പ്ലാറ്റ്ഫോമിലൂടെ ലക്ഷ്യമിടുന്നത്. ലഹരി ഉപയോഗം, ലൈംഗിക അതിക്രമങ്ങൾ, ഫോൺ അഡിക്ഷൻ തുടങ്ങിയ പ്രശ്നങ്ങളെക്കുറിച്ച് വിദ്യാർത്ഥികളിൽ അവബോധം സൃഷ്ടിക്കാനും ലക്ഷ്യമിടുന്നു. ഇതിന്റെ ഭാഗമായി വിവിധ സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികളുമായി കളക്ടർ നടത്തുന്ന സംവാദത്തിന് തുടക്കമായി. പ്രശ്നങ്ങളിൽപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് സഹായവും പരിഹാരവും ലഭ്യമാക്കുന്നതിനായി വിവിധ ഹെൽപ്പ് ലൈൻ സേവനങ്ങളെയും പിന്തുണാ സംവിധാനങ്ങളെയും പരിചയപ്പെടുത്തുന്നുണ്ട്.
0: പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ നിതി ആയോഗിന്റെ 11th ഭരണസമിതി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ. രാജ്യത്തെ റെയിൽവേ സ്റ്റേഷനുകളിൽ അഗ്നിസുരക്ഷാ ഓഡിറ്റുകൾ ആരംഭിച്ചു. കോഴിക്കോട്ട് നിപ രോഗലക്ഷണങ്ങളോടെ ഒരാൾ ചികിത്സയിൽ. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് മഴ തുടരുന്നു. ഇന്ന് 3 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇന്ന് കിക്കോഫ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
3: ആകാശവാണി സംപ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചിക നിധി ഝാ. അഥ വാർത്താഃ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്യ നവദെഹ്ല്യാഹ രാഷ്ട്രപതി ഭവനസ്യ സാംസ്കൃതിക കേന്ദ്രേ നീതി ആയോഗസ്യ ഏകാദശേ ശാഷി പരിഷദോപവേശനേ അധ്യക്ഷതാം വിധാസ്യതി. വികസിത ഭാരതായ പ്രധാനമന്ത്രിണഃ ടീം ഇന്ത്യ ഇതി സങ്കല്പാനുഗുണം അസ്യ വർഷസ്യ മുഖ്യ വിഷയോ വികസിത ഭാരതം @2047 ഇത്യസ്യ കൃതെ സമാവേശി മാനവ വികാസഃ. Inclusive Human Development for Vikasit Bharat @2047 iti asti. Vishayoyam Ayu Kshetra Linga Samajika Arthika Prishti Bhumikayaha Bhedam Vinaiva Pratyekam Bharatiyasya Kalyanaya Vikasaya Cha Kendri Krito Vartate. Upaveshane Asmin Asya Lakshasya Praptaye Drishtim Sametya Deshasya Pratyekam Nagarikam Prati Asya Sudridha Mapana Yogya Parinameshu Parivartanasya Vishaye Gabhiram Manthanam Bhavishyati. Asmin Mahatvapurne Upaveshane Samaveshi Manava Vikasa Prarupasya Vishaye Charcham Kartum Sarve Mukhyamantrinaha Kendra Shashita Pradeshanam Uprajyapalaha Cha Ekatritaha Bhavishyanti. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശ്വാസിതവാൻ യത് ദേശസ്യ ചത്വാരിംശദധികൈകശത കോടി നാഗരികാണാം ആകാംക്ഷാഃ നിശ്ചപ്രചം പൂരയിഷ്യന്തേ. തേന സമുദീരിതം യത് രാഷ്ട്രീയ ജനതാന്ത്രിക ഗഠബന്ധന ദലം സദൈവ രാഷ്ട്രസ്യ വിശ്വാസം സുദൃഢം കൃതവത് അസ്തി. അത്രാവധേയം യത് ശ്രീമോദി ഗതരാത്രൌ നവദെഹ്ല്യാഃ ഭാരത മണ്ഡപേ ആയോജിതം NDA സമ്മേളനം സംബോധിതവാൻ. പ്രധാനമന്ത്രിണാ ഭണിതം യത് ദേശസ്യ പ്രത്യേകമപി നാഗരികഃ വികസിത ഭാരതസ്യ സ്വപ്നേന പൂരിതോ വർത്തതേ. ഏഷഃ സ്വപ്നഃ ഇദാനീം കസ്യാപി ഏകസ്യ വ്യക്തി വിശേഷസ്യ പ്രശാസനസ്യ വാ രാജനീതിക ദലസ്യ പരിധൌ സീമിതോ നൈവാസ്തി.
4: ആ ദേശ് കാ ഹർ നാഗരിക് വികസിത ഭാരത്

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ ജനസമക്ഷം ശ്രോതാക്കളുടെ ശ്രദ്ധയ്ക്ക്. AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിലേക്ക് സ്നേഹസ്വാഗതം. ജനസമക്ഷത്തിലാദ്യം തദ്ദേശീയ അറിയിപ്പുകൾ കേൾക്കാം. അസാപ് കേരള മെഡിക്കൽ സെക്രട്ടറി കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 6 മാസ ദൈർഘ്യമുള്ള ഈ കോഴ്സിൽ ആശുപത്രി ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, രോഗി രജിസ്ട്രേഷൻ, മെഡിക്കൽ റെക്കോർഡുകൾ കൈകാര്യം ചെയ്യൽ, ഡോക്യുമെന്റേഷൻ, ആശുപത്രി സോഫ്റ്റ്വെയർ ഉപയോഗം, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് തുടങ്ങിയ മേഖലകളിൽ പരിശീലനം നൽകും. തലശ്ശേരി മലബാർ ക്യാൻസർ സെന്ററിലാണ് ക്ലാസുകളും പരിശീലനവും. ബിരുദധാരികൾക്ക് അപേക്ഷിക്കാം. 10 സീറ്റുകൾ മാത്രമുള്ളതിനാൽ ആദ്യം രജിസ്റ്റർ ചെയ്യുന്നവർക്ക് മുൻഗണന ലഭിക്കും. വിശദവിവരങ്ങൾക്ക് 9495 9997 41, വെബ്സൈറ്റ് www.asapkerala.gov.in. ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ പയ്യന്നൂർ ക്യാമ്പസിൽ വിവിധ 4 വർഷ ബിരുദ പ്രോഗ്രാമുകളിലേക്ക് ഓൺലൈനായി അപേക്ഷ ക്ഷണിച്ചു. സംസ്കൃതം, സാഹിത്യം, മലയാളം, BSW എന്നിവയാണ് കോഴ്സുകൾ. ഓൺലൈനായി ഈ മാസം 15 വരെ അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്കും പ്രോസ്പെക്ട്സിനും ഓൺലൈനായി അപേക്ഷിക്കാനും www.ssus.ac.in സന്ദർശിക്കാം. June 27-28 തീയതികളിൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന അധ്യാപകർക്കായുള്ള സ്പെഷ്യൽ കേറ്റററ്റ് പരീക്ഷ July 11-12 തീയതികളിലേക്ക് മാറ്റി. പാലയാട് ക്യാമ്പസിലെ ഹിസ്റ്ററി വിഭാഗത്തിൽ MA ഹിസ്റ്ററി കോഴ്സിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. ഈ മാസം 13-ാം തീയതി വൈകിട്ട് 5 മണി വരെയാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി. തദ്ദേശീയ അറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം

0: നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി കേൾക്കാം തൊഴിൽ അറിയിപ്പുകൾ. തലശ്ശേരി കേന്ദ്രീയ വിദ്യാലയത്തിൽ വൊക്കേഷണൽ ഇൻസ്ട്രക്ടർ നിയമനം നടത്തുന്നു. അഭിമുഖം ഈ മാസം 12 രാവിലെ 9 സ്കൂളിൽ വെച്ച് നടക്കും. വിശദവിവരങ്ങൾക്ക് 0492346512. വെബ്സൈറ്റ് www.talasheri.kvs.ac.in. കൂത്തുപറമ്പ് കണ്ണവം ഗവൺമെന്റ് LP സ്കൂളിൽ LPST അഭിമുഖം നാളെ രാവിലെ 10 നടക്കും. കൊയ്യം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗം സീനിയർ ഇംഗ്ലീഷ് അഭിമുഖം നാളെ രാവിലെ 10:30 നടക്കും. വിശദവിവരങ്ങൾക്ക് 9446630083. നമ്പർ ഒരിക്കൽ കൂടി 9446630083. മട്ടന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മെഡിക്കൽ ലാബ് ടെക്നീഷ്യൻ, നേഴ്സ്, ഫാർമസി അസിസ്റ്റന്റ്, അഡ്മിനിസ്ട്രേഷൻ ട്രെയിനി എന്നീ വിഭാഗങ്ങളിലേക്ക് ജീവനക്കാരെ ആവശ്യമുണ്ട്. താൽപ്പര്യമുള്ളവർ 8281816433 അല്ലെങ്കിൽ 0490244742 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. തൊഴിൽ അറിയിപ്പുകളാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്.
0: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി കേൾക്കാം നാട്ടുവിശേഷം. കൂടാളി ഗ്രാമപഞ്ചായത്ത് ദുരന്ത നിവാരണ സന്നദ്ധ സേനാ പരിശീലനം മറ്റന്നാൾ ഉച്ചയ്ക്ക് 2 പഞ്ചായത്ത് ഹാളിൽ നടക്കും. പഞ്ചായത്ത് പ്രസിഡന്റ് ഇ സജീവൻ ഉദ്ഘാടനം ചെയ്യും. ഓരോ വാർഡിൽ നിന്നും 3 സന്നദ്ധ പ്രവർത്തകർ പങ്കെടുക്കണം. ഇരിട്ടി JCIയും 10 ലാംഗ്വേജ് അക്കാദമിയും ചേർന്ന് ഇരിട്ടിയിൽ ജപ്പാൻ കരിയർ സെമിനാർ സംഘടിപ്പിക്കും. നാളെ രാവിലെ 10 ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടക്കുന്ന സെമിനാർ നഗരസഭാധ്യക്ഷൻ വി വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്യും. വളപട്ടണം കളരിവാതുക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ പെരുംകളിയാട്ടം ഈ മാസം 14 നടക്കും. രാവിലെ 6:15 7:15 മധ്യേ കലശം നിറയ്ക്കൽ, ഉച്ചയ്ക്ക് 1 കളരിപ്പയറ്റ്, വൈകിട്ട് 3:30 ഭഗവതിയുടെ തിരുമുടി നിവരും, 6:30 തിരുമുടി ഇറക്കും. സംഘശക്തി കൊടിയേരിയുടെ നീന്തൽ പരിശീലനം കല്ലിൽ താഴ കുനിയിൽ കുളക്കടവിൽ ഈ മാസം 14 ആരംഭിക്കും. പരിപാടി ശ്രീ കാരായി രാജൻ MLA ഉദ്ഘാടനം ചെയ്യും. വിശദവിവരങ്ങൾക്ക് 8547777595 അല്ലെങ്കിൽ 9447648574. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നാട്ടുവിശേഷം.
0: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ,
4: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
3: 24 പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
4: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ. ഫോൺ 0497276200.
5: ഹലോ, നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിംഗ്, സ്ട്രോങ് അണ്ടർബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു. 2-വീലർ, 3-വീലർ, 4-വീലർ തുടങ്ങി വാഹനങ്ങൾ ഏതുമാകട്ടെ, ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു. വി കെയർ കാർ വാഷ്, കരേറ്റ, അംഗൻവാടി റോഡ്, ഉരുവച്ചാൽ. പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ഫോൺ 9207244177.
6: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
7: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
6: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
7: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
6: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
7: കോക്കനട്ട്.
6: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
7: ഫോൺ 9188951780. എസ്കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീസ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000. 9446242000. എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
8: കൊട്ടും പാട്ടും ഒന്നായി ചേരും താളം, ലയം, ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM. ഇത് കേൾവിയുടെ വസന്തം.
9: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
10: ആശംസകളോടെ ശ്രീ കൊട്ടിയൂർ ദേവസ്വം.
11: കൊട്ടിയൂർ ശങ്കര കൈതൊഴാമീശ്വര.
10: പശ്ചിമഘട്ടത്തിന്റെ ഹരിത പശ്ചാത്തലത്തിൽ പ്രകൃതി മനോഹാരിതയുടെ തീർത്ഥഘട്ടം ശ്രീ കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം. കൈലാസശൈലാധിനാഥന്റെ അനുഗ്രഹവർഷവുമായി ഒഴുകിയെത്തുന്ന ബാവലിപ്പുഴയെ പ്രദക്ഷിണ വഴിയാക്കുന്ന യാഗഭൂമി. കാടും മലയും മഴയും പുഴയും സംഗമിക്കുന്ന അപൂർവ തീർത്ഥാടനം കൊട്ടിയൂർ വൈശാഖോത്സവം. ദക്ഷയാഗഭൂമിയുടെ പരിശുദ്ധി കാത്തുരക്ഷിച്ചുകൊണ്ട് ഭക്തജനങ്ങൾക്ക് തീർത്ഥാടന സായൂജ്യം പകർന്നു നൽകുവാൻ സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് ശ്രീ കൊട്ടിയൂർ ദേവസ്വം. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിനെത്തിച്ചേരുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും കൊട്ടിയൂർ ദേവസ്വത്തിന്റെ ഹൃദ്യമായ ഉത്സവാശംസകൾ.

0: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
1: ദക്ഷിണ കാശിയ കൊട്ടിയൂർ വാണിടും ദക്ഷമദാന്തത്ത ഭഞ്ജക.
2: ഇപ്പോൾ സംസാരിക്കുന്നു കോളാരി നെയ്യമൃത് മഠത്തിലെ നെയ്യമൃത് വ്രതക്കാർ.
3: പുറക്കണ്ടിയിൽ ബാലകൃഷ്ണൻ നമ്പ്യാർ മഠത്തിലെ കാർണറാണ്. ഞങ്ങളുടെ മഠത്തിലെ കാർണർ എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രായമുള്ളവരാണ് കാർണറായിട്ട് അംഗീകരിക്കുക. അത് മുൻകാല പരിചയമില്ല. ഏറ്റവും പ്രായമുള്ള ആരാണ് വരുന്നത് അവരെ കാർണറായിട്ട് അംഗീകരിക്കും. നമ്മളെ മഠം ഏകദേശം 1913 തുടങ്ങിയതാണ് എന്നാണ് ഓർമ്മ. അതുമുതൽ തുടങ്ങിയതാണ്. ചെറിയ മഠമായിരുന്നു ഇത്. ഇപ്പോൾ ഒരു 10 വർഷമായിട്ട് നമ്മളെല്ലാം വന്നതിൻ്റെ ശേഷമാണ് കൂട്ടായ്മ പൊതുജനങ്ങളെ സംഘാടത്തോടെ. പക്ഷെ നമ്മൾ മുൻപന്തിയിലേക്കാൻ ആൾ വേണ്ടേ. അത് നമ്മളെ മുൻപന്തിയിൽ നിന്ന് മഠം 2 പ്രാവശ്യം പൊളിച്ചെടുത്തു. ഇപ്പോൾ തോടിൻ്റെ ഭിത്തി 1.5 ലക്ഷം രൂപ ചിലവിൽ നമ്മൾ കെട്ടി സംരക്ഷിച്ച് ഇവിടെ ഇപ്പോൾ അടുത്തൊരു പൂങ്കോട്ടുകാണുണ്ട്. നിങ്ങൾക്ക് അറിയാതിരിക്കും, ചിലപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് നിയമനം നിന്നാൽ അവിടത്തേക്കാണ് കുളിക്കാൻ പോവുക രാവിലെയും വൈകുന്നേരവും. ഇന്ന് തൊട്ടടുത്ത് മേലെ വീട്ട് ക്ഷേത്രം, അതിൻ്റെ ഒരു വഴിയായിട്ടാണ് താവഴി പോലെയാണ് ഇത് വരിക. ഇടക്കാലത്ത് നമ്മളിത് മുടങ്ങിപ്പോയിരുന്നു, നെയ്യമൃതത്തിന് ആളില്ലാതെ. പിന്നീട് നമ്മൾ എല്ലാവരും സഹകരിച്ച് ഇതുവരെ ഇപ്പോഴല്ലേ 10-25 വർഷമായിട്ട് ഇതുവരെ മുടങ്ങില്ല. ഞാൻ സർവീസിലുള്ളൊരു വ്യക്തിയായിരുന്നു. ഞാൻ 2012 വിരമിച്ചതിന് ശേഷമാണ് 1 വർഷം പോലും മുടങ്ങാതെ നിൽക്കാൻ തുടങ്ങി. കാരണം നമ്മളെ ലീവിൻ്റെ പ്രശ്നം കൊണ്ട് നമുക്ക് ഈ സമയത്ത് വിചാരിച്ച പോലെ കിട്ടില്ലല്ലോ. കഠിന വ്രതങ്ങളാണ് ഇതിനുള്ളത്. 14 ദിവസം ആദ്യത്തെ പ്രാഥമിക വ്രതമാണ്. അന്ന് വീട്ടിൽ വെച്ചിട്ട് അമ്മമാരടിച്ച് തെളിച്ച് കഞ്ഞി തരും. കഞ്ഞിയാണ് കഴിക്കുക ഉച്ചയ്ക്ക്. പിന്നെ രാത്രി എന്തെങ്കിലും ഭക്ഷണങ്ങൾ. പിന്നെ 7 ദിവസം നമ്മളെ കഠിനവ്രതമാണ്. നമ്മൾ സ്വയം പാകം ചെയ്ത് കഴിക്കണം. അത് ഒരാളും നമ്മളെ തൊടാൻ പാടില്ല. വീട്ടിലെ കുട്ടികൾ തൊട്ടാൽ പോലും അന്നേരം കുളിക്കണം. അവർ ഭക്ഷണം തൊട്ടിട്ടെങ്കിൽ ആ ഭക്ഷണം പിന്നെ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ വളരെ കൃത്യമായിട്ട് ഒരു ദിവസം ഒരു 5-6 ചിലപ്പോൾ 10 വരെ കുളി കഴിഞ്ഞ ദിവസമുണ്ട്. ടൗണിൽ പോയി വന്നാൽ കുളിക്കണം, എവിടെ പോയാലും വന്നാലും കുളിക്കണം. പിന്നെ അതിനുശേഷം നമ്മൾ മഠത്തിൽ കയറും. അത് 1000 നാളിലാന്ന് കയറുക. ചില വർഷങ്ങളിൽ 7 ദിവസം കിട്ടും, ചില ദിവസം നക്ഷത്രം പോരാന്നല്ലോ. ഇപ്രാവശ്യം 6 ദിവസം എന്നുള്ളത്. മഠത്തിൽ കയറിയാൽ പിന്നെ നമ്മൾ കലശം കുളിച്ച് കഴിഞ്ഞാൽ ഒരാളും തൊടാൻ പാടില്ല. ഇപ്പം നിങ്ങൾ പോലും തൊട്ട് പോയാൽ നമ്മൾ നമ്പൂതിരിനെ കൊണ്ടുവന്നിട്ട് കലശം കുളിക്കണം. അതുവരെ ഈ തൊട്ടയാൾക്ക് മാത്രമല്ല, ബാക്കിയുള്ളവരും ഒന്നും കഴിക്കാൻ പാടില്ല. ബാക്കിയുള്ളവരും നമ്മൾ കുളിച്ച് കലശം കുളിച്ച് കഴിയുന്നവർ ഒരാളും ഒരു ഭക്ഷണം കഴിക്കാനും പാടില്ല. അതുകൊണ്ട് വളരെ ചിട്ടയോടുകൂടി വളരെ ശ്രദ്ധയോടുകൂടി നിൽക്കൽ. പിന്നെ 2 ദിവസം നിഴൽക്കൂടൽ എന്ന് പറഞ്ഞൊരു കർമ്മം ചെയ്യുന്നുണ്ട് നമ്മൾ. ബാക്കിയുള്ളവരൊക്കെ വ്യത്യസ്തമായിട്ടാണ് നമ്മളെ ആചാരം. നമ്മളതിന് വളരെ മാറ്റം ധരിച്ച് നമുക്ക് മാറ്റി കിട്ടുന്ന വളരെ കുറച്ച് മടങ്ങൾ അതൊന്ന് നമ്മൾ വന്നു ഇല്ലാന്ന് തന്നെ പറയാമല്ലോ. ഒട്ടും സ്ഥലത്തും നമുക്ക് മാറ്റി തരുന്നവരാണ് ഇപ്പോൾ ഇവർ വന്നത്. അവർ മാറ്റി തരും, അതേ നമ്മൾ വസ്ത്രം ധരിക്കും. പിന്നെ ധരിച്ച് നമ്മൾ നിഴൽക്കൂടൽ കർമ്മം വെച്ചാൽ ബാക്കിയുള്ള മടങ്ങളെ പോലെയല്ല. നമ്മൾ അടുപ്പിൽ മേലേറ്റ് കൂട്ടും. അടുപ്പിൽ ഒരിക്കും തുടങ്ങിയാൽ പിന്നെ വെണ്ണീർ വരില്ല. നമ്മളെ വെണ്ണീർ അങ്ങനെ ഉണ്ടാവുകയില്ല. വയ്യ, നമ്മൾ അടുത്ത വർഷം ഇത് വൃത്തിയാക്കും. പക്ഷെ ഒരിക്കലും ഇതെന്നറിയില്ല. കാരണം ദിവസം ഒരു 10-250 ആൾക്ക് ഭക്ഷണം വെക്കും. ഇതേപോലെ തന്നെ രാത്രിയും കൊടുക്കും ഭക്ഷണം. രാവിലെ വരുന്നേക്കും കൊടുക്കും. രാവിലെ കുറച്ചാളുണ്ടാവും. എന്നാലും അടുപ്പിൽ എത്ര വരെ കത്തിച്ചാലും ഒരിക്കലും അറിയില്ല. അതൊരു അത്ഭുതമാണ്. അങ്ങനെയാണ് നമ്മുടെ നിഴൽക്കൂടൽ കർമ്മത്തിന് നമ്മൾ പിന്നെ തുള്ളി ഉറഞ്ഞ് തുള്ളുന്നവരുണ്ടാവും. അവർ തീ കൈകൊണ്ട് വാരിട്ട് ഇങ്ങനെ വാരിക്കൊണ്ട് വിടും. അങ്ങനത്തെ എല്ലാം ചടങ്ങുണ്ട്. അതുകൊണ്ട് ഈ നിഴൽക്കൂടൽ കർമ്മം കാണാൻ പല സ്ഥലത്തുനിന്നും ആൾ വരുത്തുന്നുണ്ട് പുറത്തുനിന്ന്.

0: നമ്മൾ നാരുവത്തൽ ചടങ്ങുണ്ട്. നാര് ഇവിടെ ഒന്നും കിട്ടൂല. നമ്മൾ മലപ്പുറം പ്രദേശങ്ങളിൽ മാത്രം കാണുന്നൊരു വെണ്ണമരം എന്ന് പറഞ്ഞവരുണ്ട്, എനിക്കറിയാമെന്നറിയില്ല. അത് കൊത്തിക്കൊണ്ടുവന്നിട്ട് അത് നമ്മൾ നല്ലോണം ചൂടാക്കണം തീയിട്ടിട്ട്, എന്നിട്ട് വേണം അത് പൊളിച്ചെടുക്കാൻ. അത് പൊളിച്ചെടുത്തിട്ട് ഒരു പുളിയിൽ തന്നെ കുറേ നാരുണ്ട്, ചെറിയ ചെറിയ. എന്നിട്ട് അത് ചെറുങ്ങനെ ചെറുങ്ങനെ നൂറ് പോലെ അതിൽ നിന്ന് വേർതിരിച്ചെടുത്ത് ഇതാദ്യം അടിച്ചു ഒതുക്കിയിട്ട് ഉണക്കണം, എന്നാലേ കിട്ടും. അക്കാരാന്ന് പിരിക്കുക. പണ്ട് കാലങ്ങളിൽ ആനേനെ കെട്ടുന്ന കാര്യതായിരുന്നു എന്ന് പറയുന്നു. ഒരാൾക്കും പൊട്ടിക്കാൻ കഴിയില്ല. വളരെ ചെറിയ ഇതേ കനത്തിലുണ്ടായാലും ഒരാൾക്കും പൊട്ടിക്കാൻ കഴിയില്ല. അത്രയും ശക്തിയുള്ള നാരാണ് ഇവിടെ നാര്. അതിനെ കൊണ്ടാണ് നമ്മളെ കെട്ടുക. പോകുന്നതിൻ്റെ തലേദിവസം രാവിലെ ഭക്ഷണം കഴിക്കാതെ കുളിച്ചു വന്ന് നെയ് നിറച്ച് കെട്ടിയിട്ട് എല്ലാവരും ഭക്ഷണം കഴിക്കും. എന്നിട്ടാണ് നമ്മൾ ഇത് കെട്ടുന്നത്, മുരടെ കെട്ടുന്നത്. അങ്ങനെ നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് കാൽനടയായിട്ടാണ് ഇവർ ഇവിടുന്ന് പോവുക. ഏകദേശം രാവിലെ 6 മണിക്ക് പുറപ്പെട്ട, വൈകുന്നേരം 4 മണി, 4:30 അവിടെ എത്തി. സുമാർ 40 കിലോമീറ്റർ അധികം. അതങ്ങനെ നമ്മളെ ആചാര രീതികൾ അങ്ങനെയാണ്. നെയ്യാട്ടം കഴിയുന്നവരെ നമ്മൾ ഒരുവിധത്തിലും അശുദ്ധിയാകാൻ പാടില്ല. അഥവാ എന്തെങ്കിലും പറ്റിയാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്രാഹ്മണനെ കൊണ്ടുവന്ന് കർമ്മങ്ങൾ ചെയ്ത് കലശം കുളിക്കണം. എന്നാൽ മാത്രമേ നമുക്കകത്ത് കയറാനും കഴിയും, അകത്തുള്ളവർക്ക് ഭക്ഷണം കഴിക്കാനും കഴിയും, അല്ലേ കഴിക്കില്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ ചിട്ടയോടെ നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ ഒരുപാട് അതിനേക്കാളും അനുഭവ സമ്പത്തുള്ള നിയമതേറി മഠത്തിലുണ്ട്. പ്രായം ഇതും പോയിട്ട് വരികയുള്ളെ. പക്ഷേ ഞാൻ പ്രായത്തിൻ്റെ അനുസരിച്ചുകൊണ്ട് മാത്രമേ ഞാൻ കാരണവർ. എന്നാലും ഭഗവാൻ എത്തിച്ചിട്ട് ആ കൊറോണ കാലം ഒഴികെ ഒരു ദിവസം ഒന്നും മുടങ്ങിപ്പോയിട്ടില്ല. 2012 ശേഷം ഇവിടെ രണ്ടാം കാരണവർ ടി ഒ ബാലൻ എന്ന പേര് രണ്ടാം കാരണവരാണ്. മൂന്നാം കാരണവർ
1: പിന്നെ
0: രാമചന്ദ്രൻ വേറെ വീട്ടിൽ നിന്നായിരുന്നു ഓറാന്ന്. അങ്ങനെ മൂന്ന് കാരണവന്മാരാണ് ഉണ്ടാവുക. പിന്നെ അടുത്ത് നാല് രാമചന്ദ്രൻ നമ്പ്യാർ പറഞ്ഞു, 4 ഹരിദാസ്, പിന്നെ കാരാട്ട് ബാബു. ഇപ്രാവശ്യം 11 നേരമാണ്. 18 ആൾക്കാർ നമ്മളുണ്ടാവില്ല. 18-20 ഉണ്ടാവും. ഇപ്രാവശ്യം കുറച്ച് കുറവാണ്. കാരണം ഇത് കഠിന വ്രതമുണ്ട്. ചെറിയ കുട്ടികൾ 16 വയസ്സ് മുതൽ നിൽക്കുക. ചെറിയ കുട്ടികൾ ഈ രംഗത്തേക്ക് കടന്നു വരാൻ കുറച്ച് മടിക്കുന്നുണ്ട്. ഇപ്രാവശ്യം നമ്മൾ പരമാവധി ആൾക്കാരുടെ സംഘം അടുത്തതിന് മുതൽ കൂട്ടാൻ്റെ പരിപാടി ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇതിലെന്താണെന്ന് വെച്ചാൽ, കാര്യമായിട്ട് പറയാനുള്ള, ഇതിലെന്തെങ്കിലും നമ്മുടെ സമുദായം അല്ലാതെ അതിലെന്തെങ്കിലും ബന്ധപ്പെട്ട വേറെ ആൾക്കാർക്ക് ഇരുവന്തിന് ആ വീട്ടുകാർ നിൽക്കാൻ പറ്റില്ല. അങ്ങനെ ആരെങ്കിലും നിന്നതായിട്ട് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ മഠത്തിനെ വിലക്കിക്കളിയും അവർ. അതിനെ നമ്മളെ മഠത്തിന് ആടാൻ പറ്റില്ല. അതുകൊണ്ട് ഇതെല്ലാം നോക്കിയിട്ട് വേണം. ഇന്നത്തെ കാലത്ത് അത് വളരെ വിഷമമുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ഒട്ടുമൊക്കെ വീടുകളിൽ നിങ്ങൾക്കറിയാലോ അവരവസ്ഥയല്ലേ. എന്നാലും പരമാവധി ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്. 11 പേര് ഉള്ളത്. രാജേഷ് ഇടവന, പിന്നെ രാജേഷ് കാനാടൻ, ജിത്തു കെവി, പിന്നെ ബാലൻ സി, രഞ്ജിത്ത്, ഇങ്ങനെ ഏകദേശം 11 പേരാണ് ഇപ്രാവശ്യം ഉള്ളത്. പരമാവധി ഒത്തൊരുമിച്ച് ഒരു പ്രശ്നം, നമ്മളെ ഒരു വീട്ടിൽ എങ്ങനെയാണോ അതിലും ഭയങ്കരമായിട്ടുള്ള ആത്മാർത്ഥതയോടിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. കാരണം നമുക്ക് ഇതിൽ നിന്ന് പോകുമ്പോൾ തന്നെ ഭയങ്കര ഒരു വേദനയായിരിക്കും. എല്ലാവരും പിരിഞ്ഞു
1: പോകും.
0: ഇപ്പോഴത്തെ ജനങ്ങൾ നല്ല സഹകരണം നമുക്ക്. ഇപ്പോഴത്തന്നെ ചില ജനങ്ങൾ കുറച്ച് ദിവസം കൂടി വേണമായിരുന്നു എന്ന് പറയുന്ന ആൾക്കാരുള്ളത്. നമ്മൾ ഒരാൾക്കും ഭക്ഷണം കൊടുക്കാണ്ട് മുടങ്ങാറില്ല. ചിലപ്പോൾ ലേശം കുറഞ്ഞു പോകും. കാരണം ആൾക്കാർ അനവധി ഉണ്ടെങ്കിൽ നമ്മൾ കണക്ക് ഒരു കണക്കില്ലല്ലോ വെക്കുന്നതിന്. നമ്മൾ സുമാർ ഇത്ര ആൾ വരും, 150 ആൾ വരും, അല്ലെങ്കിൽ 150 ആൾ വരും എന്നുള്ള ഭക്ഷണം. പക്ഷേ അതെല്ലാവർക്കും എത്തിക്കും ലേശം കുറഞ്ഞു പോയാൽ. നാട്ടുകാർ നല്ല സഹായം നമ്മളോട്. പുറത്തുനിന്നുള്ള ആൾ നമ്മളൊന്ന് അരിയെല്ലാം എല്ലാവരും കൊണ്ടുത്തരും. ചക്ക് കണക്കിന് ആൾ കൊണ്ടുത്തരും, സാധനങ്ങൾ കൊണ്ടുത്തരും. പിന്നെ ചെറിയ നമ്മൾ ചില ഉണ്ടാവും 10-25 രൂപ നമ്മൾ, അതും പൈസ വരും. അത് നമ്മൾ കയ്യിൽ നിന്ന് എടുക്കാൻ പരമാവധി ആളെ സഹകരിക്കുക എന്നല്ല നമ്മുടെ ഉദ്ദേശം.

0: ബാബു ബേബി കൊള്ളാരി. ഞാൻ കുറേ കൊല്ലമായി നെയ്യാവർത്തിന് വേണ്ടി നിൽക്കുന്നു. ഒരു കൊല്ലം കാരണവരായിട്ട് നിന്ന് ബാക്കിയെല്ലാം കുറച്ച് അങ്ങനെ അങ്ങനെ കുറേ കാലം നമ്മളായി. ഇപ്പോൾ കുറേ ആൾ 10-15-20 ആളായിട്ട് കൂടി കൂടി നിൽക്കുന്നുണ്ട്. പിന്നെ കുറേ കൊല്ലമായി ഭക്ഷണമല്ല ഇങ്ങനെ വെക്കുന്നു. എല്ലാവരും പറഞ്ഞ നല്ല അഭിപ്രായം നിങ്ങളാണ് പറയുന്നത്. അങ്ങനെ ഓരോ കാര്യങ്ങളാണ് പ്രേതത്തിൻ്റെ. നമ്മൾ പറക്കം തുടങ്ങിയിട്ടാകുമ്പോൾ 10-14 ദിവസം ഇങ്ങനെ അടിച്ചളിച്ച് കഴിഞ്ഞ് പറഞ്ഞിട്ട് വെക്കാനുണ്ട്. അതിന് ശേഷം നമ്മൾ ഇപ്രാവശ്യം 6 ദിവസം വറവപ്പ്, പിന്നെ 6 ദിവസം മടത്തൽ, അങ്ങനെയെല്ലാം കൂടി 1 മാസത്തോളം വ്രതം ഏറ്റു പിടിക്കും. ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾ ഉച്ചക്ക് കഞ്ഞി, പുഴുക്ക്, പെരക്ക്, പപ്പടം, ചക്ക, പിന്നെ തേങ്ങാപ്പൂള്, ഇതെല്ലാം കാക്കും. എല്ലാവർക്കും ഭക്ഷണമായിട്ട് അടിപൊളിയായിട്ട് കൊടുക്കും. സ്വന്തമായിട്ട് നമ്മൾ തേങ്ങ ഇതെല്ലാം ആക്കിയിട്ട് നമ്മൾ അരച്ചിട്ട് തന്നെ വെക്കലാന്ന്. പുറത്തുനിന്ന് അങ്ങനെ ഒന്നും ആക്കിയിട്ട് പൊടികളൊന്നും പൊടിക്കൂല, ഒന്നുമില്ല അങ്ങനെ എന്തെയ്യുന്നു. പിന്നെ രാത്രി അതുപോലെ ചോറും പ്രഥമനും ബാക്കിയിലെ കറികളെല്ലാം സാമ്പാർ, എലിശ്ശേരി, പൊട്ടെല്ലാം അല്ലാക്കും. എല്ലാം അധികം പ്രഥമനും പൽപ്പായസം എല്ലാം ഉണ്ടാവും. പ്രഥമം നിറച്ചാലും വരുന്നുണ്ട്, അല്ല അങ്ങനെയൊക്കെയുള്ള ഉണ്ട്. സന്തോഷമായിട്ട്
1: കോളാരി നെയ്യമൃത് മഠത്തിലെ നെയ്യമൃത് വ്രതക്കാർ സംസാരിക്കുകയായിരുന്നു ഇതുവരെ. തുടർഭാഗം അടുത്ത ദിവസം.

0: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ് ഇനി തിരക്കോട് തിരക്കാണല്ലോ.
1: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
0: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
1: യെസ്
0: യെസ്, നമ്മുടെ ലിങ്ക്.

0: ഇരുന്നോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച് വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
1: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
0: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836,
1: 9447371836,
0: 8078502836. ദന്തരോഗ പരിഹാരത്തിനും ദന്ത സംരക്ഷണത്തിനും ഇനി ഒരേ ഒരു നാമം, കെ കെ ഡെന്റൽ കെയർ. 11 വർഷത്തെ പാരമ്പര്യമുള്ള കെ കെ ഡെന്റൽ കെയറിന്റെ രണ്ടാമത്തെ സംരംഭം മട്ടന്നൂരിൽ ഇരിട്ടി റോഡിൽ സഹീന തിയേറ്ററിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സേവനങ്ങൾ: റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്, പല്ല് നീക്കം ചെയ്യൽ, പല്ലിന് കമ്പിയിടൽ, കമ്പിയില്ലാതെയുള്ള പല്ല് ക്രമീകരണം, കുട്ടികളുടെ ദന്തപരിചരണം, സ്ഥിരമായി ഉറപ്പിച്ചു വെക്കാവുന്ന പല്ലുകളും സെറ്റ് പല്ലുകളും, മോണരോഗ ചികിത്സ, കോസ്മെറ്റിക് മേക്ക് ഓവർ, സ്ക്രൂ ഉപയോഗിച്ചുള്ള പല്ലുറപ്പിക്കൽ അഥവാ ദന്തൽ ഇംപ്ലാന്റ്, പുറത്തു വരാത്തതും എല്ലുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന പല്ലുകൾ സർജറി വഴി നീക്കം ചെയ്യുന്നു, ഡെന്റൽ എക്സ്റേ, ടൂത്ത് വൈറ്റനിങ്. ആത്മവിശ്വാസത്തോടെ ചിരിക്കാൻ ഇനി ഞങ്ങളുണ്ട് കൂടെ. കെ കെ ഡെന്റൽ കെയർ, മേക്ക് യു സ്മൈൽ മോർ സ്പെഷ്യൽ. സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
2: ഇനി 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. നീതി ആയോഗിന്റെ 11-ാമത് ഭരണസമിതി യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അധ്യക്ഷത വഹിക്കും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ബൾഗേറിയ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപ്രധാന പങ്കാളിത്തം ശക്തിപ്പെടുത്താൻ ധാരണ. യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി രാജ്യവ്യാപകമായി റെയിൽവേ സ്റ്റേഷനുകളിൽ അഗ്നിസുരക്ഷാ ഓഡിറ്റുകൾ ആരംഭിച്ച് ഇന്ത്യൻ റെയിൽവേ. കോഴിക്കോട് നിപ രോഗലക്ഷണങ്ങളോടെ ഒരാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സാഹചര്യത്തിൽ ജാഗ്രത കർശനമാക്കി. സ്ഥിതിഗതികൾ വിലയിരുത്താൻ മന്ത്രി കെ മുരളീധരന്റെ നേതൃത്വത്തിൽ ഇന്ന് അടിയന്തര ഉന്നതതല യോഗം. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കായികപ്രേമികളുടെ കാത്തിരിപ്പിന് വിരാമമിട്ട് ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇന്ന് കിക്കോഫ്. വാർത്തകൾ വിശദമായി. ഇന്ന് ന്യൂഡൽഹിയിൽ നടക്കുന്ന നീതി ആയോഗിന്റെ 11-ാമത് ഭരണസമിതി യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷത വഹിക്കും. വികസിത ഭാരതം 2047-നായി എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മാനവ വികസനം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. പ്രായം, പ്രദേശം, ലിംഗം, സാമൂഹിക സാമ്പത്തിക പശ്ചാത്തലം എന്നിവ പരിഗണിക്കാതെ ഓരോ ഇന്ത്യക്കാരന്റെയും ക്ഷേമത്തിലും വികസനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. ഇതിനായുള്ള വിവിധ മേഖലകൾ സംബന്ധിച്ച് കൌൺസിൽ യോഗം ചർച്ച ചെയ്യും. രാജ്യത്തെ 140 കോടി ജനങ്ങളുടെ അഭിലാഷങ്ങൾ നിറവേറ്റുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ കോൺക്ലേവിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. എൻഡിഎ സർക്കാരിന്റെ 12 വർഷത്തെ ഭരണം രാജ്യത്തെ 25 കോടിയിലധികം ജനങ്ങളെ ദാരിദ്ര്യമുക്തമാക്കാൻ സഹായിച്ചതായി അദ്ദേഹം പറഞ്ഞു.
1: വികസിത് ഭാരത് കാ സപ്ന അബ് കിസി ഏക വ്യക്തി കാ നഹീ രഹാ, കിസി സർക്കാർ കാ നഹീ രഹാ, കിസി ദൽ കാ നഹീ രഹാ. ദേശ് കേ ജൻ ജൻ കാ സപ്ന ബൻ ചുകാ ഹൈ, സങ്കൽപ്പ ബൻ ചുകാ ഹൈ. ഔർ ഇസ് സപ്നേ കി പൂർത്തി കേ ലിയേ ഹമേ അപ്നാ ഹർ പൽ സമർപ്പിത് കർനാ ഹൈ.

0: ഏറ്റവും കൂടുതൽ കാലം രാജ്യം ഭരിച്ച തെരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രി എന്ന നേട്ടം കൈവരിച്ചതിന് അഭിനന്ദനം അറിയിച്ച ലോക നേതാക്കൾക്ക് നന്ദി അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി, മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം, ജർമ്മൻ ഫെഡറൽ ചാൻസലർ ഫ്രെഡറിക് മെർസ്, കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു തുടങ്ങി ആശംസ അറിയിച്ച എല്ലാ നേതാക്കൾക്കും നന്ദി അറിയിക്കുന്നതായി അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്നലെ സോഫിയയിൽ ബൾഗേറിയ പ്രധാനമന്ത്രി റുമേൻ റാദേവുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയുടെ ശക്തമായ ഉഭയകക്ഷി ബന്ധങ്ങൾ, ഇന്ത്യ ബൾഗേറിയ തന്ത്രപരമായ പങ്കാളിത്തം തുടങ്ങിയവ ചർച്ച ചെയ്തു. വ്യാപാരം, നിക്ഷേപം, ഫാർമ, സെമി കണ്ടക്ടറുകൾ, AI എന്നിവ ഉൾപ്പെടെയുള്ള മേഖലയിൽ സഹകരണം ആഴത്തിലാക്കുന്നതിനെക്കുറിച്ചും ചർച്ച ചെയ്തതായി ശ്രീ ജയശങ്കർ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കുൽത്താരന്ത സംഭാഷണങ്ങളുടെ 14-ാമത് പതിപ്പിൽ പങ്കെടുക്കാൻ അദ്ദേഹം ഇന്ന് ഫിൻലാൻഡിലെത്തും. സാംസ്കാരിക മന്ത്രാലയം 2024-2025 വർഷങ്ങളിലെ സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പ്, സംഗീത നാടക അക്കാദമി പുരസ്കാരങ്ങൾ, ഉസ്താദ് ബിസ്മില്ലാ ഖാൻ യുവ പുരസ്കാരം എന്നിവ പ്രഖ്യാപിച്ചു. പുരസ്കാരത്തിനായി സംഗീതം, നൃത്തം, നാടകം എന്നിവയുൾപ്പെടെ വിവിധ മേഖലകളിൽ നിന്നുള്ള 108 കലാകാരന്മാരെ തിരഞ്ഞെടുത്തു. ഫെലോഷിപ്പും അവാർഡുകളും പ്രത്യേക ചടങ്ങിൽ രാഷ്ട്രപതി സമ്മാനിക്കും. കഴിഞ്ഞ 12 വർഷത്തിനിടെ NDA സർക്കാരിന്റെ ഭരണത്തിന് കീഴിൽ രാജ്യത്ത് ശ്രദ്ധേയമായ പരിവർത്തനമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ കാലയളവിൽ ദരിദ്രരുടെയും കർഷകരുടെയും സ്ത്രീകളുടെയും യുവാക്കളുടെയും ക്ഷേമത്തിനും ശാക്തീകരണത്തിനുമായി സർക്കാർ നിരവധി സംരംഭങ്ങൾ നടപ്പിലാക്കി. ദരിദ്രരുടെ ക്ഷേമത്തിനും സാമൂഹിക സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനും വലിയ പ്രാധാന്യമാണ് നൽകിയിരിക്കുന്നത്. പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ പ്രകാരം ഗ്രാമപ്രദേശങ്ങളിലെ സാമ്പത്തികമായ ദുർബലരായ കുടുംബങ്ങൾക്കായി 4 കോടിയിലധികം വീടുകൾ അനുവദിച്ചിട്ടുണ്ട്. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന പ്രകാരം രാജ്യത്തുടനീളമുള്ള 81 കോടിയിലധികം ഗുണഭോക്താക്കൾക്ക് സർക്കാർ സൌജന്യ ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ കോഴിക്കോട് നിപ്പ രോഗലക്ഷണങ്ങളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച വ്യക്തിയുടെ സാമ്പിൾ പരിശോധനയ്ക്കായി പൂനെയിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചു. രോഗിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റി. കോഴിക്കോട് നടന്ന RT-PCR പരിശോധനാ ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണത്തിനായാണ് സാമ്പിൾ പൂനെയിൽ അയച്ചത്. സംസ്ഥാനത്ത് ജാഗ്രത ശക്തമാക്കിയിട്ടുണ്ട്. സ്ഥിതിഗതികൾ വിലയിരുത്താൻ മന്ത്രി കെ മുരളീധരൻ ഇന്ന് അടിയന്തര ഉന്നതതല യോഗം വിളിച്ചിട്ടുണ്ട്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് അധികൃതർ വ്യക്തമാക്കി. രോഗിയുമായി സമ്പർക്കം പുലർത്തിയവരോടെല്ലാം ക്വാറന്റൈനിൽ പോകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്നും, ഇടുക്കി, എറണാകുളം, കോട്ടയം ജില്ലകളിൽ നാളെയും ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കായിക ലോകം ആവേശത്തോടെ കാത്തിരിക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് മണിക്കൂറുകൾക്കപ്പുറം കിക്കോഫ്. ചരിത്രത്തിലാദ്യമായി 48 ടീമുകൾ പങ്കെടുക്കുന്ന ഇത്തവണത്തെ ടൂർണമെന്റിന് അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങൾ സംയുക്തമായാണ് ആതിഥേയത്വം വഹിക്കുന്നത്. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 10:30 ആരംഭിക്കുന്ന ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായ കലാപരിപാടികൾ 3 രാജ്യങ്ങളിലുമായി നടക്കും. മെക്സിക്കോയിലെ ചരിത്രപ്രസിദ്ധമായ എസ്റ്റാഡിയോ എസ്റ്റെക്ക സ്റ്റേഡിയത്തിൽ രാത്രി 12:30 ആരംഭിക്കുന്ന ആദ്യ പോരാട്ടത്തിൽ ആതിഥേയരായ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടും. ഒരു റിപ്പോർട്ട്.
2: മാനവികതയുടെ ജീവമായി നിറച്ചൊരു കാൽപന്ത് ഭൂഖണ്ഡാതിരുകൾ ഭേദിച്ചു പായുമ്പോൾ സംഘർഷങ്ങൾ നിറഞ്ഞ ലോകത്തിന് ഇനി പോരാട്ടങ്ങളുടെ വസന്തകാലം. ഓർമ്മകളുടെ ചരിത്രം തിരുത്താൻ പുതിയൊരു പോർമുഖം ഇന്ന് അർദ്ധരാത്രി തുറക്കുന്നു. 39 ദിവസം നീളുന്ന യുദ്ധം. July 19 ന്യൂയോർക്കിലെ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ കലാശ പോരാട്ടത്തിൽ ലോകം കീഴടക്കുന്നതാരാകും. കിരീടം നിലനിർത്തും വിജയാവർത്തനത്തിന് ഫ്രാൻസോ, റെക്കോർഡ് ഭേദിക്കാൻ ബ്രസീലോ, അതോ വീണ്ടും വിസ്മയമായി സ്പെയിനോ? ചോദ്യങ്ങൾ അനവധിയാണ്. സ്വപ്നങ്ങൾക്ക് പല നിറമാണ്. ചിന്തകൾ ഒരേയൊരു പന്തിലേക്കാണ്. പല കോടി മനം കവരാൻ, 100 കളം പിടിക്കാൻ, ഒരേയൊരു കപ്പടിക്കാൻ അവരെത്തുന്നു. മെസ്സി എന്ന മെഷിഹയ്ക്കും ഒരേയൊരു റൊണാൾഡോയ്ക്കും പ്രിയപ്പെട്ട നെയ്മറിനും ഇത് അവസാന ലോകകപ്പാകാം. പക്ഷേ ഈ പന്തിന്റെ പ്രയാണം നിലയ്ക്കുന്നതേയില്ല. ഗോൾവലകൾ വരവേൽക്കുന്നു. കിലിയൻ എംബാപ്പയെ, ലാമിൻ യമാലിനെ, പുതിയ താരോദയങ്ങളെ, ആഫ്രിക്കൻ കരുത്തന്മാരെയും യൂറോപ്യൻ യൂറോപ്യൻ വമ്പന്മാരെയും ലാറ്റിനമേരിക്കൻ ചാരുതയെയും ലോകം നെഞ്ചിലേറ്റുമ്പോൾ ഏഷ്യൻ അത്ഭുതങ്ങളെയും കളിക്കളം കാത്തിരിക്കുന്നു. ഒന്നിനേക്കാൾ മറ്റൊന്ന് മെച്ചം, വാശിയേറിയ പോരാട്ടങ്ങൾ പുൽപ്പരപ്പുകൾക്ക് തീപിടിപ്പിക്കുമ്പോൾ ഉറപ്പാണ് ഈ ലോകകപ്പ് നമ്മുടെയെല്ലാം ഉറക്കം കെടുത്തും. കാത്തിരുന്നു കാണാം ആര് ലോകം ഭരിക്കുമെന്ന്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഫിഫ ലോകകപ്പിനോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കും ഫുട്ബോൾ ആരാധകർക്കുമായി പ്രത്യേക ഓഫർ പ്രഖ്യാപിച്ച് സപ്ലൈകോ. 11 ശബരി ഉൽപ്പന്നങ്ങൾക്ക് ആകർഷകമായ വിലക്കിഴിവുകൾ ആയിരിക്കും സപ്ലൈകോ സോക്കർ ഇലവനിലൂടെ ജൂൺ 15 മുതൽ നൽകുക. യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി സുപ്രധാന ചുവടുവയ്പുമായി ഇന്ത്യൻ റെയിൽവേ. ഇതിന്റെ ഭാഗമായി രാജ്യവ്യാപകമായി റെയിൽവേ സ്റ്റേഷനുകളിൽ അഗ്നിസുരക്ഷാ ഓഡിറ്റുകൾ ആരംഭിച്ചു. ഒരു റിപ്പോർട്ട്.
2: റെയിൽവേ സ്റ്റേഷനുകളിൽ നിലവിലുള്ള അഗ്നിസുരക്ഷാ സംവിധാനങ്ങൾ വിലയിരുത്തുക, യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുക തുടങ്ങിയവയാണ് അഗ്നിസുരക്ഷാ ഓഡിറ്റുകൾ പ്രധാനമായും ലക്ഷ്യമിടുന്നത്. സ്റ്റേഷൻ കെട്ടിടങ്ങൾ, ഇലക്ട്രിക്കൽ ഇൻസ്റ്റലേഷനുകൾ, എയർ കണ്ടീഷനിംഗ്, വെന്റിലേഷൻ സംവിധാനങ്ങൾ, എമർജൻസി എക്സിറ്റുകൾ, അഗ്നിശമന ഉപകരണങ്ങൾ എന്നിവയുൾപ്പെടെ എല്ലാ നിർണായക സുരക്ഷാടിസ്ഥാന സൌകര്യങ്ങളും ഓഡിറ്റിൽ ഉൾപ്പെടുത്തുമെന്ന് റെയിൽവേ മന്ത്രാലയം അറിയിച്ചു. തീപിടുത്തങ്ങൾ ഉൾപ്പെടെയുള്ള അടിയന്തര സാഹചര്യങ്ങളോട് ഫലപ്രദമായി പ്രതികരിക്കാൻ റെയിൽവേ സ്റ്റേഷനുകൾ പൂർണ്ണമായും തയ്യാറാണെന്ന് ഉറപ്പാക്കുക എന്നതാണ് ലക്ഷ്യം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: വയനാട് ജില്ലയിൽ 5 കുട്ടികൾക്ക് കൂടി ഷിഗെല്ല സ്ഥിരീകരിച്ചു. ഇതോടെ വയനാട്ട് ഷിഗെല്ല ബാധിച്ചവരുടെ എണ്ണം 8. അതേസമയം ഷിഗെല്ല വ്യാപനം നിയന്ത്രണ വിധേയമാണെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സമ്പർക്കത്തിലൂടെ രോഗം പടരുന്നതായി സംശയമുണ്ടെന്നും ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ഉടൻ ലഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ KSRTC ഓർഡിനറി ബസ്സുകളിൽ ഈ മാസം 15 മുതൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ. പ്രിയദർശിനി എന്ന പേരിലായിരിക്കും പദ്ധതി അറിയപ്പെടുകയെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിലൂടെ ഉണ്ടാകുന്ന 800 കോടിയോളം രൂപയുടെ വാർഷിക വരുമാന നഷ്ടം KSRTCക്ക് സർക്കാർ നൽകും. പ്രധാന വാർത്തകൾ വീണ്ടും. നീതി ആയോഗിന്റെ 11-ാമത് ഭരണസമിതി യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അധ്യക്ഷത വഹിക്കും. വിദേശകാര്യമന്ത്രി S. ജയശങ്കർ ബൾഗേറിയ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപര പങ്കാളിത്തം ശക്തിപ്പെടുത്താൻ ധാരണ. യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി രാജ്യവ്യാപകമായി റെയിൽവേ സ്റ്റേഷനുകളിൽ അഗ്നിസുരക്ഷാ ഓഡിറ്റുകൾ ആരംഭിച്ച് ഇന്ത്യൻ റെയിൽവേ. കോഴിക്കോട് നിപ രോഗലക്ഷണങ്ങളോടെ ഒരാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സാഹചര്യത്തിൽ ജാഗ്രത കർശനമാക്കി. സ്ഥിതിഗതികൾ വിലയിരുത്താൻ മന്ത്രി കെ മുരളീധരന്റെ നേതൃത്വത്തിൽ ഇന്ന് അടിയന്തര ഉന്നതതല യോഗം. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കായിക പ്രേമികളുടെ കാത്തിരിപ്പിന് വിരാമമിട്ട് ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇന്ന് കിക്കോഫ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: ഇത് ആരാപ്പ വിളിക്കുന്നേ ഇത്രയും സമയമായിട്ട്? വിളിച്ചോണ്ടിരിക്കുന്ന മനുഷ്യന്മാർക്ക് തിരക്കുള്ള സമയത്ത് ഞാൻ ഒരിക്കൽ എടുത്തിട്ടില്ല എന്ന് വെച്ചിട്ട് അപ്പാടങ്ങ് വിളിക്കാണ്ടിരിക്കുമല്ലോ വേണ്ടേ.
1: ഹലോ ഹലോ, ഇതാരാ?
2: ഹലോ, ഗീതയല്ലേ?
0: അതെ, എന്നേനു?
2: അല്ല, ഒരു കാര്യം അന്വേഷിക്കാനേനുവേ.
0: എന്നാ കാര്യം? നിങ്ങൾ വേഗം പറഞ്ഞാട്ടെ, കുറെ സമയമായി വിളിച്ചോണ്ടിരിക്കുന്നു.
2: നിങ്ങളൊരു സുഹൃത്തില്ലേനു? ആ ഒരു മല്ലിക.
0: ആ,
2: നമ്മളെ ജയദേവനെ കല്യാണം കഴിച്ച മല്ലിക, കുറേ പ്രായമായിട്ട് കഴിച്ചേ.
0: ആ, മനസ്സിലായി. അല്ല, അതിനിപ്പോ എന്നാ വേണ്ടേ?
2: ഒന്നും വേണ്ടപ്പാ, അവരെടി ഇപ്പൊ പോയിനെ.
0: അവരെടി പോയിന് എന്നോട് കേക്കണ്ടേ? അത് അവരോടല്ലേ വിളിക്കണ്ടേ?
2: അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാല്, എന്റെ അനിയത്തിന്റെ ഭർത്താവിനെ ട്രെയിൻ കയറ്റാൻ വേണ്ടിട്ട് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ പോയിന്.
0: റെയിൽവേ സ്റ്റേഷൻ അല്ലാണ്ട് ബസ് സ്റ്റാൻഡിൽ നിന്നാണോ തീവണ്ടി കയറ്റാൻ പോവാ? നിങ്ങൾ എന്ത് വർത്താനം പറയുന്നു?
2: നിങ്ങളിങ്ങനെ ചൂടാലപ്പാ. അന്നേരം ഞാനവിടെ മല്ലികനെയും ജയദേവനെയും കണ്ടിന്. അവരാണോന്ന് ഉറപ്പിക്കാനാ വിളിച്ച്.
0: ഇത് പറയാനാണോ നിങ്ങളിപ്പോ എന്നെ വിളിച്ചേ? അവരെന്താ ഭാര്യയും ഭർത്താവും അല്ലേ, ഒളിച്ചോടുന്നൊന്നും ആയിരിക്കൂലല്ലോ.
2: എല്ലപ്പോ നിങ്ങളെ ഭർത്താവ് ദിനേശന്റെ സുഹൃത്തല്ലേ, നിങ്ങൾക്ക് അറിയായിരിക്കും വിചാരിച്ചിട്ടാന്ന്.
0: ദിനേശന്റെ സുഹൃത്ത് തന്നെ, അവരെടിങ്ങ് പോയതായിരിക്കും, അതെന്തിനാ എന്നോട് ചോദിക്കുന്നേ?
2: അതേ പൈശ്വര്യ തന്നെ, ശാന്ത ടീച്ചറാങ്ക് മരിച്ച്, മോളാങ്ക് കടലിൽ തുള്ളി മരിച്ച്, അവർക്ക് നിന്നപ്പോ എവിടെയും പോകുന്നേനല്ലേ. അല്ല, എന്നാലും നിങ്ങൾക്ക് അറിയായിരിക്കൂലേ.
0: നിനക്ക് അത്രക്ക് നിർബന്ധാങ്ക്, നീ ഒരു കാര്യം ചെയ്യ്, 896 വിളിക്ക്.
2: ആരെ നമ്പറാ?
0: അത് ആരെ നമ്പറൊന്നും അല്ല, അത് റേഡിയോ മലബാറിന്റെ നമ്പറാണ്. 89.6.
2: അതിൽ വിളിച്ചാ കിട്ടുക?
0: നീ വിളിക്കൊന്നും വേണ്ട, നീ അത് വെച്ചാ മതി. അടുത്തയാഴ്ച മുതൽ നെല്ലിക്കന്റെ രണ്ടാം ഭാഗം വരുന്നുണ്ട്. 89.6 എന്ന നമ്പറിൽ നീ വെച്ചാ മതിന്ന് ഞാൻ വെക്കുന്നേ, എനക്ക് തിരക്കുണ്ട്.
2: ഓ, എന്തൊരു ഡിമാൻഡാപ്പാ. ആ, ഞാനറിയൂ, ഞാൻ റേഡിയോ മലബാർ വെക്കൂ. എവിടെയാന്ന് അവര് പോയെന്നു അറിയൂ, അവരെന്തിനാ പോയെന്നു അറിയൂ. ആ

0: സ്വന്തം
1: മതി മതി മതി മതി, ഇത് മാറിപ്പോയതാവാൻ വഴിയില്ല.
0: നിനക്കെങ്ങനെ അറിയാ?
1: സൈക്കോളജി. ഒരു ഗന്ധം വരുന്നുണ്ട് സുരേഷ് ഏട്ടാ, ഒരു ഗന്ധം വരുന്നുണ്ടല്ലോ. മല്ലികപ്പൂവിൻ മധുരഗന്ധം.

ഗോൾട്ടൺ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് ഡിഗ്രി ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും മികച്ച അധ്യാപകർ ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും അതെ ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ് വെറും വാഗ്ദാനമല്ല ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ ഗോൾട്ടൺ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ നിയർ പോലീസ് ക്ലബ് താവക്കര റോഡ് കണ്ണൂർ ഫോൺ 9747 4111 74

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM.

0: തൂ വരുമെന്നാ വരുവാ?
1: ഹും അയ്യയ്യേ, പഠിച്ച് പഠിച്ച് കുത്തോട്ടാ പോന്ന്.
2: പപ്പിനെ പഠിപ്പിക്കാൻ ആരും വരണ്ട, എല്ലാം എനക്കറിയാം കേട്ടാ.
0: നിങ്ങളെ വിളിച്ചിട്ടല്ലേ ഞങ്ങൾ ഇവിടെ വന്ന് സഹായിക്കണം എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ പറഞ്ഞു തരുമ്പോ ഇങ്ങനെയാ പറയുക,
2: അവിടെ സഹായിക്കണം എന്ന് വെച്ചിട്ട് നിങ്ങൾ വന്നു വെച്ചിട്ട് എന്നെ ഇതൊരുമാതിരി കുറവാക്കുന്ന പോലെ നിങ്ങൾ പറയുന്നേ.
3: പപ്പിനി, ഞാൻ പപ്പിനിയാകുന്നു എന്നെങ്ങനെയാ പറയാ?
0: ഐ ആം എ പപ്പിനി. ഹേ, ഇത് ഇംഗ്ലീഷ് ആണോ ഹിന്ദിലീഷ് ആണോ, ഇത് ഏതാണ് ഭാഷ?
2: എന്നാല് ഐ ആം എ പപ്പിനി ഹും.
1: ഇത് ഹിമാന്നങ്ങം പറയേണ്ടി വരും.
0: ഹിമ
1: ആ
2: എടോ, അനക്കാ ബോംബെയില് എങ്ങനെയെങ്കിലും ഹിന്ദിയിൽ തിളങ്ങി നിക്കണം. അപ്പൊ അതിനു വേണ്ട ചില കുറുക്ക് വഴികൾ പഠിപ്പിച്ചെന്നാ മതി. നിങ്ങള് വലിയൊരു എസ്സേയും കൊണ്ട് വന്നാൽ നനക്ക് പഠിക്കാനാ പറ്റുവാ? നിങ്ങൾ നീ പറയുന്നേ.
0: തിളങ്ങണെങ്കിൽ തിളങ്ങുന്ന കുപ്പായിട്ടാ പോരെ, ഇതിനായി കഷ്ടപ്പാട്.
2: തിളങ്ങുന്ന കുപ്പായ ഓക്കെ, വായി കൊണ്ട് നമുക്ക് എന്തെങ്കിലും പറയണ്ടേ? അതായത് മേരാന പപ്പിനി ഹും ഹേ എന്നെല്ലാം പറഞ്ഞിട്ട് നല്ല കടിച്ചാ പൊട്ടാത്ത രണ്ട് മൂന്നെണ്ണം മാത്രം മതി. തർജ്ജിമ ചെയ്യാൻ വേറെ ആളുണ്ടാവും. എന്നാലും ഒരു ഹിന്ദി എനിക്ക് അറിയിക്കണം എന്നുള്ളൊരു
3: അറിയുന്ന
2: അവർക്ക് അറിയിക്കണല്ല ഞാൻ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഹിന്ദിയിലേക്ക് വന്നത്. നിങ്ങൾക്ക് പഠിപ്പിക്കാൻ പറ്റുമെങ്കിൽ പഠിപ്പിച്ചാ മതി.
0: നിർമ്മലയാണ് ബെസ്റ്റ്, ഞങ്ങൾ പിന്നെ ഇതിന്റെ കൂട്ടത്തിൽ ഇങ്ങനെ ഇരിക്കുന്നു എന്ന് മാത്രം.
2: നിർമ്മല രണ്ട് മൂന്ന് ഇംഗ്ലീഷ് സോറി നിർമ്മല രണ്ട് മൂന്ന് ഹിന്ദി കടിച്ചപ്പെട്ടാത്ത വാക്കുകൾ വരട്ടെ.
1: പപ്പിനി പ്രസിഡന്റ്, നിങ്ങൾക്ക് ആടെ പോയിട്ട് പറയാനുള്ള സകല ഹിന്ദി ഞാൻ പഠിപ്പിച്ചുതരാം.
2: ആ അത് മതി.
1: സ്നേഹലതേനോടും ശാന്തേനോടും പ്രത്യേകം പറയുന്ന ചെവി കൂർപ്പിച്ചു വെക്കണ്ട, ഞാൻ പറഞ്ഞുതരൂല.
2: നീ എനക്ക് മാത്രം പറഞ്ഞാൽ മതി, ഞാൻ ഇപ്പുറത്തെ ചെവിട് കൂർപ്പിച്ചു വെച്ചിട്ടുണ്ട്.
0: ഞങ്ങൾക്ക് വേണ്ടപ്പാ, ഞങ്ങള് ബോംബെയിലും പോകുന്നില്ല മദ്രാസിലും പോകുന്നില്ല.
1: എന്നാൽ ഇവരൊന്നും വിശ്വസിക്കാൻ പറ്റൂല, ചിലപ്പോ ഇവിടെ കിട്ടിയെടുത്തിട്ട് വേറെടെങ്കിലും പ്രയോഗിച്ചാളെയും. പിന്നെ അതുമല്ല പ്രസിഡന്റെ, നിങ്ങള് ബോംബെയില് പ്രസംഗിക്കാ സ്റ്റേജ് കിട്ടി എന്നറിഞ്ഞേരം തൊട്ട് രണ്ടെണ്ണത്തിന്റെ കുശുമ്പ് വാക്കണോ?
2: ഞാൻ കണ്ടിനി ഓരോ ആളെ മുഖം വീർപ്പിച്ചിട്ട് ഞാൻ രണ്ട് ദിവസം നടക്കുന്ന ഞാൻ കണ്ടിനി.
1: അതുകൊണ്ട് അവര് പറയുന്ന കേൾക്കാൻ നിക്കണ്ട, വെറുതെ ഏടാകൂടത്ത് പോയി ചാടലാവും. ഞാനെല്ലാം പറഞ്ഞുതരൂ, കറക്റ്റ് റൂട്ടാ.
2: ആയിക്കോട്ടെ, നീ ഒന്ന് പറഞ്ഞേത് എറാ.
1: നിങ്ങളവിടെ എയർപോർട്ടിൽ ട്രെയിൻ ഇറങ്ങിയ വാർഡ് നിങ്ങളടുത്ത് ആള് വരൂ. നിങ്ങള് അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോ അവരിങ്ങോട്ട് എന്തു പറയൂ? ഓ അലൈക്കും അസ്സലാം എന്ന് പറയൂ. ഇത്രേ വേണ്ടു.
2: എല്ലടോ ഈ രണ്ട് വാക്കേ വേണ്ടു.
0: കരകാണ കടലമേലേ കേട്ടിന പ്രസിഡന്റെ.
1: ഓക്കെന്ന പറ്റിയേ
0: വൈശാഖ സന്ധി.
1: ഓ പ്രസിഡന്റിനെ സോപ്പിടുന്നാന്ന് വേറൊന്നല്ല.
2: എടോ ഒരു സോപ്പിടരുമല്ല, ഓക്ക് പ്രാന്താന്ന്. ഞാൻ നന്നാന്ന് നോക്കി ഇഷ്ടല്ല, പണ്ടേ സ്നേഹരതൊക്കെ എന്നോട് സ്നേഹമില്ല.
0: പ്രസിഡന്റെ, എല്ലാത്തിനും ഓരോ സമയമുണ്ട് ദാസ.
1: കണ്ടാ
2: എല്ല നിർമ്മലേ, ഓള് പറഞ്ഞ ഏതോ ഒരു സിനിമയിലെ ഡയലോഗ് പോലെ ഉണ്ടല്ലോ.
0: പ്രസിഡന്റെ, ഐശ്വര്യത്തിന്റെ സൈറൺ കേട്ടിനാ?
1: അല്ല, എന്നാ സംഭവം എന്നറിയാവുവാ? നിങ്ങളിപ്പൊ സ്റ്റേജ് കയറി നോക്ക് പിടിച്ചിട്ടില്ല, അതാണ് എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട്. ഇപ്പല്ല നിങ്ങള് പോയിട്ട് പ്രസംഗിക്കണ്ടെന്നാ അവള് ഉദ്ദേശിച്ച്.
2: സ്നേഹലതാ വേണ്ട കേട്ടാ, എനക്ക് ഒരു ഐഡന്റിറ്റി ഉണ്ട്, അത് നീ കളഞ്ഞു കുളിക്കാൻ പാടില്ല. നിർമ്മല പറയുന്നത് തന്നതച്ചും ഞാൻ അവിടെ പോയിട്ട് പറഞ്ഞു കൊടുക്കും.
0: ഒന്നും വിട്ടു പറ
2: ഇല്ല. അല്ല നിർമ്മലെ, നീ അതിന് സ്കൂളൊന്നും പോയിട്ടില്ലല്ലോ, എനിക്ക് ഇത്രമാത്രം വിവരം കിട്ടിയേ?
1: അത് നമ്മളെ ഗഫൂർക്ക ദോസ്ത് പറഞ്ഞാന്ന്.
2: എനിക്ക് ദോസ്തുണ്ടായിരുന്നു.
0: പിന്നെ ആ ചങ്ങ എല്ലാരും ദോസ്താ.
2: ഏ
0: എനക്കും പറഞ്ഞതിന്
2: ഇതന്നെ.
0: ആ ഇതന്നെ എന്റെ പ്രസിഡന്റെ, ഇത്രയും പറഞ്ഞിട്ട് നിങ്ങക്ക് ബോധം വെച്ചിട്ടില്ല? നിങ്ങളെ മനസ്സിലിപ്പോ ബോംബെയും പ്രസംഗവും അത് മാത്രേ ഉള്ളൂ, അതുകൊണ്ട് അങ്ങക്കൊന്നും മനസ്സിലാവാത്ത. എന്തെങ്കിലും ഓർമ്മയുണ്ടാ?
2: ഇല്ലെന്ന്.
0: ഇത് നാടോടി കാറ്റെന്ന് തന്നെ സിനിമയില്ലേ, കണ്ടിരാത്?
2: ആ
0: ആ അയിലെ ഡയലോഗ് അവള് പറഞ്ഞെ, ഗൾഫിലേക്ക് പോന്ന് മോഹൻലാലിനെയും ശ്രീനിവാസിനെയും മാമുക്കോയെ പറഞ്ഞ് പഠിപ്പിക്കുന്നില്ലേ?
2: സ്നേഹലതാ ഓർമ്മ വന്നു, ഓർമ്മ വന്നു. എന്റെ നിർമ്മലെ, നിനക്ക് എന്നോട് ഇത്ര ചതി ഉണ്ടായിരുന്നു, എനിക്ക് എന്നോട് ഇത്രമാത്രം ദേഷ്യം എന്നായിരുന്നു.
1: പ്രസിഡന്റ് അതല്ല സത്യോ.
2: എന്ത് സത്യോ? നീ പറഞ്ഞത് ഹിന്ദിയാണോ? നീ എന്ന് പറയുന്നത് അതൊരു അറബി ഇതല്ലടോ.
1: അങ്ങനെയല്ല, അവരാ സിനിമയിൽ അത് ഉപയോഗിക്കുന്നതിന് മുന്നേ ഞാനിത് പറഞ്ഞിന്.
2: അപ്പൊ എനിക്കത്രയോടെ വയസ്സായേ? നീ കാലം കുയില് കാലം നീട്ടിയിരിക്കേണ്ട സമയമായല്ലോ. എന്നാലേ സിനിമ ഇറങ്ങിയിട്ട് ഇവിടെ 10-30 കൊല്ലായല്ലോ. എനിക്ക് ഹിന്ദി അറിയുമ്പോൾ അത് പഠിപ്പിച്ചെന്നാ കേട്ടാ. നീ എന്നെ അറബി പഠിപ്പിക്കാൻ നിൽക്കണ്ട, ഞാനിവിടെ ബോംബെയിലാ പോകുന്ന.
1: സ്നേഹലതെ
2: നീ രണ്ട് മൂന്ന് ഹിന്ദി പറഞ്ഞട്ടോ മോളെ.
0: പ്രസിഡന്റെ എന്നാ കേട്ടോ.
2: ആ
0: റെഡിയല്ലേ?
2: ആ റെഡി. ആ
0: തുമാരാ നാം ക്യാ ഹേ, ഇത് 5 പ്രാവശ്യം മള.
2: തുമാരാ നാം ക്യാ ഹേ.
0: ആ
2: തുമാരാ നാം ക്യാ ഹേ.
0: ആ ഇനി തുമാരാ നാം കോൺ ഹേ എന്ന് പറ.
2: തുമാരാ നാം കോൺ ഹേ. തുമാരാ നാം കോൺ ഹേ.
0: ഇനി അടുത്തത് തുമാരാ നാം കിസ്സേ.
2: ഏ ഞാനിത് പറയൂല, ഇമാതിരിയൊന്നും ഞാൻ പറയില്ല. അവരോട് പോയിട്ട് ഞാൻ എങ്ങനെയാണ് ഇത് പറയാ? അതുമാത്രല്ല, ഇത്രയാള് പ്രശസ്തമായ ആളെ മുമ്പിൽ പോയിട്ട് എനിക്കിത് പറയാൻ പറ്റുമോ? നീ എന്ത് വിഡിത്ത സ്നേഹലതെ പറയുന്ന, ഇത് ഞാൻ നിന്നടുത്ത് നിന്ന് പ്രതീക്ഷിച്ചിട്ടേനു.
0: അതിനിപ്പോ എന്നാപ്പാ ഞാനെന്നാപ്പാ അതിന് മാത്രം പറഞ്ഞേ?
2: കിസ്ഹേ കിസ്ഹേ എന്ന് പറയുന്ന എന്റെ മലയാളം എനിക്കറിയാം, നീ അത് പറഞ്ഞു തന്നിട്ടോ. എനിക്ക്
0: ഹിന്ദിയിൽ എന്നാന്നറിയോ?
2: പിന്നെ
0: എന്നാ
2: ഹിന്ദിയിലും ഇംഗ്ലീഷിലും മലയാളത്തിലും എല്ലാം ഒന്നാടോ.
0: നിങ്ങളിപ്പോ എന്തിനാ ശരിക്കങ്ങ് പോന്നേ?
2: എടോ ബോംബെയില് വലിയ പ്രശസ്തമായ ഒരു പരിപാടിയാണ്. അതിലാണ് എന്നെ ഗസ്റ്റ് ആയിട്ട് വിളിച്ചിന്. അപ്പൊ ഞാൻ ആ ബോംബെന്റെ അവിടെ ഇറങ്ങി. അപ്പൊ എനിക്കൊരു ഗ്ലാസ് വെള്ളം കുടിക്കണം എന്ന് വെച്ചാൽ എനിക്ക് ഹിന്ദി അറിയേണ്ട മക്കളെ.
0: എന്ത് വെള്ളം വേണ്ടേ?
2: ഒരു ജീരക വെള്ളം മതി.
0: നാരിയൽ കപ്പാനി അല്ലേ നല്ലേ?
2: അത് വാരിയല്ലോ.
0: അങ്ങനെയല്ല, നാരിയൽ കപ്പാനി തേങ്ങ വെള്ളം.
2: ആ അതാങ്ങ് മതി.
1: സ്നേഹലതെ, പോളണ്ടിന്റെ കാര്യം മാത്രം മിണ്ടറിട്ടാ.
0: ഞാൻ പറയുന്നില്ല, നിർത്തി നിർത്തി.
1: ഏയ് നിർത്തല്ലപ്പ.
2: പോളണ്ട് അല്ലാന്ന് ബോംബെ, മുംബൈ.
1: എന്റെ പ്രസിഡന്റ് അത് സന്ദേശ സിനിമയില്ലേ, അയിലെ ഡയലോഗാന്ന് ഇവളെടുത്ത് പറഞ്ഞേ.
2: എല്ലടോ, ഈ സിനിമയിലുള്ള ഡയലോഗ് അല്ലാണ്ട് വേറെ ഒരു വസ്തു ഇങ്ങക്ക് ഹിന്ദി അറിയില്ല? ഇങ്ങക്ക് രണ്ടുപേർക്കും ഹിന്ദി എല്ലോ സിനിമയെന്ന കിട്ടീനി.
0: ഞാനൊരു സൂത്രം പറഞ്ഞുതരാം. അതിനുമ്പ് ഞാൻ ചോദിക്കട്ടെ, ഇങ്ങക്ക് എപ്പോ പോണ്ട്?
2: രണ്ടാഴ്ച
0: കഴിഞ്ഞിട്ട്. ആ അങ്ങനെയാണെങ്കിൽ നിങ്ങള് ഒരാഴ്ച വീട്ടിൽ തന്നെ ഇരിക്കുക, എങ്ങോട്ടും പോറ്, ഒരു പണിയും ചെയ്യരുത്. എന്നിട്ട് ഈ പണി മുഴുവൻ എടുക്കാൻ കുറച്ച് ബംഗാളികൾ ഏൽപ്പിക്കാം.
2: ബംഗാളിനെയാ?
0: ആ ഒരു നന്നായിട്ട് ഹിന്ദി പറയൂ. അത് ചെയ്, ഇത് ചെയ്യുന്നൊക്കെ ഞങ്ങളെ പഠിപ്പിക്കുന്നില്ലേ? അതുപോലെ അവരോട് പറയുക, പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് നിങ്ങൾ നന്നായിട്ട് ഹിന്ദി പഠിക്കൂ.
1: നീ എന്തെന്നാ സ്നേഹലതീ വേണ്ടാതെ പറഞ്ഞു കൊടുക്കുന്നത്? നമ്മളെയും കാണാൻ വൃത്തിക്ക് മലയാളം പറയുന്നുണ്ട് ഇപ്പം ബംഗാളികള്.
0: അതിപ്പോ പറഞ്ഞാ പോരെ, മലയാളം പറയാത്ത ബംഗാളികൾ എന്നെ വേണമെന്ന്.
2: എല്ല ശാന്തേ, ഇവര് രണ്ടാളും മാത്രം മിണ്ടിയാ മതി, എനിക്കൊന്നാ പറയാനുള്ളത്?
3: അല്ല പ്രസിഡന്റെ, എനിക്കൊന്നും മനസ്സിലായില്ല, എന്ത് പരിപാടിക്കാ പോകുന്നു, ഏടിയാ പോകുന്നു?
2: എല്ലടോ, ബോംബെയിൽ മലയാളി അസോസിയേഷന്റെ പരിപാടിക്കാന്ന് ഞാൻ പോകുന്നത്.
3: അതിന് മലയാളം പറഞ്ഞ പോരെ, കേൾക്കാൻ ആരാ ഉണ്ടാവുക?
2: കേൾക്കാൻ മലയാളി ഫാമിലി മെമ്പേഴ്സ് ഉണ്ടാവും.
3: അപ്പൊ പിന്നെ എന്തിനാ പ്രസിഡന്റെ ഹിന്ദി പഠിക്കുന്നത്?
2: ശാന്ത പറഞ്ഞ ശരിയാണല്ലോ, പിന്നെ എന്തിനാ ഹിന്ദി
4: പഠിക്കുന്നത്?
2: എന്നാ പിന്നെ അങ്ങനെ തന്നെ ജാനനഹി.
5: പായ്യാരം പപ്പിനെ.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: പുത്തൻ പാട്ടുകൾ, പുതിയ സിനിമയിലെ ഗാനങ്ങൾ, റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് കേൾവിയുടെ വസന്തം. നമ്മുടെ പുത്തൻ പാട്ടുകളുടെ നേരമാണ്. പുത്തൻ പാട്ടുകളിലൂടെ പുതിയ പുതിയ സിനിമകളിലെ പാട്ടുകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കാറുണ്ട്. ഇന്നും അതുപോലെ ഒത്തിരി പാട്ടുകൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. പ്രണയവും വിരഹവും പിന്നെ കൊച്ചു കൊച്ചു പിണക്കങ്ങളും ഇതൊക്കെയാണല്ലോ നമ്മുടെ ലൈഫല്ലേ. മിക്ക സിനിമകളിലും ഈ പറഞ്ഞത് തന്നെയാണ് പ്രമേയമായിട്ട് വരാറുള്ളതും. ഇപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് 2024 ഏവരെയും ഒരുപാട് ഇമോഷണൽ ആക്കിയിട്ടുള്ള ഒരു സിനിമയാണ് കഥ ഇന്ന് വരെ. ബിജു മേനോനും മേതിൽ ദേവികയൊക്കെ തകർത്തഭിനയിച്ച ഒരു സിനിമയായിരുന്നു കഥ ഇന്ന് വരെ. അതിൽ ഏവരുടെയും പേഴ്സണൽ ഫേവറേറ്റ് ട്രാക്കാവാൻ സാധ്യതയുള്ള ഒരു പാട്ടുണ്ട്. നിത്യമാമനും അശ്വനാര്യനും കപിൽ കപിലിനും ഒക്കെ ചേർന്നിട്ടാണ് ആ പാട്ട് പാടിയിട്ടുള്ളത്. അജീഷ് ദാസിന്റെ വരികൾക്ക് അശ്വനാര്യൻ തന്നെയാണ് ഈണം കൊടുത്തത്. മാനം എഴുതുന്ന ഒരഴകുള്ള എന്ന് തുടങ്ങുന്ന പാട്ട്. സത്യം പറഞ്ഞ നിലാവുള്ളൊരു രാത്രിയിൽ ആകാശത്തിലെ നക്ഷത്രങ്ങളെ നോക്കി പ്രിയപ്പെട്ട ഒരാളെ ഓർക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം അതാണ് ഈ പാട്ട് നമുക്ക് സമ്മാനിക്കുന്നത്. അശ്വനാരിന്റെയും നിത്യയുടെയും അതുപോലെ തന്നെ കപിൽ കപിലിന്റെയും ഒക്കെ വോയിസിന്റെ കോമ്പിനേഷൻ സത്യം പറഞ്ഞ ഒരു രക്ഷയില്ലാത്ത കോമ്പിനേഷനാണ്. അപ്പോ അധികം വെയിറ്റ് ചെയ്യിക്കുന്നില്ല, ഇതാ നിങ്ങൾക്കായി ഒരു മാജിക്കൽ മെലഡി. കഥ ഇന്ന് വരെ എന്ന ചിത്രത്തിൽ നിന്നും

അതിമനോഹരമായിട്ടുള്ള ഒരു പാട്ട് കേട്ട് നമ്മൾ തിരിച്ചു വന്നു. 2024 പുറത്തിറങ്ങിയ കഥ ഇന്ന് പറയുന്ന സിനിമയിലേതായിരുന്നു ആ ഗാനം. വീണ്ടും നമ്മൾ ഈ 2024 തന്നെയാണ് പോകുന്നത്. ആ ഒരു വർഷം ഏവരെയും അത്ഭുതപ്പെടുത്തിയ ഒരു സിനിമയായിരുന്നു ടോവിനോ തോമസിന്റെ അജയന്റെ രണ്ടാം മോഷണം അഥവാ AR. അജയന്റെ രണ്ടാം മോഷണം എന്ന് പറയുന്നതിൽ കൂടുതൽ AR എന്ന് പറയുമ്പോഴായിരിക്കും നമുക്ക് കൂടുതൽ പരിചിതം. മണിയൻ, കുഞ്ഞിക്കേളു, അജയൻ എന്നിങ്ങനെ മൂന്ന് കാലഘട്ടത്തിലെ മൂന്ന് കഥാപാത്രങ്ങളെയാണ് ടോവിനോ തോമസ് ഈ ഒരു സിനിമയിൽ അവതരിപ്പിച്ചത്. ചിയോദിക്കാവിലെ ആ മാന്ത്രിക വിളക്കും അവിടുത്തെ വിശ്വാസങ്ങളും ഒക്കെ ഇന്നും നമ്മുടെ മനസ്സിലുണ്ട്. സിനിമയുടെ കഥ പോലെ തന്നെ ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു ഗാനമുണ്ട് അതിൽ. മാണിക്യം എന്ന മണിയന്റെ പ്രണയിനിയുടെ വിരഹവും കാത്തിരിപ്പും ഒക്കെ തോന്നിപ്പിക്കുന്ന ഒരു പാട്ടാണ് അത്, അങ്ങ് വാനക്കോണിലെ എന്ന് തുടങ്ങും. ഈ പാട്ടിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ വൈക്കം വിജയലക്ഷ്മി എന്ന മാന്ത്രിക ശബ്ദത്തിനുടമയാണ് ഈ പാട്ടിന് ജീവൻ കൊടുത്തിട്ടുള്ളത്. ഒപ്പം ദിപു നയനാൻ തോമസിന്റെ അതിമനോഹരമായിട്ടുള്ള സംഗീതവും മണിയന്റെ പ്രണയവും ആ നാട്ടിലെ ഐതിഹ്യവും ഇഴചേർന്ന് നിൽക്കുന്ന വരികൾ എഴുതിയിട്ടുള്ളത് മനു മഞ്ജിത്താണ്. ഈ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് മുന്നിൽ തെളിയുന്നത് ചിയോദിക്കാവും അവിടുത്തെ നിഗൂഢമായിട്ടുള്ള രാത്രികൾ ഒക്കെയാണ്. വൈക്കം വിജയലക്ഷ്മിയുടെ മാസ്മരിക ശബ്ദം കൂടിയാകുമ്പോൾ പിന്നൊന്നും പറയാനില്ല. അപ്പൊ ശരി, അധികം ലാഗടിപ്പിക്കുന്നില്ല. നമ്മുടെ സ്വന്തം വൈക്കം വിജയലക്ഷ്മി പാടിയിട്ടുള്ള ആത്മാവിന്റെ ആഴങ്ങളിലേക്ക് പടികയറി വരുന്ന ആ ഗാനത്തിലേക്ക് നമുക്ക് പോകാം. ഇതാ അടുത്ത ഗാനം AR എന്ന സിനിമയിൽ നിന്നും.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലബാർ. മലബാറിന്റെ മധുരസ്വരം, പുത്തൻ പാട്ടുകളുടെ നേരമാണ്. പാട്ടുകൾ ഇനിയും നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഒരു കൊച്ചു വലിയ സിനിമയെ പറ്റി പറയാം. 2024 പുറത്തിറങ്ങിയ പ്രതിഭ ട്യൂട്ടോറിയൽസ്. ട്യൂട്ടോറിയൽ എന്ന് പറയുമ്പോൾ തന്നെ പഠനവും പരീക്ഷയും റിസൾട്ടും ഒക്കെ ആയിട്ട് നമ്മളൊക്കെ കടന്നുപോയിട്ടുള്ള ഒരു ട്യൂട്ടോറിയൽ കാലഘട്ടം ഓർമ്മയുണ്ടോ? ആ ഓർമ്മകളെ തൊട്ടുണർത്തുന്ന ഒരു സിനിമയാണിത് എന്ന് പറയുന്നതിൽ തെറ്റില്ല. സിനിമയിലെ കഥ പോലെ തന്നെ ലളിതവും എന്നാൽ ഹൃദ്യവുമാണ് അതിലെ എല്ലാ ഗാനങ്ങളും. സിനിമയിലെ പ്രണയത്തിന്റെ നൈർമല്യം മുഴുവൻ ഒപ്പിയെടുത്ത ഒരു പാട്ടുണ്ട്, നീയേ നീയേ നിറനീലരാവിൽ. പ്രജിത് പ്രസന്നനും ശ്രുതി ശിവദാസും ചേർന്ന് പാടിയ ഈ പാട്ട് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ ഒരു കുളിർമഴ പെയ്യും, ഉറപ്പാണ്. കൈലാസ് മേനോനാണ് സംഗീതം കൊടുത്തിട്ടുള്ളത്. അതുപോലെ നീലരാവിന്റെ ഭംഗിയും പ്രണയത്തിന്റെ ആഴവും ഒക്കെ പറയുന്ന ഈ വരികൾ എഴുതിയിട്ടുള്ളത് ഹരിത ഹരിബാബുവാണ്. സിനിമയിലെ പ്രണയ നിമിഷങ്ങൾക്ക് ഈ പാട്ട് നൽകുന്ന ഒരു മൂഡ് അത് വേറെ തന്നെയാണെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. എന്തായാലും പാട്ട് കേൾക്കുന്ന നമ്മുടെ ഉള്ളിൽ പ്രണയം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും തീർച്ചയായിട്ടും ഈ ഗാനം നമ്മളെയെല്ലാം ഒരു സ്വപ്നലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നുള്ള കാര്യത്തിലും സംശയമില്ല. അപ്പോൾ അധികം വൈകിക്കാതെ കേൾക്കാം പ്രതിഭ ട്യൂട്ടോറിയൽസ് എന്ന സിനിമയിലെ പാട്ട് നീയേ നീയേ നിറനീലരാവിൽ.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
2: മാറ്റങ്ങളുടെ മാറ്റുകൂട്ടാൻ റേഡിയോ മലബാർ 89.6 FM.
1: രണ്ടായിരത്തി 2024 പുറത്തിറങ്ങിയ സിനിമകളിലെ പാട്ടുകളായിരുന്നു നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പുത്തൻ പാട്ടുകളിലൂടെ ഇനി നമ്മൾ പറയാൻ പോകുന്നത് 2025 ചിത്രീകരിച്ച ഒരു സിനിമയെ പറ്റിയിട്ടാണ്. സിനിമ പുറത്തിറങ്ങിയിട്ടില്ല, പക്ഷേ മനോഹരമായിട്ടുള്ള ഒരു പിടി ഗാനങ്ങൾ ഈ ചിത്രത്തിലൂടെ മലയാളികൾക്ക് ലഭിച്ചിട്ടുണ്ട്. മനോരാജ്യം, ഈ ഒരു പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നമ്മുടെയൊക്കെ മനസ്സിലെ വിചാരങ്ങളും ആഗ്രഹങ്ങളും ഒരു സാധാരണക്കാരന്റെ ജീവിതവും ഒക്കെ ആയിരുന്നു ഈ സിനിമയിലൂടെ റഷീദ് പറമ്പിൽ എന്ന സംവിധായകൻ മലയാളികൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിച്ചിരുന്നത്. ഈ കൺസെപ്റ്റ് വ്യക്തമായിട്ട് പറയുന്ന ഒരു പാട്ടുണ്ട് ഈ സിനിമയിൽ. അതായത് ജീവിതത്തിലെ ഇരുൾ നിമിഷങ്ങളിൽ നിന്ന് പുതിയ പ്രഭാതത്തിലേക്ക് നോക്കുന്ന മനുഷ്യരുടെ കഥ. വരികളും ഇതുതന്നെയാണ്, ഇരുൾ നീങ്ങിയോ പ്രഭാതമായോ. ഹരിചരന്റെ മാസ്മരികമായ ശബ്ദത്തിൽ ഈ പാട്ട് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ ടെൻഷനൊക്കെ ഒന്ന് മാറി നിൽക്കും. പാട്ടിന്റെ വരികൾ എഴുതിയിട്ടുള്ളത് റഷീദ് പറക്കൽ തന്നെയാണ്, സംഗീതം കൊടുത്തത് യൂനുസോ. ഒരു

പുതിയ തുടക്കത്തിന്റെ പ്രത്യാശയുടെ പാട്ടാണിത് എന്നുള്ളതിൽ സംശയമില്ല. ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും ഒരു പുതിയ പ്രഭാതം നമ്മളെ തേടി വരുന്ന ഈ പാട്ട്, ഈ വരികൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും മനോഹരമായിട്ടുള്ള ഗാനം കേൾക്കാം.

റേഡിയോ മലബാറിൽ ഇപ്പോൾ പുത്തൻ പാട്ടുകളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചില സിനിമയുടെ പേരുകളെല്ലാം നമ്മളെ അത്രയധികം ആകർഷിക്കാറുണ്ട്. അങ്ങനെയൊരു പേര് ഇപ്പൊ ഞാൻ പറയാം. കുട്ടന്റെ ഷിനിഗാമി, ഇന്ദ്രൻസ്, ജാഫർ ഇടുക്കി, ശ്രീജിത് രവി, ഗീതാ വിജയൻ തുടങ്ങിയവരൊക്കെ പ്രധാന കഥാപാത്രങ്ങളിൽ എത്തിയ സിനിമയായിരുന്നു കുട്ടന്റെ ഷിനിഗാമി. പേരുകൊണ്ട് ഏറെ ശ്രദ്ധയാകർഷിച്ച ഒരു സിനിമ കൂടിയായിരുന്നു ഇത്. തീർത്തും ഗ്രാമീണ പശ്ചാത്തലത്തില് നൊസ്റ്റാൾജിയെ ഒട്ടും ചോർന്നു പോകാതെ തയ്യാറാക്കിയിട്ടുള്ള ഈ സിനിമ അതിന്റെ പാട്ടുകളുകൊണ്ട് തന്നെ പ്രേക്ഷകരുടെ ഇടയിൽ ശ്രദ്ധ നേടിയിട്ടുണ്ടായിരുന്നു. ഈ സിനിമയിലെ ഏറ്റവും മനോഹരമായ ഒരു ഗാനമാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്. മാനത്തോടും തിങ്കൾ കലമാൻ എന്ന് തുടങ്ങുന്ന ഈ ഒരു പാട്ട് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ പഴയ നാടൻ പാട്ടുകളുടെ ഒരു ഫീല് തരുന്ന, എന്നാൽ വളരെ പുതുമയുള്ളതായിട്ടുള്ള ഒരു മെലഡി. ഈ പാട്ടിന് ശബ്ദം കൊണ്ട് ജീവൻ നൽകിയിട്ടുള്ളത് മറ്റാരുമല്ല അഭിജിത് കൊല്ലോ ആണ്. അദ്ദേഹത്തിന്റെ തനിമയാർന്ന ശബ്ദം ഈ പാട്ടിന് നൽകുന്ന ഒരു ഇമ്പം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, ആസ്വദിച്ച് തന്നെ അറിയണം. നാട്ടിൻപുറത്തെ നിഷ്കളങ്കമായ കാഴ്ചകളൊക്കെ ഈ വരികളിൽ കൃത്യമായി ഇഴച്ചേർത്ത് വെച്ചിട്ടുണ്ട്. ഒപ്പം സിനിമയിലെ കഥാപാത്രങ്ങളുടെ സ്വപ്നങ്ങളും മാനസികാവസ്ഥയെല്ലാം ഈ പാട്ടിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. റഷീദ് പാറക്കലാണ് പാട്ടിന് വരികൾ എഴുതിയത്. വരികളോട് ചേർന്ന് നിൽക്കുന്ന സംഗീതം പകർന്നത് അർജുൻ വി അക്ഷയ് ആണ്.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇത് റേഡിയോ മലബാർ 89.6 FM മലബാറിന്റെ മധുരസ്വരം. നിങ്ങൾ അടുത്ത പാട്ടിനായി വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് അറിയാം. അതുപോലെ തന്നെ പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു സിനിമയായിരുന്നു 13-ാം രാത്രി. 2025 ചിത്രീകരിച്ചത്, പക്ഷേ പുറത്തിറങ്ങിയിട്ടില്ല. ഈ സിനിമയിൽ മധു നിറയുന്ന പൂവിന്റെ എന്ന് തുടങ്ങുന്ന ഒരു അടിപൊളി ഗാനമുണ്ട്. ആ പാട്ടാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. സിനിമാ തിയേറ്ററിൽ എത്തിയിട്ടില്ലെങ്കിലും ഈ പാട്ട് ഇതിനോടകം തന്നെ എല്ലാവരുടെയും പ്ലേലിസ്റ്റുകളിൽ ഇടം പിടിച്ചു കഴിഞ്ഞു, ഉറപ്പാണ്. സിയാഉൽ ഹക്കാണ് പാടിയിട്ടുള്ളത്. കെ സന്തോഷാണ് വരികൾ എഴുതിയത്, സംഗീതം കൊടുത്തത് അനൂജ് ബാബു. അപ്പോ ഇച്ചിരി വോളിയം കൂട്ടി വെച്ചോളൂ, കേൾക്കാം 13-ാം രാത്രി എന്ന സിനിമയിൽ നിന്നും മനോഹരമായ ഗാനം മധു നിറയുന്ന പൂവിന്റെ.

ദന്തരോഗ പരിഹാരത്തിനും ദന്ത സംരക്ഷണത്തിനും ഇനി ഒരേയൊരു നാമം, കെ ഡെന്റൽ കെയർ. 11 വർഷത്തെ പാരമ്പര്യമുള്ള കെ ഡെന്റൽ കെയറിന്റെ 2-ാമത്തെ സംരംഭം മട്ടന്നൂരിൽ ഇരിട്ടി റോഡിൽ സഹീന തിയേറ്ററിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സേവനങ്ങൾ: റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്, പല്ല് നീക്കം ചെയ്യൽ, പല്ലിന് കമ്പിയിടൽ, കമ്പിയില്ലാതെയുള്ള പല്ല് ക്രമീകരണം, കുട്ടികളുടെ ദന്ത പരിചരണം, സ്ഥിരമായി ഉറപ്പിച്ചു വെക്കാവുന്ന പല്ലുകളും സെറ്റ് പല്ലുകളും, മോണരോഗ ചികിത്സ, കോസ്മെറ്റിക് മേക്ക് ഓവർ, സ്ക്രൂ ഉപയോഗിച്ചുള്ള പല്ലുറപ്പിക്കൽ അഥവാ ദന്തൽ ഇംപ്ലാന്റ്, പുറത്തു വരാത്തതും എല്ലുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതുമായ പല്ലുകൾ സർജറി വഴി നീക്കം ചെയ്യുന്നു. ഡെന്റൽ എക്സ്റേ, ടൂത്ത് വൈറ്റനിങ്. ആത്മവിശ്വാസത്തോടെ ചിരിക്കാൻ ഇനി ഞങ്ങളുണ്ട് കൂടെ. കെ ഡെന്റൽ കെയർ, മേക്ക് യു സ്മൈൽ മോർ സ്പെഷ്യൽ. പുത്തൻപാട്ടുകൾ, പുതിയ സിനിമയിലെ ഗാനങ്ങൾ, റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയലൂർ മട്ടന്നൂർ. കേട്ടുകൊണ്ടിരിക്കുന്നത് പുത്തൻ പാട്ടുകളാണ്. ഒരുപാട് ഒരുപാട് പാട്ടുകൾ കേട്ടു. അടുത്തതായി ഇച്ചിരി വിരഹം തങ്ങി നിൽക്കുന്ന ഒരു പാട്ട് കേൾക്കാം. പ്രണയത്തെക്കുറിച്ച് എത്ര പാടിയാലും പറഞ്ഞാലും മതി വരില്ലല്ലോ അല്ലെ? പ്രത്യേകിച്ച് ആ പ്രണയം ഒരു കടല് പോലെ ആഴുള്ളതാണെങ്കിൽ. 2025 പുറത്തിറങ്ങിയ ഒരു കൊച്ചു സിനിമ കടലോളം സ്നേഹം. ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിലെ ഒരു ഗാനമാണ്, മിഴികൊണ്ട് മാത്രം പ്രണയം പറഞ്ഞാൽ. ബാക്കി എന്താണെന്നുള്ളത് നമുക്ക് കേട്ടാലേ മനസ്സിലാകുള്ളൂ. പാടിയിട്ടുള്ളത് രാജയും ബീഗവും ചേർന്നാണ്. വാക്കുകൾക്ക് അതീതമായിട്ടുള്ള പ്രണയം കണ്ണുകൾ കൊണ്ട് പറഞ്ഞാൽ എങ്ങനെയിരിക്കും? അത്തരത്തിൽ പ്രണയവും വിരഹവും ഒരുപോലെ ഇഴചേർന്ന വരികൾ. സിനിമയിലെ നായകന്റെയും നായികയുടെയും ആഴമേറിയ ബന്ധത്തെ ഈ പാട്ട് അത്രമേൽ മനോഹരമായിട്ടാണ് വരച്ചു കാട്ടുന്നത്. വരികൾ എഴുതിയിട്ടുള്ളത് റഷീദ് പാറക്കലാണ്, സംഗീതം കൊടുത്തത് റസാ റസാഖ്. അപ്പോ അധികം ലാഗടിപ്പിക്കാതെ നമുക്ക് ആ പാട്ട് കേൾക്കാം. നമ്മുടെ ഉള്ളിലെ പ്രണയത്തെ ഒന്ന് തൊട്ടുണർത്താൻ, കടലോളം സ്നേഹം അനുഭവിക്കാനായി ഇതാ റസാ ബീഗം ടീമിന്റെ മനോഹരമായിട്ടുള്ള ഗാനം. കടലോളം സ്നേഹം അഥവാ സീ ഓഫ് ലവ് എന്ന സിനിമയിൽ നിന്നും.

0: ഇത് ഏതാ ഈ പാട്ട്? കൊള്ളാലോ.
1: പാട്ടല്ല, കവിതയാ. രതിന്റെ അമ്മയുടെയാ.
2: ഓ, അമ്മയുടെ കുറെ കവിതയുടെ ഇരിപ്പുണ്ട്.
1: അതിലെനിക്കിഷ്ടപ്പെട്ട ഒരെണ്ണെടുത്ത് ഞാൻ എന്റെ ഫ്രണ്ടിനെ കൊണ്ട് മ്യൂസിക് അയച്ചു. രസാഭീകം അവരത് ആൽബായിട്ട് ഇറക്കാൻ പോവാ. രതിന്റെ അമ്മയുടെ പേരില് ജയന്തി. ഞാനൊന്ന് കേട്ട് നോക്കട്ടെ.

കാതിനിമ്പം പകരുന്ന പാട്ടുകൾ പുത്തൻ പാട്ടുകളിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നു. ഇനിയും പാട്ടുകൾ കേൾക്കാനുണ്ട്. പാട്ട് പറയുന്നതിന് മുന്നേ വെറൈറ്റി ആയിട്ടുള്ള സിനിമയുടെ ആ പേര് പറയാം, ചിത്തിനി. 2024 ഈസ്റ്റ് കോസ്റ്റ് വിജയന്റെ സംവിധാനത്തിലാണ് ഈ സിനിമ പുറത്തിറങ്ങിയിട്ടുള്ളത്. മോക്ഷ, വിനയ് ഫോർട്ട് എന്നിവരെല്ലാം ഈ സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ സിനിമയിൽ ഒരു പ്രത്യേക തരം മൂഡ് ക്രിയേറ്റ് ചെയ്യുന്ന പാട്ടാണ് ആരു നീ എന്ന് തുടങ്ങുന്നത്. ഹരിശങ്കറാണ് പാടിയിട്ടുള്ളത്. ഈ പാട്ട് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ചെറിയൊരു ആകാംക്ഷയൊക്കെ തോന്നും. ചിത്രത്തിന്റെ സംവിധായകനായിട്ടുള്ള ഈസ്റ്റ് കോസ്റ്റ് വിജയൻ തന്നെയാണ് പാട്ടിന്റെ വരികൾ എഴുതിയിട്ടുള്ളത്. ഒപ്പം സംഗീതം കൊടുത്തത് രഞ്ജൻ രാജ് വർമ്മ. അപ്പോ പ്രണയത്തിന്റെ വളരെ നേർത്ത ആർദ്രത ഉള്ളിലൊതുക്കിയിട്ടുള്ള പാട്ട്, മനോഹരമായിട്ടുള്ള പാട്ട് ചിത്തിനി എന്ന സിനിമയിൽ നിന്നും.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പുതുപുത്തൻ നീണങ്ങൾ തേടിയുള്ള നമ്മുടെ യാത്ര തുടരുകയാണ്. അടുത്തതായി 2025 അനു പുരുഷോത്തമൻ സംവിധാനം ചെയ്ത സൂപ്പർ ജിംനി എന്ന പുതിയ ചിത്രത്തിലെ മനോഹരമായ ഒരു ഗാനമാണ്. മീനാക്ഷി അനൂപ്, സീമാജി നായർ, ജയകൃഷ്ണൻ എന്നിവർ പ്രധാന വേഷങ്ങളിൽ എത്തിയ ഈ ചിത്രം റിലീസിന് മുന്നേ തന്നെ സംഗീതം കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ട ഒന്നാണ്. ഇതിനുവേണ്ടി നിസാം ഹുസൈൻ കുറിച്ച വരികൾക്ക് ഈണം കൊടുത്തത് ഡോക്ടർ വാഴമുട്ടം ചന്ദ്രബാബു ആണ്. അദ്ദേഹത്തോടൊപ്പം പ്രിയ ഗായിക അഖില അനന്തും ചേർന്ന് അതിമനോഹരമായി പാടിയ വരികൾ ദൂരമതു താണ്ടണം, തീരമതിലേറണം. ഒട്ടും വൈകിക്കാതെ ആ ഗാനം കേട്ടുകൊണ്ട് പുതിയ പുതിയ തീരങ്ങളിലേക്ക് നമുക്ക് സഞ്ചരിക്കാം സംഗീതത്തിലൂടെ.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു.
1: കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ.
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780. റേഡിയോ മലബാർ 89.6 FM, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് മലബാറിന്റെ മധുരസ്വരം. പുതുമയുള്ള പ്രമേയങ്ങൾ കൊണ്ട് മലയാള സിനിമ നമ്മെ എപ്പോഴും വിസ്മയിപ്പിക്കാറുണ്ട്. അത്തരത്തിൽ 2024 പുറത്തിറങ്ങിയ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു ചിത്രമാണ് ടർക്കിഷ് തർക്കം. നവാസ് സുലൈമാന്റെ സംവിധാനത്തിൽ സണ്ണിവേനും ലുക്മാൻ അവ്രാനും തകർത്തഭിനയിച്ച ഈ സിനിമ അതിന്റെ കഥാതന്തുകൊണ്ടും അവതരണ ശൈലികൊണ്ടും വലിയ ചർച്ചയായിരുന്നു. ഇതിലെ ഏറ്റവും ജനപ്രിയമായ ഒരു ഗാനത്തിലേക്കാണ് നമ്മളിനി കടക്കുന്നത്. വിനായക് ശശികുമാർ വരികളെഴുതി, ഇഫ്തി ഈണം കൊടുത്ത്, അരുൺ ആലാട്ട് ആലപിച്ച ഗാനം ഉള്ളമറിഞ്ഞവളെ നിന്റെ കള്ളച്ചിരി മധുരം.

പുത്തൻ പാട്ടുകളിൽ പുതിയ പുതിയ സിനിമകളിലെ ഗാനങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അടുത്തതായി നമുക്ക് ഹൃദയസ്പർശിയായ വരികൾ കൊണ്ട് സംഗീത പ്രേമികളുടെ ഉള്ളുതൊട്ട ഒരു ഗാനം കേൾക്കാം. 2024 പുറത്തിറങ്ങിയ ചിത്രം ചെക്ക്മേറ്റ്. രതീഷ് ശേഖരന്റെ സംവിധാനത്തിൽ അനൂപ് മേനോൻ, ലാൽ, രേഖ ഹരീന്ദ്രൻ, രാജലക്ഷ്മി എന്നിവർ പ്രധാന വേഷങ്ങളിൽ എത്തിയതായിരുന്നു ഈ ചിത്രം. ധന്യ സുരേഷ് മേനോൻ കുറിച്ച അതിമനോഹരമായ വരികൾക്ക് സംവിധായകൻ രതീഷ് ശേഖർ തന്നെയാണ് ഈണം പകർന്നിരിക്കുന്നത്. മലയാളത്തിന്റെ വാനമ്പാടി കെ എസ് ചിത്രയുടെ വികാര നിർഭരമായ ശബ്ദത്തിൽ ഈ പാട്ട് കേൾക്കുമ്പോൾ തീർച്ചയായും ആ പാട്ടിന്റെ വികാരം ഏവരെയും തൊട്ടുണർത്തുമെന്ന കാര്യത്തിൽ സംശയമേതുമില്ല. കൺമണി എൻ നെഞ്ചിലെ കേൾക്കാം. ചെക്ക്മേറ്റ് എന്ന സിനിമയിലെ മനോഹര ഗാനം റേഡിയോ മലബാറിലൂടെ.

റേഡിയോ മലബാർ പുത്തൻ പാട്ടുകൾ തുടരുകയാണ്. നമ്മുടെ ഈ സംഗീതയാത്രയിൽ ഇനി കേൾക്കാൻ പോകുന്നത് മണ്ണിന്റെ മണമുള്ള കരുത്തുറ്റ വരികളുള്ള ഒരു പുത്തൻ ഗാനമാണ്. 2026 പുറത്തിറങ്ങിയ സഖിൽ രവീന്ദ്രൻ സംവിധാനം ചെയ്ത ചിത്രം കുവി. IM വിജയൻ, സാബു സൂര്യ എന്നിവരാണ് ഈ ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. സിനിമയിലെ പാട്ടുകൾ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിക്കഴിഞ്ഞു. മലയാളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ വി കെ ഹരിനാരായണൻ എഴുതിയ വേറിട്ട വരികൾക്ക് PS ജയഹരിയാണ് ഈണം കൊടുത്തത്. കേൾക്കാം വിധു പ്രതാപിന്റെ വ്യത്യസ്തമായ ആലാപന ശൈലിയിലൂടെ കറുകറെ കറുത്തൊരു കാടാണ് എന്ന ഗാനം കുവി എന്ന സിനിമയിൽ നിന്നും.

0: പുതിയ പ്രമേയങ്ങൾ, പുതിയ ശബ്ദങ്ങൾ, പുത്തനീടങ്ങൾ, അങ്ങനെ സിനിമയുടെയും സംഗീതത്തിന്റെയും മാറ്റങ്ങൾ ഒപ്പിയെടുത്തുകൊണ്ട് പുത്തൻപാട്ടുകളുടെ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. പുതിയ പുതിയ പാട്ടുകളുടെ കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കേട്ടുമുട്ടാം. അതുവരെ നല്ല നല്ല പാട്ടുകൾ കേൾക്കുക, റേഡിയോ മലബാറിനൊപ്പം തുടരുക. പുത്തൻപാട്ടുകൾ, പുതിയ സിനിമയിലെ ഗാനങ്ങൾ,
1: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.

ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിക്കുന്ന പത്രവിശേഷം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഉച്ചയ്ക്ക് 12 മണിക്ക് ശാസ്ത്രവീഥി, 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ, 12:40 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം, 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ, ഉച്ചയ്ക്ക് 1 മണിക്ക് റേഡിയോ മലബാർ വാട്സാപ്പ് സന്ദേശ ഗാനങ്ങൾ, 2 മണിക്ക് അതിഥിഭാഷാ ഗാനങ്ങൾ കേൾക്കാം, വൈകിട്ട് 5 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ, 5:30 കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ കേൾക്കാം, തുടർന്ന് നാടൻ പാട്ടുകൾ. 6 മണിക്ക് ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ, 6:40 സന്ധ്യാഗീതങ്ങൾ, രാത്രി 7 മണിക്ക് ഹരിത സമൃദ്ധി, 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ, 7:35 ചലച്ചിത്ര ഗാനങ്ങൾ, 8 മണിക്ക് വളയം, 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം, 9 മണിക്ക് താരസ്വരം, 9:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, രാത്രി 10 മണിക്ക് മധുരഗീതങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. സ്റ്റിച്ച് വെൽ ബൊട്ടീക്ക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം. 23-ാം ലോകകപ്പ് ഫുട്ബോളിന് ഇന്ന് അർദ്ധരാത്രി തുടക്കം. ആദ്യ മത്സരം മെക്സിക്കോയും ദക്ഷിണാഫ്രിക്കയും തമ്മിൽ. രാജ്യത്ത് ഭരണസ്ഥിരത ഉറപ്പുവരുത്താനും സുരക്ഷ ശക്തിപ്പെടുത്താനും ആഗോളതലത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ഉയർത്താനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സാധിച്ചതായി NDA നേതാക്കൾ. തെരഞ്ഞെടുപ്പിലൂടെ പ്രധാനമന്ത്രിയായി തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം ആ പദവിയിലിരുന്ന റെക്കോർഡ് ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേരിലായ പശ്ചാത്തലത്തിൽ ഡൽഹിയിൽ ചേർന്ന യോഗത്തിലാണ് പരാമർശം. മോദി സർക്കാർ അധികാരത്തിൽ 12 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായിരുന്നു ഭാരത് മണ്ഡപത്തിൽ ചേർന്ന യോഗം. NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും ഉപമുഖ്യമന്ത്രിമാരും പങ്കെടുത്തു. നരേന്ദ്രമോദിയെ അഭിനന്ദിച്ചും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ വികസിത ഭാരതത്തിനായി പ്രവർത്തിക്കുമെന്നും NDA യോഗം പ്രമേയം പാസാക്കി. തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലേറി തുടർച്ചയായി ഏറ്റവും കൂടുതൽ ദിവസം പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തിയെന്ന നരേന്ദ്രമോദിയുടെ റെക്കോർഡ് സ്വയം പ്രഖ്യാപിത നാഴികക്കല്ലാണെന്ന് കോൺഗ്രസ് വിമർശിച്ചു. ജവഹർലാൽ നെഹ്റുവിന്റെ റെക്കോർഡ് അദ്ദേഹം മറികടന്നുവെന്ന അവകാശവാദത്തിനെതിരെയാണ് കോൺഗ്രസ് ആഞ്ഞടിച്ചത്. മണിപ്പൂരിൽ നിന്ന് കാണാതായ നാഗാ വിഭാഗത്തിൽപ്പെട്ടവരുടേതെന്ന് സംശയിക്കുന്ന 6 പേരുടെ മൃതദേഹം കണ്ടെത്തിയതായി മണിപ്പൂർ പോലീസ്. കാങ് പോപ്പി ജില്ലയിൽ സായുധ സംഘം ബന്ദികളാക്കിയെന്ന് കരുതപ്പെടുന്ന പുരുഷന്മാരുടെ മൃതദേഹ അവശിഷ്ടങ്ങളാണ് ഇന്നലെ കണ്ടെത്തിയത്. തിരിച്ചറിയാൻ കഴിയാത്ത വിധം മൃതദേഹങ്ങൾ വികൃതമാക്കിയിരുന്നു. സെൻസസ് ഡ്യൂട്ടിയുടെ പേരിൽ സംസ്ഥാനത്തെ 694 സർക്കാർ പ്രൈമറി സ്കൂളുകളിൽ പ്രഥമാധ്യാപകരില്ലാതായി എന്ന് റിപ്പോർട്ടുകൾ. May 31 വരെ പ്രഥമാധ്യാപകർ വിരമിച്ച ഒഴിവുകളിലേക്ക് സ്ഥാനക്കയറ്റം വഴി നിയമിക്കുന്ന പ്രക്രിയ തടസ്സപ്പെട്ടതോടെയാണ് ഇതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സെൻസസ് പശ്ചാത്തലത്തിൽ ഏപ്രിലിൽ സർക്കാർ ഇറക്കിയ ഉത്തരവ് പ്രകാരമാണ് സ്ഥാനക്കയറ്റത്തിനും സ്ഥലം മാറ്റത്തിനും നിരോധനം വന്നത്. തുടർച്ചയായി വിവാദങ്ങളിൽപ്പെട്ട നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തിയ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി പ്രവേശന പരീക്ഷയുടെ ഫലത്തിലും ക്രമക്കേടുകളെന്ന് ആരോപണം. പരീക്ഷ എഴുതാത്തവരുടെ ഫലം പ്രഖ്യാപിച്ചെന്നും മൂല്യനിർണയത്തിൽ കാര്യമായ പിഴവുകളുണ്ടെന്നും സാമൂഹിക മാധ്യമങ്ങളിൽ വിദ്യാർത്ഥികൾ പരാതിപ്പെട്ടു. 2026 നിഫ്റ്റ് ബിരുദ ബിരുദാനന്തര തല പരീക്ഷകളുടെ ഫലം June 3 പ്രഖ്യാപിച്ചത്. പിന്നാലെയാണ് മാർക്കിലെ അപാകം ചൂണ്ടിക്കാട്ടിയുള്ള പരാതികൾ ഉയർന്നത്. വയനാട് ജില്ലയിൽ 5 കുട്ടികൾക്ക് കൂടി ഷിഗല്ലി സ്ഥിരീകരിച്ചു. 5, 7, 8, 9, 11 വയസ്സുള്ള പെൺകുട്ടികൾക്കാണ് പുതുതായി രോഗം സ്ഥിരീകരിച്ചത്. 7-ാം തീയതി പരിശോധനയ്ക്കയച്ച സാമ്പിളുകളുടെ ഫലമാണ് പോസിറ്റീവായത്. ഇതോടെ രോഗം സ്ഥിരീകരിച്ച കുട്ടികളുടെ എണ്ണം 8. കുട്ടികളുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. ഇതുവരെ 502 പേരിലാണ് രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയത്. തമിഴ്നാട് മുഖ്യമന്ത്രിയും നടനുമായ ജോസഫ് വിജയ് നാളെ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ ദർശനം നടത്തും. സംസ്ഥാനത്ത് സ്വർണവിലയിൽ വൻ ഇടിവ്. ഇന്നലെ പവന് 3,960 രൂപ കുറഞ്ഞു. 2 തവണകളിലായി വിലയിടിഞ്ഞതോടെ പവൻ വില 1,08,360 രൂപയിൽ എത്തി. മധ്യപ്രദേശിൽ രാജ്യസഭാ സ്ഥാനാർത്ഥി മീനാക്ഷി നടരാജിന്റെ നാമനിർദ്ദേശ പത്രിക തള്ളിയതിനെതിരെ കോൺഗ്രസ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചു. പത്രിക തള്ളിയത് അന്യായമാണെന്നും നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പാർട്ടി പ്രതിനിധി സംഘം കമ്മീഷൻ ആസ്ഥാനത്തെത്തി നിവേദനം നൽകി. സർക്കാർ ജീവനക്കാരുടെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ മെഡിസെപ് പുനഃപരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഇൻഷുറൻസ് കമ്പനിയുമായി കരാറുണ്ടാക്കിയിട്ടുള്ളതിനാൽ കാലാവധി നോക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. സർക്കാർ പുറത്തിറക്കിയ ധവളപത്രം നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് തയ്യാറാക്കിയതാണെന്ന മുൻമന്ത്രി TM തോമസ് ഐസക്കിന്റെ ആരോപണം തമാശയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഈ സർക്കാർ AI ടൂളുകൾ ഉപയോഗിക്കുമെന്നും അതിനുള്ള പഠനങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നടിയെ ആക്രമിച്ച് അപകീർത്തികരമായ ദൃശ്യങ്ങൾ പകർത്തിയ കേസിലെ പ്രധാന തെളിവായ മെമ്മറി കാർഡ് കോടതിയുടെ കസ്റ്റഡിയിൽ അനധികൃതമായി പരിശോധിച്ചതിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് അതിജീവിത നൽകിയ ഹർജി പരിഗണിക്കുന്നതിൽ ജസ്റ്റിസ് കൗസർ എടപ്പകത്തും പിന്മാറി. ബുധനാഴ്ച ഹർജി പരിഗണിച്ചപ്പോൾ പിന്മാറുകയാണെന്ന് അറിയിക്കുകയായിരുന്നു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന ഷുഹൈബിനെ കൊലപ്പെടുത്തിയ കേസിലെ വിചാരണ ഹൈക്കോടതി താൽക്കാലികമായി തടഞ്ഞു. വിചാരണ തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി 3 നിന്ന് മാറ്റണം എന്നാവശ്യപ്പെട്ട് 1-ാം പ്രതി ആകാശ് തില്ലങ്കേരി അടക്കമുള്ളവർ നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് G. ഗിരീഷിന്റെ ഇടക്കാല ഉത്തരവ്. വിചാരണ കോടതിയിലെ രേഖകൾ ഹാജരാക്കാൻ നിർദ്ദേശിച്ച കോടതി ഹർജി 15 പരിഗണിക്കാൻ മാറ്റി. ഫ്രീഡം ഫുഡ് എന്ന പേരിൽ തടവുകാർ തയ്യാറാക്കി വിപണിയിൽ എത്തിക്കുന്ന ജയിൽ ഭക്ഷണത്തിന് വില കൂട്ടി. ചിക്കൻ ബിരിയാണിക്ക് 70 രൂപയിൽ നിന്ന് 80 വെജിറ്റബിൾ ബിരിയാണിക്ക് 45 നിന്ന് 50 റൈസിന് 40 നിന്ന് 45 രൂപയുമായാണ് വർധന. സാംസ്കാരിക സംഘടനയായ കൈരളി കലാസമിതിയുടെ ഈ വർഷത്തെ സാഹിത്യ പുരസ്കാരം എഴുത്തുകാരി സാറ ജോസഫിന്. സമഗ്ര സംഭാവന പരിഗണിച്ചാണ് പുരസ്കാരം. കേന്ദ്ര സംഗീത നാടക അക്കാദമിയുടെ 2024-2025 പുരസ്കാരങ്ങളും ഉസ്താദ് ബിസ്മില്ല ഖാൻ യുവ പുരസ്കാരങ്ങളും പ്രഖ്യാപിച്ചു. മോട്ടോർ വാഹന വകുപ്പ് ഓഫീസുകളിൽ പൊതുജനങ്ങൾക്കുള്ള പ്രവേശന സമയ നിയന്ത്രണം ഹൈക്കോടതി ശരിവച്ചു. സന്ദർശനം രാവിലെ 10 മുതൽ 1 നിജപ്പെടുത്തിയ ഗതാഗത കമ്മീഷണറുടെ സർക്കുലറിന് എതിരെ സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജി കോടതി തള്ളി. ഓഫീസ് സന്ദർശന സമയം നിയന്ത്രിച്ചിട്ടുണ്ടെങ്കിലും ഓഫീസ് പ്രവർത്തന സമയമൊട്ടാകെ ഇലക്ട്രോണിക് സേവനങ്ങൾ ലഭ്യമാണെന്ന് കോടതി നിരീക്ഷിച്ചു. റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിട്ട് 1.5 കഴിഞ്ഞിട്ടും കണ്ണൂർ ജില്ലയിലെ സർക്കാർ ആശുപത്രികളിലെ സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് 2 നിയമനത്തിൽ മെല്ലെ പോക്കെന്ന് പരാതി. 2025 നവംബർ 21 102 പേരുടെ മെയിൻ ലിസ്റ്റ് അടക്കം 217 പേരുടെ റാങ്ക് പട്ടിക നിലവിൽ വന്നത്. ഇതിൽ ഇതുവരെ നിയമനം ലഭിച്ചത് 36 പേർക്ക് മാത്രമെന്ന് റിപ്പോർട്ടുകൾ. 3 പതിറ്റാണ്ടുകാലം പോലീസ് സേനയിൽ സേവനമനുഷ്ഠിച്ച PP സദാനന്ദന്റെ അനുഭവക്കുറിപ്പുകളുടെ സമാഹാരമായ സത്യത്തിന്റെ സാക്ഷിയുടെ പ്രകാശനം ഇന്ന് നടക്കും. PN പണിക്കർ സ്മാരക ദേശീയ വായന മാസാചരണത്തിന്റെ ഭാഗമായി 19 മുതൽ ജൂലൈ 18 കണ്ണൂർ ജില്ലയിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കാൻ PN പണിക്കർ ഫൗണ്ടേഷൻ കാൻഫെഡ് ജില്ലാ നേതൃയോഗം തീരുമാനിച്ചു. അതിക്രമങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ എന്നിവ നേരിടുന്നവർക്കുള്ള കുടുംബശ്രീയുടെ പിന്തുണാ പദ്ധതിയായ സ്നേഹിതിയിൽ 2025-2026 സാമ്പത്തിക വർഷം കണ്ണൂർ ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തത് 545 കേസുകൾ. ഇതിൽ 308 സ്ത്രീകളും 67 പെൺകുട്ടികളും 70 ആൺകുട്ടികളുമാണ് പരാതിക്കാർ. ഈ കേസുകളിൽ 143 കുടുംബ പ്രശ്നങ്ങളും 43 ഗാർഹിക പീഡന കേസുകളും 33 ദാമ്പത്യ പ്രശ്നങ്ങളുമാണ്. വയനാട്ടിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾക്ക് കൂടി ദാരുണാന്ത്യം. തിരുനെല്ലി കാട്ടിക്കുളം പുളിമൂടുകുന്ന് മിച്ചഭൂമിയിൽ താമസിക്കുന്ന രാജുവാണ് ഇന്നലെ കാട്ടാന ആക്രമണത്തിൽ മരിച്ചത്. ജില്ലയിൽ 2 കാട്ടാനയുടെ ആക്രമണത്തിലുണ്ടായ 2 മരണമാണ് ഇത്. മട്ടന്നൂർ ഉളിയിൽ കൂരൻമുക്കിൽ ബൈക്കിന് പിറകിൽ വാനിടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. ഉരുവച്ചാൽ ഇടപ്പഴശ്ശി കക്കാട്ടുപറമ്പ് അംഗൻവാടിക്ക് സമീപത്തെ ആയിഷ മൻസിലിൽ KV മൂസക്കുട്ടി ഹാജിയാണ് മരിച്ചത്. ഇന്നലെ ഉച്ചയ്ക്ക് 2:30 മട്ടന്നൂർ ഇരിട്ടി റോഡിൽ കൂരൻമുക്ക് ടൗണിലാണ് അപകടം. കൃഷിവകുപ്പിന്റെ ഫണ്ട് ഉപയോഗിച്ച് അയ്യൻകുന്ന് പഞ്ചായത്തിലെ വനാതിർത്തിയിൽ 20.5 കിലോമീറ്ററിൽ നിർമ്മിക്കുന്ന സോളാർ തൂക്കുവേലി നിർമ്മാണം 3 പിന്നിട്ടിട്ടും പകുതി പോലും പൂർത്തിയായിട്ടില്ലെന്ന് റിപ്പോർട്ടുകൾ. 2.20 കോടിയുടെ ഫണ്ടിൽ 95 ലക്ഷം രൂപ മാത്രമാണ് വിനിയോഗിച്ചതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. നിർമ്മാണ സാമഗ്രികൾ എത്തിക്കാൻ വൈകുന്നത് നിർമ്മാണം വൈകാൻ കാരണമാകുന്നതായി വിവിധ വകുപ്പുകളുടെ അവലോകന യോഗം വിലയിരുത്തി. അതിനായി 15 എല്ലാ സൈറ്റിലും നിർമ്മാണ വസ്തുക്കൾ എത്തിക്കുമെന്നും കൂടുതൽ ആളുകളെ ഉൾപ്പെടുത്തി 22 നിർമ്മാണം പൂർത്തിയാക്കാമെന്നും കെൽ പ്രതിനിധി യോഗത്തിൽ ഉറപ്പു നൽകി. തമിഴ് ചലച്ചിത്ര താരം ഭാരതി രാജ അന്തരിച്ചു. ചെന്നൈക്കടുത്ത് നീലങ്കരയിലെ വീട്ടിൽ ഇന്നലെ രാവിലെയോടെയായിരുന്നു അന്ത്യം. സംസ്കാരം ഇന്ന് വൈകിട്ട് 3 തേനി വത്തലഗുണ്ടിലെ ഫാം ഹൗസിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ നടക്കും. കണ്ണൂർ വിമാനത്താവളത്തിൽ ബോംബ് ഭീഷണി. മുംബൈയിൽ നിന്ന് ഇന്നലെ ഉച്ചതിരിഞ്ഞ് 3:20 കണ്ണൂരിലെത്തിയ ഇൻഡിഗോ വിമാനത്തിനാണ് ഭീഷണി. ടിഷ്യൂ പേപ്പറിൽ പേനകൊണ്ട് അവ്യക്തമായി ബോംബ് എന്നെഴുതിയ കുറിപ്പ് വിമാനത്തിന്റെ ശൗചാലയത്തിലെ ചവറ്റുകുട്ടിയിൽ ജീവനക്കാരി കണ്ടെത്തുകയായിരുന്നു. ഇവർ ഉടൻ എയർ ട്രാഫിക് കൺട്രോൾ വിഭാഗത്തിൽ അറിയിച്ചു. തുടർന്ന് ലാൻഡ് ചെയ്ത വിമാനം പ്രത്യേക സ്ഥലത്തേക്ക് മാറ്റി. യാത്രക്കാരെ പുറത്തിറക്കി മാറ്റി നിർത്തിയ ശേഷം ബോംബ് സ്ക്വാഡും വിമാനത്താവളത്തിലെ ഡോഗ് സ്ക്വാഡും ചേർന്ന് പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. വിമാനത്തിൽ 220 യാത്രക്കാരുണ്ടായിരുന്നു. പരിശോധന കാരണം 2 മണിക്കൂറിലധികം വൈകി 6:45 വിമാനം പുറപ്പെട്ടത്. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ നിപ ലക്ഷണങ്ങളോടെ ചികിത്സ തേടിയയാൾക്ക് പ്രാഥമിക പരിശോധനയിൽ രോഗം സ്ഥിരീകരിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ വൈറോളജി ലാബിൽ നടത്തിയ പ്രാഥമിക പരിശോധനയിലാണ് നിപ പോസിറ്റീവാണെന്ന് കണ്ടെത്തിയത്. സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കും തിങ്കളാഴ്ച മുതൽ KSRTC ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിക്കുന്ന പദ്ധതിക്ക് മന്ത്രിസഭ അംഗീകാരം നൽകി. തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്ന ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായി നടപ്പാക്കുന്ന സൗജന്യ യാത്രാ പദ്ധതിക്ക് പ്രിയദർശിനി എന്ന പേര് നൽകാനും തീരുമാനിച്ചു. പ്രായം, വരുമാനം തുടങ്ങി മാനദണ്ഡങ്ങളൊന്നുമില്ലാതെയാണ് സൗജന്യ യാത്ര അനുവദിക്കുന്നത്. ഇപ്പോൾ ഓർഡിനറി ബസ്സിൽ മാത്രമാണ് സൗജന്യം അനുവദിക്കുന്നതെങ്കിലും സാമ്പത്തിക നില മെച്ചപ്പെടുത്തിയ ശേഷം പദ്ധതിയുടെ രണ്ടാംഘട്ടം ആലോചിക്കും. പദ്ധതി നടപ്പാക്കുന്നത് വഴി KSRTCക്ക് മാസം 65 മുതൽ 70 കോടി വരെ വരുമാനക്കുറവുണ്ടാകുമെന്ന് റിപ്പോർട്ടുകൾ. നിങ്ങൾ കേട്ടത് സ്റ്റിച്ച്വെൽ ബൊട്ടീക്ക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം.
0: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച്വെൽ ബൊട്ടീക്ക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. ഇനി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ഒരു യാത്രാമൊഴി എന്ന ചിത്രത്തിൽ MG ശ്രീകുമാർ, KS ചിത്ര എന്നിവരാലപിച്ച ഗാനം.

0: ഇതാരാപ്പൊ വിളിക്കുന്നേ ഇത്രയും സമയമായിട്ട്? വിളിച്ചോണ്ടിരിക്കുന്ന മനുഷ്യന്മാർക്ക് തിരക്കുള്ള സമയത്ത് ഞാൻ ഒരിക്കൽ എടുത്തിട്ടില്ലാന്ന് വെച്ചിട്ട് അപ്പാടങ്ങ് വിളിക്കാണ്ടിരിക്കുമല്ലോ വേണ്ടേ. ഹലോ ഹലോ, ഇതാരാ?
1: ഹലോ, ഗീതയല്ലേ?
0: അതെ, എന്നേനു?
1: അല്ല, ഒരു കാര്യം അന്വേഷിക്കാനേനുവേ.
0: എന്നാ കാര്യം? നിങ്ങൾ വേഗം പറഞ്ഞാട്ടെ, കുറെ സമയമായി വിളിച്ചോണ്ടിരിക്കുന്നു.
1: നിങ്ങളെ ഒരു സുഹൃത്തില്ലേനു? ആ ഒരു മല്ലിക.
0: ആ,
1: നമ്മളെ ജയദേവനെ കല്യാണം കഴിച്ച മല്ലിക, കുറേ പ്രായമായിട്ട് കഴിച്ചേ.
0: ആ, മനസ്സിലായി. അല്ല, അതിനിപ്പോ എന്നാ വേണ്ടേ?
1: ഒന്നും വേണ്ടപ്പാ, അവരെടി ഇപ്പൊ പോയിനേ.
0: അവരെടി പോയിന്ന് എന്നോട് കേൾക്കണ്ടേ? അത് അവരോടല്ലോ വിൽക്കണ്ടേ.
1: അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല്, എന്റെ അനിയത്തിന്റെ ഭർത്താവിനെ ട്രെയിന് കയറ്റാൻ വേണ്ടിട്ട് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ പോയിന്.
0: റെയിൽവേ സ്റ്റേഷൻ അല്ലാണ്ട് ബസ് സ്റ്റാൻഡിൽ നിന്നാണോ തീവണ്ടി കയറ്റാൻ പോവാ? നിങ്ങൾ എന്ത് വർത്താനം പറയുന്നു?
1: നിങ്ങളിങ്ങനെ ചൂടാലപ്പാ. അന്നേരം ഞാനവിടെ മല്ലികനെയും ജയദേവനെയും കണ്ടിന്. അവരാന്നോന്ന് ഉറപ്പിക്കാനാ വിളിച്ച്.
0: ഇത് പറയാനാന്നോ നിങ്ങളിപ്പോ എന്നെ വിളിച്ചേ? അവരെന്താ ഭാര്യയും ഭർത്താവും അല്ലേ, ഒളിച്ചോടുന്നേരിക്കൂലല്ലോ.
1: അല്ലപ്പ, നിങ്ങളെ ഭർത്താവ് ദിനേശന്റെ സുഹൃത്തല്ലേ, നിങ്ങൾക്ക് അറിയായിരിക്കും വിചാരിച്ചിട്ടാന്ന്.
0: ദിനേശന്റെ സുഹൃത്ത് തന്നെ, അവരെടിങ്ങു പോയതായിരിക്കും, അതെന്തിനാ എന്നോട് ചോദിക്കുന്നേ?
1: അതേപ്പ, അത് ശരി തന്നെ. ശാന്ത ടീച്ചറാങ്ക് മരിച്ച്, മോളാങ്ക് കടലിൽ തുള്ളി മരിച്ച്, അവർക്ക് നിന്ന് അപ്പൊ എടിയും പോകുന്നേനല്ലേ. അല്ല, എന്നാലും നിങ്ങൾക്ക് അറിയായിരിക്കൂലേ.
0: നിനക്ക് അത്രക്ക് നിർബന്ധം അങ്ങ്, നീ ഒരു കാര്യം ചെയ്യ്, 896 വിളിക്ക്.
1: ആരെ നമ്പറാ?
0: അത് ആരെ നമ്പറൊന്നും അല്ല, അത് റേഡിയോ മലബാറിന്റെ നമ്പറാണ്, 89.6.
1: അതിൽ വിളിച്ചാ കിട്ടുവാ.
0: നീ വിളിക്കൊന്നും വേണ്ട, നീ അത് വെച്ചാ മതി. അടുത്തയാഴ്ച മുതൽ നെല്ലിക്കന്റെ രണ്ടാം ഭാഗം വരുന്നുണ്ട്, 89.6 എന്ന നമ്പറിൽ നീ വെച്ചാ മതിന്ന് ഞാൻ വെക്കുന്നേ. എനക്ക് തിരക്കുണ്ട്.
1: ഓ, എന്തൊരു ഡിമാൻഡാപ്പാ. ആ, ഞാനറിയൂ, ഞാൻ റേഡിയോ മലബാർ വെക്കൂ. ഏടിയാന്ന് അവര് പോയെന്നു അറിയൂ, അവരെന്തിനാ പോയെന്നു അറിയൂ. ആ

0: മതി മതി മതി മതി, ഇത് മാറിപ്പോയതാവാൻ വഴിയില്ല.
1: നിനക്കെങ്ങനെ അറിയാ?
0: സൈക്കോളജി. ഒരു ഗന്ധം വരുന്നുണ്ട് സുരേഷ് ഏട്ടാ, ഒരു ഗന്ധം വരുന്നുണ്ടല്ലോ. മല്ലികപ്പൂവിൻ മധുരഗന്ധം.

ഇത് റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. അല്പസമയത്തിനുള്ളിൽ ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കുക. നമസ്കാരം.

റേഡിയോ മലബാർ സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല മധ്യാന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 12 മണി.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. ശാസ്ത്രവീഥി, ശാസ്ത്രപഥങ്ങളിലൂടെ ഒരു സഞ്ചാരം.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശാസ്ത്രവീഥിയിലേക്ക് സ്വാഗതം. ശാസ്ത്രവീഥിയിൽ ഇന്ന് സ്വന്തം ഉമിനീര് കൊണ്ട് കൂടുണ്ടാക്കുന്ന എഡിബിൾ നെസ്റ്റ് സ്വിഫ്റ്റ്ലെറ്റ് എന്ന പക്ഷിയെക്കുറിച്ച് കൂടുതലറിയാം. അവതരിപ്പിക്കുന്നത് വിജയകുമാർ ബ്ലാത്തൂർ.
2: സ്വന്തം ഉമിനീർ മാത്രം ഉപയോഗിച്ച് കൂടുണ്ടാക്കുന്ന ഒരു പക്ഷിയുണ്ട്. ഇരുണ്ട നിഗൂഢമായ ചുണ്ണാമ്പുപാറ ഗുഹകളുടെ ഉള്ളിലെ ചരിവുകളിൽ ആണ് അവ കൂടുണ്ടാക്കുക. ആ തുപ്പൽ കൂടുകൊണ്ടുണ്ടാക്കിയ സൂപ്പ് കഴിച്ചാൽ നിത്യ യൗവനം ലഭിക്കും എന്ന് വിശ്വസിക്കുന്ന 10,000,000 ആളുകൾ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിലുണ്ട്. 1 കിലോ പക്ഷിക്കൂടിന് 10,00,000 രൂപ വരെ വിലയുമുണ്ട്. ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളിലെ ചില അപകടകരമായിട്ടുള്ള ചുണ്ണാമ്പ് കല്ല് ഗുഹകൾക്കുള്ളിൽ ഇവയുണ്ട്. സ്വന്തം ഉമിനീര് കൊണ്ട് മാത്രം ഒരു കൂട് നിർമ്മിക്കുന്ന എഡിബിൾ നെസ്റ്റ് സ്വിഫ്റ്റ്ലെറ്റ് എന്ന പക്ഷിയുടെ അമ്പരപ്പിക്കുന്ന ജീവിതത്തിലേക്ക് സ്വാഗതം. ഉമിനീരല്ലാതെ ഒരു വസ്തുവും ചേരാതെ അർദ്ധധാര്യമായ ഇളം വെളുപ്പ് നിറമുള്ള സിമന്റ് പോലെ ഉറപ്പുള്ള അർദ്ധചന്ദ്ര ആകൃതിയിലുള്ള ജലാറ്റിൻ പോലെ തോന്നിക്കുന്ന കൂട്, ഈ ഉമിനീർ കൂട് സൂപ്പ് വെച്ച് കഴിച്ചാൽ നിത്യ യൗവനവും രോഗപ്രതിരോധവും ചുളിവില്ലാത്ത ചർമ്മവും ലൈംഗിക ഉത്തേജനവും ഊർജ്ജസ്വലതയും ഒക്കെ ഉണ്ടാവുമെന്നാണ് ചൈനീസ് പാരമ്പര്യ ചികിത്സകളിലെ വിശ്വാസം. AD 618 മുതൽ 907 വരെയുള്ള കാലഘട്ടത്തിലായിരുന്നു ചൈന ടാങ് രാജവംശം ഭരിച്ചിരുന്നത്. ആ കാലത്ത് ഈ പക്ഷിക്കൂട് കൊണ്ടുള്ള സൂപ്പ് വലിയ ആഡംബര രാജകീയ ഭക്ഷണമായിരുന്നു. അത് എത്രയോ നൂറ്റാണ്ടുകളായി ഈ പക്ഷിക്കൂട് സൂപ്പ് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ പല പ്രദേശങ്ങളിലെയും വളരെ വിലപിടിപ്പുള്ള ഒരു പക്ഷി വിഭവമാണ്. അതുകൊണ്ട് തന്നെ കൂടുവേട്ടക്കാർ കൂരിരുട്ട് നിറഞ്ഞ അപകടകരമായിട്ടുള്ള ഇരുണ്ട ഗുഹകളിൽ ജീവൻ പണയപ്പെടുത്തി കയറി കുത്തനെയുള്ള ഗുഹാഭിത്തികളിൽ നിന്നും കൂട് അടർത്തിയെടുക്കും. മുട്ടകളെയും കുഞ്ഞുങ്ങളെയും ഒക്കെ നശിപ്പിച്ച് പക്ഷികൾ ഓടിച്ചു വിട്ടാണ് അങ്ങനെ കൂട് കൈക്കലാക്കുക. വ്യാപകമായ ഈ കൂടുവേട്ട മൂലം പലയിടത്തും ഈ പക്ഷികൾ വംശനാശത്തിന്റെ വക്കിലെത്തി. ആൻഡമാനിൽ മാത്രമുള്ള ചില പ്രത്യേക ഇനം പൂമ്പാറ്റകളെ പറ്റി പഠിക്കാനും കാണാനും ഒക്കെ വേണ്ടിയാണ് ഞാനും എന്റെ സുഹൃത്തായിട്ടുള്ള ഹരീഷ് മല്യ, സുധീർ കൊമാന തുടങ്ങിയവർ കഴിഞ്ഞ മാസം കുറേ ദിവസങ്ങൾ ആൻഡമാനിലെ പല വനപ്രദേശങ്ങളിലും സഞ്ചരിച്ചത്. പൂമ്പാറ്റകളുടെ കാര്യത്തിൽ വളരെയധികം അറിവുള്ള ആളാണ് ഹരീഷ് മല്യ. ഇന്ത്യയിലെ പ്രത്യേകിച്ചും നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലെ സിക്കിം, അസം, അരുണാചൽ പ്രദേശ് തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെയുള്ള പൂമ്പാറ്റകളെ കാണാൻ വേണ്ടി അദ്ദേഹത്തോടൊപ്പം ഞാൻ ഇതിനു മുമ്പും പലതവണ പോയിട്ടുണ്ട്. സുധീർ കുമാര ആഫ്രിക്കൻ പൂമ്പാറ്റകളുടെ ഒരു എക്സ്പേർട്ട് ആണ്. ആഫ്രിക്കയിലെ മാത്രമല്ല ലോകത്തെ ഒരുവിധം എല്ലായിടങ്ങളിലെയും പൂമ്പാറ്റകളെ കാണാൻ വേണ്ടി സഞ്ചരിക്കുന്ന ഒരാളാണ്. 2,500+ ഇനം പൂമ്പാറ്റകളെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലുമായി അദ്ദേഹം നേരിട്ട് കണ്ട് ഫോട്ടോ പകർത്തിയിട്ടുണ്ട്. ആൻഡമാനിൽ നമുക്ക് ഈ കുഞ്ഞു പക്ഷികളെ കാണാൻ സൗകര്യമുള്ളത് ഒന്ന് ബറാതാങ്ങിലുള്ള ലൈം കേവുകളിലാണ്, പിന്നെയുള്ളത് ഏറ്റവും വടക്കുള്ള ദിഗ്ലിപ്പൂരിനടുത്തുള്ള ചില ലൈം കേവുകളിലാണ്. ദിഗ്ലിപ്പൂരിലെ ഈ ലൈം കേവുകൾ അധികം ആരും ഒന്നും സന്ദർശിക്കാത്തതാണ്. ഞങ്ങൾ അങ്ങോട്ട് പോകാനാണ് തീരുമാനിച്ചത്. നമ്മൾ ആൻഡമാനിലേക്ക് സാധാരണയായിട്ട് എത്തുക പോർട്ട്ബ്ലെയറിലാണല്ലോ. ഇപ്പോഴുള്ള അതിൻ്റെ പേര് വിജയപുരം എന്നാണ്. വിജയപുരത്ത് നിന്നും രാവിലെ പുറപ്പെട്ടാൽ മാത്രമേ നമുക്ക് ആൻഡമാനിലെ മറ്റു പ്രദേശങ്ങൾ, അതായത് മധ്യ ആൻഡമാനും നോർത്ത് ആൻഡമാനിലും എത്താനൊക്കെ പറ്റൂ. ദിക്കത്താങ് എന്ന് പറയുന്ന ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിന്റെ ശേഷം വാഹനങ്ങൾ കൃത്യമായിട്ടുള്ള ഒരു ഇടവേളകളിൽ കോൺവോയായി മാത്രമാണ് പോവുക. 6:30, 9:30, 11:30 ഇങ്ങനെ 3 സമയങ്ങളിൽ മാത്രമാണ് അവിടെ നിന്നും വാഹനങ്ങൾ കടത്തിവിടുക. അവിടെ നിന്ന് 50 കിലോമീറ്ററോളം സംരക്ഷിതമായിട്ടുള്ള ഒരു പ്രത്യേക വനപ്രദേശമാണ് ജാർവ ട്രൈബുകൾ താമസിക്കുന്ന ഇടം. ആ പ്രദേശത്തുകൂടി കടന്നു പോകുമ്പോൾ കൃത്യമായിട്ടുള്ള വേഗത 40 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ മാത്രമേ സഞ്ചരിക്കാൻ പാടുള്ളൂ. അവിടെ കാട്ടിൽ ചിലപ്പോൾ ജാർവ ട്രൈബിൽപ്പെട്ട മനുഷ്യരെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അവരുടെ ഫോട്ടോ എടുക്കാൻ പാടില്ല, അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പാടില്ല, വാഹനം നിർത്താൻ പാടില്ല. ഇങ്ങനെ കുറേ കർശനമായിട്ടുള്ള നിർദ്ദേശങ്ങളുണ്ട്. ആ കാട് അവസാനിക്കുമ്പോൾ, ആ ദ്വീപ് അവസാനിക്കുമ്പോൾ പിന്നെ നമുക്ക് ജങ്കാറിൽ കയറി വേണം മറുകരയിലെത്താൻ, അടുത്ത ദ്വീപിലേക്ക് എത്താൻ. നമ്മൾ വന്ന ബസ്സും ആ ജങ്കാറിൽ കയറ്റി അപ്പുറത്തെത്തിക്കും. ബറാതാങ് എന്നാണ് ആ പ്രദേശത്തിന്റെ പേര്. ഇവിടെ നിലമ്പൂർ ജെട്ടി എന്നൊക്കെ പറയുന്ന പ്രദേശമൊക്കെ ഉണ്ട്. പല പ്രദേശങ്ങൾക്കും നമ്മുടെ കേരളത്തിലെ പേരാണുള്ളത്. കാലിക്കറ്റ്, മഞ്ചേരി, നിലമ്പൂർ, വണ്ടൂർ എന്നൊക്കെ പേരുണ്ട്. ഈ ബറാതാങ് വരെ മാത്രമാണ് സാധാരണയായിട്ട് വിനോദസഞ്ചാരികൾ വരാറുള്ളത്. ബറാതാങ്ങിലും ചുണ്ണാമ്പുകൽ ഗുഹകളുണ്ട്. അവിടെയും ഈ പക്ഷികളെ കാണാൻ പറ്റും. കൂടാതെ അവിടെയും മണ്ണുവൾക്കനയൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ട് ആൾക്കാർ അതേ ദിവസം തന്നെ സാധാരണയായിട്ട് തിരിച്ച് വീണ്ടും വിജയപുരത്തേക്ക് അല്ലെങ്കിൽ പോർട്ട്ബ്ലെയറിലേക്ക് പോവുകയാണ് ചെയ്യുക. ഞങ്ങൾ അങ്ങോട്ടല്ല പോയത്. നോർത്ത് ആൻഡമാനിലെ ഏറ്റവും വടക്കുള്ള ദിഗ്ലിപ്പൂരിൽ നിന്നും കുറേ ഉള്ളിൽ അപൂർവമായിട്ട് മാത്രം കാണാൻ പറ്റുന്ന ഇത്തരത്തിലുള്ള ഗുഹകളുണ്ട്. അവിടമായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. അതിനുശേഷം റോഡൊക്കെ അല്പം മോശമാണ്. രാത്രിയായി ഞങ്ങൾ ദിഗ്ലിപ്പൂരിൽ എത്തുമ്പോൾ, ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും കൂടെ മൺസൂണും എത്തിയിരുന്നു. കേരളത്തിൽ കാലവർഷം എത്തുന്നതിന് 10 ദിവസം മുമ്പേ തന്നെ അണ്ടമാനിൽ കാലവർഷം എത്തുമെന്നറിയാമല്ലോ. ദിഗ്ലിപ്പൂരിൽ താമസിച്ച് അവിടെ നിന്നും സാഡിൽ പീക്ക് എന്നൊക്കെ പറയുന്ന സംരക്ഷിത വനപ്രദേശങ്ങളുണ്ട്, അവിടെയൊക്കെ ഞങ്ങൾ സഞ്ചരിച്ചു. അതുപോലെ ഇവിടെ മഡ്വൽക്കനവും ഉണ്ട്, അത് കാണാൻ പോയി. പിന്നീടാണ് മായാബന്ദറിലേക്കുള്ള വഴിയിൽ നിന്നും തെറ്റി രാംനഗർ ബീച്ചിനടുത്തുള്ള പതി ലെവൽ എന്ന് പറയുന്ന കാട്ടിലെ ലൈം കേവുകൾ സന്ദർശിക്കാനായിട്ട് ഞങ്ങൾ പോയത്. സ്കൂട്ടറിലാണ് ഞങ്ങൾ മൂവരും കൂടി യാത്ര പുറപ്പെട്ടത്. വഴി നിറയെ പൂമ്പാറ്റകളായിരുന്നു, അവയൊക്കെ നോക്കിയും കണ്ടും ഒക്കെ യാത്ര വളരെ പതുക്കെയായിരുന്നു. വളരെ വലിപ്പമുള്ളതാണ് ഇവിടെയുള്ള ലൈം സ്റ്റോൺ കേവുകൾ. അതായത് 10 നില കെട്ടിടത്തിൻ്റെ ഒക്കെ ഉയരമുള്ള വലിയ പാറകളുടെ വിടവുകൾക്കിടയിലൂടെയാണ് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കടക്കേണ്ടത്. 31 ഗുഹകളാണ് അവിടെയുള്ളത്. അങ്ങോട്ടുള്ള വഴി കണ്ടെത്തുക എന്നുള്ളത് തന്നെ വളരെ പ്രയാസമുള്ള കാര്യമാണ്. എവിടെയും ഒരു സൈൻ ബോർഡ് പോലുമില്ല, ഗൂഗിൾ മാപ്പിൽ പോലും അത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുമില്ല. വളരെ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ചതിൻ്റെ ശേഷമാണ് അവസാനം ഞങ്ങൾ ഒരു ഒറ്റയടി പാത പോലെ ഈ കേവിലേക്ക് പോകുന്ന ഒരു വഴി കാട്ടിനുള്ളിൽ കണ്ടത്. അധികം ആരും അങ്ങോട്ട് പോകാറില്ല, അപൂർവമായിട്ട് മാത്രം ചില ഗവേഷകരും ഒക്കെ പോകാറുള്ളൂ എന്ന് തോന്നുന്നു. അതിലൂടെ ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ വഴി തെറ്റാനുള്ള വലിയ സാധ്യതയുണ്ട് എന്ന് അവിടെയുള്ള ഒരു വീട്ടിലുള്ള ഒരു പാവ മനുഷ്യൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്കും വീണ്ടും പേടിയായി. ആ കാട്ടിനുള്ളിൽ വഴി തെറ്റിയാൽ ശരിക്കും കുടുങ്ങിപ്പോകും. സുകുമാർ സമദ്ദർ എന്ന് പറയുന്ന ഒരു പാവം കൃഷിക്കാരൻ്റെ വീട് ആ വഴിക്കരികിലാണ്. അദ്ദേഹമാണ് ഞങ്ങളോട് ഇതൊക്കെ പറഞ്ഞു തന്നത്. അവസാനം അദ്ദേഹത്തിൻ്റെ ചില പേടി മൂലം ഞങ്ങൾ വഴിതെറ്റി അതിനുള്ളിൽ കുടുങ്ങിപ്പോകുക എന്നൊക്കെ ഭയന്നതുകൊണ്ട് ആ പാവം ഞങ്ങളുടെ കൂടെ വരാൻ തയ്യാറായി. കൂടെ അയാളുടെ മകൻ അൽമോൻ സമദ്ദും ഞങ്ങളുടെ കൂടെ തന്നെ നടക്കാൻ വേണ്ടി ഇറങ്ങി. അതായത് 1-2 മണിക്കൂർ നടക്കണം കാട്ടിനുള്ളിലൂടെ. വല്ലാതൊരു നടത്തമായിരുന്നു അത്. ഈ യാത്ര അല്പം കഠിനമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ സുധീർ കുമാന യാത്രയിൽ നിന്നൊഴിഞ്ഞ് ഞാനിവിടെ പൂമ്പാറ്റകളുടെ ഫോട്ടോ ഒക്കെ എടുത്ത് നിന്നോളാം, നിങ്ങൾ പോയി വരൂ എന്ന് പറഞ്ഞു. ഞാനും ഹരീഷ് മലയും ആ അച്ഛനും മകനും കൂടിയാണ് ഈ കേവിലേക്ക് നടന്നത്. 1 മണിക്കൂറോളം സമയം കൊടും കാട്ടിനുള്ളിലൂടെ മഴയൊക്കെ കൊണ്ട് ഞങ്ങളങ്ങനെ നടന്നു. ഇടയ്ക്ക് ചില നീർച്ചാലുകളിലൂടെ ഇറങ്ങി കയറിയൊക്കെയാണ് വഴി കണ്ടുപിടിച്ച് പോകുന്നത്. വലിയ വില ലഭിക്കുമെന്നതിനാൽ തന്നെ ഈ പ്രദേശത്തുള്ള സാധാരണ മനുഷ്യരൊക്കെ പലപ്പോഴും ഈ കേവുകളുടെ ഉള്ളിൽ കയറിയിട്ട് വളരെ സാഹസികമായിട്ട് തന്നെ ഇത്തരത്തിലുള്ള പക്ഷിക്കൂടുകൾ സംഘടിപ്പിക്കുമായിരുന്നു. ഇത്തരത്തിൽ പ്രാദേശികമായിട്ടുള്ള ആളുകൾ തന്നെ ഒളിഞ്ഞും പതുങ്ങിയും ഒക്കെ കേവുകളിൽ കയറി പക്ഷിക്കൂട് കൈക്കലാക്കുന്നത് തടയുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. വനം വന്യജീവി വകുപ്പ് മാത്രം ശ്രമിച്ചാലൊന്നും അത് വിജയിക്കണമെന്നില്ല. ഈ പക്ഷികളുടെ കാര്യത്തിൽ വലിയ ഗവേഷണം നടത്തിയ ഡോക്ടർ ശങ്കർ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റിന്റെ ശ്രമഫലമായിട്ട് ഒരു പുതിയ പദ്ധതി ഇവിടെ തുടങ്ങിയിരുന്നു. അതായത് ഈ പ്രദേശത്ത് ഇത്തരത്തിലുള്ള കൂടുകൾ കൈക്കലാക്കുന്നവരെ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് ജോലി നൽകിക്കൊണ്ട് ഇതിന് കാവലായിട്ട് അവരെ നിർത്തുക. പക്ഷികൾ മുട്ടയിട്ട് വിരിഞ്ഞ് കുഞ്ഞുങ്ങളെ വിട്ടതിന് ശേഷം ഒഴിച്ചുവിടുന്ന പക്ഷിക്കൂടുകൾ ഇവർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ശേഖരിക്കുക, അതിൽ ഏലം ചെയ്യുക, അതിൻ്റെ ഒരു വിഹിതം ഇവർക്ക് തന്നെ നൽകുകയും ചെയ്യുക. അത് വലിയൊരു വിജയമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ എല്ലാ ഗുഹകൾക്കും 24 മണിക്കൂറും എല്ലാ ദിവസവും ആളുകൾ കാവലുണ്ട്. അവരുടെ വിശ്രമ സ്ഥലമാണ് ഈ കാണുന്ന ഷെഡ്.

ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ശ്യാമൾ മുണ്ട എന്ന് പറയുന്ന ഒരു വാച്ചറാണ് അവിടെ ഉള്ളത്. അദ്ദേഹത്തെ ഞങ്ങളെ കൊണ്ടുപോയ സുകുമാറിന് പരിചയമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളെ കൂട്ടി ഈ കേവുകളുടെ ഉള്ളിൽ കൊണ്ടുപോകാൻ ശ്യാമൾ മുണ്ട സന്നദ്ധമായിരുന്നു. പക്ഷേ പകരം ആൾ വരുന്നത് വരെ ഞങ്ങൾക്ക് അവിടെ കാത്തിരിക്കേണ്ടി വന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ലക്ഷക്കണക്കിന് രൂപ വിലമതിക്കുന്ന കൂടുകൾ അവർ ശേഖരിച്ച് അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഈ കാണുന്ന ചാക്കുകൾ നിറയെ അത്തരത്തിലുള്ള കൂടുകളാണ്.

0: മഴയും നനവും ലൈംസ്റ്റോണിന്റെ വഴുക്കലും ഒക്കെ കൂടി ഗുഹക്കകത്തേക്കുള്ള യാത്ര ജീവിതത്തിലെ ഏറ്റവും ഭീകരമായ ഒരു അനുഭവമായിരുന്നു എനിക്ക്. ശരിക്കും മഞ്ഞുമ്മൽ ബോയ്സ് സിനിമയാണ് എനിക്ക് ഓർമ്മ വന്നത്. പലപ്പോഴും ഈ വിടവുകളിലൂടെ ഞാൻ അകത്തേക്ക് പോകുമോ എന്ന് പോലും ഞാൻ ഭയന്നു. ഗുണക്കൈവുകളുടെ 100 മടങ്ങ് ആഴമുള്ള വലിയ വിടവുകളായിരുന്നു അവിടെ മുഴുവനുള്ളത്. നടന്നാലും നടന്നാലും തീരാതെ വഴികൾ, ഇരുളും വാവൽ കാഷ്ടത്തിന്റെ ആ മണവും ഈർപ്പവും ഒക്കെ കൂടി നിഗൂഢമായിട്ടുള്ള ഭയപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷമായിരുന്നു ഈ ലൈം കേവുകളുടെ ഉള്ളിൽ. അതിനെ തന്നെ അതിനുള്ളിൽ അധിക സമയം നമുക്ക് കഴിയാൻ പറ്റില്ല. ടോർച്ചിന്റെ മങ്ങിയ പ്രകാശം മാത്രമേ കയ്യിലുള്ളൂ. കാര്യമായിട്ടുള്ള ഫ്ലാഷ് ലൈറ്റുകൾ ഒന്നും ഉപയോഗിക്കാൻ സമ്മതമില്ലായിരുന്നു. എങ്കിലും ഈ അത്ഭുത പക്ഷിയെ സ്വാഭാവികമായിട്ടുള്ള അതിൻ്റെ കൂട് കെട്ടുന്ന ഇടത്ത് തന്നെ പോയി കാണാൻ പറ്റിയെന്നുള്ളത് വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ചമൾമുണ്ട കൊണ്ടുവന്ന 2 ടോർച്ചിലുള്ള പ്രകാശം മാത്രം ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ഞങ്ങൾ നടക്കുന്നതും അതുപോലെ ചുമരുകളിലേക്ക് ലൈറ്റടിച്ച് നോക്കുന്നതും ഒക്കെ. പക്ഷികളുടെ കൂടുകൾ ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട്. നൂലുകളും ചുള്ളിക്കമ്പുകളും കരിയിലകളും ഒക്കെ കൊണ്ട് നിർമ്മിച്ചവ. പക്ഷേ ഇവിടെ ഈ പക്ഷി കൂടുകൂട്ടാൻ പ്രകൃതിയിലെ മറ്റൊരു വസ്തു ഉപയോഗിക്കുന്നില്ല, സ്വന്തം ഉമിനീർ മാത്രം. വളരെ വേഗത്തിൽ പറക്കുന്നതിനിടയിൽ തന്നെ ദിശ മാറാനൊക്കെ കഴിവുള്ളവരാണ് ഈ ശരപ്പക്ഷികൾ, മീവൽ പക്ഷികൾ എന്നും അതിന് പേര് വിളിക്കുമെന്ന് തോന്നുന്നു. സാധാരണഗതിയിൽ ഇവയെ പറന്നുകൊണ്ടല്ലാതെ നമുക്ക് കാണാനേ പറ്റില്ല. ഗ്രീക്ക് ഭാഷയിൽ കാലുകൾ ഇല്ലാത്ത എന്നാണ് ഈ അപ്പോഡിഡെ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവയുടെ കാലുകൾ വളരെ ചെറുതായതിനാലാണ് ഇങ്ങനെയൊരു പേര്, കുടുംബ പേര് നൽകിയത്. അതുകൊണ്ട് തന്നെ ഒരു മരക്കൊമ്പിലോ നിലത്തോ ഒന്നും ഒരു സാധാരണ പക്ഷിയെ പോലെ വന്ന് ഇരിക്കാൻ ഇവർക്ക് പറ്റില്ല. ഗുഹകളുടെ ലംബമായിട്ടുള്ള ചുമരുകളിൽ നഖങ്ങളാഴ്ത്തി തൂങ്ങിക്കിടക്കുകയാണ് ഇവ ചെയ്യുക. നിൽക്കുകയോ ഇരിക്കുകയോ അല്ല, അത്തരത്തിൽ പരിണമിച്ചവയാണ് ഇവയുടെ കാലുകൾ. അതുകൊണ്ട് തന്നെ ജീവിതത്തിന്റെ ഭൂരിഭാഗം സമയവും ഇവ ആകാശത്ത് തന്നെയാണ് ചെലവഴിക്കുന്നത്. അന്തരീക്ഷത്തിൽ വളരെ ഉയരത്തിൽ 10,000 അടിയൊക്കെ ഉയരത്തിലുള്ള വായു പ്രവാഹത്തിൽ ഇങ്ങനെ നിന്ന് ഉറങ്ങാൻ പറ്റും ഇവർക്ക്. തലച്ചോറിന്റെ ഒരു പകുതി മാത്രം ഉറക്കുന്ന ഒരവസ്ഥ. യൂനി ഹെമിസ്ഫെറിക്ക് സ്ലോ വേവ് സ്ലീപ്പ് എന്നൊക്കെ പറയുന്നത് നമ്മൾ തിമിംഗലങ്ങളുടെയൊക്കെ കാര്യത്തിൽ അത്തരത്തിലുള്ള ഒരു ഉറക്കമുണ്ടല്ലോ. അത്തരത്തിൽ ആകാശത്ത് വെച്ച് തന്നെ പറന്നുകൊണ്ട് തന്നെ ഇവർക്ക് ഉറങ്ങാൻ പറ്റൂ. അതായത് ഭൂമിയിൽ അധികം ഒന്നും തൊടാതെ ആകാശത്തിന്റെ ജീവികളാണ് ഈ പക്ഷികൾ. അതുപോലെ പറന്നുകൊണ്ട് തന്നെയാണ് ഇവ ഭക്ഷണം തേടുന്നത്, പ്രാണികളെ പിടിച്ചു തിന്നുന്നത്. അതുപോലെ പറക്കലിനിടയിൽ തന്നെയാണ് വെള്ളവും കുടിക്കുന്നത്. ഇതിന്റെ മുകൾ ഭാഗത്ത് ഇരുണ്ട തവിട്ട് നിറവും അല്ലെങ്കിൽ കറുപ്പ് നിറവും അടിഭാഗത്ത് ഒരു ചാര നിറവുമാണ് ഉണ്ടാകുക. ചിറകുകൾ നീളമുള്ളതും അരിവാളാകൃതിയുള്ളതുമാണ്. മരക്കൊമ്പിലോ അല്ലെങ്കിൽ പാറയുടെ മുകളിലോ ഒന്നും ഇരിക്കാൻ പറ്റാതെ ഇവ എവിടെ കൂടൊരുക്കും എന്നുള്ളത് വളരെ പ്രസക്തമാണല്ലോ. അതിനാലാണ് ഇവ കൂരിരുൾ നിറഞ്ഞ ഗുഹകൾക്കുള്ളിൽ വവ്വാലുകൾക്കൊപ്പം കൂടൊരുക്കുന്നത്. ജനുവരി മുതൽ ജൂൺ മാസം വരെയുള്ള കാലത്താണ് ഇവരുടെ ഇണചേരലും മുട്ടയിടലും ഒക്കെ. അതിനുവേണ്ടി മാത്രമാണ് ഈ കൂട് പണിയുന്നത്, അല്ലാതെ അവർക്ക് താമസിക്കാനല്ല. ഇവ മോണോഗമിക്കായിട്ടുള്ള പക്ഷികളാണ്. ഒരു ഇണ മാത്രമായിട്ടുള്ള ജോഡിയായിട്ടാണ് അവർ ഉണ്ടാകുക. പ്രജനകാലമാകുമ്പോൾ ഇവരുടെ നാക്കിനടിയിലുള്ള ഉമിനീർ ഗ്രന്ഥികൾ അസാധാരണമായിട്ട് വീർത്തു വരും. സലൈവറി ഗ്ലാൻഡുലാർ ഹൈപ്പർട്രോഫി എന്നാണ് ഇതിന് പറയുക. അപ്പോൾ അതിൽ നിന്ന് അമിതമായിട്ടുള്ള ഉമിനീരും ഉണ്ടാവും. ഇണകളായ ആണും പെണ്ണും ചേർന്നാണ് രാത്രികാലങ്ങളിൽ ഈ കൂടുണ്ടാക്കുന്നത്. കുത്തനെയുള്ള ഗുഹാഭിത്തികളിലാണ് ഇവർ ഈ കൂടൊരുക്കുന്നത്. അവിടെ അതിൻ്റെ ഫൗണ്ടേഷൻ ആദ്യം ഉമിനീര് കൊണ്ടുണ്ടാക്കും. അതിൽ പതുക്കെ പതുക്കെ പല ലെയറുകളായി ചേർത്ത് ചേർത്ത് ചേർത്താണ് ഇത്തരത്തിലുള്ള ചെറിയ കുമ്പിള് പോലെയുള്ള ഒരു കൂടുണ്ടാക്കുന്നത്. അതായത് ഈ പക്ഷികളുടെ വായിൽ നിന്ന് ഈ ഉമിനീർ പുറത്തു വന്ന് അവ അങ്ങോട്ടും ഇങ്ങോട്ടും ഉരച്ചു വെച്ച് അല്പസമയത്തിനുള്ളിൽ വായു സമ്പർക്കം ഉണ്ടാകുമ്പോൾ തന്നെ അത് ഉറച്ച് സിമെന്റ് പോലെയാവും. സുതാര്യം എന്ന് പറയാൻ പറ്റാത്ത ഒരു അർദ്ധതാര്യമായിട്ടുള്ള മങ്ങിയ വെളുപ്പ് നിറമുള്ള ഒരു പകുതി ചന്ദ്രന്റെ ആകൃതിയിലുള്ളതാണ് ഈ കൂടുകൾ. അത് പാറയിൽ ഇങ്ങനെ ഒട്ടിച്ചു വെച്ചതുപോലെ ഉണ്ടാവും. ക്ഷേത്ര ചുമരുകളിൽ ഈ കൽവിളക്കുകളൊക്കെ പിടിപ്പിച്ചതുപോലെ തോന്നും. ആ കുഞ്ഞു കൂട്ടിലാണ് ഈ രണ്ട് പക്ഷികളും ആണും പെണ്ണും ചേർന്ന് നിൽക്കുന്നതൊക്കെ കാണാം. അവ ഇണചേരുന്നതൊക്കെ ആ കൂട്ടിനുള്ളിൽ വെച്ചാണ്. ഒരു തവണ 2 മുട്ടയാണ് ഇടുക, വെളുത്ത നിറത്തിലുള്ള കുഞ്ഞു മുട്ടകൾ. മുട്ടയിട്ടാലും അച്ഛൻ പക്ഷി കൂടെ തന്നെ ഉണ്ടാകും. മുട്ട വിരിഞ്ഞു വരുന്ന കുഞ്ഞിനെ വളർത്തുന്നത് അച്ഛനും അമ്മയും ചേർന്നാണ്. ഈ രണ്ട് പക്ഷികളും ചേർന്ന് വായിലുള്ള ഉമിനീരൊക്കെ കൊണ്ട് 30-45 ദിവസം കൊണ്ട് കഠിനമായി അധ്വാനിച്ചിട്ടാണ് ഈ കൂടുണ്ടാക്കുന്നത്. ഇതിൽ 60% ശുദ്ധമായ പ്രോട്ടീനും ഗ്ലൈക്കോ പ്രോട്ടീനുകളും ഒക്കെയാണ് അടങ്ങിയിരിക്കുന്നത്. ഇതിൽ മറ്റ് മാലിന്യങ്ങളൊന്നും ഇല്ലാത്തതിനാൽ തന്നെ ഇതിനെ വൈറ്റ് നെസ്റ്റ് എന്ന് വിളിക്കാറുണ്ട്, വെളുത്ത കൂട്. അതുകൊണ്ട് തന്നെ എഡിബിൾ നെസ്റ്റ് സിഫ്റ്റ്ലെറ്റ് എന്നാണ് ഈ പക്ഷിക്ക് പേര്. അതായത് നമുക്കൊക്കെ ഭക്ഷണമാക്കാൻ പറ്റുന്ന കൂടുള്ള സ്വിഫ്റ്റ്ലെറ്റുകൾ എന്ന്. ഈ പക്ഷികൾ പ്രധാനമായും കാണപ്പെടുന്നത് ഇന്തോ മലയൻ റീജിയനിലാണ്. ഇന്തോനേഷ്യ, മലേഷ്യ, തായ്ലൻഡ്, വിയറ്റ്നാം, ഫിലിപ്പൈൻസ്, കംബോഡിയ, മ്യാൻമർ, സിംഗപ്പൂർ, ബ്രൂണേ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ ഇവരെ കാണാം. ആദ്യ കാഴ്ചയിൽ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന സാധാരണ മീവൽ പക്ഷികളെ പോലെ തന്നെ തോന്നിക്കുമെങ്കിലും ഇവ അത്ര സാധാരണമല്ല. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾക്ക് പുറമെ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരങ്ങളിൽ, പ്രത്യേകിച്ചും മഹാരാഷ്ട്രയിലെ സിന്ധുദുർഗ് കോട്ടയുടെ ഉള്ളിലും ഒക്കെ ഇവയുടെ ചെറിയ കോളനികൾ കണ്ടെത്തിയിട്ടുണ്ട്. സാധാരണയായിട്ട് കടലുകളോടൊക്കെ ചേർന്നിട്ട് നിൽക്കുന്ന പ്രദേശങ്ങളിലെ ചുണ്ണാമ്പ് കല്ലുകൾ, അതായത് കാൽഷ്യം കാർബണേറ്റ് കൊണ്ട് നിർമ്മിച്ച ലൈം സ്റ്റോൺ കേവുകളിലാണ് ഇവയെ കാണാറ്. ഈ ഗുഹകൾക്കുള്ളിലെ ഇരുട്ടും ഈർപ്പവും താപനിലയും ഒക്കെ ഇവർക്ക് വളരെ അനുകൂലമാണ്. പല മീവൽ പക്ഷികളും ഇവരെ പോലെ തന്നെ അവയുടെ കൂടുകൾ പാറയുടെ അരികളിലൊക്കെ നിർമ്മിക്കാൻ വേണ്ടി അവയുടെ ഉമിനീർ ഉപയോഗിക്കാറുണ്ട്. അതാ കൂട് അവിടെ ഉറപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുക. പക്ഷെ ഇവർ ഈ ഉമിനീർ കൊണ്ട് മാത്രമാണ് കൂടുണ്ടാക്കുന്നത്. നമ്മളിൽ നിൽക്കുന്ന ഗുഹക്കകത്ത് ഒരു കാലത്തും സൂര്യപ്രകാശത്തിന്റെ ഒരു കണിക പോലും എത്തില്ലല്ലോ. കണ്ണടച്ചാലുള്ള ഇരുട്ടാണ് ഇവിടെ. ഇവിടെ നമ്മൾ ഈ കേൾക്കുന്ന ക്ലിക് ക്ലിക്ക് ശബ്ദങ്ങൾ ഒക്കെയും ഈ പക്ഷി ഉണ്ടാക്കുന്നതാണ്. വാവലുകളെ പോലെ പൂർണ്ണമായിട്ടുള്ള ഇരുട്ടിൽ വഴി കണ്ടെത്താൻ ഇവരും എക്കോലൊക്കേഷൻ എന്ന് പറയുന്ന പരിപാടിയാണ് ഉപയോഗിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഈ ശബ്ദം ഉണ്ടാക്കുന്നത്. എക്കോലൊക്കേഷൻ ഉപയോഗിക്കുന്ന അപൂർവം ചില പക്ഷി വിഭാഗങ്ങളിൽപ്പെട്ട ഒന്നാണിത്. പറക്കുന്നതിനിടയിൽ ഇവ നമുക്കിപ്പോൾ കേൾക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ആവൃത്തിയിലുള്ള ഒരു 1.5 kHz മുതൽ 5.5 kHz വരെ ആവൃത്തിയുള്ള ശബ്ദങ്ങളാണ് ഉണ്ടാക്കുക ഈ ക്ലിക് ക്ലിക്ക് ശബ്ദങ്ങൾ. വവ്വാലുകൾ ഉണ്ടാക്കുന്നത് ഈ അൾട്രാസോണിക് സൗണ്ട് ആയതിനാൽ തന്നെ നമുക്കത് കേൾക്കാൻ പറ്റില്ല. പക്ഷെ ഇവരുടെ ശബ്ദം നമുക്ക് കേൾക്കാം. ഈ ഗുഹക്കുള്ളിലെ ഘന അന്ധകാരത്തിലൂടെ പറക്കുമ്പോൾ ഒരു പക്ഷി ഒരു സെക്കൻഡിൽ 6 തവണ വരെയൊക്കെ ഈ ക്ലിക്ക് ശബ്ദം ഉണ്ടാക്കും. ഈ ശബ്ദം തിരിച്ചെത്താൻ എടുക്കുന്ന സമയത്തിന്റെ മൈക്രോ സെക്കൻഡിന്റെ വ്യത്യാസം മനസ്സിലാക്കി പൂർണ്ണ ഇരുട്ടിലും 1 inch പോലും തെറ്റാതെ അവർക്ക് അവരുടെ കൂട് കണ്ടെത്താൻ പറ്റും. അത് മറ്റു പാറകളിൽ ഇടിക്കാതെ, പക്ഷികളിൽ ഇടിക്കാതെ, വവ്വാലുകളിലെ ഇടിക്കാതെ ഒക്കെ ഇവർക്ക് പറക്കാൻ പറ്റും. പക്ഷെ ഗുഹക്ക് പുറത്തെത്തിയാൽ, അവിടെ പ്രകാശമുള്ളപ്പോൾ ഇവർ ഈ ക്ലിക്ക് ശബ്ദം ഉണ്ടാക്കുന്നില്ല. അപ്പോഴവർ കാഴ്ചയെ തന്നെയാണ് ആശ്രയിക്കുന്നത്. പറക്കുന്ന പ്രാണികളാണ് ഇവരുടെ പ്രധാന ഭക്ഷണം എന്ന് പറഞ്ഞല്ലോ. ചെറിയ വണ്ടുകൾ, ഈച്ചകൾ, ഉറുമ്പുകൾ എന്നിവയൊക്കെ പറക്കലിനിടയിൽ തന്നെ ഇവ കൊത്തി അകത്താക്കും. എയ്റോഡ്രാമസ് ഫ്യൂസിഫാഗസ് എന്നാണ് ഇതിന്റെ ശാസ്ത്രനാമം എന്ന് പറഞ്ഞല്ലോ. എയ്റോഡ്രാമസ് എന്നതിലെ എയ്റോ എന്നാൽ ഗ്രീക്ക് ഭാഷയിൽ ഇതിനർത്ഥം ആകാശം അല്ലെങ്കിൽ വായു എന്നൊക്കെയാണ്. അതുപോലെ ഗ്രീക്ക് പദമായിട്ടുള്ള ഡ്രോമസിന്റെ അർത്ഥം ഓട്ടക്കാരൻ എന്നാണ്. അതായത് എയ്റോഡ്രോമസ് എന്ന് പറഞ്ഞാൽ അതിവേഗത്തിൽ വായുവിലൂടെ ആകാശത്തൂടെ സഞ്ചരിക്കുന്ന ആൾ എന്ന അർത്ഥം. ജീവിതത്തിന്റെ ഭൂരിഭാഗം സമയവും നിലത്തിറങ്ങാതെ ആകാശത്ത് തന്നെ കഴിച്ചുകൂട്ടുന്ന ഒരു ജീവിക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല ജീനസ് നാമം അത് തന്നെയാണല്ലോ. ഇതിന്റെ സ്പീഷീസ് നാമമായ ഫ്യൂസിഫാഗസ് നൽകാൻ കാരണം ശാസ്ത്ര ലോകത്തിന്റെ ആദ്യകാലത്ത് പറ്റിയ ഒരു തെറ്റിദ്ധാരണയുടെ മുകളിലാണ്. ഇത് 2 ഗ്രീക്ക് പദങ്ങൾ ചേർന്നതാണ്. ഫുക്ക അല്ലെങ്കിൽ ഫുക്കോസ് എന്ന് പറയുന്ന ഗ്രീക്ക് പദം, ഇതിനർത്ഥം കടൽപ്പായലാണ്. സീ വീഡ് അല്ലെങ്കിൽ ആൽഗെ എന്നൊക്കെയാണ് അർത്ഥം. ഫാഗസ് എന്ന് പറഞ്ഞാൽ ഭക്ഷിക്കുന്ന എന്നർത്ഥം. ഓഫിയോഫാഗസ് ഹന്ന എന്ന് നമ്മൾ രാജവെമ്പാലയെ വിളിക്കുന്നത് പാമ്പുകളെ ഭക്ഷിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ. അതായത് 18th century യൂറോപ്യൻ ശാസ്ത്രജ്ഞർ ആദ്യമായിട്ട് ഇവയുടെ ഈ വെളുത്ത ജലാറ്റിൻ പോലെയുള്ള കൂട് കണ്ടെത്തിയപ്പോൾ കടൽത്തീരത്ത് കാണുന്ന ഒരു തരം ആൽഗകൾ ഭക്ഷിച്ചിട്ട് അത് ദഹിപ്പിച്ചിട്ടാണ് ഈ കൂട് ഉണ്ടാക്കുന്നത് എന്നായിരുന്നു. അതുകൊണ്ടാണ് അവർ ഇതിനെ കടൽപ്പായൽ തിന്നുന്നവർ എന്ന് പേര് കൊടുത്തത്. നമുക്കിന്നറിയാം ഇവർ കടൽപ്പായലല്ല തിന്നുന്നത്, പലതരത്തിലുള്ള പ്രാണികളെയാണ്. അതുപോലെ ഇവ കൂടുണ്ടാക്കുന്നത് ഈ കഴിച്ച ഭക്ഷണത്തിൽ നിന്നല്ല, ഉമിനീര് കൊണ്ടാണ് എന്നും. എന്തായാലും ആ പഴയ പേരങ്ങനെ എളുപ്പത്തിൽ മാറ്റാൻ പറ്റില്ല. അതായത് ശാസ്ത്രത്തിന്റെ നാമകരണ നിയമങ്ങൾ അനുസരിച്ചിട്ട്, ഇന്റർനാഷണൽ കോഡ് ഓഫ് സുവോളജിക്കൽ നോമക്ലേച്ചർ അനുസരിച്ച് ഒരിക്കൽ നൽകിയ സ്പീഷീസ് നാമം അങ്ങനെ വെറുതെ മാറ്റാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ആ പഴയ തെറ്റിദ്ധാരണയുടെ പേര് ഇപ്പോഴും പിന്തുടരുന്നു. ഈ ബോർഡിൽ കൊടുത്തിരിക്കുന്ന പേര് ശ്രദ്ധിച്ചോ, കൊലോക്കാലിയ ഫ്യൂസിഫാഗസ് ഇൻ എക്സ്പെക്ടാറ്റസ്. ഇതായിരുന്നു ഈ പക്ഷിയുടെ മുൻപത്തെ പേര്. അത് ഇപ്പോഴും എയ്റോഡ്രോമസ് ഫ്യൂസിഫാഗസ് ഇൻ എക്സ്പെക്ടാറ്റസ് എന്ന് മാറ്റിയിട്ടുണ്ട്. രസകരമാണ് ഇത്തരത്തിൽ ജീവികളുടെ സയന്റിഫിക് നെയിമുകൾ വന്ന വഴി പഠിക്കുന്നത്. നെല്ലിയാമ്പതിയിൽ നിന്നും 2018 കണ്ടെത്തിയ ഒരു ഡൈവിംഗ് ബീറ്റിലിന് സാന്ദ്രകോട്ടസ് വിജയകുമാരി എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. എന്റെ പേര് അതിന് നൽകിയതിൽ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ പഴയ കൊളക്കാലി എന്ന പേര് വന്നതിന് ഒരു കഥയുണ്ട്. ഈ പക്ഷിയുടെ ശാരീരിക പ്രത്യേകതകൾ മനസ്സിലാക്കാൻ ഉതകുന്ന വിധത്തിലാണ് ആ പേര് നൽകിയിരിക്കുന്നത്. കൊള എന്ന് പറയുന്ന വാക്കിന് ശരപ്പശ എന്നാണ് ഗ്രീക്കിൽ അർത്ഥം, അല്ലെങ്കിൽ ഗ്ലൂ എന്നൊക്കെ. കലിയ എന്നാൽ കൂട് അല്ലെങ്കിൽ കുടിൽ എന്നൊക്കെയാണ് അർത്ഥം. പശ കൊണ്ട് കൂടുണ്ടാക്കുന്നവർ എന്നാണ് ഈ കൊലക്കലിയ എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഉദ്ദേശിച്ചത്. അതായത് മീവൽ പക്ഷികൾ പലതും സ്വാഭാവികമായിട്ടുള്ള ഗുഹകളിൽ പാർക്കുന്നവയും അല്ലാത്തവയും ഒക്കെ തങ്ങളുടെ കൂടുകൾ ഭിത്തികൾ ഉറപ്പിച്ചു വെക്കാൻ ഉപയോഗിക്കുന്നത് അവയുടെ ഉമിനീർ പശ തന്നെയാണ്. പാറപ്പുറത്തോ ചുമരുകളിലോ ഒക്കെ അത് പറഞ്ഞു പോകാതെ വജ്രപശ പോലെ ഉറപ്പിച്ചു വെക്കുന്നത് ഇവയുടെ ഉമിനീർ ഉപയോഗിച്ച് തന്നെയാണ്. അതായത് പശ വെച്ച് കൂടൊട്ടിക്കാനുള്ള ഇവയുടെ കഴിവിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കൊലോക്കാലിയ എന്ന് പറയുന്ന ഒരു ജീനസ് നാമം ഇവർക്കൊക്കെ നൽകിയിരിക്കുന്നത്. പിന്നീടാണ് മനസ്സിലാക്കുന്നത് എഡിബിൾ നെസ്റ്റ് സ്വിഫ്റ്റ്ലെറ്റുകൾ കൂട് പൂർണ്ണമായിട്ട് ഉണ്ടാക്കുന്നത് അവയുടെ ഉമിനീർ കൊണ്ടാണ് എന്ന്. അതിനാൽ തന്നെയാണ് അവയുടെ ജനസ് മാറ്റിയത്. ഇപ്പോഴും കൊളക്കാലിയ എന്ന് പറയുന്ന ജനസുണ്ട്. അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പക്ഷികളൊക്കെ, മീവൽ പക്ഷികളൊക്കെ അവയുടെ കൂടുണ്ടാക്കുന്നത് കരിയിലകളും ചുള്ളിക്കമ്പുകളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ കൂടുണ്ടാക്കുന്നു. പക്ഷെ ആ കൂട് ഉറപ്പിച്ചു വെക്കാൻ മാത്രം അവയുടെ ഉമിനീർ പശ ഉപയോഗിക്കുന്നു. പിന്നെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. എയ്റോഡ്രോമസ് ജനസിൽപ്പെട്ട പക്ഷികൾക്ക് മാത്രമാണ് ഈ എക്കോലൊക്കേഷൻ പരിപാടി ഇരുട്ടിൽ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് മുന്നിലുള്ള വസ്തുക്കളെയൊക്കെ തിരിച്ചറിയാനുള്ള കഴിവുള്ളത്. എങ്കിലും അൻഡമാനിലുള്ള ഈ സ്ഥലത്തെ പോലും ബോർഡുകളിൽ ആ പഴയ പേര് ഇപ്പോഴും മാറ്റിയിട്ടില്ല. അടുത്ത വരവ് കഴിവ് വരുമ്പോഴേക്കും അത് മാറ്റുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും ഈ പക്ഷികൾ അൻഡമാനിൽ മാത്രമുള്ള എൻഡമിക് ആയിട്ടുള്ള പക്ഷിയാണ്. അതിനാലാണ് ഇവർക്ക് സബ്സ്പീഷീസ് ആയിട്ട് ഇൻഎക്സ്പെക്ടാറ്റസ് എന്ന പേര് നൽകിയിരിക്കുന്നത്. ഇൻഎക്സ്പെക്ടാറ്റസ് എന്ന് പറയുന്ന ലാറ്റിൻ വാക്കിന്റെ അർത്ഥം അപ്രതീക്ഷിതം എന്നാണല്ലോ. ഇങ്ങനെ ഈ ഒരു പേര് കൊടുക്കാനും രണ്ട് കാരണങ്ങളുണ്ട്. 19th century അവസാനത്തിലും 20th century ആരംഭത്തിലും ഒക്കെ ശാസ്ത്രജ്ഞർ കരുതിയിരുന്നത് ഈ പക്ഷിവർഗം ഇന്തോനേഷ്യ, മലേഷ്യ തുടങ്ങിയ തെക്കു കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ മാത്രമേ ഉള്ളൂ എന്നായിരുന്നു. എന്നാൽ ഇന്ത്യയുടെ ഭാഗമായ വളരെ അകന്നു കിടക്കുന്ന ഒരു ദ്വീപിൽ, അന്തമാൻ നിക്കോബാർ ദ്വീപിൽ, ഇവയുടെ വലിയൊരു കോളനി കണ്ടെത്തിയപ്പോൾ അത് പക്ഷിശാസ്ത്രജ്ഞന്മാരുടെ ഇടയിൽ വലിയ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു കണ്ടെത്തൽ തന്നെയായിരുന്നു. ഈ പക്ഷിയെ ആദ്യമായിട്ട് അന്തമാനിൽ കണ്ടെത്തി തരംതിരിച്ച ശാസ്ത്രജ്ഞനെ നമുക്കൊക്കെ പരിചയമുണ്ടാവും. നമ്മൾ പലപ്പോഴും പരീക്ഷകൾക്കൊക്കെ ബൈഹാർട്ട് പഠിച്ചിട്ടുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകന്റെ പേര്, അദ്ദേഹം വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു പക്ഷി നിരീക്ഷകനായിരുന്നു, ശാസ്ത്രജ്ഞനായിരുന്നു. ഈ ദ്വീപുകളിൽ ഇങ്ങനെ 100% ശുദ്ധമായ ഉമിനീര് കൊണ്ട് മാത്രം കൂടുണ്ടാക്കുന്ന ഒരു പക്ഷി ഉപവർഗം പരിണമിച്ചുണ്ടായത് അത് ഒരു അത്ഭുതകരമായ കാര്യം തന്നെയായിരുന്നു. ഇന്ത്യയിലെ വന്യജീവി സംരക്ഷണ നിയമപ്രകാരം ഇത് ഷെഡ്യൂൾ 1 ഉൾപ്പെടുത്തിയിരിക്കുന്ന പക്ഷിയാണ്, അതീവ സംരക്ഷണ പ്രാധാന്യമുള്ള പക്ഷി. അതിനെ തന്നെ ഈ അന്തമാനിലുള്ള ഇത്തരത്തിലുള്ള ലൈം സ്റ്റോൺ കേവുകൾ വനം വന്യജീവി വകുപ്പ് അതീവ പ്രാധാന്യത്തോടെ സംരക്ഷിക്കുന്നുണ്ട്. കർശനമായിട്ടുള്ള കാവലാണ് അവിടെ. കൂടുതൽ ശേഖരിക്കുന്നതിന് കർശനമായിട്ടുള്ള ശാസ്ത്രീയ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് പറന്നു പോയതിന് ശേഷം മാത്രമാണ് ഇപ്പോൾ കൂട് ശേഖരിക്കുന്നത്. ഈ കൂടുകളുടെ വൻവില കാരണം 90s അന്താരാഷ്ട്ര കള്ളക്കടത്ത് സംഘങ്ങൾ അന്തമാൻ നിക്കോബാർ ദ്വീപുകളിലെ ഇത്തരത്തിലുള്ള കേവുകളിൽ അതിക്രമിച്ച് കടന്ന് അവിടെയുള്ള ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ വ്യാപകമായിട്ട് പക്ഷികൾ മുട്ടയിട്ട് അവ കൂട് ഒഴിഞ്ഞു പോകുന്നതിന് മുമ്പ് തന്നെ അവയൊക്കെ ഓടിച്ച് മുട്ടകൾ നശിപ്പിച്ച് കുഞ്ഞുങ്ങളെ നശിപ്പിച്ച് ഈ കൂടുകൾ ശേഖരിക്കുമായിരുന്നു. അത്തരത്തിൽ മുട്ടകളും കുഞ്ഞുങ്ങളെയും കൂടുകളെയും ഒക്കെ നശിപ്പിച്ചതിനെ തുടർന്ന് അവയുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടായി. അവ വംശനാശത്തിന്റെ വക്കിലെത്തുകയും ചെയ്തു. ഉയർന്ന വില കിട്ടും എന്നതിനാൽ തന്നെ എല്ലാ നിരോധനങ്ങളെയും മറികടന്നുകൊണ്ട് ഈ പ്രദേശത്തുള്ള ആളുകൾ തന്നെ രാത്രികളിലൊക്കെ ഇതിനുള്ളിൽ കയറി കൂടുകൾ ശേഖരിക്കുകയും ചെയ്തു. പ്രശസ്ത പക്ഷിശാസ്ത്രജ്ഞനായിട്ടുള്ള ഡോക്ടർ ആർ ശങ്കറിന്റെ നേതൃത്വത്തിൽ ഇവിടെ നടപ്പിലാക്കിയ ഒരു സംരക്ഷണ പദ്ധതി ലോകത്തിന് തന്നെ മാതൃകയായി. കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് പറക്കാൻ പഠിച്ച് കൂട് പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച് പോയതിനു ശേഷം മാത്രം വനം വകുപ്പിന്റെ മേൽനോട്ടത്തിൽ ആ കൂടുകൾ ശേഖരിക്കും. അങ്ങനെ ശേഖരിക്കുന്ന കൂടുകൾ ലേലം ചെയ്ത് വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന്റെ പങ്ക് ഈ കാവലിൽ നിൽക്കുന്ന ആളുകൾക്ക് തന്നെ നൽകുകയും ചെയ്തു. സുസ്ഥിരമായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി കൺസർവേഷൻ മാതൃകയായിരുന്നു അത്. എങ്കിലും ഇത്തരത്തിലുള്ള സൂപ്പിനുള്ള ആവശ്യക്കാർ എവിടെയും കുറഞ്ഞില്ല. വന്യമായ ഗുഹകളിൽ അപകടകരമായിട്ടുള്ള രീതിയിൽ ഈ കൂട് മോഷണം നടത്തുന്നത് തടയാൻ വേണ്ടിയിട്ട് മറ്റു രാജ്യങ്ങളും ചില മാർഗങ്ങൾ ആരംഭിച്ചു. മലേഷ്യ, ഇന്തോനേഷ്യ, തായ്ലൻഡ്, വിയറ്റ്നാം, അവിടെയൊക്കെ കഴിഞ്ഞ 30 രൂപപ്പെട്ട വേറൊരു വ്യവസായമാണ് ഈ സ്വിഫ്റ്റ്ലെറ്റ് ഫാമിംഗ്. അതായത് ഈ സ്വാഭാവികമായിട്ടുള്ള ഗുഹകൾ പോലെയുള്ള കോൺക്രീറ്റ് കെട്ടിടങ്ങൾ പണിയുക, വളരെ ഉയരത്തിലുള്ള എല്ലാം അടച്ചുമൂടിയ തരത്തിലുള്ള കോൺക്രീറ്റ് കെട്ടിടങ്ങൾ, അതിലുള്ളിൽ കയറാൻ ചെറിയ വിടവുകൾ മാത്രം വെക്കും. ഈ കെട്ടിടങ്ങളുടെ ഉള്ളിൽ കൃത്രിമമായിട്ടുള്ള ഗുഹാന്തരീക്ഷവും അവിടെയുള്ള ഹ്യൂമിഡിറ്റിയും ഒക്കെ നിലനിർത്താൻ ഹ്യൂമിഡിഫയർ ഒക്കെ ഉപയോഗിക്കും. ഇതും കൂടാതെ ഈ കെട്ടിടങ്ങളുടെ പുറത്ത് വലിയ സ്പീക്കറുകൾ വെച്ച് ഈ പക്ഷികളുടെ ശബ്ദം ഉണ്ടാക്കിയിട്ട് ഈ പക്ഷികളെ ഇങ്ങോട്ട് ആകർഷിപ്പിക്കും. അതായത് വന്യമായിട്ടുള്ള ഈ പക്ഷികളെ തന്നെ ഇങ്ങോട്ട് ആകർഷിച്ച് ഇതിനുള്ളിൽ കൊണ്ടുവന്ന് ഇത് സുരക്ഷിതമാണെന്ന് തോന്നിപ്പിച്ച് അതിനുള്ളിൽ കൂട് കെട്ടാൻ പ്രേരിപ്പിക്കുക. കൂട് കെട്ടി തീരുമ്പോൾ തന്നെ, മുട്ടയിടുന്നതിന് മുമ്പ് തന്നെ അവർ ആ കൂടുകൾ ശേഖരിക്കും. അപ്പോഴീ ഇണകൾ വീണ്ടും കൂട് കെട്ടും. രണ്ടാമതും ആ കൂട് പൂർത്തിയാകുന്ന ദിവസം തന്നെ ഇവർ അത് ശേഖരിക്കും. മൂന്നാമത് കൂട് കെട്ടുമ്പോൾ അതിൽ മാത്രം മുട്ടയിടാനും കുഞ്ഞുങ്ങൾ വിരിയാനും സമയം കൊടുക്കും. അതായത് ഒരു സീസണിൽ തന്നെ 3 ഈ പക്ഷികൾ കഷ്ടപ്പെട്ട് കൂട് കെട്ടും. ഇത് വളരെ ലാഭമുള്ള ഒരു വ്യവസായമാണ്. അതായത് 200,000 രൂപയുടെ കൂട് കിട്ടും, അതേസമയം പക്ഷികൾക്ക് ഭക്ഷണമോ വേറെ എന്തെങ്കിലും നൽകുകയോ വേണ്ട. അതായത് പക്ഷികൾക്കൊക്കെ പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്ത് തന്നെ ലോകത്തിലെ വലിപ്പമേറിയ ഒരു ബയോ ബിസിനസ് ആയിട്ട് ഇത് മാറിയെന്ന് പറയാം. ഇന്തോനേഷ്യയാണ് ഇപ്പോൾ ഈ എഡിബിൾ നെസ്റ്റ് സ്വിഫ്റ്റ്ലെറ്റുകളുടെ കച്ചവടത്തിലെ 80% കൈകാര്യം ചെയ്യുന്നത്.
1: എഡിബിൾ നെസ്റ്റ് സ്വിഫ്റ്റ്ലെറ്റ് എന്ന പക്ഷിയെ കുറിച്ചാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് വിജയകുമാർ ബ്ലാത്തൂർ. ഇന്നത്തെ ശാസ്ത്രവീഥി ഇവിടെ പൂർണ്ണമാകുന്നു.
2: ശാസ്ത്രവീഥി, ശാസ്ത്രപഥങ്ങളിലൂടെ ഒരു സഞ്ചാരം.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. ഇന്ത്യയിലെ യുവാക്കൾ കായികരംഗത്ത് മികച്ച മുന്നേറ്റമാണ് നടത്തുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിതി ആയോഗിന്റെ 11-ാമത് ഭരണസമിതി യോഗം ന്യൂഡൽഹിയിൽ തുടങ്ങി. കോഴിക്കോട്ടെ നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. സ്ഥിതിഗതികൾ വിലയിരുത്താൻ അല്പസമയത്തിനകം ഉന്നതതല

0: അടിയന്തര യോഗം തിരുവനന്തപുരത്ത്. വയനാട് ജില്ലയിൽ ഷിഗെല്ല സ്ഥിരീകരിച്ച കുട്ടികളുടെ എണ്ണം 8. കൊല്ലത്തും 2 പേർക്ക് രോഗബാധ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇന്ന് കിക്കോഫ്. വാർത്തകൾ വിശദമായി. ഇന്ത്യയിലെ യുവാക്കൾ കായികരംഗത്ത് മികച്ച മുന്നേറ്റമാണ് നടത്തുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. അവരുടെ പ്രകടനം നാൾക്കുനാൾ മെച്ചപ്പെട്ടു വരികയാണെന്നും പ്രധാനമന്ത്രി ന്യൂഡൽഹിയിലെ NDA ഉന്നതതല യോഗത്തിൽ അറിയിച്ചു. ഇന്ത്യൻ കായിക താരങ്ങളുടെ മികച്ച പ്രകടനങ്ങളെ പ്രശംസിച്ച പ്രധാനമന്ത്രി, നമ്മുടെ ഒളിമ്പിക്സ് ഒരുക്കങ്ങൾ ഇന്ത്യയുടെ വലിയ ആഗ്രഹങ്ങളുടെ പ്രതിഫലനമാണെന്നും കായിക താരങ്ങൾ വലിയ സ്വപ്നങ്ങൾ കാണണമെന്നും ആവശ്യപ്പെട്ടു. നിതി ആയോഗിന്റെ 11th ഭരണസമിതി യോഗം ന്യൂഡൽഹിയിൽ തുടങ്ങി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ രാഷ്ട്രപതി ഭവനിലാണ് യോഗം. രാജ്യത്തുടനീളം സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനും വൈദഗ്ധ്യം വർദ്ധിപ്പിക്കുന്നതിനും സുസ്ഥിരമായ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും ആവശ്യമായ നടപടികളെക്കുറിച്ച് യോഗം ചർച്ച ചെയ്യും. വികസിത ഭാരതം 2047 എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് മാനവ വികസനം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. പ്രായം, പ്രദേശം, ലിംഗം, സാമൂഹിക സാമ്പത്തിക പശ്ചാത്തലം എന്നിവ പരിഗണിക്കാതെ ഓരോ ഇന്ത്യക്കാരന്റെയും ക്ഷേമത്തിലും വികസനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. നിപ വൈറസ് പരിശോധനാ ഫലം വരാനിരിക്കെ കോഴിക്കോട്ട് ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. സ്ഥിതിഗതികൾ വിലയിരുത്താൻ തിരുവനന്തപുരത്ത് മന്ത്രി കെ മുരളീധരന്റെ നേതൃത്വത്തിൽ ഉന്നതതല അടിയന്തര യോഗം അല്പസമയത്തിനകം ആരംഭിക്കും. മെഡിക്കൽ കോളേജിൽ നിപ ഐസൊലേഷൻ വാർഡ് പ്രവർത്തിക്കുന്നതിനാൽ പേവാട് മേഖലയിലും പരിസര പ്രദേശങ്ങളിലും ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. സാവിത്രിദേവി സാബു ബ്ലോക്കിലേക്ക് പോകുന്ന പ്രവേശന കവാടം അടച്ചിട്ടിരിക്കുന്നതിനാൽ ജീവനക്കാരും രോഗികളും ഉൾപ്പെടെ എല്ലാവരും അനുവദിച്ച മറ്റ് വഴികൾ ഉപയോഗിച്ച് മാത്രം പ്രവേശിക്കേണ്ടതാണെന്ന് അധികൃതർ അറിയിച്ചു. ഡിസ്ചാർജ് ചെയ്യുന്ന രോഗികൾ ആശുപത്രിയുടെ മെയിൻ ഗേറ്റ് വഴി പുറത്തു പോകേണ്ടതാണ്. നിപ ഐസൊലേഷൻ വാർഡ് പ്രവർത്തിക്കുന്ന പ്രദേശത്തേക്ക് അനാവശ്യമായി പ്രവേശിക്കരുതെന്നും നിർദ്ദേശമുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിപ രോഗലക്ഷണങ്ങളോടെ പ്രവേശിക്കപ്പെട്ട രോഗിയുടെ ആരോഗ്യനിലയിൽ മാറ്റമില്ല. ഇദ്ദേഹം ഐസൊലേഷൻ വാർഡിൽ പ്രത്യേക നിരീക്ഷണത്തിൽ തുടരുകയാണ്. കോഴിക്കോട്ട് നടത്തിയ സ്രവ പരിശോധനാ ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണത്തിലെ സാമ്പിൾ പൂനെയിലെ ദേശീയ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചിരുന്നു. ഇന്നലെ ചെന്നൈയിൽ അന്തരിച്ച പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ ഭാരതി രാജയുടെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചിച്ചു. ഭാരതി രാജ സിനിമാ ലോകത്തെ ഒരു മികച്ച പ്രതിഭയായിരുന്നുവെന്നും അദ്ദേഹത്തിന്റെ സൃഷ്ടികൾ തമിഴ് സിനിമയെ മാറ്റിമറിച്ചുവെന്നും പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ജയ്പൂരിൽ ജയ്സാൽമീർ ജില്ലയിലെ രാംഗഡിൽ 20 kW FM ട്രാൻസ്മിറ്റർ വെർച്വലായി ഉദ്ഘാടനം ചെയ്തു. ജയ്പൂർ MP മഞ്ജു ശർമ്മ, പ്രസാർ ഭാരതി ചെയർമാൻ പ്രസൂൺ ജോഷി, ആകാശവാണി ഡയറക്ടർ ജനറൽ രാജീവ് കുമാർ ജെയിൻ തുടങ്ങിയ മുതിർന്ന ഉദ്യോഗസ്ഥർ ചടങ്ങിൽ പങ്കെടുത്തു. തന്ത്രപരമായ അടിസ്ഥാന സൌകര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അതിർത്തി പ്രദേശങ്ങളിലെ ആശയവിനിമയം ശക്തിപ്പെടുത്തുന്നതിന് ഗവൺമെന്റ് പ്രതിബദ്ധമാണെന്നും മന്ത്രി പറഞ്ഞു. തൊഴിൽ നിയമങ്ങൾ പാലിക്കൽ ലളിതമാക്കുന്നതിനും തൊഴിലാളികളുടെ ക്ഷേമം ശക്തിപ്പെടുത്തുന്നതിനും 29 കേന്ദ്ര തൊഴിൽ നിയമങ്ങൾ 4 തൊഴിൽ കോഡുകളായി ഏകീകരിച്ച് ഇന്ത്യ വിപുലമായ തൊഴിൽ പരിഷ്കാരങ്ങൾ നടത്തിയെന്ന് കേന്ദ്ര സഹമന്ത്രി ശോഭ കരന്ദ്ലാജെ പറഞ്ഞു. ജനീവയിൽ അന്താരാഷ്ട്ര തൊഴിൽ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എഥനോൾ ചേർത്ത പെട്രോളിന്റെ ചില വകഭേദങ്ങളുടെ എക്സൈസ് തീരുവ ഒഴിവാക്കിയതായി കേന്ദ്ര ധനകാര്യ മന്ത്രാലയം അറിയിച്ചു. 22, 25, 27, 30% എന്നിങ്ങനെ എഥനോൾ കലർത്തിയ പെട്രോളിനാണ് തീരുവ ഒഴിവാക്കിയത്. കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം 2024-2025 വർഷങ്ങളിലെ കേന്ദ്ര സംഗീത നാടക അക്കാദമി ഫെല്ലോഷിപ്പുകളും അക്കാദമി അവാർഡുകളും ഉസ്താദ് ബിസ്മില്ല ഖാൻ യുവ പുരസ്കാരങ്ങളും പ്രഖ്യാപിച്ചു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ സംഗീത നൃത്ത നാടകം, നാടോടി, ഗോത്രകലകൾ, പാവകളി തുടങ്ങിയ മേഖലകളിലെ 108 പ്രമുഖ കലാകാരന്മാരെയാണ് അക്കാദമി അവാർഡുകൾക്കായി തിരഞ്ഞെടുത്തത്. 106 യുവ കലാകാരന്മാർ ഉസ്താദ് ബിസ്മില്ല ഖാൻ യുവ പുരസ്കാരത്തിനും അർഹരായി. രാഷ്ട്രപതി പങ്കെടുക്കുന്ന പ്രത്യേക ചടങ്ങിൽ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. പാകിസ്ഥാൻ അതിർത്തിക്ക് സമീപം ഇന്ത്യൻ വ്യോമസേനയുടെ വിമാനം തകർന്നു വീണുവെന്ന പേരിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ലക്ഷ്യമിട്ട് നടത്തുന്ന ദുരുദ്ദേശപരമായ തെറ്റായ വിവര പ്രചാരണങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നും PIB പൌരന്മാരോട് അഭ്യർത്ഥിച്ചു. ഒമാൻ തീരത്ത് ഇന്ത്യൻ വാണിജ്യ കപ്പലായ സെറ്റേബെല്ലോയ്ക്ക് നേരെയുണ്ടായ ആക്രമണത്തെ തുടർന്ന് വിദേശകാര്യമന്ത്രാലയം US പ്രതിനിധി ജേസൺ ബ്രിക്സിനെ വിളിച്ചുവരുത്തി പ്രതിഷേധമറിയിച്ചു. കപ്പലിലുണ്ടായിരുന്ന 24 ജീവനക്കാരിൽ ഇതുവരെ 21 പേരെ രക്ഷപ്പെടുത്തി. 3 പേരെ കാണാതായതായി റിപ്പോർട്ടുണ്ട്. മേഖലയിൽ കപ്പലുകൾക്ക് നേരെ തുടർച്ചയായി നടത്തുന്ന ആക്രമണങ്ങളിൽ ഇന്ത്യ ആശങ്ക പ്രകടിപ്പിച്ചു. നയതന്ത്ര പരിഹാരത്തിനായി നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകളിൽ തീരുമാനം എത്രയും വേഗം കൈക്കൊള്ളണമെന്നും ഇന്ത്യ അറിയിച്ചു. വയനാട് ജില്ലയിൽ 5 കുട്ടികൾക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. ഇതോടെ വയനാട്ടിൽ ഷിഗല്ല ബാധിച്ചവരുടെ എണ്ണം 8. ഷിഗല്ല വ്യാപനം നിയന്ത്രണ വിധേയമാണെന്ന് മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. സമ്പർക്കത്തിലൂടെ രോഗം പടരുന്നതായി സംശയമുണ്ടെന്നും ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ഉടൻ ലഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. രോഗവ്യാപനം തടയുന്നതിന് മുൻകരുതൽ നടപടി എന്ന നിലയിൽ നെന്മേലി, അമ്പലവയൽ, നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്തുകൾ, ബത്തേരി മുനിസിപ്പാലിറ്റി എന്നിവിടങ്ങളിലെ സ്കൂളുകൾ, അംഗൻവാടികൾ, മദ്രസകൾ, കോച്ചിംഗ് സെന്ററുകൾ, ട്യൂഷൻ സെന്ററുകൾ, പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഈ മാസം 14 വരെ ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചു. കൊല്ലത്ത് 2 ദിവസത്തിനിടെ 2 കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ കർശനമാക്കാൻ ജില്ലാ മെഡിക്കൽ ഓഫീസർ നിർദ്ദേശിച്ചു. കുട്ടികളുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. പരവൂരും പാൽത്തറയിലുമാണ് ഷിഗല്ല വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. മഴക്കാലം ആരംഭിച്ചതോടെ ഷിഗല്ല ഉൾപ്പെടെ രോഗങ്ങളും പകർച്ചവ്യാധികളും പടരാൻ സാധ്യതയുണ്ടെന്നും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും DEO അറിയിച്ചു. തിരുവനന്തപുരം നഗരസഭയിലും 13 ഷിഗല്ല കേസ് റിപ്പോർട്ട് ചെയ്തതായി ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇന്ന് കിക്കോഫ്. ചരിത്രത്തിൽ ആദ്യമായി 48 ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റിന് അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങൾ സംയുക്തമായാണ് ആതിഥേയത്വം വഹിക്കുന്നത്. ഇന്ത്യൻ സമയം രാത്രി 10:30 ആരംഭിക്കുന്ന ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായ കലാപരിപാടികൾ 3 രാജ്യങ്ങളിലുമായി നടത്തും. മെക്സിക്കോയിലെ എസ്റ്റാഡിയോ ആസ്തേക്ക സ്റ്റേഡിയത്തിൽ രാത്രി 12:30 ആരംഭിക്കുന്ന ആദ്യ പോരാട്ടത്തിൽ ആതിഥേയരായ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടും. ഫിഫ ലോകകപ്പ് മത്സരങ്ങൾ കേരളത്തിലും മാഹിയിലും പൊതുജനങ്ങൾക്ക് മുന്നിൽ തത്സമയം പ്രദർശിപ്പിക്കുന്നതിന് എക്സ്ക്ലൂസീവ് പബ്ലിക് വ്യൂവിംഗ് റൈറ്റ്സ് പ്രമുഖ ഫുട്ബോൾ ക്ലബ്ബായ ഈഗിൾസ് FC കേരള സ്വന്തമാക്കി. ലോകകപ്പിന്റെ ഇന്ത്യയിലെ ഔദ്യോഗിക പ്രക്ഷേപകരായ CTVയിൽ നിന്നാണ് മേത്തർ ഗ്രൂപ്പിന് കീഴിലെ ഈഗിൾസ് FC കേരള ഈ അവകാശം നേടിയത്. ഫിഫ ലോകകപ്പിനോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കും ഫുട്ബോൾ ആരാധകർക്കുമായി സപ്ലൈകോ പ്രത്യേക ഓഫർ പദ്ധതിയായ സപ്ലൈകോ സോക്കർ 11 തിങ്കളാഴ്ച തുടക്കമാകും. ഈ പദ്ധതിയിലൂടെ ലോകകപ്പിലെ ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെടുത്തി ആകർഷകമായ വിലക്കിഴിവുകൾ നൽകും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പ്രത്യേക പരിശോധനയിൽ വിവിധ തരത്തിലെ നിരോധിത മയക്കുമരുന്ന് കൈവശം വെച്ചതിന് 182 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 192 പേർ അറസ്റ്റിലായി. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പാലക്കാട് ജില്ലയിൽ ഇതുവരെ 214 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 10 കിലോ കഞ്ചാവും 50 ഗ്രാം രാസലഹരിയും പിടിച്ചെടുത്തു. പാലക്കാട്ട് നിന്ന് ഫൈസൽ അലിമുത്ത്.
1: അതിർത്തി ചെക്ക് പോസ്റ്റായ വാളയാർ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും ജില്ലയിലെ ലഹരിവേട്ട നടക്കുന്നത്. ഇവിടെ 24 മണിക്കൂറും പോലീസ് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. ജില്ലയിൽ പോലീസ് സബ് ഡിവിഷൻ അടിസ്ഥാനത്തിൽ സ്ക്വാഡുകൾ രൂപീകരിച്ചാണ് പരിശോധന നടത്തുന്നത്. ഓരോ സ്ക്വാഡിലും 16 പോലീസ് ഉദ്യോഗസ്ഥരാണ് ഉള്ളത്. ജില്ലയിൽ ലഹരി സംഘങ്ങൾ കൂടുതലായുള്ള 30 ഹോട്ട്സ്പോട്ടുകളും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ലഹരി വസ്തുക്കൾ മണത്ത് കണ്ടുപിടിക്കുന്നതിന് വിദഗ്ധയായ പോലീസ് നായ ബെറ്റിയും പോലീസ് പരിശോധനാ സംഘത്തോടൊപ്പം ഉണ്ട്.
0: മുതിർന്ന മാധ്യമ പ്രവർത്തകനും യൂത്ത് ലീഗ് പ്രഥമ സംസ്ഥാന പ്രസിഡന്റുമായ കണ്ണൂർ പെരിങ്ങത്തൂർ മേക്കുന്നിൽ KK മുഹമ്മദ് അന്തരിച്ചു. 90 വയസ്സായിരുന്നു. ചന്ദ്രിക ദിനപത്രം പ്രസിഡന്റ് എഡിറ്റർ, പത്രപ്രവർത്തക യൂണിയൻ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. മുസ്ലിം ലീഗ് മുൻ സംസ്ഥാന പ്രവർത്തക സമിതി അംഗവുമായിരുന്നു. ഖബറടക്കം ഇന്ന് വൈകുന്നേരം പെരിങ്ങത്തൂർ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടത്തും. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് അതിശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, പാലക്കാട്, മലപ്പുറം ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയിലെ യുവാക്കൾ കായിക രംഗത്ത് മികച്ച മുന്നേറ്റമാണ് നടത്തുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിതി ആയോഗിന്റെ 11th ഭരണസമിതി യോഗം ന്യൂഡൽഹിയിൽ തുടങ്ങി. കോഴിക്കോട്ട് നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. സ്ഥിതിഗതികൾ വിലയിരുത്താൻ അല്പസമയത്തിനകം ഉന്നതതല അടിയന്തര യോഗം തിരുവനന്തപുരത്ത്. വയനാട് ജില്ലയിൽ ഷിഗല്ല സ്ഥിരീകരിച്ച കുട്ടികളുടെ എണ്ണം 8. കൊല്ലത്തും 2 പേർക്കും തിരുവനന്തപുരത്ത് 13 പേർക്കും രോഗബാധ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇന്ന് കിക്കോഫ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. ഉച്ചയ്ക്ക് 1 മണിക്ക് റേഡിയോ മലബാർ വാട്സാപ്പ് സന്ദേശഗാനങ്ങൾ.

8 മണിക്ക് വളയം, 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം, 9 മണിക്ക് താരസ്വരം, 9:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, രാത്രി 10 മണിക്ക് മധുരഗീതങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: யுருகும் பிரணவம்.
1: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ നിതി ആയോഗ് ഭരണസമിതി യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. രാജ്യത്തെ കർഷകരുടെ ക്ഷേമത്തിനാണ് സർക്കാർ ഏറ്റവും കൂടുതൽ മുൻഗണന നൽകുന്നതെന്നും അവരുടെ ജീവിതം സുഗമമാക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ടെന്നും പ്രധാനമന്ത്രി. എഥനോൾ ചേർത്ത പെട്രോളിന് എക്സൈസ് ഡ്യൂട്ടി ഒഴിവാക്കി കേന്ദ്ര സർക്കാർ. ഇറാൻ അമേരിക്ക സൈനിക ഏറ്റുമുട്ടൽ രൂക്ഷം. ഹോർമൂസ് കടലടുക്ക് അളച്ചതായി ഇറാൻ, നിഷേധിച്ച് US. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 3 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. കായിക ലോകം ആവേശത്തോടെ കാത്തിരിക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് മണിക്കൂറുകൾക്കകം കിക്ക് ഓഫ്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ 11th നിതി ആയോഗ് ഭരണസമിതി യോഗം രാഷ്ട്രപതി ഭവനിൽ പുരോഗമിക്കുന്നു. വികസിത് ഭാരത് 2047-നായുള്ള എല്ലാവരെയും ഉൾക്കൊള്ളുന്ന മനുഷ്യവിഭവശേഷി വികസനം എന്നതാണ് ഈ വർഷത്തെ മുഖ്യ പ്രമേയം. സംസ്ഥാന മുഖ്യമന്ത്രിമാരും ലഫ്റ്റനന്റ് ഗവർണർമാരും പങ്കെടുക്കുന്ന യോഗത്തിൽ സംരംഭകത്വം, തൊഴിൽ വൈദഗ്ധ്യം, സുസ്ഥിര തൊഴിലവസരങ്ങൾ, ആരോഗ്യം, പോഷകാഹാരം എന്നിവയാണ് പ്രധാന ചർച്ചാ വിഷയങ്ങൾ. ഓരോ പൌരന്റെയും ക്ഷേമം ഉറപ്പാക്കാനുള്ള വികസന പദ്ധതികൾ യോഗം രൂപം നൽകും. രാജ്യത്തെ കർഷകരുടെ ക്ഷേമത്തിനാണ് സർക്കാർ ഏറ്റവും കൂടുതൽ മുൻഗണന നൽകുന്നതെന്നും അവരുടെ ജീവിതം സാധ്യമാംവിധം സുഗമമാക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ടെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ച കുറിപ്പിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇന്ത്യയുടെ ഭക്ഷ്യസുരക്ഷയുടെയും പോഷകാഹാര ലഭ്യതയുടെയും സമൃദ്ധിയുടെയും അടിസ്ഥാനം കർഷകരാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു.
2: PM കിസാൻ സമ്മാൻ നിധി, വിള ഇൻഷുറൻസ് പദ്ധതി തുടങ്ങിയ സംരംഭങ്ങൾ കർഷകരുടെ വരുമാനത്തിന് സുരക്ഷയൊരുക്കുക മാത്രമല്ല കാർഷിക മേഖലയെ കൂടുതൽ ശാക്തീകരിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. PM കുസും പദ്ധതിയിലൂടെ കർഷകർക്ക് കൃഷിക്കായി സൌരോർജ്ജം ലഭ്യമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പകൾ ലഭ്യമാക്കുന്ന കിസാൻ ക്രെഡിറ്റ് കാർഡ് പദ്ധതി കർഷകർക്കും കന്നുകാലി വളർത്തുന്നവർക്കും മത്സ്യത്തൊഴിലാളികൾക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കാർഷിക വിളകൾക്ക് ന്യായമായ വില ഉറപ്പാക്കുന്നതിൽ സർക്കാരിന്റെ വിത്തുമുതൽ വിപണി വരെ എന്ന പദ്ധതി അതീവ ഫലപ്രദമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തെ കർഷകർക്ക് കൃഷിയുമായി ബന്ധപ്പെട്ട എല്ലാ ആധുനിക സൌകര്യങ്ങളും ലഭ്യമാക്കുന്നതിനാണ് സർക്കാർ നിരന്തരം പ്രാധാന്യം നൽകുന്നതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: അഹമ്മദാബാദ് മെട്രോ റെയിൽ പദ്ധതിയുടെ 2ാം ഘട്ടത്തിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും സുസ്ഥിര നഗര വളർച്ചയ്ക്കും സഹായകരമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിമാനത്താവളത്തിലേക്കുള്ള കണക്ടിവിറ്റി മെട്രോ റെയിൽ പദ്ധതി വിപുലീകരണത്തിലൂടെ വർദ്ധിക്കുമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തെ എഥനോൾ മിശ്രിത പെട്രോൾ പദ്ധതി പ്രോത്സാഹിപ്പിക്കുന്നതിനായി ചില പ്രത്യേക പെട്രോൾ വകഭേദങ്ങളുടെ കേന്ദ്ര എക്സൈസ് ഡ്യൂട്ടി സർക്കാർ പൂർണ്ണമായും ഒഴിവാക്കി. 22%, 25%, 27%, 30% വീതം എഥനോൾ ചേർത്ത ഇന്ധനങ്ങൾക്കാണ് ധനകാര്യ മന്ത്രാലയം നികുതി ഇളവ് പ്രഖ്യാപിച്ചത്. അസംസ്കൃത എണ്ണ ഇറക്കുമതി കുറയ്ക്കുക, കാർബൺ പുറന്തള്ളൽ നിയന്ത്രിക്കുക, ആഭ്യന്തര എഥനോൾ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക എന്നിവയാണ് ഈ നീക്കത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക വീണ്ടും ശക്തമായ വ്യോമാക്രമണം നടത്തി. ഇതേ തുടർന്ന് തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലടുക്ക് പൂർണ്ണമായും അടച്ചതായി ഇറാൻ പ്രഖ്യാപിച്ചു. ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയും റഡാർ നിലയങ്ങളെയും ലക്ഷ്യമിട്ടായിരുന്നു അമേരിക്കയിലെ ആക്രമണം. തിരിച്ചടിയായി ബഹ്റൈൻ, കുവൈറ്റ്, ജോർദാൻ എന്നിവിടങ്ങളിലെ US സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾ നടത്തി. അതേസമയം ഹോർമൂസ് കടലടുക്ക് വഴിയുള്ള കപ്പൽ ഗതാഗതം തടസ്സപ്പെട്ടിട്ടില്ലെന്ന് അമേരിക്ക വ്യക്തമാക്കി. ഒമാൻ തീരത്ത് സെറ്റബെല്ലോ എന്ന വാണിജ്യ കപ്പലിന് നേരെ നടന്ന ആക്രമണത്തിൽ ഇന്ത്യ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തി. സംഭവത്തെ തുടർന്ന് ഇന്ത്യയിലെ US നയതന്ത്ര പ്രതിനിധി ജേസൺ മീക്സിനെ വിദേശകാര്യ മന്ത്രാലയം വിളിച്ചു വരുത്തി. കപ്പലിലുണ്ടായിരുന്ന 24 ഇന്ത്യൻ ജീവനക്കാരിൽ 21 പേരെ രക്ഷപ്പെടുത്തിയതായും 3 പേരെ കാണാതായതായും മന്ത്രാലയം അറിയിച്ചു. മേഖലയിലെ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ കപ്പലുകൾക്ക് നേരെ തുടർച്ചയായി ഉണ്ടാകുന്ന ആക്രമണങ്ങളിൽ ഇന്ത്യ കടുത്ത ആശങ്ക രേഖപ്പെടുത്തി. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്നും ഇടുക്കി, എറണാകുളം, കോട്ടയം ജില്ലകളിൽ നാളെയും ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: കായിക ലോകം ആവേശത്തോടെ കാത്തിരിക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് മണിക്കൂറുകൾക്കകം കിക്കോഫ്. ചരിത്രത്തിലാദ്യമായി 48 ടീമുകൾ പങ്കെടുക്കുന്ന ഇത്തവണത്തെ ടൂർണമെന്റിന് അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങൾ സംയുക്തമായാണ് ആതിഥേയത്വം വഹിക്കുന്നത്. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 10:30 ആരംഭിക്കുന്ന ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായ കലാപരിപാടികൾ മൂന്ന് രാജ്യങ്ങളിലുമായി നടക്കും. മെക്സിക്കോയിലെ ചരിത്രപ്രസിദ്ധമായ എസ്റ്റാഡിയോ ആസ്റ്റെക്ക സ്റ്റേഡിയത്തിൽ രാത്രി 12:30 ആരംഭിക്കുന്ന ആദ്യ പോരാട്ടത്തിൽ ആതിഥേയരായ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടും. കഴിഞ്ഞ 12 വർഷത്തിനിടെ NDA സർക്കാരിന്റെ ഭരണത്തിന് കീഴിൽ രാജ്യത്ത് ശ്രദ്ധേയമായ പരിവർത്തനമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ കാലയളവിൽ ദരിദ്രരുടെയും കർഷകരുടെയും സ്ത്രീകളുടെയും യുവാക്കളുടെയും ക്ഷേമത്തിനും ശാക്തീകരണത്തിനുമായി സർക്കാർ നിരവധി സംരംഭങ്ങൾ നടപ്പിലാക്കി. പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ പ്രകാരം ഗ്രാമപ്രദേശങ്ങളിലെ

സാമ്പത്തികമായി ദുർബലരായ കുടുംബങ്ങൾക്കായി 4 കോടിയിലധികം വീടുകൾ അനുവദിച്ചിട്ടുണ്ട്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ദ്വിരാഷ്ട്ര സന്ദർശനം തുടരുന്നു. ഇന്നലെ സോഫിയയിൽ ബൾഗേറിയൻ പ്രധാനമന്ത്രി റൂമൻ റാദേവുമായി കൂടിക്കാഴ്ച നടത്തിയ ശ്രീ എസ് ജയശങ്കർ ഇന്ത്യയുടെ ശക്തമായ ഉഭയകക്ഷി ബന്ധങ്ങൾ, ഇന്ത്യ ബൾഗേറിയ തന്ത്രപരമായ പങ്കാളിത്തം തുടങ്ങിയവ ചർച്ച ചെയ്തു. ഇത് യുദ്ധത്തിന്റെ യുഗമല്ലെന്നും സംഘർഷങ്ങൾക്കുള്ള ഏക പരിഹാരം സംഭാഷണത്തിലും നയതന്ത്രത്തിലുമാണെന്ന് ഇന്ത്യ വിശ്വസിക്കുന്നതെന്നും ശ്രീ ജയശങ്കർ പറഞ്ഞു. ഇന്ന് ശ്രീ ജയശങ്കർ ഫിൻലാൻഡിൽ നടക്കുന്ന പരിവർത്തന ലോകം ആഗോള പ്രാദേശിക വീക്ഷണങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചുള്ള 14-ാമത് കുൽത്താരാന്ത സംഭാഷണത്തിൽ പങ്കെടുക്കും. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23-ന് നടക്കുന്ന 2-ാമത്തെ സിവിൽ ഇൻവെസ്റ്റിച്ചുവർ ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ട് സുപ്രധാന ചുവടുവയ്പുമായി ഇന്ത്യൻ റെയിൽവേ. ഇതിന്റെ ഭാഗമായി രാജ്യവ്യാപകമായി റെയിൽവേ സ്റ്റേഷനുകളിൽ അഗ്നിസുരക്ഷ ഓഡിറ്റുകൾ ആരംഭിച്ചു. റെയിൽവേ സ്റ്റേഷനുകളിൽ നിലവിലുള്ള അഗ്നിസുരക്ഷാ സംവിധാനങ്ങൾ വിലയിരുത്തുക, യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുക തുടങ്ങിയവയാണ് അഗ്നിസുരക്ഷ ഓഡിറ്റുകൾ പ്രധാനമായും ലക്ഷ്യമിടുന്നത്. പരിശോധനയിൽ കണ്ടെത്തുന്ന പോരായ്മകൾ ഉടനടി പരിഹരിക്കുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. രാജസ്ഥാനിലെ ജയ്സാൽമീർ ജില്ലയിലെ രാംഗഡിൽ 20 കിലോവാട്ട് FM ട്രാൻസ്മിറ്റർ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഉദ്ഘാടനം ചെയ്തു. അതിർത്തി പ്രദേശങ്ങളിലെ ആശയവിനിമയം ശക്തിപ്പെടുത്തുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് പദ്ധതിയിലൂടെ പ്രകടമാകുന്നതെന്ന് ജയ്പൂർ ആകാശവാണി നിലയത്തിൽ നടന്ന ചടങ്ങിൽ അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ വ്യോമസേനയുടെ വിമാനം പാകിസ്ഥാൻ അതിർത്തിക്ക് സമീപം തകർന്നു വീണു എന്ന തരത്തിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്നും പാകിസ്ഥാൻ അക്കൌണ്ടുകൾ തെറ്റായ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ടെന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. തെറ്റിദ്ധാരണാജനകമായ പ്രചാരണങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നും PIB അറിയിച്ചു. 9 കേന്ദ്ര തൊഴിൽ നിയമങ്ങൾ 4 തൊഴിൽ കോഡുകളുമായി ഏകീകരിച്ചുകൊണ്ട് ഇന്ത്യ വിപുലമായ തൊഴിൽ പരിഷ്കാരങ്ങളാണ് നടപ്പിലാക്കുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി ശോഭ കരന്തലജെ ജനീവയിൽ നടക്കുന്ന അന്താരാഷ്ട്ര തൊഴിൽ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. അന്താരാഷ്ട്ര തൊഴിൽ സമ്മേളനത്തോടനുബന്ധിച്ച് റുവാണ്ട, ശ്രീലങ്ക എന്നിവിടങ്ങളിലെ തൊഴിൽ മന്ത്രിമാരുമായും ILO ഡയറക്ടർ ജനറൽ ഗിൽബർട്ട് എഫ് ഹങ്ബോവുമായും ശ്രീ ശോഭ കരന്തലജെ ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ നിതി ആയോഗ് ഭരണസമിതി യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. രാജ്യത്തെ കർഷകരുടെ ക്ഷേമത്തിനാണ് സർക്കാർ ഏറ്റവും കൂടുതൽ മുൻഗണന നൽകുന്നതെന്നും അവരുടെ ജീവിതം സുഗമമാക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ടെന്നും പ്രധാനമന്ത്രി. എഥനോൾ ചേർത്ത പെട്രോളിന് എക്സൈസ് ഡ്യൂട്ടി ഒഴിവാക്കി കേന്ദ്ര സർക്കാർ. ഇറാൻ അമേരിക്ക സൈനിക ഏറ്റുമുട്ടൽ രൂക്ഷം. ഹോർമൂസ് കടലെടുക്ക് അടച്ചതായി ഇറാൻ, നിഷേധിച്ച് US. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 3 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. കായിക ലോകം ആവേശത്തോടെ കാത്തിരിക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് മണിക്കൂറുകൾക്കകം കിക്കോഫ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. മലബാറിന്റെ മധുരസ്വരമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരു മണിക്കൂർ നേരം നമ്മുടെ സന്ദേശങ്ങൾ വായിക്കാനും ആവശ്യപ്പെടുന്ന പാട്ടുകൾ കേൾപ്പിച്ചു കൊടുക്കാനും ഉള്ളതാണ്. അപ്പോ നിങ്ങൾക്കും മെസ്സേജ് അയക്കാം, ഇതുപോലെ പാട്ടുകൾ ആവശ്യപ്പെടാം, അത് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാം. അതിനുള്ള വാട്സപ്പ് നമ്പർ പറയുന്നു 9037008960. അപ്പൊ ഒട്ടും വൈകണ്ട, ഇപ്പൊ തന്നെ മെസ്സേജ് അയച്ചു തുടങ്ങിക്കോളൂ. ഇന്ന് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന എല്ലാ സന്ദേശങ്ങളും നമുക്ക് വായിച്ചു തീർക്കാം. സമയപരിമിതി കൊണ്ട് ഏതെങ്കിലും ബാക്കി വരികയാണെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ, അതായത് ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ, തീർച്ചയായിട്ടും നിങ്ങളുടെ സന്ദേശങ്ങൾ വായിക്കുന്നതായിരിക്കും.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മൾ ഇന്ന് ആദ്യം വായിക്കുന്നത് ശോഭനേച്ചി അയച്ച സന്ദേശമാണ് ചാവശ്ശേരിയിൽ നിന്നും. പ്രിയ റേഡിയോ മലബാർ, എനിക്ക് മഴ മഴ മാനത്തുണ്ടൊരു പനിനീർ മഴ എന്ന ഗാനം വെച്ചരോന്നാണ് ചോദിച്ചത്. തീർച്ചയായിട്ടും വെച്ചരാലോ. മനസ്സിലൊരു മഞ്ഞത്തുള്ളി എന്ന സിനിമയ്ക്ക് വേണ്ടി പി ജയചന്ദ്രൻ പാടിയ അതിമനോഹരമായ ഒരു ഗാനമാണിത്. ശോഭനേച്ചി എല്ലാവർക്കും വേണ്ടിയിട്ട്, പരിപാടി കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത്. എന്തായാലും മഴക്കാലമാണ്, മഴ പെയ്തോണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ശോഭനേച്ചി ആവശ്യപ്പെട്ട ഗാനം എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടിയിട്ട് കേൾപ്പിച്ചു തരാം.

0: കൊട്ടും പാട്ടും ഒന്നായി ചേരും, താളം ലയം ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM, ഇത് കേൾവിയുടെ വസന്തം.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഉച്ച നേരത്തെ പാട്ടുപെട്ടി റേഡിയോ മലബാറിന്റെ സന്ദേശഗാനങ്ങൾ തുടരുകയാണ്. അടുത്ത സന്ദേശം നമുക്ക് പെട്ടെന്ന് തന്നെ വായിക്കാം. അയച്ചത് ആദിത്യ സുരേന്ദ്രൻ കാവുംബായ്. സന്ദേശഗാനം ചിലപ്പോഴൊക്കെ കേൾക്കാറുണ്ട്, പക്ഷേ സന്ദേശങ്ങൾ അപൂർവമായി മാത്രമേ അയക്കാറുള്ളൂ. ഇന്ന് എനിക്കേറെ പ്രിയപ്പെട്ട ഒരു ഗാനം റേഡിയോ മലബാറിൽ കൂടി കേൾക്കാൻ ആഗ്രഹമുണ്ട്. മഞ്ചരി എന്ന പാട്ടുകാരി വളരെ മനോഹരമായി ആലപിച്ച കറുത്ത പക്ഷികൾ എന്ന ചിത്രത്തിലെ മഴയിൽ രാത്രി മഴയിൽ എന്ന് തുടങ്ങുന്ന ഗാനമാണ്. ഈ ഗാനം പല പല വേദികളിലും പാടാറുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പാട്ട് വെച്ചു തരുമെന്ന പ്രതീക്ഷയോടെയാണ് ആദിത്യ മെസ്സേജ് അയച്ചത്. തീർച്ചയായിട്ടും ആദിത്യക്ക് വേണ്ടി ഈ പാട്ട് കേൾപ്പിച്ചു തരാം. ഒപ്പം പാട്ട് പാടുന്ന, പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന ആദിത്യക്ക് വേണ്ടി കേട്ടോളൂ അതിമനോഹരമായ ഗാനം കറുത്ത പക്ഷികൾ എന്ന സിനിമയിൽ നിന്നും.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക, കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്, കണ്ണൂർ. ഫോൺ 0497276240. ഹലോ, നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിംഗ്, സ്ട്രോങ് അണ്ടർബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു. ടൂ വീലർ, ത്രീ വീലർ, ഫോർ വീലർ തുടങ്ങി വാഹനങ്ങൾ ഏതുമാകട്ടെ, ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു. വി കെയർ കാർ വാഷ്, കരേറ്റ, അംഗൻവാടി റോഡ്, ഉരുവച്ചാൽ. പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ഫോൺ 9207244177.
2: ഇതാരാപ്പ വിളിക്കുന്നേ ഇത്രയും സമയമായിട്ട്? വിളിച്ചോണ്ടിരിക്കുന്ന മനുഷ്യന്മാർക്ക് തിരക്കുള്ള സമയത്ത് ഞാൻ ഒരിക്കൽ എടുത്തിട്ടില്ലാന്ന് വെച്ചിട്ട് അപ്പാടങ്ങ് വിളിക്കാണ്ടിരിക്കുമല്ലോ വേണ്ടേ.
3: ഹലോ ഹലോ, ഇതാരാ?
4: ഹലോ, ഗീതയല്ലേ?
3: അതെ, എന്നേനു?
4: അല്ല, ഒരു കാര്യം അന്വേഷിക്കാനേനുവേ.
3: എന്നാ കാര്യം? നിങ്ങൾ വേഗം പറഞ്ഞാട്ടെ, കുറെ സമയമായി വിളിച്ചോണ്ടിരിക്കുന്നു.
4: നിങ്ങളെ ഒരു സുഹൃത്തില്ലേനു? ആ ഒരു മല്ലിക.
3: ആ,
4: നമ്മളെ ജയദേവനെ കല്യാണം കഴിച്ച മല്ലിക, കുറേ പ്രായമായിട്ട് കഴിച്ചേ.
3: ആ, മനസ്സിലായി. അല്ല, അതിനിപ്പോ എന്നാ വേണ്ടേ?
4: ഒന്നും വേണ്ടപ്പാ, അവരെടി ഇപ്പൊ പോയിനേ.
3: അവരെടി പോയിന്ന് എന്നോട് ചോദിക്കണ്ടേ, അത് അവരോടല്ലോ ചോദിക്കണ്ടേ.
4: അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല്, എന്റെ അനിയത്തിന്റെ ഭർത്താവിനെ ട്രെയിന് കയറ്റാൻ വേണ്ടിട്ട് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ പോയിന്.
3: റെയിൽവേ സ്റ്റേഷൻ അല്ലാണ്ട് ബസ് സ്റ്റാൻഡിൽ നിന്നാണോ തീവണ്ടി കയറ്റാൻ പോവാ? നിങ്ങൾ എന്ത് വർത്താനം പറയുന്നു?
4: നിങ്ങളിങ്ങനെ ചൂടാലപ്പാ. അന്നേരം ഞാനവിടെ മല്ലികനെയും ജയദേവനെയും കണ്ടിന്. അവരാണോന്ന് ഉറപ്പിക്കാനാ വിളിച്ച്.
3: ഇത് പറയാനാണോ നിങ്ങളിപ്പോ എന്നെ വിളിച്ചേ? അവരെന്താ ഭാര്യയും ഭർത്താവും അല്ലേ, ഒളിച്ചോടുന്നൊന്നായിരിക്കൂലോ.
4: എല്ലപ്പ, നിങ്ങളെ ഭർത്താവ് ദിനേശന്റെ സുഹൃത്തല്ലേ, നിങ്ങൾക്ക് അറിയായിരിക്കും വിചാരിച്ചിട്ടാന്ന്.
3: ദിനേശന്റെ സുഹൃത്ത് തന്നെ, അവരെടിങ്ങു പോയതായിരിക്കും, അതെന്തിനാ എന്നോട് ചോദിക്കുന്നേ?
4: അതേ പൈശ്വര്യ തന്നെ, ശാന്ത ടീച്ചറാങ്ക് മരിച്ച്, മോളാങ്ക് കടലിൽ തുള്ളി മരിച്ച്, അവർക്ക് നിന്ന് അപ്പൊ എവിടെയും പോകുന്നേനല്ലേ.
3: അല്ല, എന്നാലും നിങ്ങൾക്ക് അറിയായിരിക്കൂലേ. നിനക്ക് അത്രക്ക് നിർബന്ധം അങ്ങ്, നീ ഒരു കാര്യം ചെയ്യ്, 896 വിളിക്ക്.
4: ആരെ നമ്പറാ?
3: അത് ആരെ നമ്പറൊന്നും അല്ല, അത് റേഡിയോ മലബാറിന്റെ നമ്പറാണ്, 89.6.
4: അതിൽ വിളിച്ചാ കിട്ടുവാ?
3: നീ വിളിക്കൊന്നും വേണ്ട, നീ അത് വെച്ചാ മതി. അടുത്തയാഴ്ച മുതൽ നെല്ലിക്കന്റെ രണ്ടാം ഭാഗം വരുന്നുണ്ട്, 89.6 എന്ന നമ്പറിൽ നീ വെച്ചാ മതിന്ന് ഞാൻ വെക്കുന്നേ, എനക്ക് തിരക്കുണ്ട്.
4: ഓ, എന്തൊരു ഡിമാൻഡാപ്പാ. ആ, ഞാനറിയോ, ഞാൻ റേഡിയോ മലബാർ വെക്കൂ. ഏടിയാന്ന് അവര് പോയെന്നു അറിയൂ, അവരെന്തിനാ പോയെന്നു അറിയൂ. ആ

0: സ്വന്തം.
1: മതി മതി മതി മതി, ഇത് മാറിപ്പോയതാവാൻ വഴിയില്ല.
0: നിനക്കെങ്ങനെ അറിയാ?
1: സൈക്കോളജി. ഒരു ഗന്ധം വരുന്നുണ്ട് സുരേഷ് ഏട്ടാ, ഒരു ഗന്ധം വരുന്നുണ്ടല്ലോ, മല്ലികപ്പൂവിൻ മധുരഗന്ധം.

റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ സന്ദേശ ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തതായി അമ്മേക്കുട്ടി അയച്ച സന്ദേശം വായിക്കാം. നെല്ലൂന്നിയിൽ നിന്നും പാട്ടിന്റെയും പറച്ചിലിന്റെയും ലോകത്ത് മലബാറിന്റെ തുടിപ്പായി മാറിയ റേഡിയോ മലബാർ. ജൂൺ 19 അമേഘയുടെ മൂത്തയുടെ പിറന്നാളാണ്. ദീപ എന്നാണ് മൂത്തയുടെ പേര്. എന്നോമിൽ നിധിയല്ലേ, കൺപീലി നനയല്ലേ എന്ന പാട്ട് വെച്ചുവരുമെന്നാണ് ചോദിച്ചത്. അമേഘക്കുട്ടി പറഞ്ഞതുകൊണ്ട് ഈ ഒരു പാട്ട് വെച്ചു തരാം. അമേഘയുടെ നിധിയാണ് മുത്തമ്മാൻ തോന്നുന്നു, അതുകൊണ്ടായിരിക്കുമല്ലോ ഈ പാട്ട് ചോദിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോ മുത്തമ്മയുടെ അടുത്ത് ഞങ്ങളും വിശ്വസിച്ചറിയിച്ചു എന്ന് പറയണം. പാട്ട് കേൾക്കാം.

റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. സന്ദേശ ഗാനങ്ങളിൽ അടുത്തതായി നമ്മൾ വായിക്കുന്നതല്ല, ശബ്ദ സന്ദേശമാണ്. അയച്ചത് രൂപേഷേട്ടനാണ് തുടിയക്കളത്തിൽ നിന്നും. രൂപേഷേട്ടൻ ഭംഗിയായി പാടിയിട്ടൊക്കെയാണ് അയച്ചു തന്നിട്ടുള്ളത് ഗാനം. പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. രാഘുവിലൻ രാഗസദസ്സിൽ എന്ന സിനിമയ്ക്ക് വേണ്ടി രമേശൻ നായർ വരികളെഴുതി എം ജി രാധാകൃഷ്ണൻ ഈണം കൊടുത്ത് യേശുദാസ് പാടിയിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള പാട്ടാണ്. ഡെഡിക്കേഷൻ ഒന്നും പറഞ്ഞിട്ടില്ല. എന്തായാലും പാട്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഇന്നത്തെ സന്ദേശ ഗാനങ്ങളിലൂടെ കേൾപ്പിച്ചു കൊടുക്കാം അതിമനോഹരമായ ഗാനം.

0: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
0: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558185356.
1: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, ഡിഗ്രി, ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411174.
3: കേൾവിയുടെ സുഗന്ധം, റേഡിയോ മലബാർ 89.9.

റേഡിയോ മലബാറിന്റെ സന്ദേശ ഗാനങ്ങളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിമനോഹരങ്ങളായ സന്ദേശങ്ങളും പാട്ടുകളും ഒക്കെ നമ്മൾ വായിച്ചു കേട്ടു. അടുത്തതായി ആതിര മഹേഷ് അയച്ച സന്ദേശമാണ് ഇരിട്ടിയിൽ നിന്നും. ആതിരയ്ക്ക് നല്ലൊരു പാട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പാട്ട് തൂവൽക്കാറ്റ് എന്ന സിനിമയിൽ നിന്നുള്ളതാണ്. എം ജി ശ്രീകുമാർ പാടിയ നേരം നല്ല നേരം വന്നടി മാല പെൺകുടിയെ എന്ന് തുടങ്ങുന്നത്. എപ്പോഴത്തെയും പോലെ ആതിരതയെ മഹേഷ് ഏട്ടന് വേണ്ടി തന്നെയാണ് പാട്ട് ചോദിച്ചത്. തീർച്ചയായിട്ടും കേൾപ്പിച്ചു തരാം. എം ജി ശ്രീകുമാറാണ് പാടിയത്. കൈതപ്രത്തിന്റെ വരികൾ കീണം കൊടുത്തത് കൈതപ്രം വിശ്വനാഥ്.

0: ദന്തരോഗ പരിഹാരത്തിനും ദന്ത സംരക്ഷണത്തിനും ഇനി ഒരേയൊരു നാമം കെ കെ ഡെന്റൽ കെയർ. 11 വർഷത്തെ പാരമ്പര്യമുള്ള കെ കെ ഡെന്റൽ കെയറിന്റെ 2-ാമത്തെ സംരംഭം മട്ടന്നൂരിൽ ഇരിട്ടി റോഡിൽ സഹീന തിയേറ്ററിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സേവനങ്ങൾ: റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്, പല്ല് നീക്കം ചെയ്യൽ, പല്ലിന് കമ്പിയിടൽ, കമ്പിയില്ലാതെയുള്ള പല്ല് ക്രമീകരണം, കുട്ടികളുടെ ദന്തപരിചരണം, സ്ഥിരമായി ഉറപ്പിച്ചു വെക്കാവുന്ന പല്ലുകളും സെറ്റ് പല്ലുകളും, മോണരോഗ ചികിത്സ, കോസ്മെറ്റിക് മേക്ക് ഓവർ, സ്ക്രൂ ഉപയോഗിച്ചുള്ള പല്ലുറപ്പിക്കൽ അഥവാ ദന്തൽ ഇംപ്ലാന്റ്, പുറത്തുവരാത്തതും എല്ലുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതുമായ പല്ലുകൾ സർജറി വഴി നീക്കം ചെയ്യുന്നു, ഡെന്റൽ എക്സ്റേ, ടൂത്ത് വൈറ്റനിങ്. ആത്മവിശ്വാസത്തോടെ ചിരിക്കാൻ ഇനി ഞങ്ങളുണ്ട് കൂടെ. കെ കെ ഡെന്റൽ കെയർ, മേക്ക് യു സ്മൈൽ മോർ സ്പെഷ്യൽ.
1: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ 10 ആണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
1: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
1: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്.
1: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
2: ഫോൺ 9188951780.
3: ദക്ഷിണ ഭാരതത്തിലെ ദക്ഷയാഗ ഭൂമിയിൽ വൈശാഖോത്സവത്തിന് തുടക്കമാവുകയാണ്.
4: ദക്ഷിണ കാശിയ കൊട്ടിയൂർ വാണിടും ദക്ഷമദാന്തത
3: വനഭംഗിയുടെ പശ്ചാത്തലത്തിൽ ബാവലിപ്പുഴയുടെ തീരത്ത് 28 ഉത്സവ ദിനരാത്രങ്ങൾ. അപൂർവതകളുടെ തീർത്ഥാടന കാലത്ത് കൊട്ടിയൂർ വിശേഷങ്ങളുമായി റേഡിയോ മലബാർ.
5: ഹിമഗിരി സുതയുടെ പതിയുടെ പദ തളിരിണയിൽ ചേരുക നെഞ്ചേ, കലിയുടെ കന്മഷ ദ്വേഷമശേഷം നിന്നിൽ.
3: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
6: ഇളനീർ കാവുകളായി വാവലിപ്പുഴയിലെ തെളിനീരിൽ.
3: എല്ലാ ദിവസവും രാവിലെ 7:30 വൈകിട്ട് 5:30.
6: അമൃതാംശു കല ചൂടും പുരിജടാശകലം നീ അടിയങ്ങൾ കോടപ്പൂവായി നൽകേണേ.
3: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.

റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ സന്ദേശഗാനങ്ങളിൽ അടുത്തതായി വിജിഷ്ണി അയച്ച സന്ദേശമാണ്. മാലൂരിൽ നിന്നും വിജിഷ്ണിക്ക് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കുടുംബം എന്ന ചിത്രത്തിൽ മധു ബാലകൃഷ്ണൻ, ഷീലാമണി എന്നിവർ പാടിയ ചിരി തൂകണ എന്ന് തുടങ്ങുന്ന പാട്ട് വെച്ചുരോ എന്നാണ് ചോദിച്ചത്. തീർച്ചയായിട്ടും വെച്ചുതരാം. മാലൂർ UP സ്കൂളിൽ ഒരുമിച്ച് പഠിച്ച സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടാണ് പാട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും അവരൊക്കെ കേൾക്കുന്നുണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എങ്ങണ്ടിയൂർ ചന്ദ്രശേഖരന്റെ വരികൾക്ക് അലക്സ് പോൾ ഈണം കൊടുത്ത ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കുടുംബം എന്ന സിനിമയിലെ ഗാനം തന്നെ കേൾക്കാം. വിജിഷ്ണയ്ക്ക് വേണ്ടി, വിജിഷ്ണയുടെ ഫ്രണ്ട്സിന് വേണ്ടി.

0: ഇടറാത്ത ശബ്ദത്തിൽ നിറവാർന്ന സത്യവുമായി. ഇത് റേഡിയോ മലബാർ 89.6 FM.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, റേഡിയോ മലബാറിന്റെ സന്ദേശ ഗാനങ്ങളിലേക്ക് വീണ്ടും വീണ്ടും സ്വാഗതം. ദേ ഒരുപാട് സന്ദേശങ്ങൾ വരുന്നുണ്ട്. നിങ്ങൾക്കും ഇതുപോലെ സന്ദേശങ്ങൾ അയക്കാം 9037008 9606 എന്ന നമ്പറിലേക്ക്. അടുത്തതായി നമ്മൾ വായിക്കുന്നത് മാലൂരിൽ നിന്നും ഷീബി അയച്ച സന്ദേശമാണ്. ഈ പേര് കേൾക്കുമ്പോൾ ആദ്യമായിട്ടാണ് സന്ദേശ ഗാനങ്ങളിലേക്ക് മെസ്സേജ് അയക്കുന്നതെന്ന് തോന്നുന്നു. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും റേഡിയോ മലബാർ ഫാമിലിയിലേക്ക് സ്വാഗതം ഷീബി ചേച്ചി. ചേച്ചിക്ക് കേൾക്കേണ്ടത് ജനകൻ എന്ന സിനിമയിലെ ഒളിച്ചിരുന്നേ എന്ന് തുടങ്ങുന്ന ഗാനമാണ്. ഈ പാട്ട് ചേച്ചിയുടെ മക്കളായ ദേവു, വേദു എന്നിവർക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും കേൾപ്പിച്ചേരാലോ. രാജലക്ഷ്മി അഭിരാമാണ് പാടിയത്. ഗിരീഷ് പുതിഞ്ചേരിയുടെ വരികൾക്ക് ഈണം കൊടുത്തത് MJ ചന്ദ്രൻ. ദേവുവിന്റെ അടുത്തും വേദുവിന്റെ അടുത്തും അന്വേഷണം പറയാ. വീണ്ടും സന്ദേശങ്ങൾ അയക്കുക. ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ.

0: സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
1: എസ് കെ ഡോർസ്, എല്ലാവിധ ഡോർസ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീ സ്റ്റീൽ ഡോർസ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോർസ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോർസ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോർസ്, എഫ് ആർ പി ഡോർസ്, പി വി സി ആൻഡ് യു പി വി സി ഡോർസ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോർസ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. എസ് കെ ഡോർസ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
0: ഒരൊറ്റ ചോദ്യം: നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച്വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7999476836, 9447371836, 8078502836.
2: റേഡിയോ മലബാർ 89.6 FM, കമ്മ്യൂണിറ്റി റേഡിയോ. ഇത് കേൾവിയുടെ വസന്തം. കേൾവിക്കായി കാത്തിരിക്കുന്ന, പാട്ടിനായി കാതോർത്തിരിക്കുന്ന ശ്രോതാക്കൾക്കായി അടുത്ത സന്ദേശം വായിക്കുന്നു. അയച്ചത് വീണയാണ്, തൊടിക്കളത്ത് നിന്നും. വീണ ചേച്ചിയും നേരത്തെ പറഞ്ഞതുപോലെ പുതിയ ആളാണെന്ന് തോന്നുന്നു. അങ്ങനെയെങ്കിൽ റേഡിയോ മലബാറിലേക്ക് സ്വാഗതം. ചേച്ചി ആവശ്യപ്പെടുന്നത്, ആ അതെ, ചേച്ചി പറയുന്നുണ്ട് ആദ്യമായിട്ടാണ് സന്ദേശഗാനങ്ങളിലേക്ക് മെസ്സേജ് അയക്കുന്നത്. പലപ്പോഴും ഇഷ്ടഗാനങ്ങളിലേക്ക് വിളിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാന്ന് അറിയില്ല, കിട്ടാറില്ല എന്ന് പറഞ്ഞു. സാറിയല്ല ചേച്ചി വിളിച്ചുകൊണ്ടേ ഇരിക്കൂ, തീർച്ചയായിട്ടും കോള് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് ചേച്ചിക്ക് കേൾക്കേണ്ടത് കയം എന്ന സിനിമയിലെ ദേവാങ്കനെ എന്ന് തുടങ്ങുന്ന ഗാനമാണ്. പാട്ടിഷ്ടപ്പെടുന്ന റേഡിയോ മലബാറിന്റെ എല്ലാ ശ്രോതാക്കൾക്കും ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒത്തിരി സന്തോഷം. അസുരഗോത്രം നാടകം കേട്ടിട്ടുണ്ടായിരുന്നു, വളരെ നന്നായിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൽ അഭിനയിച്ചിട്ടുള്ള എല്ലാ അഭിനേതാക്കൾക്കും അണിയറ പ്രവർത്തകർക്കും ഒക്കെ കൂടി വേണ്ടിയിട്ടും ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒത്തിരി സന്തോഷം. ഒപ്പം ഇനിയും സന്ദേശം അയക്കുക, പാട്ടുകൾ ആവശ്യപ്പെടുക.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഓർമ്മകളുടെയും സംഗീതത്തിന്റെയും മനോഹരമായ ഒരു മണിക്കൂർ നമ്മളിത് പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. ഒരുപാട് സന്ദേശങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. അവയെല്ലാം വരും ദിവസങ്ങളിൽ തീർച്ചയായിട്ടും ഉൾപ്പെടുത്തും. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന പാട്ടുകൾ തുടർന്നും ഞങ്ങൾക്ക് അയച്ചുകൊണ്ടിരിക്കുക. ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ ഇതേ സമയത്ത് നമുക്ക് വീണ്ടും കെട്ടുമുട്ടാം. അതുവരെ സ്നേഹത്തോടെ കേട്ടുകൊണ്ടിരിക്കുക. ഇത് റേഡിയോ മലബാർ 89.6 FM, മലബാറിന്റെ മധുരസ്വരം.
1: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.

key, D major. Time signature 24. BPM 76.

റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല മധ്യാന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം വൈകുന്നേരം 5 മണിക്ക് ആരംഭിക്കും. അല്പസമയത്തിനുള്ളിൽ ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക, കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972 762400.

ഹലോ, നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിങ്, സ്ട്രോങ് അണ്ടർ ബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു. ടു വീലർ, ത്രീ വീലർ, ഫോർ വീലർ തുടങ്ങി വാഹനങ്ങൾ ഏതുമാകട്ടെ, ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു. വി കെയർ കാർ വാഷ്, കരേറ്റ, അംഗൻവാടി റോഡ്, ഉരുവച്ചാൽ. പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ഫോൺ 9207244177.

0: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
0: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558185356.
1: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.

ഉരുവച്ചാൽ എഡ്യൂവിഷൻ അക്കാദമി 2026-27 വർഷത്തെ ക്ലാസുകളിലേക്കുള്ള പ്രവേശനം തുടരുന്നു. 7, 8, 9, 10 ഇംഗ്ലീഷ് ആൻഡ് മലയാളം മീഡിയം ബാച്ചുകൾ, ഇംഗ്ലീഷ്, മാത്സ്, സയൻസ്, സോഷ്യൽ സ്റ്റഡീസ്, ഹിന്ദി എന്നീ വിഷയങ്ങളിൽ വിദഗ്ധ പരിശീലനം, മികച്ച അധ്യാപകർ. എഡ്യൂവിഷൻ അക്കാദമി, ശിവപുരം റോഡ്, ഉരുവച്ചാൽ. അഡ്മിഷന് ബന്ധപ്പെടുക 9447-20-56-30, 7592-94-28-17, 8547-92-20-20.

ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിംഗ് ഡിഗ്രി ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിംഗ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും മികച്ച അധ്യാപകർ ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും അതെ ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ് വെറും വാഗ്ദാനമല്ല ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിംഗ് യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ നിയർ പോലീസ് ക്ലബ് താവക്കര റോഡ് കണ്ണൂർ ഫോൺ 9747411744

ദന്തരോഗ പരിഹാരത്തിനും ദന്ത സംരക്ഷണത്തിനും ഇനി ഒരേയൊരു നാമം, കെ കെ ഡെന്റൽ കെയർ. 11 വർഷത്തെ പാരമ്പര്യമുള്ള കെ കെ ഡെന്റൽ കെയറിന്റെ 2-ാമത്തെ സംരംഭം മട്ടന്നൂരിൽ ഇരിട്ടി റോഡിൽ സഹീന തിയേറ്ററിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സേവനങ്ങൾ: റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്, പല്ല് നീക്കം ചെയ്യൽ, പല്ലിന് കമ്പിയിടൽ, കമ്പിയില്ലാതെയുള്ള പല്ല് ക്രമീകരണം, കുട്ടികളുടെ ദന്ത പരിചരണം, സ്ഥിരമായി ഉറപ്പിച്ചു വെക്കാവുന്ന പല്ലുകളും സെറ്റ് പല്ലുകളും, മോണരോഗ ചികിത്സ, കോസ്മെറ്റിക് മേക്ക് ഓവർ, സ്ക്രൂ ഉപയോഗിച്ചുള്ള പല്ലുറപ്പിക്കൽ അഥവാ ദന്തൽ ഇംപ്ലാന്റ്, പുറത്തു വരാത്തതും എല്ലുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതുമായ പല്ലുകൾ സർജറി വഴി നീക്കം ചെയ്യുന്നു, ഡെന്റൽ എക്സ്റേ, ടൂത്ത് വൈറ്റനിങ്. ആത്മവിശ്വാസത്തോടെ ചിരിക്കാൻ ഇനി ഞങ്ങളുണ്ട് കൂടെ. കെ കെ ഡെന്റൽ കെയർ, മേക്ക് യു സ്മൈൽ മോർ സ്പെഷ്യൽ.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.

സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.

എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. SK Doors, Talasheri Road, Mattanur.

0: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ് ഇനി തിരക്കോട് തിരക്കാണല്ലോ.
1: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
0: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
1: യെസ്
0: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
1: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
0: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7999447-6836,
1: 9447-371-836,
0: 8078-502-836.

റേഡിയോ മലബാർ സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. എഫ് എം ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി.

0: റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇത് പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6

0: ഒരു കുഞ്ഞു വന്നാ ശരിയാവും. കേട്ടിട്ടില്ലേ കുട്ടികള് മാലാഖമാരാണെന്ന്?
1: അപ്പൊ ഓക്കെ, സീ യു, ബൈ ബൈ.
0: ഇടാ ഞാൻ
2: നീയാണെന്റെ മാലാഖ.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ഇപ്പോൾ കേട്ടത്.
1: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം, വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
0: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
2: ആശംസകളോടെ ശ്രീ കൊട്ടിയൂർ ദേവസ്വം.
3: കൊട്ടിയൂർ ശങ്കര കൈതൊഴാമീശ്വര.
2: പശ്ചിമഘട്ടത്തിന്റെ ഹരിത പശ്ചാത്തലത്തിൽ പ്രകൃതി മനോഹാരിതയുടെ തീർത്ഥഘട്ടം ശ്രീ കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം. കൈലാസശൈലാധിനാഥന്റെ അനുഗ്രഹവർഷവുമായി ഒഴുകിയെത്തുന്ന ബാവലിപ്പുഴയെ പ്രദക്ഷിണ വഴിയാക്കുന്ന യാഗഭൂമി. കാടും മലയും മഴയും പുഴയും സംഗമിക്കുന്ന അപൂർവ തീർത്ഥാടനം കൊട്ടിയൂർ വൈശാഖോത്സവം. ദക്ഷയാഗഭൂമിയുടെ പരിശുദ്ധി കാത്തുരക്ഷിച്ചുകൊണ്ട് ഭക്തജനങ്ങൾക്ക് തീർത്ഥാടന സായൂജ്യം പകർന്നു നൽകുവാൻ സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് ശ്രീ കൊട്ടിയൂർ ദേവസ്വം. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിനെത്തിച്ചേരുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും കൊട്ടിയൂർ ദേവസ്വത്തിൻ്റെ ഹൃദ്യമായ ഉത്സവാശംസകളാണ്.

0: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
1: ദക്ഷിണ കാശിയ കൊട്ടിയൂർ വാണിടും ദക്ഷവദാന്തത ഭഞ്ജക.
2: ഇപ്പോൾ സംസാരിക്കുന്നു കോളാരി നെയ്യമൃത് മഠത്തിലെ നെയ്യമൃത് വ്രതക്കാർ.
3: പുറക്കണ്ടിൽ ബാലകൃഷ്ണൻ നമ്പ്യാർ, മഠത്തിലെ കാർണറാണ്. ഞങ്ങളുടെ മഠത്തിൽ കാർണർ എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രായമുള്ളവരാണ് കാർണറായിട്ട് അംഗീകരിക്കുക. അത് മുൻകാല പരിചയമില്ല. ഏറ്റവും പ്രായമുള്ള ആരാണോ വരുന്നത് അവരെ കാർണറായി ഞങ്ങളായിരിക്കും. നമ്മളെ മഠം ഏകദേശം 1913 തുടങ്ങിയതാണ് എന്നാണ് ഓർമ്മ. അതുമുതൽ തുടങ്ങിയതാണ്. ചെറിയ മഠമായിരുന്നു ഇത്. ഇപ്പോൾ 10 വർഷമായിട്ട് നമ്മൾ വന്നതിൻ്റെ ശേഷമാണ് കൂട്ടായ്മ പുതിയ സംഘാടത്തോടെ. പക്ഷെ നമ്മൾ മുൻപന്തിയിലേക്കാൻ ആൾ വേണ്ടേ? അത് നമ്മളെ മുൻപന്തിയിൽ നിന്ന് മഠം 2 പ്രാവശ്യം പൊളിച്ചെടുത്തു. ഇപ്പോൾ തോടിൻ്റെ ഭിത്തി 1.5 ലക്ഷം രൂപ ചിലവിൽ നമ്മൾ കെട്ടി സംരക്ഷിച്ച് ഇവിടെ ഇപ്പോൾ അടുത്തൊരു പൂങ്കോട്ട് കാണുന്നത്. നിങ്ങൾക്കറിയായിരിക്കും, ചിലപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് നിയമനം നിന്നാൽ അവിടത്തേക്കാണ് കുളിക്കാൻ പോവുക രാവിലെയും വൈകുന്നേരവും. പിന്നെ തൊട്ടടുത്ത് മേലവീട് ക്ഷേത്രം, അതിൻ്റെ ഒരു വഴിയായിട്ടാണ് താവഴി പോലെയാണ് ഇത് വരിക. ഇടക്കാലത്ത് നമ്മളിത് മുടങ്ങിപ്പോയിരുന്നു നെയ്യമൃതിന് ആളില്ലാതെ. പിന്നീട് നമ്മൾ എല്ലാവരും

വരച്ച് ഇതുവരെ ഇപ്പോഴല്ലേ 10-25 വർഷമായിട്ട് ഇതുവരെ മടങ്ങില്ല. ഞാൻ സർവീസിലുള്ളൊരു വ്യക്തിയായിരുന്നു. ഞാൻ 2012 വിരമിച്ചതിന് ശേഷം ഒരു വർഷം പോലും മുടങ്ങാതെ നിൽക്കൽ തുടങ്ങി. കാരണം നമ്മളെ ലീവിൻ്റെ പ്രശ്നം കൊണ്ട് നമുക്ക് ഈ സമയത്ത് വിചാരിച്ച പോലെ കിട്ടില്ലല്ലോ. കഠിനവ്രതങ്ങളാണ് ഇതിനുള്ളത്. 14 ദിവസം ആദ്യത്തെ പ്രാഥമിക വ്രതം. അന്ന് വീട്ടിൽ വെച്ചിട്ട് അമ്മമാരടിച്ച് തെളിച്ച് കഞ്ഞി തരും. കഞ്ഞിയാണ് കഴിക്കുക ഉച്ചയ്ക്ക്. പിന്നെ രാത്രി എന്തെങ്കിലും ഭക്ഷണങ്ങൾ. പിന്നെ 7 ദിവസം നമ്മൾ കഠിനവ്രതമാണ്. നമ്മൾ സ്വയം പാകം ചെയ്ത് കഴിക്കണം. അത് ഒരാളും നമ്മളെ തൊടാൻ പാടില്ല. വീട്ടിലെ കുട്ടികൾ തൊട്ടാൽ പോലും അന്നേരം കുളിക്കണം. അവർ ഭക്ഷണം തൊട്ടിട്ടെങ്കിൽ ആ ഭക്ഷണം പിന്നെ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ വളരെ കൃത്യമായിട്ട് ഒരു ദിവസം ഒരു 5-6 ചിലപ്പോൾ 10 വരെ കുളി കഴിഞ്ഞ ദിവസമുണ്ട്. ടൗണിൽ പോയി വന്നാൽ കുളിക്കണം, എവിടെ പോയാലും വന്നാലും കുളിക്കണം. പിന്നെ അതിനുശേഷം നമ്മൾ മഠത്തിൽ കയറും. അത് ആയില്ലും നാളില്ലാന്ന് കയറും. ചില വർഷങ്ങളിൽ 7 ദിവസം കിട്ടും, ചില ദിവസം നക്ഷത്രം പോരാന്നല്ലോ. ഇപ്രാവശ്യം 6 ദിവസം എന്നുള്ളത്. മഠത്തിൽ കയറിയാൽ പിന്നെ നമ്മൾ കലശം കുളിച്ച് കഴിഞ്ഞാൽ ഒരാളും തൊടാൻ പാടില്ല. ഇപ്പം നിങ്ങൾ പോലും തൊട്ടുപോയാൽ നമ്മൾ നമ്പൂതിരിനെ കൊണ്ടുവന്നിട്ട് കലശം കുളിക്കണം. അതുവരെ ഈ തൊട്ടയാൾക്ക് മാത്രമല്ല, ബാക്കിയുള്ളവരും ഒന്നും കഴിക്കാൻ പാടില്ല. ബാക്കിയുള്ളവരും നമ്മൾ കുളിച്ച് കലശം കുളിച്ച് കഴിഞ്ഞാൽ ഒരാളും ഒരു ഭക്ഷണം കഴിക്കാനും പാടില്ല. അതുകൊണ്ട് വളരെ ചിട്ടയോടുകൂടി വളരെ ശ്രദ്ധയോടുകൂടി നിൽക്കൽ. പിന്നെ 2 ദിവസം നിഴൽക്കൂടൽ എന്ന് പറഞ്ഞൊരു കർമ്മം ചെയ്യുന്നുണ്ട് നമ്മൾ. ബാക്കിയുള്ളവർക്ക് വ്യത്യസ്തമായിട്ടാണ് നമ്മളെ ആചാരം. നമ്മളതിന് വളരെ മാറ്റം ധരിച്ച് നമുക്ക് മാറ്റി കിട്ടുന്ന വളരെ കുറച്ച് മടങ്ങൾ അതൊന്നും നമ്മൾ തന്നെ ഇല്ലാന്ന് തന്നെ പറയാല്ല. ഒട്ടുമുക്ക സ്ഥലത്തും നമുക്ക് മാറ്റി തരുന്നവരാണ് ഇപ്പോൾ ഇവർ വന്നത്. അവർ മാറ്റി തരും, അതേ നമ്മൾ വസ്ത്രം ധരിക്കും. പിന്നെ ധരിച്ച് നമ്മൾ നിഴൽക്കൂടൽ കർമ്മം വെച്ചാൽ ബാക്കിയുള്ള മടങ്ങളെ പോലില്ല. നമ്മൾ അടുപ്പിൽ മേലേറ്റ് കൂട്ടും. അടുപ്പിൽ ഒരിക്കും തുടങ്ങിയാൽ പിന്നെ വെണ്ണീർ വരില്ല. നമ്മളെ വെണ്ണീർ അങ്ങനെ ഉണ്ടാവുകയില്ല. വയ്യ, നമ്മൾ അടുത്ത വർഷം ഇത് വൃത്തിയാക്കും. പക്ഷെ ഒരിക്കലും ഇതെന്നറിയില്ല. കാരണം ദിവസം ഒരു 10-250 ഭക്ഷണം വെക്കും. ഇതേപോലെ തന്നെ രാത്രിയും കൊടുക്കും ഭക്ഷണം. രാവിലെ വരുന്നേക്കും കൊടുക്കും. രാവിലെ കുറച്ചാളേ ഉണ്ടാവും. എന്നാലും അടുപ്പിൽ എത്ര വരെ കത്തിച്ചാലും ഒരിക്കലും എന്നറിയില്ല. അതൊരു അത്ഭുതമാണ്. അങ്ങനെയാണ് നമ്മൾ നിഴൽക്കൂടൽ കർമ്മത്തിന് നമ്മൾ പിന്നെ തുള്ളി ഉറഞ്ഞു തുള്ളുന്നവരുണ്ടാവും. അവർ തീ കൈകൊണ്ട് വാരിയിട്ട് ഇങ്ങനെ വാരിക്കൊണ്ട് വിടും. അങ്ങനത്തെ എല്ലാം ചടങ്ങുണ്ട്. അതുകൊണ്ട് ഈ നിഴൽക്കൂടൽ കർമ്മം കാണാൻ പല സ്ഥലത്തുനിന്നും ആൾ വരുത്തുന്നുണ്ട് പുറത്തുനിന്ന്.

0: നമ്മൾ നാരുകത്തൽ ചടങ്ങുണ്ട്. നാര് ഇവിടെ ഒന്നും കിട്ടൂല. നമ്മൾ മലപ്രദേശങ്ങളിൽ മാത്രം കാണുന്ന ഒരു വെണ്ണമരം എന്ന് പറഞ്ഞവരുണ്ട്, നിങ്ങൾക്കറിയാമെന്നറിയില്ല. അത് കൊത്തിക്കൊണ്ടുവന്നിട്ട് അത് നമ്മൾ നല്ലോണം ചൂടാക്കണം തീയിട്ടിട്ട്, എന്നിട്ട് വേണം അത് പൊളിച്ചെടുക്കാൻ. അത് പൊളിച്ചെടുത്തിട്ട് ഒരു പുളിയിൽ തന്നെ കുറേ നാരുണ്ട്, ചെറിയ ചെറിയ. എന്നിട്ട് അത് ചെറുങ്ങനെ ചെറുങ്ങനെ നൂല് പോലെ അതിൽ നിന്ന് വേർതിരിച്ചെടുത്ത് ഇതാദ്യം അടിച്ചു ഒതുക്കിയിട്ട് ഉണക്കണം, എന്നാലേ കിട്ടും. ആ കാരാന്ന് പിരിക്കുക. പണ്ട് കാലങ്ങളിൽ ആനേനെ കെട്ടുന്ന കാര്യം അതായിരുന്നു എന്ന് പറയുന്നു. ഒരാൾക്കും പൊട്ടിക്കാൻ കഴിയില്ല. വളരെ ചെറിയ ഇതേ കനത്തിലുണ്ടായാലും ഒരാൾക്കും പൊട്ടിക്കാൻ കഴിയില്ല. അത്രയും ശക്തിയുള്ള നാരാണ് ഇവിടുന്ന നാര്. അതിനെ കൊണ്ടാണ് നമ്മളെ കെട്ടുക. പോകുന്നതിൻ്റെ തലേദിവസം രാവിലെ ഭക്ഷണം കഴിക്കാതെ കുളിച്ചു വന്ന് നെയ് നിറച്ച് കെട്ടിയിട്ട് എല്ലാവരും ഭക്ഷണം കഴിക്കും. എന്നിട്ടാണ് നമ്മൾ ഇത് കെട്ടുന്നത്, മുരട കെട്ടുന്നത്. അങ്ങനെ നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് കാൽനടയായിട്ടാണ് ഇവർ ഇവിടെ നിന്ന് പോവുക. ഏകദേശം രാവിലെ 6 മണി പുറപ്പെട്ട, വൈകുന്നേരം 4 മണി നാളൊക്കെ അവിടെ എത്തി. സുമാർ 40 കിലോമീറ്റർ അധികം. അതങ്ങനെ നമ്മളെ ആചാര രീതികൾ അങ്ങനെയാണ്. നെയ്യാട്ടം കഴിയുന്നവരെ നമ്മൾ ഒരുവിധത്തിലും അശുദ്ധിയാകാൻ പാടില്ല. അഥവാ എന്തെങ്കിലും പറ്റിയാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്രാഹ്മണനെ കൊണ്ടുവന്ന് കർമ്മങ്ങൾ ചെയ്ത് കലശം കുളിക്കണം. എന്നാൽ മാത്രമേ നമുക്കകത്ത് കയറാനും കഴിയും, അകത്തുള്ളവർക്ക് ഭക്ഷണം കഴിക്കാനും കഴിയും, അല്ലേ കഴിക്കില്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ ചിട്ടയോടെ നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ ഒരുപാട് എന്നെക്കാളും അനുഭവസമ്പത്തുള്ള നിയമതേറി മഠത്തിലുണ്ട്. പ്രായം ഇത് പോയിട്ട് വരികയുള്ള, പക്ഷേ ഞാൻ പ്രായത്തിൻ്റെ അനുസരിച്ചുകൊണ്ട് മാത്രമേ ഞാൻ കാരണവർ. എന്നാലും ഭഗവാൻ എത്തിച്ചിട്ട് ആ കൊറോണ കാലം ഒഴികെ ഒരു ദിവസം ഒന്നും മുടങ്ങി പോയിട്ടില്ല. 2012 ശേഷം ഇവിടെ രണ്ടാം കാരണവർ ടി ഒ ബാലൻ എന്ന പേര് രണ്ടാം കാരണവരാണ്. മൂന്നാം കാരണവർ പിന്നെ രാമചന്ദ്രൻ വേറെ വീട്ടിൽ നിന്ന് പറയുന്ന ഓറാന്ന്. അങ്ങനെ 3 കാരണവന്മാരാണ് ഉണ്ടാവുക. പിന്നെ അടുത്തത് 4 രാമചന്ദ്രൻ നമ്പ്യാർ പറഞ്ഞു, 4 ഹരിദാസ് സി, പിന്നെ കാരാട്ട് ബാബു. ഇപ്രാവശ്യം 11 നേരമുള്ള 18 ആൾക്കാർ നമ്മളുണ്ടാവില്ല. 18-20 ഉണ്ടാവും. ഇപ്രാവശ്യം കുറച്ച് കുറവാണ്, കാരണം ഇത് കഠിന വ്രതമായ കൊണ്ട് ചെറിയ കുട്ടികൾ 16 വയസ്സ് മുതൽ നിൽക്കുക. ചെറിയ കുട്ടികൾ ഈ രംഗത്തെ കടന്നു വരാൻ കുറച്ച് മേടിക്കുന്നുണ്ട്. ഇപ്രാവശ്യം നമ്മൾ പരമാവധി ആൾക്കാരുടെ അടുത്തതിന് മുതൽ കൂട്ടാൻ്റെ പരിപാടി ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇതിലെന്താ വെച്ചാൽ കാര്യമായിട്ട് പറയാനുള്ള, ഇതിലെന്തെങ്കിലും നമ്മുടെ സമുദായം അല്ലാതെ അതിലെന്തെങ്കിലും ബന്ധപ്പെട്ട വേറെ ആൾക്കാർ കയറുമെന്നാൽ ആ വീട്ടുകാർ നിൽക്കാൻ പറ്റില്ല. അങ്ങനെ ആരെങ്കിലും നിന്നതായിട്ട് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ മഠത്തിനെ വിലക്കിക്കളിയും അവർ. നമ്മളെ മഠത്തിനെ ആടാൻ പറ്റില്ല. അതുകൊണ്ട് ഇതെല്ലാം നോക്കിയിട്ട് വേണം. ഇന്നത്തെ കാലത്ത് അത് വളരെ വിഷമമുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ഒട്ടുമൊക്കെ വീടുകളിൽ നിങ്ങൾക്കറിയാമല്ലോ കാലാവസ്ഥയല്ല. എന്നാലും പരമാവധി ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്. 11 പേര് ഉള്ളത്, രാജേഷ് ഇടവന, പിന്നെ രാജേഷ് കാനാടൻ, ജിത്തു കെ വി, പിന്നെ ബാലൻ സി, രഞ്ജിത്ത്, ഇങ്ങനെ ഏകദേശം 11 പേരാണ് ഇപ്രാവശ്യം ഉള്ളത്. പരമാവധി ഒത്തൊരുമിച്ച് ഒരു പ്രശ്നം, നമ്മളെ ഒരു വീട്ടിൽ എങ്ങനെയാണോ അതിലും ഭയങ്കരമായിട്ടുള്ള ആത്മാർത്ഥതയോടിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. കാരണം നമുക്ക് ഇതിൽ നിന്ന് പോകുമ്പോൾ തന്നെ ഭയങ്കര ഒരു വേദനയായിരിക്കും. എല്ലാവരും പിരിഞ്ഞു
1: പോകും.
0: ഇപ്പോഴത്തെ ജനങ്ങൾ നല്ല സഹകരണം നമുക്ക്. ഇപ്പോഴത്തന്നെ ചില ജനങ്ങൾ കുറച്ച് ദിവസം കൂടി വേണമായിരുന്നു എന്ന് പറയുന്ന ആൾക്കാരുള്ളത്. നമ്മളൊരാൾക്കും ഭക്ഷണം കൊടുക്കാണ്ട് മുടങ്ങാറില്ല. ചിലപ്പോൾ ലേശം കുറഞ്ഞു പോകും, കാരണം ആൾക്കാർ അനവധി ഉണ്ടെങ്കിൽ നമ്മൾ കണക്ക് ഒരു കണക്കില്ലല്ലോ നമുക്ക്. എന്തേലും നമ്മൾ സുമാർ ഇത്ര ആൾ വരും, 150 ആൾ വരും, അല്ലെങ്കിൽ 150 ആൾ വരും എന്നുള്ള ഭക്ഷണം. പക്ഷെ അതെല്ലാവർക്കും എത്തിക്കും ലേശം കുറഞ്ഞു പോയാൽ. നാട്ടുകാർ നല്ല സഹായം നമ്മളോട്. പുറത്തുനിന്നുള്ള ആൾ നമ്മളൊന്ന് അരിയെല്ലാം എല്ലാവരും കൊണ്ടുത്തരും. ചക്ക് കണക്കിന് ആൾ കൊണ്ടുത്തരും, സാധനങ്ങൾ കൊണ്ടുത്തരും. പിന്നെ ചെറിയ നമ്മൾ ചില ഉണ്ടാവും 10-25 രൂപ നമ്മൾ അതും പൈസ വരും. അത് നമ്മൾ കയ്യിൽ നിന്ന് എടുക്കാൻ പരമാവധി ആളെ സഹകരിക്കാമെന്നല്ല നമ്മുടെ ഉദ്ദേശം.

0: ബാബു കൊളാരി. ഞാൻ കുറെ കൊല്ലമായി നീ അവിടെ വേണ്ടി നിൽക്കുന്നു. ഒരു കൊല്ലം കാരണവരായിട്ട് നിന്ന് ബാക്കിയെ കുറച്ച് അങ്ങനെ കുറേ കാലം നമ്മളായി. ഇപ്പോൾ കുറേ ആൾ 10-15-20 ആളായി കൂടി നിൽക്കുന്നുണ്ട്. പിന്നെ കുറേ കൊല്ലമായി ഭക്ഷണമല്ല ഇങ്ങനെ വെക്കുന്നു. എല്ലാവരും നല്ല അഭിപ്രായം നിങ്ങളാണ് പറയുന്നത്. അങ്ങനെ ഓരോ കാര്യങ്ങളാണ് പ്രേതത്തിൻ്റെ. നമ്മൾ പറക്കം തുടങ്ങിയിട്ടാകുമ്പോൾ 14 ദിവസം ഇങ്ങനെ അടിച്ച് കളിച്ച് കഴിഞ്ഞ് നട്ട് വെക്കാനുണ്ട്. അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഇപ്രാവശ്യം 6 ദിവസം വറവപ്പ്, പിന്നെ 6 ദിവസം മടത്തൽ, അങ്ങനെയെല്ലാം കൂടി 1 മാസത്തോളം പ്രേതം ഏറ്റു പിടിക്കും. ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾ ഉച്ചക്ക് കഞ്ഞി, പുഴുക്ക്, പെരക്ക്, പപ്പടം, ചക്ക, പിന്നെ തേങ്ങാപ്പൂള്, ഇതെല്ലാം കാക്കും. എല്ലാവർക്കും ഭക്ഷണമായിട്ട് അടിപൊളിയായിട്ട് കൊടുക്കും. സ്വന്തമായിട്ട് നമ്മൾ തേങ്ങ ഇതെല്ലാം ആക്കിയിട്ട് നമ്മൾ അരച്ചിട്ട് തന്നെ വെക്കലാന്ന്. പുറത്തുനിന്ന് അങ്ങനെ ഒന്നും ആക്കിയിട്ട് പൊടികളൊന്നും പൊടിക്കൂല, ഒന്നുമില്ല അങ്ങനെ. പിന്നെ രാത്രി അതേപോലെ ചോറും പ്രഥമനും ബാക്കിയിലെ കറികളെല്ലാം സാമ്പാറ് എലിശ്ശേരി പൊട്ടെല്ലാം അല്ലാക്കും. എല്ലാം അധികം പ്രഥമനും പൽപ്പായസം എല്ലാം ഉണ്ടാവും. പ്രഥമം നിറച്ചാലും വരുന്നുണ്ട് അല്ല, അങ്ങനെയൊക്കെയുള്ള ഉണ്ട്. സന്തോഷമായിട്ട്
1: കോളാരി നെയ്യമൃത് മഠത്തിലെ നെയ്യമൃത വ്രതക്കാർ സംസാരിക്കുകയായിരുന്നു ഇതുവരെ. തുടർഭാഗം അടുത്ത ദിവസം.
2: ശിവശ

മധുര ശബ്ദങ്ങളുടെ ഇഷ്ട സ്വരങ്ങളുടെ ഉത്സവകാലം റേഡിയോ മലബാർ 89.6 FM.

റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ, 6:40 സന്ധ്യാഗീതങ്ങൾ, 7:00 ഹരിത സമൃദ്ധി, 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ, 7:35 ചലച്ചിത്ര ഗാനങ്ങൾ, 8:00 വളയം, 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 9:00 താരസ്വരം, 9:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 10:00 മധുരഗീതങ്ങൾ, 4:00 പ്രഭാതഗീതങ്ങൾ, തുടർന്ന് പ്രഭാത ചിന്ത. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ബീന അനന്തപുരി. മലബാർ ഡയറിയിൽ ആദ്യം ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം കവിധാരയിൽ വൈലോപ്പിള്ളിയുടെ പന്തങ്ങൾ എന്ന കവിത ആലപിക്കുന്നു റെയ്ന റീച്ചൽ. തുടർന്ന് ചരിത്രപഥം വചനാമൃതം. 6:25 സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം. 7:10 കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ. കോളാരി നെയ്യമൃത് മഠം നെയ്യമൃത് വ്രതക്കാർ സംസാരിച്ചതിന്റെ രണ്ടാം ഭാഗം. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 കാവ്യസൗരഭം. എൽ തോമസ് കുട്ടിയുടെ റിംഗ് ടോൺ എന്ന കവിതയിലൂടെ അവതരിപ്പിക്കുന്നു ശ്രീമതി എൻ സുധാമണി ടീച്ചർ. 8:00 മധുരഗീതങ്ങൾ. 9:00 ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 9:05 സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. തുടർന്ന് നാട്ടിലെ പാട്ട്, ചലച്ചിത്ര ഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12:00 കായികം. 12:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ. 12:40 അറിയിപ്പുകൾ. 12:45 നാട്ടുവിശേഷം. 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 1:00 റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിംഗ് ചലച്ചിത്രഗാന പരിപാടി. 2:00 അതിഥിഭാഷാ ഗാനങ്ങൾ. വൈകുന്നേരം 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ. 5:45 ആർദ്രഗീതങ്ങൾ. 6:00 ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 സർഗജാലകം. 8:00 ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 റേഡിയോ എയ്റ്റ് സ്കൂളിൽ. 9:00 ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 സ്മൃതിഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് ഡിഗ്രി ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും മികച്ച അധ്യാപകർ ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും അതെ ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ് വെറും വാഗ്ദാനമല്ല ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ നിയർ പോലീസ് ക്ലബ് താവക്കര റോഡ് കണ്ണൂർ ഫോൺ 9747411174 അല്പസമയത്തിനുള്ളിൽ സംസ്കൃതത്തിൽ വാർത്തകളും തുടർന്ന് പ്രാദേശിക വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ.

0: इयम् आकाशवाणी सम्प्रति वार्ताः श्रूयन्ताम् प्रवाचिका सुषमा कुमारी। आदौ मुख्य वार्ताः। ओमान देशस्य टैंकर आक्रमणस्य विषये भारतेन प्रबलं विरोधं प्रकटितम्। एमटी जलवीर नौकायाः सर्वे कर्मचारिणः सुरक्षिताः इति सूचना अस्ति। नीति आयोगस्य सभायां प्रधानमन्त्रिणा नरेन्द्र मोदिना विकसित भारतस्य कृते कौशलस्य वृत्त्यावसरस्य च महत्वं प्रतिपादितम्। आन्ध्रप्रदेशस्य मद्य परिवहन भ्रष्टाचार प्रकरणस्य हैदराबादे ईडी इत्यनेन सहसा अन्वेषणं कृतम्। भारतेन मालदीव्स देशं प्रति खसरा रोगस्य सूच्यौषधीनां चिकित्सा साहाय्यं प्रेषितम्। अपि च अद्य रात्रौ बृहत्तमः फीफा विश्व चषक क्रीडा आरभ्यते, यत्र मैक्सिको दलं दक्षिण अफ्रीका दलं सम्मुखीकरिष्यति। अथ वार्ताः विस्तरेण। ओमान देशस्य तटे एकस्याः नौकायाः उपरि सद्यः एव कृतस्य आक्रमणस्य भारतेन निन्दितम्, यस्मिन् त्रयः भारतीय नागरिकाः मृताः। नवदिल्ल्याम् अन्तर्मन्त्रिमण्डलीय वार्ताहर सम्मेलनम् अभिसम्बोधयन् विदेश मन्त्रालयस्य प्रवक्ता रणधीर जायसवालः अवदत् यत् सर्वकारेण अमेरिका देशस्य चार्ज डी अफेयर्स इत्येतान् आहूय प्रबलं विरोधं प्रकटितमस्ति। सः अस्मिन् प्रदेशे नौकायानस्य उपरि निरन्तरम् आक्रमणानि अतीव चिन्तास्पदं वर्णितानि, तथा च शान्तिं स्थिरतां च पुनः स्थापयितुं संवादस्य कूटनीतेः च आह्वानमपि अकरोत्।
1: हम अपनी नाविकों के कल्याण और सुरक्षा को बहुत महत्व देते हैं। हमने कल ओमान तट पर हुए जहाज पर हमले की कड़ी निंदा की, जिसमें दुर्भाग्यवश हमने 3 भारतीय नागरिकों को खो दिया। हमने इस घटना के विरोध में भारत अमरीकी मिशन उपप्रमुख को तलब किया था। क्षेत्र में जहाजों पर लगातार हो रहे हमले बेहद चिंताजनक हैं। ये हमले तुरंत बंद होने चाहिए। हम संवाद और कूटनीति का भी आह्वान करते हैं, ताकि क्षेत्र में जल्द से जल्द शांति और स्थिरता बहाल हो सके।
0: गल्फ क्षेत्रस्य अपर सचिवः असीम आर महाजनः अवदत् यत् सर्वकारः पश्चिम एशिया क्षेत्रस्य स्थितिं निकटतया निरीक्षमाणः अस्ति। भारतीय अभियानेन च अहोरात्रं सहायता सेवाः अपि आरब्धवन्तः। सः अवदत् यत् अस्मिन् मासे 8 दिनांके ओमान देशस्य समीपे लक्षिताः एमटी मारिवेक्स नौकायाः सर्वे 24 भारतीयाः कर्मचारिणः सुरक्षिततया रक्षिताः सन्ति। ते शीघ्रमेव स्वदेशं प्रत्यागमिष्यन्ति इत्यपेक्षया अस्ति। पत्तर नौ वहन जलमार्ग मन्त्रालयस्य अपर सचिवः मुकेश मंगलः अवदत् यत् मृतकानां नाविकानां परिवारान् सीमेन वेलफेयर फंड सोसाइटी इत्यस्य माध्यमेन प्रत्येकस्मै 10 लक्ष रूप्यकाणां अनुग्रह राशिः प्रदीयते। सः अग्रे सूचितवान् यत् अद्य ओमान देशस्य शीनासपत्तनस्य समीपे समुद्रीय सुरक्षा घटनायां संलग्नः गिनी बिसाउ इत्यस्य ध्वजेन युक्तः एमटी जलवीर इत्यस्मिन् स्थिताः सर्वेपि 20 भारतीय कर्मचारिणः सुरक्षिताः सन्ति। निर्वासन प्रयासाः च प्रचलन्ति। अत्रान्तरे देशे उर्वरकस्य इन्धनस्य च आपूर्तिः स्थिरास्ति इति प्रशासनेन आश्वासितम्। उर्वरक विभागस्य अपर सचिवा अपर्णा एस शर्मा इत्येषा अवोचत् यत् पर्याप्तानि भण्डाराणि उपलभ्यन्ते। अनेक देशैः आयातः च सुनिश्चितः अस्ति। पेट्रोलियम प्राकृतिक ईंधन मंत्रालयस्य संयुक्त सचिवा सुजाता शर्मा इत्येषा अकथयत् यत् आंतरिक शोधनागाराणि उच्च क्षमतया कार्यं कुर्वन्ति। अशोधित तैलस्य पेट्रोल इत्यस्य डीजल इत्यस्य एलपीजी इत्यस्य च प्राकृतिक ईंधनस्य आपूर्तिः अप्रभाविता अस्ति इति सा अवोचत्। प्रधानमन्त्री नरेन्द्र मोदी अवदत् यत् साम्प्रतं विश्वम् अनिश्चिततायाः अस्थिरतायाः च अनुकालम् अनुभवति, परं भारतदेशः आत्मविश्वासेन दृढसंकल्पेन च अग्रेसरति। नवदिल्ल्यां राष्ट्रपतिभवने नीति आयोगस्य 10 शासक परिषदः अध्यक्षतां कुर्वन् सः अकथयत् यत् यथा यथा भारतं विकसित भारतस्य लक्ष्यस्य समीपं गच्छति, तथा तथा केन्द्र राज्य सर्वकारयोः उत्तरदायित्वं वर्धयन्ति। तेन भणितं यत् राज्येषु पारस्परिक सहयोगः संवादः विचाराणाम् आदान प्रदानम् आवश्यकं भवेत्। विषयेऽस्मिन् नीत्यायोगः महत्वपूर्णां भूमिकां निर्वाहयति। नीति आयोगस्य सहयोगेन सर्वेषां राज्याणां केन्द्रशासित प्रदेशानां च मध्ये विचार विनिमयः सम्यक् भवेत्। विकसित भारतस्य लक्ष्यं प्रति बलमपि वर्धिष्यति। सभायामस्यां देशे कौशल विकासस्य संवर्धनं वृत्त्यवसराणि अपि वर्धयिष्यन्ति। वर्षस्य अस्य विषयो विद्यते सप्तचत्वारिंशदुत्तरद्विसहस्रतम वर्षपर्यन्तं विकसित भारताय समावेशी मानव विकासः। संस्कृतवार्तायाः संस्करणमिदम् इदानीम् आकाशवाणीतः प्रसार्यते। सममेव अयं कार्यक्रमः आकाशवाण्याः अन्तर्जालपटले www.newsonair.gov.in इत्यत्र अथ न्यूज ऑन एआईआर चलदूरभाषीय तन्त्रांशे अपि उपलब्धो भविष्यति। प्रवर्तन निदेशालयेन आन्ध्र प्रदेश राज्य मद्य पदार्थ निगम लिमिटेड इत्यस्य कथिते परिवहन प्रवञ्चना कांडे हैदराबादे पञ्च स्थलेषु सहसा अन्वेषणं कृतम्। प्रवर्तन निदेशालयस्य अधिकारिणः कथयन्ति यत् आरोपिजनाः शासकीय कोषात् 95 अधिक कोटि रूप्यकाणां वित्तहरणं कृतवन्तः तथा च स्व सहयोगिनां कृते अवैध लाभाः अर्जिताः। भारतेन प्रतिरक्षण व्याप्तिं सुदृढं कर्तुं सार्वजनिक स्वास्थ्यस्य रक्षणार्थं च प्रयत्नान् समर्थयितुं मालदीव देशं प्रति 20,000 यावत् खसरा सूच्यौषधीनां प्रायः 3 टन चिकित्सा सामग्रीं च प्रेषितम्। विदेश मन्त्रालयः अवदत् यत् एतत् सहयोगं द्वीपराष्ट्रे वर्धमानानां खसरा प्रकरणानां निवारणे साहाय्यं करिष्यति तथा च मालदीव्स सर्वकारस्य प्रतिक्रिया उपायान् सुदृढं करिष्यति इति। तस्य नेबरहुड फर्स्ट विजन महासागर इत्येतयोः अन्तर्गतं भारतं मालदीव्स देशेन सह संयुक्त प्राथमिकतासु निकटतया कार्यं कर्तुं प्रतिबद्धम् अस्ति। सूचना प्रसारण मन्त्री अश्विनी वैष्णवः अद्य राजस्थाने जैसलमेर जनपदे रामगढे 20 किलोवाट क्षमतायुतस्य FM प्रेषकस्य आभासीय उद्घाटनम् अकरोत्। जयपुरस्थे आकाशवाणी परिसरे समायोजिते एकस्मिन् कार्यक्रमे उद्घाटन कार्यमिदं सम्पन्नम्। अनेन सह राज्ये FM प्रेषकाणां संख्या विवर्ध्य 49 जाता। नूतनः प्रेषकः सीमावर्ति क्षेत्रेषु 80 किलोमीटर परिमिते क्षेत्र रेडियो प्रसारणस्य आवरणं प्रदास्यति। एतेन जनाः विविधाः सूचनाः शैक्षिक सामग्र्यः प्राप्तुं शक्नुवन्ति। सभां सम्बोधयन् श्रीवैष्णवः अवदत् यत् देशस्य सीमाक्षेत्रेषु कश्मीरतः कच्छपर्यन्तम् आकाशवाणी दूरदर्शनयोः प्रसारणसेवायाः विशिष्टाः लाभाः प्राप्स्यन्ते।
2: मैं निवेदन करूंगा आकाशवाणी के सभी साथियों से और विशेषकर डीजी साहब से, राजीव जी से और हमारे प्रसार भारती के चेयरमैन श्री प्रसून जोशी जी से कि अब हम एक नए तरीके से सोचे आकाशवाणी के बारे में। हम आज के समय के हिसाब से आकाशवाणी को डिजिटल फर्स्ट और हाइपर लोकल इन दो सूत्रों में बांधे। जो भी डिजिटल प्लेटफॉर्म हमारे पास आज अवेलेबल है, अपना खुद का वेव्स OTT है, उस प्लेटफॉर्म को यूज करें। लोकल आर्ट, लोकल संस्कृति, लोकल खानपान को आगे लाने का एक बहुत बड़ा प्लेटफॉर्म बनाए। अगले 1,000 दिनों में एक मास्टर प्लान बना के आकाशवाणी और दूरदर्शन का पूरा ट्रांसफॉर्मेशन करें। आपको पूरा फ्रीडम है, जो आप कहोगे वो पॉलिसी बनेगी। पॉलिसी बनाने वाले आप, इम्प्लीमेंट करने वाले आप।
0: प्रशासनेन एथोनॉल मिश्रित पेट्रोल उत्पाद शुल्कम् अपसारितम्। वित्त मन्त्रालयेन एकया अधिसूचनया प्रकाशितं यत् 20%-30% एथोनॉल मिश्रित पेट्रोल उत्पादं केन्द्रीय उत्पाद शुल्क श्रेण्यात् पूर्णतया विमुक्तम्। मन्त्रालयेन उक्तं यत् अस्य शैथिल्यस्य उद्देश्यं भारतीय एथोनॉल मिश्रण कार्यक्रमं सुदृढीकरणमस्ति। 26,000 वर्षस्य फीफा विश्व चषक क्रीडायाः आरम्भः अद्य रात्रौ मेक्सिको नगरस्य ऐतिहासिके एस्टाडियो एर्जेटेका क्रीडा गृहे आरभ्यते इति वार्ताः।
3: ആകാശവാണി. ഇനി അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ.
4: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം രണ്ട് ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? സീറോ. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ.gov.in.
3: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അമൃത വൈശാഖ്. പ്രധാന വാർത്തകൾ. ഇന്ത്യ ശക്തമായ വളർച്ചാ പാതയിലെന്ന് നിതി ആയോഗ് യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത് ഭാരത് ലക്ഷ്യം കൈവരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും പ്രധാനമന്ത്രി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രോഗിക്ക് നിപ സ്ഥിരീകരിച്ചു. സമ്പർക്ക പട്ടികയിലുള്ളവർ ക്വാറന്റൈനിൽ. സംസ്ഥാനത്ത് ഷിഗെല്ല ജാഗ്രത. വയനാട്ടിലും കൊല്ലത്തും തിരുവനന്തപുരത്തും രോഗബാധ. പ്രതിരോധം ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. ഒമാൻ തീരത്ത് കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട സംഭവത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. സംസ്ഥാനത്ത് മഴ ശക്തമാകും. 4 ജില്ലകളിൽ ഇന്നും 2 ജില്ലകളിൽ നാളെയും ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. കായിക ലോകം ആവേശത്തോടെ കാത്തിരിക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് മണിക്കൂറുകൾക്കകം തുടക്കമാകും. വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റ് നാളെ മുതൽ. വാർത്തകൾ വിശദമായി. ലോകം അനിശ്ചിതാവസ്ഥയിലൂടെ കടന്നുപോകുമ്പോഴും ഇന്ത്യ ശക്തമായ വളർച്ചാ പാതയിലാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ നടന്ന നിതി ആയോഗിന്റെ 11-ാമത് ഗവേണിംഗ് കൌൺസിൽ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. വികസിത് ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒന്നിച്ചു പ്രവർത്തിക്കണമെന്നും ഇതിനായി നിതി ആയോഗ് മികച്ച വേദിയാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. കാർഷികം, സ്റ്റാർട്ടപ്പുകൾ, ശാസ്ത്രം തുടങ്ങി എല്ലാ മേഖലകളിലും സ്ത്രീകളുടെ പങ്കാളിത്തം ഉറപ്പാക്കണമെന്നും അവരുടെ സുരക്ഷയ്ക്കും വിദ്യാഭ്യാസത്തിനും സംസ്ഥാനങ്ങൾ മുൻഗണന നൽകണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രോഗിക്ക് നിപ സ്ഥിരീകരിച്ചു. കോഴിക്കോട് രാമനാട്ടുകര സ്വദേശിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. രോഗിയുടെ സമ്പർക്ക പട്ടികയിലുള്ളവരോട് ക്വാറന്റൈനിൽ പ്രവേശിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ പറഞ്ഞു.
5: ഫീൽഡ് തലത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. കണ്ടെയ്ൻമെന്റ് സോൺ ആക്കേണ്ട ഒരു സാഹചര്യം ഇപ്പോഴില്ല. അത് കലക്ടർ തന്നെയാണ് റിപ്പോർട്ട് ചെയ്തത്. ഇതിനോർമ്മ രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയില് ഇന്നലെ ഇന്നുമായിട്ട് റാപ്പിഡ് റെസ്പോൺസ് ടീമിന്റെ യോഗം ചേർന്നു. ആവശ്യത്തിനുള്ള PPE കിറ്റ്, ഗ്ലൗസ്, മാസ്ക് തുടങ്ങിയ വ്യക്തിഗത സുരക്ഷാ ഉപകരണങ്ങൾ ലഭ്യമാക്കിയിട്ട് മുൻകരുതലായിട്ട് ചികിത്സയ്ക്ക് വേണ്ടിയുള്ള മരുന്നുകൾ ലഭ്യമാക്കാനുള്ള നടപടികളും സ്വീകരിച്ചു വരുന്നുണ്ട്. ജനങ്ങളുടെ സംശയ നിവാരണത്തിന് ജില്ലാ മെഡിക്കൽ ഓഫീസിൽ ഒരു കൺട്രോൾ റൂം ആരംഭിച്ചിട്ടുണ്ട്.
3: സംസ്ഥാനത്ത് ഷിഗെല്ല വ്യാപനം തടയാൻ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. വയനാട് ഇന്ന് ഒരു കുട്ടിക്ക് കൂടി ഷിഗെല്ല സ്ഥിരീകരിച്ചു. ഇതോടെ ജില്ലയിൽ രോഗബാധിതരുടെ എണ്ണം 9. കൊല്ലത്ത് 2 ദിവസത്തിനിടെ 2 കുട്ടികൾക്ക് ഷിഗെല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ കർശനമാക്കാൻ ജില്ലാ മെഡിക്കൽ ഓഫീസർ നിർദ്ദേശിച്ചു. കുട്ടികളുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം ജില്ലയിൽ 3 പേർക്ക് കൂടി ഷിഗെല്ല രോഗം സ്ഥിരീകരിച്ചു. രോഗം സ്ഥിരീകരിച്ച 3 പേരും കുട്ടികളാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
6: തിരുവനന്തപുരം ജില്ലയിൽ ഇന്നലെയാണ് വീണ്ടും ഷിഗെല്ല രോഗം സ്ഥിരീകരിച്ചത്. പുത്തൻതോപ്പ്, ചാക്ക, തോന്നയ്ക്കൽ സ്വദേശികളായ കുട്ടികൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇവർ 3 പേരും നിലവിൽ സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സയിലാണ്. 3 കുട്ടികളുടെയും ആരോഗ്യനില തൃപ്തികരമാണെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസ് അറിയിച്ചിട്ടുണ്ട്. കുട്ടികളുടെ മാതാപിതാക്കൾക്കും സമ്പർക്കം പുലർത്തിയവർക്കും ഇതുവരെ ഷിഗെല്ല രോഗലക്ഷണങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ല. ആരോഗ്യ പ്രവർത്തകർ രോഗം ബാധിച്ച കുട്ടികളുടെ വീടുകളിലെത്തി പാലിക്കേണ്ട നിർദ്ദേശങ്ങൾ നൽകി വരികയാണ്.
3: ഒമാൻ തീരത്ത് കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട സംഭവത്തെ ശക്തമായി അപലപിച്ച ഇന്ത്യ. US നയതന്ത്ര ഉദ്യോഗസ്ഥനെ വിളിച്ചു വരുത്തി സർക്കാർ പ്രതിഷേധം അറിയിച്ചതായി ന്യൂഡൽഹിയിൽ അന്തർ മന്ത്രാലയ യോഗത്തിനുശേഷം വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺദീർ ജയ്സ്വാൾ മാധ്യമങ്ങളോട് പറഞ്ഞു. മേഖലയിലെ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ഉടനടി അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. തിരുവനന്തപുരം നഗരത്തിലെ കുടിവെള്ള പ്രശ്നത്തിനും വെള്ളക്കെട്ടിനും ശാശ്വത പരിഹാരം കാണാൻ സെക്രട്ടേറിയറ്റിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ തീരുമാനമായി. മന്ത്രിമാരായ മോൻസ് ജോസഫ്, കെ മുരളീധരൻ, സി പി ജോൺ എന്നിവരുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ മേയർ വി വി രാജേഷ്, ജില്ലാ കളക്ടർ അനുകുമാരി എന്നിവരും പങ്കെടുത്തു. കുടിവെള്ളക്ഷാമമുള്ള ഇടങ്ങളിൽ കോർപ്പറേഷനും വാട്ടർ അതോറിറ്റിയും ചേർന്ന് ജലവിതരണം ഉറപ്പാക്കും. മഴക്കാല വെള്ളക്കെട്ട് ഒഴിവാക്കാൻ ദേശീയപാത അതോറിറ്റിക്ക് നിർദ്ദേശം നൽകാനും പാർവതി പുത്തനാറിൽ ആഴ്ചയിൽ രണ്ടു തവണ പരിശോധന നടത്താനും ആമയഞ്ചാൻ തോടിനായി പ്രത്യേക കർമ്മ പദ്ധതി നടപ്പാക്കാനും യോഗം തീരുമാനിച്ചു. കൂടാതെ പൊഴിയൂർ, ഭീമാപള്ളി മേഖലകളിലെ തീരശോഷണം തടയാനുള്ള നടപടികളും സ്വീകരിക്കും. രക്തദാനവും അവയവദാനവും സമൂഹത്തിന്റെ ജീവകാരുണ്യ സംസ്കാരമാണെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഇത് പ്രോത്സാഹിപ്പിക്കുന്നത് സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ കഴിയുന്ന മഹത്തായ സേവനമാണ്. രക്തദാനത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ മാറ്റി കൂടുതൽ പേർ ദാതാക്കളായി മുന്നോട്ട് വരണമെന്നും മന്ത്രി പറഞ്ഞു. ലോക രക്തദാന ദിനാചരണത്തിന്റെ ഭാഗമായി ആരോഗ്യവകുപ്പ് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
7: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
3: സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യത. എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഇന്നും, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ നാളെയും ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം ഉൾപ്പെടെ 7 ജില്ലകളിൽ നിന്ന് മഞ്ഞ ജാഗ്രതയാണ്. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. സംസ്ഥാനത്ത് മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ കാർഷിക വിളകൾക്കുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ വിലയിരുത്തുന്നതിനും ദുരന്ത നിവാരണ നടപടികൾ ഏകോപിപ്പിക്കുന്നതിനുമായി കൃഷിവകുപ്പ് എല്ലാ ജില്ലകളിലും പ്രത്യേക കൺട്രോൾ റൂമുകൾ തുറന്നു. പ്രകൃതിക്ഷോഭങ്ങൾ മൂലമുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ കർഷകർക്ക് ജില്ലയിലെ കൺട്രോൾ റൂമിൽ അറിയിക്കാവുന്നതാണ്. പരാതികൾ ബന്ധപ്പെട്ട കൃഷി ഓഫീസുകൾക്ക് കൈമാറി തുടർ നടപടികൾ സ്വീകരിക്കും. കായിക ലോകം ആവേശത്തോടെ കാത്തിരിക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് മണിക്കൂറുകൾക്കകം തുടക്കമാകും. ഇത്തവണത്തെ ടൂർണമെന്റിന് അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങൾ സംയുക്തമായാണ് ആതിഥേയത്വം വഹിക്കുന്നത്. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 10:30 ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കും. മെക്സിക്കോയിൽ രാത്രി 12:30 നടക്കുന്ന ആദ്യ പോരാട്ടത്തിൽ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടും. വിശദാംശങ്ങളുമായി ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു.
8: യുദ്ധങ്ങളും രാഷ്ട്രീയ ഭിന്നതകളും ഭാഷകളും സംസ്കാരങ്ങളും എല്ലാം മറന്ന് മനുഷ്യൻ ഒരേ വികാരത്തിൽ ലയിക്കുന്ന ഫിഫ ലോകകപ്പിന്റെ ആദ്യ വിസിലിനായി ലോകം മിഴിച്ചുമാതെ കാത്തിരിക്കുകയാണ്. ഏതാനും മണിക്കൂറുകൾ പിന്നിട്ടാൽ മെക്സിക്കോ സിറ്റിയിൽ പന്തുരുളുമ്പോൾ 1930 ഉറുഗ്വേയിൽ ആരംഭിച്ച ഫുട്ബോൾ വിശ്വകപ്പിന് പ്രായം 100 നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന കിരീടം നിലനിർത്താൻ ഇറങ്ങുമ്പോൾ ബ്രസീൽ 6 ലോക കിരീടത്തിനായുള്ള സ്വപ്നം പിന്തുടരുന്നു. ഫ്രാൻസ്, ഇംഗ്ലണ്ട്, സ്പെയിൻ, ജർമ്മനി തുടങ്ങിയ മമ്പന്മാർ കിരീട പോരാട്ടത്തിന് സജ്ജമാകുമ്പോൾ ആദ്യമായി ലോകകപ്പ് വേദിയിലെത്തുന്ന ഉസ്ബെക്കിസ്ഥാൻ, കുറുസോവ, ജോർദാൻ, കേപ് ഡേ വെർദെ എന്നീ രാജ്യങ്ങൾ ചരിത്രം രചിക്കാനുള്ള സ്വപ്നമായി എത്തുന്നു.
3: വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റ് നാളെ മുതൽ അടുത്ത മാസം 5 ഇംഗ്ലണ്ടിൽ നടക്കും. ഇന്ത്യയടക്കം 12 ടീമുകളുണ്ട്. ആകെ 33 കളികളാണ്. നാളെ രാത്രി 11 ആദ്യ മത്സരത്തിൽ ഇംഗ്ലണ്ടും ശ്രീലങ്കയും ഏറ്റുമുട്ടും. ഇന്ത്യയുടെ ആദ്യ മത്സരം ഞായറാഴ്ച രാത്രി 7 പാകിസ്ഥാനെതിരെയാണ്. സിഡ്നിയിൽ നടക്കുന്ന ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ വിഭാഗം സിംഗിൾസിൽ ഇന്ത്യയുടെ പി വി സിന്ധുവും തൻവി ശർമ്മയും ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. പുരുഷ വിഭാഗം ഡബിൾസിൽ MR അർജുൻ, ഹരിഹരൻ അംശകരുൺ സഖ്യവും ക്വാർട്ടറിലെത്തിയിട്ടുണ്ട്. അതേസമയം പുരുഷ സിംഗിൾസിൽ ഇന്ത്യയുടെ കിരൺ ജോർജ്, സനി ദയാനന്ദ്, തരുൺ മന്നേപ്പള്ളി എന്നിവർ ആദ്യ റൌണ്ടിൽ പുറത്തായി. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. കഴിഞ്ഞ 12 വർഷത്തിനിടെ NDA സർക്കാരിന്റെ ഭരണത്തിന് കീഴിൽ രാജ്യത്ത് ശ്രദ്ധേയമായ പരിവർത്തനമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ കാലയളവിൽ പ്രധാനമന്ത്രി ആവാസ് യോജന, ഗ്രാമീൺ പ്രകാരം ഗ്രാമപ്രദേശങ്ങളിലെ സാമ്പത്തികമായി ദുർബലരായ കുടുംബങ്ങൾക്കായി 4 വീടുകൾ അനുവദിച്ചിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ ശക്തമായ വളർച്ചാ പാതയിലെന്ന് നിതി ആയോഗ് യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത് ഭാരത് ലക്ഷ്യം കൈവരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും പ്രധാനമന്ത്രി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രോഗിക്ക് നിപ സ്ഥിരീകരിച്ചു. സമ്പർക്ക പട്ടികയിലുള്ളവർ ക്വാറന്റൈനിൽ. സംസ്ഥാനത്ത് ഷിഗല്ല ജാഗ്രത. വയനാട്ടിലും കൊല്ലത്തും തിരുവനന്തപുരത്തും രോഗബാധ. പ്രതിരോധം ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. ഒമാൻ തീരത്ത് കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട സംഭവത്തെ ശക്തമായി അപലപിച്ചു ഇന്ത്യ. സംസ്ഥാനത്ത് മഴ ശക്തമാകും. 4 ജില്ലകളിൽ നിന്നും 2 ജില്ലകളിൽ നാളെയും ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. കായിക ലോകം ആവേശത്തോടെ കാത്തിരിക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് മണിക്കൂറുകൾക്കകം തുടക്കമാകും. വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റ് നാളെ മുതൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ സന്ധ്യാഗീതങ്ങൾ കേൾക്കാം.

0: സന്ധ്യാഗീതങ്ങളാണ് ഇതുവരെ കേട്ടത്.
1: ഹലോ, നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിംഗ്, സ്ട്രോങ് അണ്ടർ ബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു. ടു വീലർ, ത്രീ വീലർ, ഫോർ വീലർ തുടങ്ങി വാഹനങ്ങൾ ഏതുമാകട്ടെ, ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു. വി കെയർ കാർ വാഷ്, കരേറ്റ, അംഗൻവാടി റോഡ്, ഉരുവച്ചാൽ. പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ഫോൺ 9207244177.
2: കേൾവിയുടെ കേളിക്കൊട്ടിന് ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
3: ഹരിത സമൃദ്ധി.
0: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

0: ഏവർക്കും ഹരിത സമൃദ്ധിയിലേക്ക് സ്വാഗതം. മുയത്തെ കർഷകരുടെ കൃഷിഗാഥ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ വിശേഷങ്ങൾ പങ്കുവെക്കുന്നു ശ്രീധരൻ മുയ്യം.
1: നമ്മള് മൊയ്യത്താണ് ഇന്ന് റേഡിയോ മലബാറിന്റെ ടീം ഉള്ളത്. അപ്പൊ ഒരുപാട് വ്യത്യസ്തമായ കൃഷി രീതികള്, അതുപോലെ ഇവിടുത്തെ കാർഷിക മേഖലയിലുള്ള നേട്ടങ്ങളൊക്കെ നമ്മൾ ഒരു പോസിറ്റീവായിട്ടാണ് നമ്മൾ കേട്ടത്. അപ്പോൾ ഇവിടുത്തെ മൊയ്യത്തെ കാർഷിക മേഖലയിൽ നല്ലൊരു സംഭാവന നൽകുന്ന ഒരു കർഷകനുണ്ട് നമ്മളെ മുന്നിൽ. നമുക്ക് ഇപ്പൊ പരിചയപ്പെടാരാണ്?
2: എന്റെ പേര് ശ്രീധരൻ, ഞാനിവിടെ മൊയ്യത്ത് തന്നെയാണ് താമസം. എന്റെ അച്ഛനും അമ്മയൊക്കെയാണ് ഇവിടെ ആദ്യകാല കർഷകരായിട്ട് ഉണ്ടായിരുന്നത്. അവരുടെ ഒരു പാത പിന്തുടർന്നാണ് ഞാനും കൃഷിയിലോട്ട് വന്നത്. ഞങ്ങൾ എട്ട് മക്കളാണ് ഉള്ളത്. ആ എട്ട് മക്കളിൽ ഞാൻ മാത്രമേ കാർഷിക മേഖലയിലുള്ളൂ. ബാക്കി എല്ലാവരും അവരുടെ ജീവിത രീതിയായിട്ട് അവർ മുന്നോട്ടേക്ക് പോയി. പക്ഷെ എനിക്ക് എന്തെയോ ഈ കാർഷിക മേഖലയിൽ നിന്ന് എനിക്ക് വ്യതിചലിച്ചിട്ട് എനിക്ക് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി സാധിക്കുന്നില്ല. നമുക്ക് രണ്ട് സീസണാണ്, നെല്ലിൻ്റെ സീസണും പച്ചക്കറിയും. അപ്പോൾ പച്ചക്കറി ആകുമ്പോൾ എല്ലാവർക്കും വല്ലാത്തൊരു ഉത്സാഹമാണ്. കാരണം വെച്ചാൽ ഒരു 8-9 വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ കർഷകർക്കൂടെ അവരവർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ അവരവരുടെ വില, അതായത് ഞങ്ങൾ നിശ്ചയിക്കുന്ന വിലക്കനുസരിച്ച് ഞങ്ങൾക്ക് കൂടെ കൊടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഈ ഒരു 8-9 വർഷങ്ങൾക്ക് മുന്നേ ഉള്ളൊരവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ നിന്ന് ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ, നമ്മൾ എന്ത് ആയിക്കോട്ടെ, വെണ്ട, വെള്ളരി, മത്തൻ, കുമ്പളം, ചീര, ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കിക്കഴിഞ്ഞാലും മാർക്കറ്റിനാണ് നമ്മളെ ഒരു പ്രതീക്ഷ നമ്മൾ കൊണ്ടുപോകുന്നത്. പക്ഷെ അവിടെ എത്തുമ്പോൾ നമ്മുടെ പ്രതീക്ഷക്ക് മങ്ങലേൽപ്പിക്കുന്ന ഒരു പ്രവണതയാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. തലേന്ന് നമ്മൾ ചോദിക്കും നമ്മൾ സാധനം കൊണ്ടുവരട്ടെന്ന്. അവർ പറഞ്ഞാൽ അവ കൊണ്ടുവന്നോളി, ഇഷ്ടംപോലെ കൊണ്ടുവന്നോളൂ എന്ന് പറയും. പക്ഷെ നമ്മളവിടെ എത്തിക്കുമ്പോഴേക്കും അവർ പറയും ഞങ്ങൾക്ക് ഇപ്പോൾ വേണ്ട, ഞങ്ങൾ ഒരുപാട് സാധനം അപ്രതീക്ഷിച്ച് ഞങ്ങൾക്ക് വന്നുപോയി. അവർക്കറിയാം എന്തായാലും അവരോട് വെച്ചിട്ട് പോകുന്നുണ്ട്. 8 രൂപ അല്ലെങ്കിൽ 5 രൂപ വെള്ളരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 2 രൂപയായിരിക്കും. അവിടെ നിന്നുള്ളൊരു മാറ്റമാണ് നമ്മളിപ്പോൾ ഇവിടെ നമ്മുടെ മുയ്യം പാതിയവർക്ക് നമ്മൾ മാറ്റി മറിച്ച് എല്ലാവർക്കും കേരളത്തിൽ തന്നെ മൊത്തം ഒരു തരംഗമായി മാറിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ പാതിയോര വിപണനം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ നല്ല രീതിയിൽ സഹായിക്കുന്ന നമ്മുടെ കുറുമാത്തൂർ ഗ്രാമപഞ്ചായത്ത്, അതുപോലെ നമ്മുടെ കൃഷിഭവൻ, നമുക്ക് മാറി കൃഷി ഓഫീസർ മാറി മാറി വരുന്നുണ്ടെങ്കിലും എല്ലാവരുടെയും ആദ്യത്തെ കണ്ണ് ഇവിടെ വരുന്ന ഏത് പുതുതായിട്ട് കൃഷി ഓഫീസർമാരും കൃഷി അസിസ്റ്റൻറ്റുമാരും വന്നിട്ടുണ്ടെങ്കിലും അവരുടെ ആദ്യത്തെ കണ്ണ് അവരെത്തുന്നത് മുയ്യത്തേക്കാണ്. കുറുമാത്തൂർ പഞ്ചായത്ത് നല്ലൊരു കാർഷിക മേഖലയാണെങ്കിലും ഏറ്റവും കൂടുതൽ എടുത്ത് പറയേണ്ടത് നമ്മുടെ മുയ്യ മേഖല തന്നെയാണ്. അപ്പോൾ അതിൽ വ്യത്യസ്തമായ ഒരു രീതിയിലുള്ള കൃഷിയാണ് ഞാൻ ചെയ്യുന്നത്.

നമ്മുടെ പോലുള്ള കർഷകർക്ക് കൂട്ടി യോജിപ്പിൽ നമ്മുടെ കണ്ണൂർ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ നമുക്ക് ട്രെയിനിങ് തരുന്നുണ്ട്. ആ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ കൃഷി ചെയ്യുന്നത്. അപ്പം നമുക്ക് അവിടെ നിന്ന് ഏത് രീതി നമ്മൾ എന്ത് കൃഷി ചെയ്യാനാണോ നമ്മൾ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹം നമ്മൾ അവരോട് പറഞ്ഞാൽ മതി. അവരുടെ കയ്യിൽ വിത്തില്ല എങ്കിലും അവർ ഇന്ത്യക്കകത്ത് നിന്ന് എവിടെ ഉണ്ടെങ്കിലും അവർ വിത്ത് നമുക്ക് കൃഷി വിത്ത് നമുക്ക് എത്തിച്ചു തരും. അപ്പോൾ കുറച്ച് വർഷം മുമ്പ് ഞാൻ അവരുടെ അണ്ടറിൽ കൃഷി ചെയ്യുന്നത് അവരുടെ മേൽനോട്ടത്തിൽ കൃഷി ചെയ്യുന്നത് വെണ്ട, പയറ്, മത്തൻ, കുമ്പളം, ചീര ഇങ്ങനെ ഒട്ടുമിക്ക സംഭവങ്ങൾ ഞാൻ അവരുടെ നേതൃത്വത്തിൽ കൃഷി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അത് കൂടാതെ നമ്മൾ ഞാൻ വേറെ കൃഷി രീതി ചെയ്യുന്നത് വെച്ചാൽ അവർക്കൊരു ഡെമോൺസ്ട്രേഷൻ പ്ലോട്ടാക്കി കൊടുക്കുന്നത് പിന്നെ ഉള്ളി, ക്യാരറ്റ്, ബീട്രൂട്ട് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത് ചെയ്ത് അവർക്ക് കാണിച്ചു കൊടുക്കുന്നത് ഇത്രത്തോളം. അതായത് നമ്മുടെ മണ്ണിൽ ഇത് അന്യ സംസ്ഥാനത്ത് മാത്രമല്ല ആന്ധ്ര ഒറീസ പ്രദേശങ്ങളിൽ മാത്രമല്ല നമ്മുടെ കേരളത്തിലും നമുക്കിത് വിളയിച്ചെടുക്കാൻ വേണ്ടി പറ്റുമെന്നുള്ളത്. ആ കൊറോണ സമയത്തിന് തൊട്ട് മുന്നേ ഞാൻ എൻ്റെ വയലിൽ തന്നെ ഞാൻ ചെറിയ ഉള്ളി കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക 100% എനിക്ക് വിജയം കിട്ടിയ ഒരു കൃഷിയായിരുന്നത്. അത് ആർക്കും കൊടുത്തിട്ടില്ല, ഒരാൾക്ക് പോലും ഒരാൾക്ക് കൊടുത്തിട്ടില്ല, ഒരു വിറ്റ് അടിച്ചിട്ടില്ല. നമ്മുടെ ഏട്ടനമാർ, നമ്മുടെ സ്വന്തക്കാരും ബന്ധുക്കാരും മാത്രം നമ്മൾ തിരഞ്ഞെടുത്ത് നമ്മൾ അങ്ങനെ എടുത്തൊരു സംഭവമായിരുന്നത്. അത് അത്രയും ടേസ്റ്റി ആയിരുന്നത്. അത് എടുത്ത് പറയണം. അതിനകത്ത് അതിൻ്റെ പച്ച പോലുള്ള തണ്ട് വരെ ഞാൻ ഇവിടെ നിന്നിട്ടുണ്ടവർക്ക് ഞാൻ വേറെ കൊടുത്തു. ഞാൻ അവനും കൂടെ കൊടുത്തു. അപ്പോൾ അവനവൻ്റെ ഉള്ളിൽ തണ്ട് വരെ അവൻ്റെ വൈഫ് അത് തോരനാക്കി ഉണ്ടാക്കിയെന്നുള്ളത്. അത് മുറിക്കുമ്പോൾ തന്നെ, അത് എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു വല്ലാത്തൊരു മണം അത് നമ്മുടെ മൂക്കിലേക്ക് ഇടിച്ച് കയറുന്നതെന്ന് അവർ പറഞ്ഞു. അപ്പം അത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. പിന്നെ എനിക്കത് കൂടുതൽ പ്രചോദനമായി വീണ്ടും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം കുറച്ച് കൂടുതലായിട്ട് ഏരിയയിൽ കേബേജ്, കോളിഫ്ലവർ, ബ്രോക്കോളി ഇത് നല്ല രീതിയിൽ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം കുറച്ച് കൂടുതൽ അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടെ ഇപ്രാവശ്യം വെച്ചാൽ വയൽ കൃത്യമായിട്ട് ഉണങ്ങി കിട്ടാത്തതുകൊണ്ട് ഒരു ഇടമഴ ഇപ്രാവശ്യം നമുക്ക് ദോഷകരമായിട്ടുള്ള ഒരു മഴ പെയ്തു പോയി. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കത് ദോഷമാണ്, മറ്റുള്ളവർക്ക് ഒരു ആശ്വാസമായിരിക്കും. പക്ഷെ നമ്മുടെ മുയ്യം ഈ കുർമത്തൂർ ഭാഗത്തുള്ള കർഷകർ, പൊതുവെ കർഷകരെ സംബന്ധിച്ചിടത്തോളം നമുക്കതൊരു ദോഷമായിട്ടുള്ളൊരു ഇതായിരുന്നു. പിന്നെ അതുകൂടാതെ കൃഷി കേന്ദ്രത്തിൻ്റെ ഭാഗമായിട്ടുണ്ടെങ്കിൽ നമുക്ക് മഞ്ഞൾ, ഇഞ്ചി, ചേന ഇതൊക്കെ നമുക്ക് വിത്തായിട്ട് നമുക്ക് തരുന്നുണ്ട്. നമ്മുടെ എത്ര ഹെക്ടർ ഏരിയ അല്ല, എത്ര ഹെക്ടർ നമുക്ക് ചെയ്യാനാണെങ്കിലും അവർ നമുക്ക് തരുന്നുണ്ട്. ഇപ്രാവശ്യം എനിക്കിന് 2 ക്വിന്റൽ വരെ ചേന കിളക്കാനുണ്ട്. പക്ഷെ സത്യം പറയുമ്പോൾ ഇത് കേൾക്കുന്ന ഉപഭോക്തൃ ആരെങ്കിലും ഉണ്ടെങ്കിൽ, കർഷകരുണ്ടെങ്കിൽ, വിൽപ്പനക്കാരുണ്ടെങ്കിൽ ഒന്ന് സഹായിക്കുക. കാരണം വെച്ചാൽ മാർക്കറ്റ് കുറഞ്ഞതുകൊണ്ടാണ് കിളക്കാതിരിക്കുന്നത്. നമുക്ക് തന്നെ മറച്ചു വെക്കേണ്ട ഒരു ആവശ്യമില്ല. അതുകൊണ്ടാണ് ഇപ്പം ഇതിപ്പോൾ 100 കണക്കിന് ആൾക്കാർ, 1000 കണക്കിന് ആൾക്കാരെ കേൾക്കുന്ന ഒരു പ്രോഗ്രാം ആയിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത് മാർക്കറ്റ് കുറവായതുകൊണ്ട് അത് കിളച്ചിട്ടില്ല, ഇപ്പോഴും മണ്ണിനടിയിൽ തന്നെ അവിടെ കിളക്കുക. ആവശ്യക്കാർ വന്ന് കിളച്ചു കൊടുക്കുക, കെട്ടുപോകുന്നില്ലല്ലോ. മുയ്യം പാതയോര വിപണനമാണ് ഞങ്ങളെ നമ്മളിവിടെയുള്ള ഏതാണ്ട് 100 കർഷകരെ ഒരു തീറ്റ പോറ്റുന്നത്. 100 കർഷകരും 100-120 കർഷകരെ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. അതിൽ കുടുംബമായിട്ട് കൃഷി ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഭാര്യയും മക്കളും അങ്ങനെ കൃഷി ചെയ്യുന്ന ഭാർഗ്യവച്ചയും അവർ 2 ആമക്കളും ഭാർഗ്യവച്ചൻ്റെ മക്കൾ പിന്നെ ഹസ്ബൻഡും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വലിയൊരു ആശ്വാസമാണ്. ഏറ്റവും കൂടുതൽ നമുക്കുള്ള ഒരു നമ്മുടെ ഒരു മനസംഘർഷം നമുക്ക് ഒഴിവാക്കി കിട്ടുന്നു. ഫ്രീയാ, നമ്മുടെ മൈൻഡ് ഫ്രീയാണ്. ഇവിടെ വരുന്ന ചിരിക്കുന്നു, വർത്താനം പറയുന്നു, നമ്മൾ വെള്ളം കോരിയെടുക്കുമ്പോൾ അവരോടുള്ള ചിരിയും കളിയും തമാശക്കായിട്ട് നമ്മൾ പോകുന്നു. പെട്ടി ദിവസം നമ്മുടെ രാവിലെ ആദ്യം വരുന്നു, അത് കഴിഞ്ഞ് നമ്മൾ പണിക്ക് മറ്റും ജോലിക്ക് പോകുന്ന ആൾക്കാർ അങ്ങനെ പോകുന്നു. അല്ലാത്ത ആൾക്കാർ ഇവിടുന്ന് ചീര, വെണ്ട, പയർ, മറ്റുള്ള നമുക്ക് എന്താണോ നമ്മുടെ കയ്യിലുള്ള ഉൽപ്പന്നങ്ങൾ അതെടുത്തിട്ട് നമ്മുടെ റോഡിലേക്ക് പോകുന്നു. അത് ഉച്ചകൊണ്ട് തീരുന്നു, ഉച്ചശേഷം ഭക്ഷണം കഴിച്ചു, രണ്ടാമതും അവർ വയലിൽ വരുന്നു, വെള്ളം നനയ്ക്കുന്നു. അപ്പോൾ കുറച്ച് ആൾക്കാർ അവരുടെ കുടുംബത്തിലെ ആൾക്കാർ മറ്റുള്ള ആൾക്കാർ വെള്ളം നനക്കും, അവർ ബാക്കിയുള്ള ആൾക്കാർ ഇവിടെ വന്നിട്ട് വിപണനം നടത്തും. ഇനി എൻ്റെ പച്ചക്കറി തീർന്നിട്ടില്ല എങ്കിൽ അത് ഏറ്റെടുത്ത് മറ്റുള്ള ആൾക്കാരും ഒന്ന് വിറ്റുകൊടുക്കും. ഒരു ചേഞ്ച് ആയിട്ട് അവരും അങ്ങനെ ചെയ്തു കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇപ്രാവശ്യം മുതൽ നമ്മുടെ ചീരയുടെ വില 30 രൂപയ്ക്കായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ 30 രൂപയല്ല, നമുക്ക് അതിനേക്കാളും കുറച്ചും കൂടെ തൂക്കം കൂട്ടിയിട്ട് 40 രൂപ. ഒരുപാട് വർഷമായിട്ട് ഞങ്ങൾ 30 രൂപ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിൽ നിന്നൊരു മാറ്റം വരട്ടെ എന്ന് കരുതിയിട്ട് നമ്മൾ 40 രൂപയാക്കിയിട്ട് ചീരേൻ്റെ വില അങ്ങനെ ഏകീകരിച്ച് കൊടുക്കുന്നുണ്ട്. ഇവിടുത്തെ വില നിശ്ചയം നമ്മൾ തന്നെ നിശ്ചയിക്കുന്നത്. നമ്മളെന്ന് വെച്ചാൽ നമ്മുടെ കൃഷി ഓഫീസറുടെ നേതൃത്വത്തിൽ, കൃഷി ഓഫീസറുടെ അധ്യക്ഷതയിൽ തന്നെ വേണം പറയാൻ പറ്റും. കൃഷി ഓഫീസർ പറയും ഇങ്ങനെ, അപ്പം നമ്മൾ കോർട്ട് ഡിപ്പാർട്ട്മെൻ്റ് ഒരു വിലയും കൂടെ നോക്കും. കോർട്ട് ഡിപ്പാർട്ട്മെൻ്റ് വിലയും കൂടെ നോക്കിയിട്ട് അതിൽ നിന്ന് നമ്മൾ ചെറിയൊരു 10% കൂട്ടിയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. കാരണം നമ്മളിവിടെ കർഷകർ, ഇവിടെ നിന്ന് പച്ചക്കറി വാങ്ങിക്കുന്ന ആൾക്കാർക്ക് ആർക്കും ഒരു ദോഷം പറയാനുണ്ടാവില്ല, നമ്മൾ ഉറപ്പ് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഉറപ്പ് കൊടുക്കുന്ന വെച്ചാൽ ഇതിലാരെങ്കിലും നമ്മളറിയാതെ
കീടനാശിനി തളിക്കുന്നത് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് നമ്മൾ അവരെ അവർക്കയക്കതാണ്. പിന്നെ ഒന്ന് രണ്ട് ആൾക്കാർ ഇവിടെ സ്ഥിരം പച്ചക്കറി ചെയ്യുന്നുണ്ട്, അവരുടെ നാടൻ പച്ചക്കറി അല്ല, അതുകൊണ്ട് വാങ്ങിക്കുന്നവർ വഞ്ചിതരാകരുത് എന്നാണെന്ന് പറയാനുള്ളത്. ഇനി അങ്ങോട്ടേക്ക് കുറച്ച് കഴിയുമ്പോൾ അവരുടെക്കും നാടൻ പച്ചക്കറി ഉണ്ടാവും, പക്ഷെ അവരുടെ ഉണ്ടാകുന്ന സമയം എല്ലാ സംഭവം ഉണ്ടാവും, ഉള്ളി ഉരുളക്കിഴങ്ങ് അടക്കമുള്ള സംഭവങ്ങളുണ്ടാകും, അത് ഉപഭോക്താക്കൾ നോക്കിയിട്ട് വാങ്ങിക്കുക എന്നാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് നിങ്ങളോടൊന്ന് പറയാനുള്ളത്.

0: ശ്രീധരേട്ടൻ പറഞ്ഞ കാര്യങ്ങളിൽ വ്യത്യസ്തമായത് ഉള്ളി കൃഷിയായിരുന്നു. നമ്മുടെ നാട്ടിൽ പൊതുവെ കണ്ടുവരാത്ത ഒരു കൃഷിയാണ് ഉള്ളി. ഉള്ളിയുടെ ആവശ്യങ്ങൾക്ക് പലപ്പോഴും അയൽ സംസ്ഥാനങ്ങളെയാണ് നാം ഏവരും ആശ്രയിക്കുന്നത്. മലയാളികളെ സംബന്ധിച്ച് കറികളിലും ചമ്മന്തികളിലുമെല്ലാം ഒഴിച്ചു നിർത്താനാവാത്ത ഒന്നാണ് ചുവന്നുള്ളി അഥവാ ഈ ചെറിയുള്ളി. വിപണിയിൽ നല്ല വിലയാണെങ്കിലും കറികളിൽ നിന്ന് ചുവന്നുള്ളിയെ ഒരിക്കലും മാറ്റി നിർത്താറില്ല. അതുകൊണ്ടാണ് അത്രയേറെ ചുവന്നുള്ളിക്കായി നമ്മൾ ഇതര സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയിലും ചുവന്നുള്ളി സമൃദ്ധമായി കൃഷി ചെയ്തെടുക്കാമെന്ന് ശ്രീധരേട്ടൻ പറഞ്ഞു കഴിഞ്ഞു. ഉള്ളി മാത്രമല്ല, തണ്ടും ഭക്ഷണ ആവശ്യത്തിനായി ഉപയോഗിക്കാം. പെട്ടെന്ന് ചീഞ്ഞു പോകുന്ന പ്രകൃതമാണ് ഈ ഉള്ളിക്ക്. അതുകൊണ്ട് തന്നെ മഴയുള്ള സമയങ്ങളിൽ കൃഷി ചെയ്യുന്നത് ഉചിതമല്ല. സൂര്യപ്രകാശം പ്രധാനമാണ്. വയലുകളിൽ മാത്രമല്ല, ഗ്രോ ബാഗിലും കൃഷി നടത്താം. കടകളിൽ നിന്ന് വാങ്ങുന്ന മുള വന്ന ഇടത്തരം വലിപ്പമുള്ള ഉള്ളികൾ വിത്തിനു വേണ്ടി തിരഞ്ഞെടുക്കാവുന്നതാണ്. പക്ഷേ വേരുകൾ ഉണ്ടായിരിക്കണമെന്ന് മാത്രം. ഒരു ഗ്രോ ബാഗിൽ ഏകദേശം 4-5 ഉള്ളികൾ വരെ നടാവുന്നതാണ്. ഇനി നിലത്താണ് നടുന്നതെങ്കിൽ നില ഒരുക്കിയിട്ട് വേണം കൃഷി ചെയ്യാൻ. കാലിവളവും ചാരവും കോഴിക്കാഷ്ടവും എല്ലാം ഇട്ട് നൽകി മണ്ണ് കൂന കൂട്ടിയോ വാരമുണ്ടാക്കിയോ നിലമൊരുക്കാം. ശേഷം വിത്തുകൾ നടാം. അധികം മണ്ണിനടിയിലെ കാഴത്തിൽ നടാൻ പാടില്ല. മേൽമണ്ണ് അല്പം നീക്കിയ ശേഷമാണ് നടേണ്ടത്. ഒരുപാട് മണ്ണ് ആവശ്യമില്ലാത്ത കൃഷിയാണ് ഉള്ളി. 2-3 ആഴ്ചക്കുള്ളിൽ തന്നെ തൈകൾ വലുതാവാൻ തുടങ്ങും. വേണമെങ്കിൽ ഈ സമയത്ത് നമുക്കതിനെ മാറ്റി നടാവുന്നതാണ്. ദിവസവും മണ്ണ് നനയുന്ന രീതിയിൽ നനച്ചു കൊടുക്കുന്നത് വിളവ് കൂടുതൽ ലഭിക്കാൻ സഹായിക്കും. ഒരുപാട് നന ആവശ്യമില്ല. നട്ട് 2 ആഴ്ചയ്ക്ക് ശേഷം ചാണകപ്പൊടി ഉൾപ്പെടെയുള്ള ജൈവവളങ്ങൾ നൽകാം. ഏകദേശം 2.5-3 മാസത്തോടെ ഉള്ളി വിളവെടുക്കാൻ സാധിക്കും. ചെറിയുള്ളി കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില പ്രധാന കാര്യങ്ങളുണ്ട്. കേരളത്തിൽ സാധാരണയായി 2 സീസണുകളിലാണ് ചെറിയുള്ളി കൃഷി ചെയ്യുന്നത്. ഒന്ന് മെയ് ജൂൺ മാസങ്ങളിലുള്ള 1-ാം വിള, ഖാരിഫ് എന്ന് നമ്മൾ പറയും. പിന്നെ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലെ 2-ാം വിള അഥവാ റാബി. ഓരോ പ്രദേശത്തെയും കാലാവസ്ഥ അനുസരിച്ച് ഇതിലെ ചെറിയ മാറ്റങ്ങൾ വന്നേക്കാം. സ്ഥലം തിരഞ്ഞെടുക്കുമ്പോഴും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നന്നായി സൂര്യപ്രകാശം ലഭിക്കുന്നതും നീർവാർച്ചയുള്ള മണ്ണായിരിക്കണം. ചളി കലർന്ന മണ്ണ് ചെറിയുള്ളി കൃഷിക്ക് അത്ര കണ്ട് അനുയോജ്യമല്ല. pH 6.5-7.5 ഇടയിലുള്ള മണ്ണാണ് ഏറ്റവും ഉത്തമം. ചെറിയുള്ളിയുടെ വിത്തുകളാണ് നടീലിന് ഉപയോഗിക്കുന്നതെങ്കിൽ രോഗബാധയില്ലാത്തതും ഗുണമേന്മയുള്ളതുമായ വിത്തുകൾ വേണം തിരഞ്ഞെടുക്കാൻ. ഇതിനേകദേശം 20-25 ഗ്രാം വരെ തൂക്കമുണ്ടായിരിക്കണം. കൃഷിസ്ഥലത്ത് കളകൾ വളരുന്നത് വിളവിനെ പ്രതികൂലമായി ബാധിക്കാനിടയുണ്ട്. അതിനാൽ കളകൾ കൃത്യമായി നീക്കം ചെയ്യണം. കൃഷിയുടെ വിവിധ ഘട്ടങ്ങളിൽ വളപ്രയോഗം നടത്തുന്നത് നല്ലതാണ്. നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നിവയടങ്ങിയ വളങ്ങൾ മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ നൽകാം. എന്നാൽ ജൈവവളങ്ങൾ ഉപയോഗിക്കുന്നത് മണ്ണിന്റെ ഫലപുഷ്ടി നിലനിർത്താൻ സഹായിക്കും. ചെറിയുള്ളിയെ ബാധിക്കുന്ന പ്രധാന രോഗങ്ങളാണ് ഇലപ്പുള്ളി രോഗം, ഉള്ളി അഴുകൽ എന്നിവ. കീടങ്ങളിൽ പ്രധാനികളാണ് മുഞ്ഞയും തണ്ടുതുരപ്പൻ പുഴുവും. രോഗങ്ങളും കീടങ്ങളും കണ്ടാൽ ഉടൻ തന്നെ നിയന്ത്രണ മാർഗങ്ങൾ സ്വീകരിക്കണം. അപ്പോഴും പ്രാധാന്യം നൽകേണ്ടത് ജൈവ കീടനാശിനികൾക്കാണ്. ഇലകൾ മഞ്ഞളിക്കുകയും ഉണങ്ങാൻ തുടങ്ങുകയും ചെയ്യുമ്പോൾ വിളവെടുപ്പിന് സമയമായി എന്ന് മനസ്സിലാക്കാം. ഈ ഉള്ളികൾ മണ്ണിൽ നിന്ന് പറിച്ചെടുത്ത് തണലിൽ വെച്ച് ഉണക്കണം. നന്നായി ഉണങ്ങിയ ഉള്ളികൾ ഈർപ്പമില്ലാത്തതും തണുപ്പുള്ളതുമായ സ്ഥലത്താണ് സൂക്ഷിക്കേണ്ടത്. നല്ല വായുസഞ്ചാരമുള്ള പാത്രങ്ങളോ ചാക്കുകളോ സംഭരണത്തിനായി ഉപയോഗിക്കാം. ഇനി ഗ്രോ ബാഗിലാണ് ഉള്ളി കൃഷി ചെയ്യുന്നത് എങ്കിൽ ഗ്രോ ബാഗിന്റെ പകുതി ഭാഗം ഉണങ്ങിയ കോഴിവളവും ചാണകവും അധികം ഈർപ്പമില്ലാത്ത മണ്ണും കൂട്ടി ഇളക്കി നിറക്കണം. ശേഷം അതിനു മുകളിലായി കുറച്ച് നല്ല മണ്ണിട്ട് കൊടുക്കുക. കടയിൽ നിന്ന് വാങ്ങുന്ന ഉള്ളി മൂടാൻ പാകത്തിലായിരിക്കണം മണ്ണ് നിറയ്ക്കേണ്ടത്. ആവശ്യത്തിന് മാത്രം ജലസേചനം നടത്തി മുളയ്ക്കാൻ വെക്കണം. ഉള്ളി മുളച്ചു തുടങ്ങിയാൽ ഗ്രോ ബാഗ് വെയിലുള്ള സ്ഥലത്തേക്ക് മാറ്റിവെക്കുക. പെട്ടെന്ന് മുളവരാൻ വേണ്ടി ചെറിയുള്ളി വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. എന്നാൽ അഴുകാതെ സൂക്ഷിക്കണം. മുള വന്നാൽ പറിച്ചു നടാവുന്നതാണ്. തനിയെ മുളച്ച ഉള്ളിയാണ് നടുന്നതെങ്കിൽ കവർ തുടക്കം മുതലേ വെയിലുള്ള സ്ഥലത്ത് തന്നെ വെക്കാൻ ശ്രദ്ധിക്കണം. നല്ല വെയിലുള്ള കാലാവസ്ഥയിൽ 4 മാസത്തിനുള്ളിൽ ഉള്ളി പറിച്ചെടുക്കാൻ പറ്റും. തണ്ട് നന്നായി ഉണങ്ങിയാൽ മാത്രമേ ഉള്ളി പറിക്കാൻ പാടുള്ളൂ. പിന്നെ നല്ല വേനൽക്കാലത്ത് മാത്രം മണ്ണ് നന്നായി നനച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ വീട്ടിൽ തന്നെ ഉള്ളി കൃഷിയിൽ നമുക്ക് നല്ല വിളവ് നേടാൻ സാധിക്കും. പക്ഷേ പ്രാദേശിക കാലാവസ്ഥയിലും മണ്ണിന്റെ സ്വഭാവത്തിലും വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് കൃഷിരീതികളിൽ ആവശ്യമുള്ള മാറ്റങ്ങൾ വരുത്താനും ശ്രദ്ധിക്കേണ്ടതാണ്. ചെറിയ ഉള്ളിയുടെ ചെടിയിൽ ഓരോ രണ്ടു വർഷം കൂടുമ്പോഴും പൂക്കളുണ്ടാവും. ആദ്യത്തെ വർഷം തന്നെ പൂക്കളുണ്ടാകുന്നുവെങ്കിൽ അവ തീർച്ചയായും വളർച്ചയെത്താത്ത ചെടികളാണെന്ന് മനസ്സിലാക്കാം. പൂക്കളുണ്ടാകുന്നത് വിളവിനെ ബാധിക്കുന്ന കാര്യമാണ്. ചെറിയുള്ളിയിൽ പൂക്കളുണ്ടാകുമ്പോൾ ചെടിയിൽ നിന്നും മുറിച്ചു മാറ്റണം. ഇത് ഭക്ഷ്യയോഗ്യമായ പൂക്കളാണ്. ഒരിക്കൽ പൂക്കൾ മുറിച്ചു കളഞ്ഞാൽ പിന്നീട് പൂക്കളുണ്ടാവാത്ത അവസ്ഥയിൽ എത്തുന്ന സമയത്ത് ചെറിയുള്ളിയുടെ വിളവെടുപ്പ് നടത്താമെന്ന് ചില കർഷകർ അഭിപ്രായപ്പെടുന്നു. ഇത്തരം ചെടികളിൽ ആദ്യം വിളവെടുപ്പ് നടത്തണമെത്രേ. എന്നാൽ എല്ലാ ചെടികളിലും പൂക്കളുണ്ടാകണമെന്നില്ല. പൂക്കളുണ്ടാകാത്ത ചെടികൾ അങ്ങനെ തന്നെ നിലനിർത്തി ചെറിയുള്ളി പൂർണ്ണ വളർച്ചയെത്തുന്നതുവരെ മണ്ണിനടിയിൽ തന്നെ വളരാൻ അനുവദിക്കണം. പുളിപ്പിച്ച വേപ്പിൻ പിണ്ണാക്കും ചാണക സ്ലറിയും ഒരു മാസം കഴിഞ്ഞാൽ നൽകാം. ഒരു മാസം കൂടി കഴിയുമ്പോൾ ഇത് വീണ്ടും നൽകാം. ബാൽക്കണിയിലും മട്ടുപ്പാവിലും വളർത്താൻ ചട്ടിയിൽ പകുതി ഭാഗം ഉണങ്ങിയ കോഴിക്കാഷ്ടവും ചാണകപ്പൊടിയും മണ്ണും ചേർത്ത് അതിൻ്റെ മുകളിൽ സാധാരണ മണ്ണും ചേർത്ത് മിശ്രിതം തയ്യാറാക്കി വെക്കണം. കടയിൽ നിന്ന് വാങ്ങിയ ചെറിയുള്ളി ഇതിന് മീതെ വെച്ച് മേൽമണ്ണ് കൊണ്ട് മൂടി വെള്ളമൊഴിച്ച് തണലിൽ വെക്കണം. മുളച്ചു കഴിഞ്ഞാൽ വെയിലത്തേക്ക് മാറ്റിവെച്ച് വളർത്താം. പിന്നീട് ചെയ്യേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഗ്രോ ബാഗിൽ കൃഷി ചെയ്യുന്നതിന് സമാനമാണ്. ഇപ്രകാരം ചെയ്താൽ ഒരു ചെടിയിൽ നിന്ന് ഏകദേശം 8 ചെറിയുള്ളികൾ വരെ കിട്ടുമെന്നാണ് പറയുന്നത്. നമ്മുടെ മണ്ണിൽ വിളയാത്തതായി വിരലിൽ എണ്ണാവുന്ന വിളകൾ മാത്രമേ ഉള്ളൂ എന്ന തിരിച്ചറിവ് ഓരോ കർഷകനും കൃഷിയിലേക്ക് കടക്കാനുള്ള ആത്മധൈര്യവും ഊർജവുമാണ്. ഊർജം പകരുന്ന മുയത്തെ കർഷകരുടെ വിശേഷങ്ങൾ അടുത്ത ദിവസം ഹരിത സമൃദ്ധിയിലൂടെ തുടർന്ന് കേൾക്കാം.
1: ഹരിത സമൃദ്ധി.
2: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

0: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
2: സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
3: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
4: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്.
3: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
4: ഫോൺ 7999-447-6836,
3: 9447-371-836,
4: 8078-502-836.
0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
5: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ.
5: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം സുന്ദരം.
6: മന്ത്രി നരേന്ദ്രമോദി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രാമനാട്ടുകര സ്വദേശിക്ക് നിപ്പ സ്ഥിരീകരിച്ചു. രോഗിയുടെ സമ്പർക്ക പട്ടികയിലുള്ളത് 77 പേർ. നിലവിൽ ആർക്കും രോഗലക്ഷണങ്ങളില്ല. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട സംഭവത്തെ അപലപിച്ച് ഇന്ത്യ. മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നതിന് അടിയന്തര ക്രമീകരണം ഒരുക്കുമെന്ന് കേന്ദ്ര സർക്കാർ. പശ്ചിമേഷ്യൻ മേഖലയിൽ സംഘർഷം അതിരൂക്ഷം. ആക്രമണങ്ങൾ തുടർന്ന് അമേരിക്കയും ഇറാനും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സ്ലോവാക്കിയ സന്ദർശനം ഈ മാസം 14 ആരംഭിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇനി മണിക്കൂറുകൾ മാത്രം. ആഘോഷലഹരിയിൽ കായിക ലോകം. വാർത്തകൾ വിശദമായി. ആഗോള അനിശ്ചിതത്വത്തിനും അസ്ഥിരതയ്ക്കുമിടയിൽ ഇന്ത്യ ആത്മവിശ്വാസത്തോടെ മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിതി ആയോഗിന്റെ 11 ഭരണസമിതി യോഗത്തിന് ന്യൂഡൽഹിയിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. വികസിത ഭാരതമെന്ന ലക്ഷ്യം കൈവരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കൂട്ടായ ഉത്തരവാദിത്തം ആവശ്യമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സ്ത്രീകൾ നയിക്കുന്ന വികസനമാണ് വികസിത ഭാരതത്തിനായുള്ള യാത്രയിൽ സുപ്രധാനമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രാമനാട്ടുകര സ്വദേശിയായ 43-കാരന് നിപ്പ സ്ഥിരീകരിച്ചു. രോഗിയുടെ സമ്പർക്ക പട്ടികയിൽ 77 പേരാണുള്ളത്. പട്ടികയിലുള്ളവർക്ക് നിലവിൽ രോഗലക്ഷണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. രോഗിയുടെ റൂട്ട് മാപ്പ് ആരോഗ്യവകുപ്പ് തയ്യാറാക്കി. കോഴിക്കോട് പ്രത്യേക കൺട്രോൾ റൂമും സജ്ജീകരിച്ചു.
7: രാമനാട്ടുകര സ്വദേശിക്കാണ് നിപ സ്ഥിരീകരിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ സമ്പർക്ക പട്ടികയിൽ നിലവിൽ 77 പേരാണുള്ളത്. ഫീൽഡ് തലത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഇപ്പൊ കണ്ടെയ്ൻമെന്റ് സോണാക്കേണ്ട ഒരു സാഹചര്യം ഇപ്പോഴില്ല. ജനങ്ങളുടെ സംശയ നിവാരണത്തിന് ജില്ലാ മെഡിക്കൽ ഓഫീസിൽ ഒരു കൺട്രോൾ റൂം ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ നമ്പറുണ്ട് 0495-237-3901, മൊബൈൽ 9072-00-7767.
6: തിരുവനന്തപുരത്ത് ഷിഗെല്ല സ്ഥിരീകരിച്ചവരുടെ എണ്ണം 6. വയനാട്ടിൽ 9 കുട്ടികൾക്കും, കൊല്ലത്ത് 2 പേർക്കും, കോഴിക്കോട് 3 പേർക്കുമാണ് രോഗബാധ. ഷിഗെല്ല വ്യാപനത്തെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട സാഹചര്യം സംസ്ഥാനത്തില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ഒമാൻ തീരത്ത് സെറ്റുബെല്ലോ എന്ന വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 3 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ട സംഭവത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. US നയതന്ത്ര ഉദ്യോഗസ്ഥനെ വിളിച്ചുവരുത്തി സർക്കാർ പ്രതിഷേധം അറിയിച്ചതായി ന്യൂഡൽഹിയിൽ അന്തർമന്ത്രാലയ യോഗത്തിനുശേഷം വിദേശകാര്യ വക്താവ് രൺധീർ ജയസ്വാൾ മാധ്യമങ്ങളോട് പറഞ്ഞു. മേഖലയിലെ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ഉടനടി അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു.
8: We attach high importance to the welfare and well-being of our seafarers community. Yesterday we condemned the attack on a ship off the coast of Oman in which unfortunately we lost 3 Indian nationals. These attacks must cease and end, and we also call for dialogue and diplomacy so that we can have an early return to peace and stability in the region.
6: കപ്പലിന് നേരെ ഇന്നലെ രാത്രിയാണ് യു എസ് മിസൈൽ ആക്രമണം ഉണ്ടായത്. മരണമടഞ്ഞ നാവികരുടെ കുടുംബങ്ങൾക്ക് സർക്കാർ എല്ലാ സഹായവും നൽകുമെന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ പറഞ്ഞു. മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നതിനും അടിയന്തര ക്രമീകരണം ഒരുക്കും. വടക്കൻ ഒമാനിലെ ഷിനാസ് തുറമുഖത്തിന് സമീപം ഒരു വാണിജ്യ കപ്പലിന് കൂടി തീപിടിച്ചു. ഗിനി ബിസോ പതാകയുള്ള എം ടി ജൽവീർ എന്ന കപ്പലിനാണ് തീപിടിച്ചത്. കപ്പലിൽ 20 ഇന്ത്യൻ ജീവനക്കാരാണുള്ളത്. കഴിഞ്ഞ 72 മണിക്കൂറിനിടെ ഒമാൻ തീരത്ത് ഇന്ത്യൻ നാവികരുള്ള 3 കപ്പലിനാണ് ഇത്തരത്തിൽ തീപിടിക്കുന്നത്. യു എസ് ആക്രമണത്തിലാണ് മറ്റ് 2 കപ്പലുകളിലും തീപിടുത്തമുണ്ടായത്. പശ്ചിമേഷ്യയെ കൂടുതൽ സംഘർഷത്തിലാക്കി അമേരിക്കയും ഇറാനും ആക്രമണങ്ങൾ തുടരുകയാണ്. ഇറാനിലെ സൈനിക സംവിധാനങ്ങൾ ലക്ഷ്യമിട്ടാണ് തുടർച്ചയായ 2 ദിവസവും അമേരിക്ക ആക്രമണം നടത്തിയത്. ബന്ദർ അബ്ബാസിലും ക്വെഷം ദ്വീപിലും വൻ സ്ഫോടനങ്ങളുണ്ടായി. ഗൾഫ് മേഖലയിലെ യു എസ് സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാനും പ്രത്യാക്രമണം നടത്തി. ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും അടച്ചതായും കടന്നുപോകാൻ ശ്രമിക്കുന്ന വാണിജ്യ കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി. എന്നാൽ ഇറാന്റെ അവകാശവാദം അമേരിക്ക തള്ളി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും.
0: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
6: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 14 മുതൽ 18 വരെ ഫ്രാൻസിലും സ്ലൊവാക്കിയയിലും സന്ദർശനം നടത്തും. 52 G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ ക്ഷണപ്രകാരമാണ് സന്ദർശനമെന്ന് വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി സിബി ജോർജ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഫ്രാൻസിലെ നിസ്, എവിയൻ, പാരീസ് എന്നീ നഗരങ്ങളാണ് പ്രധാനമന്ത്രി സന്ദർശിക്കുന്നത്. രാജസ്ഥാനിലെ രാംഗഡിൽ 20 kW FM ട്രാൻസ്മിറ്റർ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് വെർച്വലായി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ ആകാശവാണി ദൂരദർശൻ കവറേജ് ശക്തിപ്പെടുത്തുന്നതിന് പ്രത്യേക ക്രമീകരണങ്ങൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു.
9: आज के समय के हिसाब से आकाशवाणी को डिजिटल फर्स्ट और हाइपर लोकल इन दो सूत्रों में बांधे लोकल आर्ट लोकल संस्कृति लोकल खान पान को आगे लाने का एक बहुत बड़ा प्लेटफॉर्म बनाए अगले 1000 दिनों में एक मास्टर प्लान बना के आकाशवाणी और दूरदर्शन का पूरा ट्रांसफॉर्मेशन करे.
6: 2027 സെൻസസിന്റെ ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ സൌകര്യം സംസ്ഥാനത്ത് ഈ മാസം 16 മുതൽ 30 വരെ ലഭ്യമാകും. ജൂലൈ 1 മുതൽ 30 വരെയാണ് സെൻസസിന്റെ 1st ഘട്ടം. എറണാകുളം ജില്ലയിൽ വിവരശേഖരണത്തിന് 6538 എന്യൂമറേറ്റർമാരെ ചുമതലപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
10: സെൻസസുമായി ബന്ധപ്പെട്ട് എന്യൂമറേറ്റർമാർക്കും സൂപ്പർവൈസർമാർക്കുമുള്ള പരിശീലനം ജില്ലയിൽ പുരോഗമിക്കുകയാണ്. ഗ്രാമീണ മേഖലകളിൽ 7 കൊച്ചിൻ കോർപ്പറേഷൻ പരിധിയിൽ 3 ഉൾപ്പെടെ 23 മേഖലകളായി തിരിച്ചാണ് ജില്ലയിൽ സെൻസസ് പ്രവർത്തനങ്ങൾ നടക്കുകയെന്ന് ജില്ലാ പ്രിൻസിപ്പൽ സെൻസസ് ഓഫീസറായ ജില്ലാ കളക്ടർ ജി പ്രിയങ്ക അറിയിച്ചു. സെൻസസിലേക്ക് കൃത്യമായ വിവരങ്ങൾ കൈമാറണമെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. ഒരു എന്യൂമറേറ്റർക്ക് 150 മുതൽ 200 വീടുകളുടെ വിവരങ്ങളാണ് ശേഖരിക്കേണ്ടി വരിക.
6: കുടുംബങ്ങളെയും ഭാവി തലമുറയെയും രൂപപ്പെടുത്തുന്നതിൽ വീട്ടമ്മമാർ വഹിക്കുന്ന പങ്ക് കണക്കിലെടുത്ത് അവരെ രാഷ്ട്രനിർമ്മാതാക്കളായി അംഗീകരിക്കണമെന്ന് സുപ്രീംകോടതി. വേതനമില്ലാതെ ജോലി ചെയ്യുന്ന വീട്ടമ്മമാർക്ക് പ്രതിമാസം 30,000 രൂപയെങ്കിലും ലഭിക്കണമെന്നും ആക്സിഡന്റ് ക്ലെയിമുമായി ബന്ധപ്പെട്ട അപ്പീലിലെ വാദത്തിനിടെ സുപ്രീംകോടതി നിരീക്ഷിച്ചു. 29 കേന്ദ്ര തൊഴിൽ നിയമങ്ങളെ 4 തൊഴിൽ കോഡുകളായി ഏകീകരിച്ചതിലൂടെ രാജ്യത്തെ തൊഴിൽ മേഖലയിൽ ദീർഘതല സ്പർശിയായ പരിഷ്കാരങ്ങൾ നടപ്പാക്കിയതായി കേന്ദ്ര തൊഴിൽ മന്ത്രി ശോഭാ കരന്തലജെ. സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ അന്താരാഷ്ട്ര തൊഴിൽ സമ്മേളനത്തിന്റെ പ്ലീനറി സെഷനിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. കായിക ലോകം ആവേശത്തോടെ കാത്തിരിക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇനി മണിക്കൂറുകൾ മാത്രം. 48 ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റിന് അമേരിക്കയും മെക്സിക്കോയും കാനഡയും സംയുക്തമായാണ് ആതിഥേയത്വം വഹിക്കുന്നത്. ഇന്ത്യൻ സമയം രാത്രി 10:30 ഉദ്ഘാടന ചടങ്ങ് ആരംഭിക്കുക. മെക്സിക്കോയിലെ ചരിത്രപ്രസിദ്ധമായ എസ്റ്റാഡിയോ ആസ്റ്റക്ക സ്റ്റേഡിയത്തിൽ രാത്രി 12:30 ആരംഭിക്കുന്ന ആദ്യ മത്സരത്തിൽ ആതിഥേയരായ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടും. ഐസിസി വനിതാ ടി ട്വന്റി ക്രിക്കറ്റ് ലോകകപ്പ് 10th പതിപ്പിന് നാളെ തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ ആതിഥേയരായ ഇംഗ്ലണ്ട് ശ്രീലങ്കയെ നേരിടും. അടുത്ത മാസം 5 ഫൈനൽ. 12 ടീമുകൾ മത്സരിക്കുന്ന ടൂർണമെന്റിൽ ഹർമൻപ്രീത് കൌർ ഇന്ത്യൻ സംഘത്തെ നയിക്കും. കഴിഞ്ഞ 12 വർഷത്തിനിടെ NDA സർക്കാരിന്റെ ഭരണത്തിന് കീഴിൽ രാജ്യത്ത് ശ്രദ്ധേയമായ പരിവർത്തനമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ കാലയളവിൽ ദരിദ്രരുടെയും കർഷകരുടെയും സ്ത്രീകളുടെയും യുവാക്കളുടെയും ക്ഷേമത്തിനും ശാക്തീകരണത്തിനുമായി സർക്കാർ നിരവധി സംരംഭങ്ങൾ നടപ്പിലാക്കി. പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ പ്രകാരം ഗ്രാമപ്രദേശങ്ങളിലെ സാമ്പത്തികമായി ദുർബലരായ കുടുംബങ്ങൾക്കായി 4 കോടിയിലധികം വീടുകൾ അനുവദിച്ചിട്ടുണ്ട്. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത ഭാരതമെന്ന ലക്ഷ്യം കൈവരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കൂട്ടായ ഉത്തരവാദിത്തം അനിവാര്യമാണെന്ന് നിതി ആയോഗ് യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രാമനാട്ടുകര സ്വദേശിക്ക് നിപ സ്ഥിരീകരിച്ചു. രോഗിയുടെ സമ്പർക്ക പട്ടികയിലുള്ളത് 77 പേർ. നിലവിൽ ആർക്കും രോഗലക്ഷണങ്ങളില്ല. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട സംഭവത്തെ അപലപിച്ച് ഇന്ത്യ. മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നതിന് അടിയന്തര ക്രമീകരണം ഒരുക്കുമെന്ന് കേന്ദ്ര സർക്കാർ. പശ്ചിമേഷ്യൻ മേഖലയിൽ സംഘർഷം അതിരൂക്ഷം. ആക്രമണങ്ങൾ തുടർന്ന് അമേരിക്കയും ഇറാനും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനം ഈ മാസം 14 ആരംഭിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇനി മണിക്കൂറുകൾ മാത്രം. ആഘോഷലഹരിയിൽ കായികലോകം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.

0: ദന്തരോഗ പരിഹാരത്തിനും ദന്ത സംരക്ഷണത്തിനും ഇനി ഒരേയൊരു നാമം, കെ കെ ഡെന്റൽ കെയർ. 11 വർഷത്തെ പാരമ്പര്യമുള്ള കെ കെ ഡെന്റൽ കെയറിന്റെ 2-ാമത്തെ സംരംഭം മട്ടന്നൂരിൽ ഇരിട്ടി റോഡിൽ സഹീന തിയേറ്ററിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സേവനങ്ങൾ: റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്, പല്ല് നീക്കം ചെയ്യൽ, പല്ലിന് കമ്പിയിടൽ, കമ്പിയില്ലാതെയുള്ള പല്ല് ക്രമീകരണം, കുട്ടികളുടെ ദന്ത പരിചരണം, സ്ഥിരമായി ഉറപ്പിച്ചു വെക്കാവുന്ന പല്ലുകളും സെറ്റ് പല്ലുകളും, മോണരോഗ ചികിത്സ, കോസ്മെറ്റിക് മേക്ക് ഓവർ, സ്ക്രൂ ഉപയോഗിച്ചുള്ള പല്ലുറപ്പിക്കൽ അഥവാ ദന്തൽ ഇംപ്ലാന്റ്, പുറത്തു വരാത്തതും എല്ലുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതുമായ പല്ലുകൾ സർജറി വഴി നീക്കം ചെയ്യുന്നു, ഡെന്റൽ എക്സ്റേ, ടൂത്ത് വൈറ്റനിങ്. ആത്മവിശ്വാസത്തോടെ ചിരിക്കാൻ ഇനി ഞങ്ങളുണ്ട് കൂടെ. കെ കെ ഡെന്റൽ കെയർ, മേക്ക് യു സ്മൈൽ മോർ സ്പെഷ്യൽ.
1: വൈവിധ്യമാർന്ന ശ്രവണാനുഭൂതി പകരാൻ റേഡിയോ മലബാർ 89.6 FM.

0: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM. റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: വളയം.

0: വീണ്ടും കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൻ്റെ തിരക്കുകൾക്കിടയിലേക്ക് റേഡിയോ മലബാറും എത്തിയിരിക്കുകയാണ്. ഒരുപാട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിവിധ ഉദ്ദേശങ്ങളുമായി ഓടി നടക്കുന്നതിനിടയിൽ ചില പരിചിത മുഖങ്ങളും ഉണ്ട്. അവർക്കിടയിലേക്കാണ് ആദ്യമായി റേഡിയോ മലബാർ കടന്നു ചെല്ലുന്നത്. വളയമെന്ന പരിപാടിയിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സ്വാഗതം ചെയ്യുകയാണ്. പേരൊക്കെ പറഞ്ഞു നമ്മുടെ ശ്രോതാക്കൾക്കൊന്ന് പരിചയപ്പെടുത്തുക.
1: പേര് രതീഷ് എന്നാണ്, മട്ടന്നൂരാണ് സ്ഥലം. ഞാൻ 10-20 വർഷമായി ദേവസ്വത്തിൽ താൽക്കാലിക ജീവനക്കാരനായിട്ട് വർക്ക് ചെയ്യുന്നു.

0: ഉത്സവത്തിന് മാത്രം. പിന്നെ ഇവിടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് മണിത്തറ സ്ട്രെച്ചറാണ്, ക്ഷീണായി വീണവര ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ് ഡ്യൂട്ടി.
1: അങ്ങനെ ഒരു ഡ്യൂട്ടി നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ജോലി യഥാർത്ഥത്തിൽ ഉത്സവമായി ബന്ധപ്പെടാത്ത മറ്റു സമയങ്ങളിലൊക്കെ നിങ്ങൾ ഏത് വാഹനമാണ് ഓടിച്ചുകൊണ്ടിരിക്കുന്നത്?
0: ആംബുലൻസ് എടുക്കാറുണ്ട്, സ്കൂൾ ബസ്.
1: സ്കൂൾ ബസ് എടുക്കാറുണ്ട്. ഈ ഒരു ഉത്സവ സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഡ്യൂട്ടി കിട്ടാൻ ഈ ആംബുലൻസിൽ ഡ്രൈവർ എന്ന ഒരു പരിഗണന വെച്ചുകൊണ്ടാണോ?
0: അല്ല, മുന്നേ തന്നെ ക്ഷേത്രമായിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു മേഖലയാണ് ആധ്യാത്മികത, ഭക്തി. അപ്പൊ അങ്ങനെ കുട്ടിയുടെ അമ്പലത്തിന് വേറെ തന്നെ ഒരു ചടങ്ങുകളും കാര്യങ്ങളും ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഈ അമ്പലത്തിൽ ഇത്രയും കാലമായിട്ട് നിന്ന് പോകുന്നത്.
1: എത്ര വർഷമായിന്ന് പറഞ്ഞു?
0: ഏകദേശം 20 വർഷത്തിനടുക്കി.
1: 20 വർഷത്തോളമായി. ഉത്സവം തുടങ്ങുമ്പോൾ വന്നാൽ എങ്ങനെയാ തിരിച്ചു പോക്ക്? കഴിഞ്ഞിട്ടാണോ?
0: തൃക്കശാടം കഴിഞ്ഞിട്ട് തിരിച്ചു പോകാറ്.
1: അങ്ങനെ പോകുള്ളൂ. കുടുംബസമേതാണോ അല്ലെ ഒറ്റക്കാണോ?
0: ഒറ്റക്കാണ്.
1: ഇപ്പൊ ഇവിടുത്തെ താമസ സൗകര്യം ഒക്കെ എങ്ങനെയാ?
0: താമസം നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ താമസിക്കാനുള്ള സൗകര്യം, നമ്മള് ഏതും കയ്യാലകളിൽ തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ ഒരു മാസം 28 ദിവസം ഇങ്ങനെ മുന്നോട്ട് പോകും. പ്രത്യേകിച്ച് അങ്ങനെ താമസിക്കാനോ സുഖ സൗകര്യങ്ങളൊന്നും ഇല്ല. ഇതിനോട് ഇണങ്ങി ജീവിക്കുക ഈ 28 ദിവസം.
1: 28 ദിവസം. 28 ദിവസവും കൃത്യമായ ഉത്തരവാദിത്തങ്ങളുണ്ട്.
0: തീർച്ചയായും ഉണ്ട്. ഉത്തരവാദിത്തം എന്ന് വെച്ചാൽ സ്ട്രെച്ചർ ആണ്, ക്ഷീണായി വീണവരായി പിന്നെ മെഡിക്കലിൽ എത്തിക്കും. അവർക്ക് ഒരു തരത്തിലുള്ള വിഷമങ്ങളും ഉണ്ടാവാണ്ട് അവർ തൊഴാൻ വന്ന ഭക്തരെ തിരിച്ച് അവർ വീട്ടിലെത്തുന്നവരെ അവർ നല്ല സന്തോഷത്തിലും ഭക്തിയിലും മുന്നോട്ട് പോകാന്നുള്ളതാണ് നമ്മളെ ആഗ്രഹം.
1: അതിനുവേണ്ടിയുള്ള പരിശ്രമമാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു വലിയ ഉത്തരവാദിത്തമാണ്. ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ അതിൽ സംതൃപ്തി കണ്ടെത്തുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് ഈ ശ്രമം നടക്കുന്നത്. അപ്പോ 20 വർഷത്തോളമായി ഇവിടെ ഇങ്ങനെ ഉത്സവ സമയങ്ങളിൽ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഈ 20 വർഷത്തിനിടയിൽ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട മാറ്റം എന്താണ്? ആദ്യകാലങ്ങളിൽ ഇവിടെ വരുമ്പോൾ ഭക്തന്മാർ വരുമ്പോൾ ഇപ്പോ ഈ ഉത്സവത്തിന് വലിയ മാറ്റങ്ങൾ പ്രാഥമിക സൗകര്യത്തിന്റെ കാര്യത്തിലുണ്ടാവും, ഭക്തരുടെ എണ്ണത്തിലുണ്ടാവും, അങ്ങനെ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ.
0: ഒരുപാട് മാറ്റങ്ങളുണ്ട്. ജനങ്ങള് ഭക്തന്മാർ കൂടുന്നതിനനുസരിച്ചിട്ടുള്ള വികസനങ്ങളും കാര്യങ്ങളും നല്ല രീതിയിൽ മുന്നോട്ട് തന്നെ ദേവസ്വം ബോർഡ് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോൾ 1-2 വർഷമായിട്ട് കഴിഞ്ഞ വർഷത്തോടുകൂടി കർണാടക ഇന്ന് ഒരുപാട് ആൾക്കാർ പിന്നെ ഭക്തരായിട്ടുള്ള ആൾക്കാർ വരാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അതുകൊണ്ട് തന്നെ ഈ വർഷം ഒരുപാട് സൗകര്യങ്ങൾ, ആയിരക്കണക്കിന് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ, തൊഴാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒക്കെ ഇവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ട്.
1: അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനുവേണ്ട ഒരുക്കങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ഇവിടെ ഉത്സവ സമയത്ത് പ്രധാനമായിട്ട് നേരിടുന്ന ഒരു പ്രശ്നം നമ്മുടെ ട്രാഫിക് ജാം ആകുന്നതാണ്. അതിൻ്റെ പരിഹാരം എന്ന നിലക്ക് എന്തെങ്കിലും മുന്നൊരുക്കങ്ങളുണ്ടോ?
0: ട്രാഫിക്കിന്റെ മുന്നൊരുക്കങ്ങൾ ഒന്നും പ്രത്യേകിച്ച് കാണുന്നില്ല. പക്ഷെ അത് നിർബന്ധമായിട്ടും വേണ്ടതാണ്. കാരണം കേളവം മുതൽ ഇങ്ങോട്ടേക്ക് റോഡ് വീതി കൂട്ടി അതിന്റെ സംവിധാനം ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. ഈ നാട്ടിലുള്ളവർ തന്നെ ഇങ്ങനെ ഈ ഒരു മാസം ശരിക്കും അവർക്ക് പോലും മരേക്കൊന്നും യാത്ര ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയാണല്ലോ.
1: ശരിക്കും ഉത്സവ സമയത്ത് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അതാണല്ലേ. ഇവിടെ പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾ
0: നാട്ടിൽ
1: പുറത്തു പോകാൻ വളരെ പ്രയാസം അനുഭവിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇതല്ലേ.
0: ഭയങ്കര ബുദ്ധിമുട്ടാണ്. ജോലി ആയാലും അല്ലെങ്കിൽ ബാക്കിയുള്ള ഇതായാലും ബ്ലോക്ക് എന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റാൻ പറ്റാത്ത ബ്ലോക്കാണ്.
1: ഇത്തവണ കഴിഞ്ഞ ദിവസം ഒരു പോലീസിന്റെ അറിയിപ്പ് ബോയ്സ് ടൗൺ മുതൽ ഇങ്ങോട്ട് വൺ വേ ആക്കുന്നുണ്ടോ ഉത്സവ സമയത്ത്?
0: അതിനെപ്പറ്റി കൃത്യമായിട്ട് അങ്ങനെ അറിയില്ല, അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്.
1: KSRTC ഒഴികെ മറ്റു വാഹനങ്ങൾ വൺ വേ സംവിധാനം ഉപയോഗപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞതായിട്ട് കേൾക്കുന്നുണ്ട്.
0: പറയുന്നത് കേട്ടു, അതിനെപ്പറ്റി അങ്ങനെ കൃത്യമായിട്ടുള്ളത്
1: ഇനി എന്താണ് സംഭവിക്കാന്ന് നോക്കാം. നമ്മൾ കഴിഞ്ഞ തവണ കണ്ടത് കേരളത്തിന് പുറത്തുള്ള ആളുകളുടെ ഒരു കുത്തൊഴുക്കായിരുന്നു അല്ലേ. ഇപ്രാവശ്യം അതിൽ കൂടുതൽ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കാം.
0: കൂടുതൽ ഇപ്രാവശ്യം കർണാടക മാത്രം, ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും വരാനുള്ള ആൾക്ക് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലും മുന്നൊരുക്കങ്ങളും ഉണ്ട്. ആന്ധ്ര കന്നഡ അറിയുന്ന പോലീസുകാർ അടക്കം ഇപ്രാവശ്യം ഡ്യൂട്ടിയിൽ സ്റ്റാഫും എല്ലാം കർണാടക അറിയുന്ന ആൾക്കാരെല്ലാം ഇതര ഭാഷകളെല്ലാം അറിയുന്ന ആളുകളെ നിശ്ചയിച്ചിട്ടുണ്ട്.
1: പക്ഷെ ഇത്രയും ആളുകൾ ഇവിടെ വരുമ്പോൾ നമുക്ക് അക്കരെ കൊട്ടിയൂരിലെ പരിമിതമായ സ്ഥല സൗകര്യങ്ങളും ആ ദിവസങ്ങളും മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് മറ്റ് ഒരുക്കങ്ങൾ എത്ര തന്നെ ആയാലും അവിടെ എത്തുന്ന ആളുകൾ വളരെ സംയമനത്തോടുകൂടി പെട്ടെന്ന് പെട്ടെന്ന് ദർശനം നടത്തി തൊഴുതു പോകേണ്ടത് ഒരു അനിവാര്യതയായി മാറി.
0: മറ്റുള്ളവർക്ക് നമ്മൾ കാരണം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ല. പെട്ടെന്ന് തന്നെ തൊഴുക, പെട്ടെന്ന് തന്നെ ഇറങ്ങിയാൽ നമ്മളെ സുഖവും സന്തോഷവും മാത്രമല്ല നമ്മളെ പിന്നിലുള്ളവരും കൂടി സുഖവും സന്തോഷവും നമ്മൾ ആദ്യമേ മനസ്സിലാക്കിയിട്ട് നമ്മൾ പെട്ടെന്ന് തൊഴുത് വേഗം വേഗം ഇറങ്ങി.
1: അതിനുവേണ്ടി വളണ്ടിയർമാരുടെ എണ്ണമൊക്കെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്.
0: ഒരുപാട് ഒരുപാട് സാധാരണ ഉള്ളത് ഏകദേശം 300-350 ആളായി. ഇപ്രാവശ്യം 1500-ന് മേലെ ആളെ താൽക്കാലിക സ്റ്റാഫായിട്ട്.
1: അപ്പോൾ ഇത്രയധികം ആളുകൾക്കുള്ള താമസ സൗകര്യം ഇവിടെ നേരത്തെ തന്നെ ഒരുക്കിയിട്ടുണ്ടോ? അല്ലെങ്കിൽ അത് നിങ്ങളീ പറഞ്ഞതുപോലെ ഇവിടെ ഒഫീഷ്യലായിട്ടുള്ള ആളുകളും അല്ലാത്തവരുമായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ടാവുമല്ലോ ഇത് നിയന്ത്രിക്കാൻ. അപ്പോൾ അവർക്കുള്ള താമസ സൗകര്യം എങ്ങനെയാണ്?
0: അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ താമസ സൗകര്യം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സ്റ്റാഫിനില്ല. നോക്കിയും കണ്ടു എവിടെയാണോ സൗകര്യം കിടക്കാൻ അവിടെ കിടക്കുവാണ്.
1: പരമാവധി ഈ കൊട്ടിയൂർ ഉത്സവത്തിന്റെ ഒരു പ്രത്യേകത മറ്റു ഉത്സവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പ്രകൃതിയോട് ഇണങ്ങി ചേർന്നുകൊണ്ട് ഈ വരുന്ന ഭക്തരായാലും ഇവിടെയുള്ള ആളുകളായാലും എല്ലാം ആ ഒരു സൗകര്യങ്ങളെ പരമാവധി ഉപയോഗിച്ചുകൊണ്ട് ദർശനം നടത്താന്നുള്ളതാണ്.
0: ചടങ്ങ് തന്നെ നനഞ്ഞുകൊണ്ട് ദർശനം നടത്തുവാന്നുള്ളത്. മഴയാണ്, മഴ ബാവലിപ്പുഴയില് മുങ്ങി ഇറനോടുകൂടിയാണ് പണ്ട് കാലങ്ങളിലെല്ലാം ഇവിടെ തൊഴാൻ വന്നിരുന്നത്. മഴയാണ്, മഴ കൊണ്ടുകൊണ്ട് തന്നെ അത് കൊടയും ഉപയോഗിക്കില്ല, അങ്ങനെ കോട്ടോ അങ്ങനെയുള്ള ഒന്നും ഉപയോഗിക്കും.

0: അവനെ തൊഴാൻ വരുന്നവർ മഴ കൊണ്ടുകൊണ്ട് തന്നെയാണ് വരും. തീറനോട് കൂടി തന്നെയാണ് ഇവിടെ വന്ന് തൊഴേണ്ടത് അന്ന് പണ്ടുള്ള ആളുകൾ ഇങ്ങനെ പറയുന്ന കേട്ടിട്ടുണ്ട്.
1: ഇവിടെ ഉത്സവ സമയത്ത് മുഴുവൻ ദിവസവും ഇവിടെ തന്നെ ഉണ്ടാവും പറഞ്ഞു. ഇതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും വ്രതം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
0: വ്രതം തന്നെയാണ്. ഇവിടെ നമ്മൾ ഉത്സവം തുടങ്ങിയ മുതൽ കഴിയുന്നത് വരെ നമ്മൾ മത്സ്യാംശങ്ങളൊന്നും കഴിക്കില്ല. പുറത്ത് സാധാരണ ഇവിടെയുള്ള 90% സ്റ്റാഫും പുറത്ത് എവിടെയും പോകില്ല. ഇവിടെ തന്നെ ഈ അമ്പലമായിട്ട് ചുറ്റി നിൽക്കുകയും ചെയ്യുക. വീടുകളിലൊന്നും പോകില്ല.
1: അപ്പൊ നിങ്ങൾക്കുള്ള ഭക്ഷണം?
0: ഭക്ഷണം ദിവസം പോട് 3 നേരം രാവിലെയും ഉച്ചക്കും വൈകിട്ടൊക്കെ ഭക്ഷണം എല്ലാം ഇവിടെ ഈ അമ്പലത്തിൻ്റെ ഉള്ളിൽ തന്നെ
1: ഉണ്ട്, കിട്ടും. അപ്പൊ ആ സൗകര്യങ്ങളൊക്കെ ഇവിടെ
0: നല്ല
1: ആവശ്യത്തിന്,
0: നല്ല ഭക്ഷണവും കാര്യങ്ങളൊക്കെ.
1: മട്ടന്നൂരാണ് വീടെന്ന് പറഞ്ഞു. വീട്ടിലാരൊക്കെയുണ്ട്?
0: വീട്ടില് ഞാൻ, അമ്മയുണ്ട്, അച്ഛനില്ല, 2 അനിയന്മാരുണ്ട്.
1: അവരുടെ പേരൊക്കെ ഒന്ന് പറയും.
0: രാകേഷ്, രൂപേഷ്.
1: അമ്മ
0: രമണി.
1: എത്ര വർഷമായി വണ്ടിയിൽ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്?
0: എൻ്റെ 2009 മുതൽ വണ്ടി എടുക്കാൻ.
1: ആംബുലൻസിലാണ് ആദ്യം തുടങ്ങിയത്?
0: ആംബുലൻസിലാദ്യം തുടങ്ങി. കൈരളി ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ വണ്ടിയായിരുന്നു ആദ്യം എടുത്തിരുന്നത്. ഇപ്പം സ്കൂൾ ബസ്, മട്ടന്നൂർ ഹൈസ്കൂളിൻ്റെ വണ്ടിയൊക്കെ എടുക്കുന്നത്.
1: ആ ശരി.
0: ഇവിടെ ദിവസത്തിലും ഇടക്ക് നൈറ്റൊക്കെ ഇവിടുത്തെ ദിവസത്തിൻ്റെ ആംബുലൻസ് എടുക്കും.
1: ഡ്രൈവറാകാനുള്ള ഒരു സാഹചര്യം എങ്ങനെയാണ്? പഠിക്കുന്ന കാലത്തെ ഡ്രൈവിങ്ങിനോടുള്ള ക്രേസ് ആണോ?
0: ഡ്രൈവിങ്ങിനോട് ഭയങ്കര ക്രേസ് തന്നെയാണ്, ഭയങ്കര ഇഷ്ടമാണ് ഡ്രൈവിങ്ങിന്.
1: ആദ്യമേ തീരുമാനിച്ചു ഡ്രൈവറാകണം? മറ്റൊന്നും ചിന്തിച്ചിട്ടേ ഇല്ല?
0: ഇല്ല.
1: പഠിച്ചതൊക്കെ
0: മട്ടന്നൂർ.
1: മട്ടന്നൂരാണ്?
0: മട്ടന്നൂർ തന്നെയാണ്. ചെറുപ്പം മുതലേ
1: മട്ടന്നൂർ തന്നെയാണ്. ആ മട്ടന്നൂരോടെ
0: മട്ടന്നൂര് ഇല്ല പോലെ.
1: ഇനി ഉത്സവം കഴിഞ്ഞ് മാത്രമേ തിരിച്ചു പോകുള്ളൂ. ഒരുപാട് സുഹൃത്തുക്കളും ഭക്തരുമായിട്ടുള്ള ഒരുപാട് ആളുകളെ ഈ ഒരു കാലയളവിൽ പരിചരിക്കാനും പരിചയപ്പെടാനും ഒക്കെയുള്ള അവസരമായി ഇതിനെ കാണുന്നുണ്ടാവും അല്ലേ? അപ്പോൾ റേഡിയോ മലബാറും എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഈ തിരക്കുകൾക്കിടയിൽ നല്ലൊരു പാട്ട് ചോദിച്ചാൽ ഏതായിരിക്കും പറയാം? പാട്ട് പാടാറുണ്ട്?
0: പാട്ട് പാടാൻ എങ്ങനെ?
1: അത്യാവശ്യം ചെറിയൊരു മൂളിപ്പാട്ടൊക്കെ പാടുന്ന ആളാണല്ലോ. ഇഷ്ടമുള്ളൊരു പാട്ട് പാടിയേ.
0: രണ്ടുപേരി കവിത.
1: ആ കവിത.
0: കരയരുതു രാധേ, കണ്ണീർ പൊഴിക്കരുത്, ഉഴയൊഴുകുമീ പുണ്യ തീർത്ഥങ്ങളാകെ, നുണയുമൊരു മധുരമായി, ഇണപിരിയും ഓർമ്മയായി, അണമുറിയും ഉന്മാദ വിപ്രമത്തടുതിയായി, നിന്റെ കണ്ണൻ വരും കരയാതിരിക്കുക നിരാലംബ കന്യകേ. വാക്കുകളറം പറ്റി മൊഴിയരുതു, കുലം തീണ്ടി സാലവൃക്ഷത്തിൻ്റെ താഴ്വേരറുക്കരുത്, നിണമൊഴുകുമീ വന്യ രണഭൂമിയാകെ, പോർവന്ത തേരിൻ്റെ രഥവേഗമായി, അണമുറിയും ഉന്മാദ വിപ്രമത്തടുതിയായി, നിന്റെ കണ്ണൻ വരും കരയാതിരിക്കുക നിരാലംബ കന്യകേ.
1: അറിയില്ലെന്ന് പറഞ്ഞിട്ട് ഒരു കുത്തൊഴുക്ക് തന്നെയായിരുന്നല്ലോ കവിതയുടെ.
0: കവിത ചെറുങ്ങനെ അറിയാം.
1: കവിതയോട് പ്രത്യേക ഇഷ്ടമാണ്.
0: കവിതയും ഭയങ്കര ഇഷ്ടം.
1: സിനിമക്കൊക്കെ പോവോ? എങ്ങനെയാ കാണാൻ ഇഷ്ടം? ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മലയാള സിനിമാ ഗാനം ഏതാണെന്ന് ചോദിച്ചാൽ ഏതായിരിക്കും പറയാ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഈ പാട്ടായിരിക്കും റേഡിയോ മലബാറിലൂടെ നിങ്ങൾക്ക് വേണ്ടി നമ്മുടെ ശ്രോതാക്കൾക്ക് മുമ്പിൽ കേൾപ്പിക്കുക. ഏതുവാണ്?
0: എല്ലാ പാട്ടും ഇഷ്ടമാണ്. പ്രത്യേകിച്ച് അങ്ങനെ ഒരു പാട്ടിനോട് അങ്ങനെ എല്ലാ
1: ഏതുവാവാം? ഏതുവാവാ അല്ലേ. എന്നാലും ഇഷ്ടപ്പെട്ട ഒരു നടൻ ആരാണെന്ന് ചോദിച്ചാൽ ആരോപരായിരിക്കും പറയാ?
0: മോഹൻലാൽ.
1: അപ്പൊ മോഹൻലാൽ അഭിനയിച്ച ഒരു സിനിമയിലെ ഒരു നല്ലൊരു ഗാനം തന്നെ ആവാം. അപ്പൊ എല്ലാവിധ ഭാവങ്ങളും നേരിടാണ്. നമുക്ക് ഈ പാട്ട് കേൾക്കാം.

0: മാറ്റങ്ങളുടെ മാറ്റുകൂട്ടാൻ റേഡിയോ മലബാർ 89.6 FM.
1: വളയം

0: ഇത് റേഡിയോ മലബാറിൻ്റെ വളയം എന്നുള്ളൊരു പ്രോഗ്രാമാണ്. വളയം എന്ന് പറയുന്നത് നമ്മളെ ഡ്രൈവർമാർ അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന പരിപാടിയാണ്. അപ്പോൾ നമുക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്തുമോ?
1: എൻ്റെ പേര് അഭിജിത്ത്.
0: അഭിജിത്ത്, എവിടുന്നാ?
1: ഞാൻ കാസർഗോഡ്.
0: കാസർഗോഡ്. കൊട്ടിയൂരിൽ സാധാരണ എല്ലാ വർഷവും ഉത്സവത്തിന് വരാറുണ്ടോ?
1: ഓ, കുറേ പ്രാവശ്യം വരാറുണ്ട്.
0: ഈ ഡ്രൈവർ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി?
1: ഞാൻ 12 വർഷമായി.
0: 12 വർഷമായി. കാസർഗോഡ് എവിടെയാ?
1: കാസർഗോഡ് പ്രോപ്പർ കണ്ണൂർ കാസർഗോഡ് ബോർഡറാണ്, കാലിക്കടവ് എന്ന് പറയും.
0: കാലിക്കടവ്. ആ, ഓക്കെ ഓക്കെ.
1: രണ്ടും നടുവിലാണ്.
0: അതിൻ്റെ നടുവിലാണ്. അപ്പോ നിങ്ങൾ ശരിക്കും കാസർഗോഡുകാരനാണോ ചോദിച്ചാ? അല്ല, കണ്ണൂരുകാരനാണോ ചോദിച്ചാ? അതും അല്ല.
1: രണ്ടിനും നടുവില.
0: അങ്ങനെയാണ്. ഇങ്ങനെ ഓരോ ഉത്സവ സമയങ്ങളില് പല ക്ഷേത്രങ്ങളിലൊക്കെ പോകുമല്ലോ.
1: ഓ,
0: അപ്പോ കൊട്ടിയൂരിനെ കുറിച്ച് എന്ത് തോന്നുന്നു?
1: കൊട്ടിയൂരിനെ കുറിച്ച് പറയാനുള്ളത്, ദക്ഷിണകാശി എന്ന് പറയുന്ന ഒരു സ്ഥലമായിട്ട് അറിയപ്പെടുന്നത്.
0: അതെ. അപ്പോൾ ഇവിടെ വരുന്ന ഭക്തർ പല തരത്തിലുള്ള ഭക്തരെയും കൊണ്ട് പല ആരാധനാലയങ്ങളും സന്ദർശിക്കുന്ന ആളായിരിക്കും.
1: തീർച്ചയായിട്ടും.
0: അപ്പോൾ കൊട്ടിയൂരിലേക്ക് വരുന്നവരുടെ ഒരു പൊതുവികാരം എങ്ങനെയാണ് നിങ്ങൾ നോക്കിക്കാണുന്നത്?
1: കൊട്ടിയൂരിലേക്ക് ഇപ്പൊ വർഷം കഴിയുമ്പോൾ ആൾക്കാരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്.
0: അതെ.
1: കാരണം ഇപ്പൊ കൂടുതലായിട്ട് കർണാടകക്കാരാണ് കൂടുതൽ വരുന്നത്.
0: കഴിഞ്ഞ വർഷം മുതൽ പ്രത്യേകിച്ച്?
1: ഓ, കഴിഞ്ഞ വർഷം മുതലാണ് കൂടുതൽ ഇവരെ ഒഴുക്ക് കൂടുതൽ തുടങ്ങിയത്.
0: അതെ.
1: അവർക്ക് വേറൊരു വികാരമാണ്
0: ആരാധന രീതിയിൽ പോലും ഒരു മാറ്റം കാണുന്നു. ഇപ്പൊ കുറെ കല്ലൊക്കെ പൊറുക്കി വെച്ചിട്ട്.
1: തീർച്ചയായിട്ടും. അവരെന്നെ ഈ ഓരോ രൂപം കൊണ്ടുവരികയാണ് അമ്പലത്തിൽ വന്നിട്ട്. അവരൊരു പരിഷ്കാരം അവരെങ്ങനെ തന്നെ കൊണ്ടുവരികയാണ്. അതിനനുസരിച്ചിട്ട് നമ്മളെ മലയാളികളും അതിന്റെ വേക്കിലെ കൂടെ പോകുന്നു.
0: എന്തിനു ചോദിച്ചാ അറിയില്ല. ആരോ ചെയ്യുന്നു, അതിനെ പിന്തുടരുന്നു.
1: തീർച്ചയായിട്ടും.
0: പല ശീലങ്ങളും നമ്മൾ ആരാധനാ രീതികളും ഇങ്ങനെയൊക്കെയാണ്
1: ഉണ്ടാകുന്നത്.
0: മുമ്പേ എത്ര വർഷം മുന്നേ ഇവിടെ കൊട്ടിയൂരിൽ വന്നിട്ടുണ്ട്?
1: ഞാൻ എല്ലാ വർഷവും വരുന്നത്.
0: എല്ലാ വർഷവും വരുന്ന ആളാണ്.
1: അതെ അതെ.
0: ഓരോ വർഷം വരുമ്പോൾ പ്രധാനപ്പെട്ട എന്തെങ്കിലും ഒരു മാറ്റം തോന്നുന്നുണ്ടോ?
1: ഇപ്പം മാറ്റം തീർച്ചയായിട്ടും തോന്നുന്നുണ്ട്. ഇപ്പൊ ഈ കർണാടകക്കാർ ഒഴുക്ക് കാരണം അവർ തന്നെ കുറെ മാറ്റങ്ങൾ കൊണ്ടുവരികയാണ്. അതിനനുസരിച്ചിട്ട് നമ്മളെ മലയാളികളും അതിന്റെ വേക്കില് പോവുകയാണ്.
0: ഇങ്ങനെ ആളുകൾ കൂടിക്കൂടി വരുമ്പോ ഇവിടെ ഒരു ഭൗതിക സാഹചര്യം മെച്ചപ്പെടുന്നതായിട്ട് തോന്നുന്നുണ്ടോ?
1: ഒന്നുമില്ല, ഒരു സാഹചര്യം മെച്ചപ്പെട്ടിട്ട് ഇതുവരെ.
0: അപ്പൊ കൂടുതൽ പ്രയാസപ്പെടുകയാണ്?
1: നല്ല പോലെ ബുദ്ധിമുട്ടുന്നുണ്ട്.
0: ബ്ലോക്കിൽ കഴിഞ്ഞോ?
1: ഓ, ബ്ലോക്കിൽ കുറച്ച് കഴിഞ്ഞു.
0: ഈ വർഷം എത്ര തവണ വന്നു?
1: ഇപ്രാവശ്യം 2-3 തവണ
0: വന്നു. ആ ശരി. ഇനിയും ട്രിപ്പ് ഉണ്ടാവും?
1: ഉണ്ട്, നാളെയും മറ്റന്നാളും
0: ഉണ്ട്. അപ്പൊ ഓരോ തവണ വരുമ്പോഴും ഒരു ഡ്രൈവർ എന്ന നിലയിൽ ശരിക്കും നിങ്ങള് പ്രയാസപ്പെടുന്നുണ്ട്.
1: തീർച്ചയായിട്ടും.
0: നമ്മള് പ്രധാനമായിട്ടും റോഡിലുള്ള സൗകര്യ കുറവ്
1: കുറവാണ്. ഒന്നാമത് പാർക്കിംഗ് നല്ല പോലെ ബുദ്ധിമുട്ടുന്നുണ്ട്. പാർക്കിംഗ് സൗകര്യം ഇല്ലേ ഇല്ല. പിന്നെ ഒരു 9-10 കിലോമീറ്റർ ബ്ലോക്ക്. ആ ബ്ലോക്കെല്ലാം താണ്ടി എടുത്തുമ്പോഴത്തേക്ക് ഓൾറെഡി ടയേർഡ് ആവും. പിന്നെ ഗസ്റ്റ് അമ്പലത്തിൽ പോയിട്ട് വരുമ്പോഴത്തേക്ക് അതിനെക്കാട്ടി ലേറ്റ് ആവും. എല്ലാം കൂടി ബുദ്ധിമുട്ടാണ്.
0: ശരിക്കും ഒരു ട്രാഫിക് ബ്ലോക്ക് പരിഹരിക്കപ്പെടേണ്ടതാണ്.
1: തീർച്ചയായിട്ടും പരിഹരിക്കണം. അന്ന് അത്ര ആൾക്കാർ വരുന്നതാണ്. അതിന്റെ ഒരു സാഹചര്യം എന്തായാലും നിർബന്ധമായി മാറ്റിയേ പറ്റൂ.
0: നമ്മളെ ആവശ്യം കഴിഞ്ഞിട്ടും ഇവിടെ കുടുങ്ങി കിടക്കുന്ന ഒരു അവസ്ഥ
1: തീർച്ചയായിട്ടും ഉണ്ട്. എത്രയോ കിലോമീറ്ററോളം ബ്ലോക്ക് നമ്മൾ പോകുന്ന വഴിക്ക് വരെ ബ്ലോക്ക് ഉണ്ട്.
0: അത് ശരിക്കും ഇല്ലാത്തൊരു തിരക്ക് ഉണ്ടാക്കാൻ കൂടി ഉപകരിക്കുന്നുണ്ട്.
1: തീർച്ചയായിട്ടും ഉണ്ട്.
0: കാരണം പെട്ടെന്ന് ഇവിടെ നിന്ന് ഒഴിവാണെന്ന് വിചാരിച്ചപ്പോൾ
1: സാധിക്കില്ല.
0: അപ്പൊ അത് കൂടുതൽ ബ്ലോക്ക് ഉണ്ടാക്കുമല്ലേ?
1: തീർച്ചയായിട്ടും.
0: അപ്പൊ പരിഹരിക്കപ്പെടാൻ അധികൃതരുടെ ശ്രദ്ധയിലേക്ക് പെടുത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം റോഡ് വികസനം.
1: റോഡ് വികസനമാണ് അല്ലേ? ഓ, ഒന്നാമത് പാർക്കിംഗ് കാര്യങ്ങള് അതെല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്.
0: അതെ അതെ. വീട്ടിലാരൊക്കെയുള്ളത്?
1: വീട്ടിൽ അച്ഛൻ, അമ്മ, ഏട്ടൻ, ഏട്ടത്തി, പിള്ളേർ.
0: വീട്ടുകാരുടെ പേരൊക്കെ ഒന്ന് പറയാം.
1: അച്ഛന്റെ പേര് തമ്പാൻ, അമ്മയുടെ പേര് പ്രഭാവതി, ചേട്ടന്റെ പേര് അഭിനീഷ്, ഏട്ടത്തിയുടെ പേര് നിബിഷ, പിന്നെ ഏട്ടന്റെ കുട്ടികളെ പേര് അൻവിത, അർപ്പിത്.
0: അച്ഛൻ, അമ്മ, ഏട്ടൻ, ഏട്ടത്തി, പിള്ളേർ. അതിൽ ഏതോ ഒരു കുറവ് തോന്നുന്നു?
1: ഞാൻ കല്യാണം
0: കഴിച്ചിട്ടില്ല. അങ്ങനെ ഒരു ആലോചന ഇല്ലേ? ഒരേ
1: ഓട്ടം. ഓ, ഡ്രൈവർക്ക് പെണ്ണ് കിട്ടുന്നില്ലല്ലോ, അതല്ലേ ഒന്നാമത് പ്രശ്നം.
0: അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലേ?
1: തീർച്ചയായിട്ടും.
0: ഏറ്റവും കൂടുതൽ ജീവിതത്തില് ലക്ഷ്യത്തിലെത്തിക്കുന്നവരാണ് ഡ്രൈവർമാര്.
1: അതെ അതെ
0: അല്ലേ. ഓരോ ആളും അവരുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് സമയവും കാലവും നോക്കി കൃത്യമായി ഒരു കേടും കൂടാതെ ലക്ഷ്യത്തിലെത്തിക്കുന്നവരാണ്. പക്ഷെ അങ്ങനെയുള്ള ആളുകളുടെ ജീവിതത്തിൽ അവരുടെ പങ്കാളിയാകാൻ താല്പര്യമുള്ള ആളുകൾ കുറവാണ്. അതെന്താ അങ്ങനെ?
1: അല്ല, ഒന്നാമത് എല്ലാരും ഗവൺമെന്റ് ജോബാണ് ആശ്രയിച്ചിട്ട് പോകുന്നത്. നമ്മൾ പോകുന്ന വീട്ടിലെല്ലാം ഒന്നാമത് എല്ലാവർക്കും സർക്കാർ ജോലി എന്തായാലും മസ്റ്റായിട്ട് വേണം. ഡ്രൈവർമാരെ വേണ്ട. ഓ, പോയിനി.
0: അപ്പൊ ഈ മറുപടിയാണ് കിട്ടുന്നത്?
1: തീർച്ചയായിട്ടും.
0: അപ്പൊ പിന്നെ
1: അതിനോടൊരു മടുപ്പ്.
0: മടുപ്പ് വന്നു. ഇനിയിപ്പോ സ്വന്തം ഇഷ്ടപ്രകാരം ആരെങ്കിലും ഒരു തീരുമാനമായിട്ട് വന്നാ സ്വീകരിക്കാം.
1: ഓക്കെ, റൈറ്റ്. തീർച്ചയായിട്ടും.
0: ഏട്ടൻ എന്ത് ചെയ്യുന്നു?
1: ഏട്ടൻ ദുബായിലാണ്, ഇപ്പൊ നാട്ടിലേക്ക് വന്നിട്ടുണ്ട്.
0: ശരി. അങ്ങനെ ഒരു വിദേശ യാത്രയെ കുറിച്ചൊന്നും ചിന്തിച്ചിട്ടില്ല?
1: ഇല്ല ഇല്ല, ആ കാര്യം ചിന്തിച്ചിട്ടേ ഇല്ല.
0: നാടാണ് ഇഷ്ടം.
1: നാടാണ് ഇഷ്ടം. എന്നാ അതിനോട് ഭയങ്കര താല്പര്യപ്പെട്ടു പോയി.
0: അങ്ങനെ
1: പോവാൻ താല്പര്യമില്ല.
0: ഈ ട്രാഫിക്കിലൊക്കെ പിന്നെ ബ്ലോക്കായിട്ടൊക്കെ കിടന്നാലും ഡ്രൈവർ
1: തീർച്ചയായിട്ടും
0: ആസ്വദിച്ച് ജോലി ചെയ്യുന്ന ഒരാളാണ്.
1: തീർച്ചയായിട്ടും.
0: എത്ര മണിക്ക് തുടങ്ങും?
1: എങ്ങനെയൊന്നുമില്ല, എനി ടൈം ആണ്.
0: അങ്ങനെയാണ്. അല്ല, പ്രത്യേകിച്ച് ഒരു സ്റ്റാൻഡ് ഒന്നും ഇല്ലേ?
1: എങ്ങനെയാ, നമ്മളെ അവിടെ സ്റ്റാൻഡ് ഉണ്ട്.
0: അതെ, അവിടത്തേക്ക് വരുന്ന സമയം സാധാരണഗതിയിൽ
1: അവിടെ ഒരു 10 മണിക്ക് മോർണിംഗ്.
0: രാത്രി ലേറ്റ് ആവോ വീട്ടിലത്തെ?
1: ഇല്ല ഇല്ല, ഞാനൊരു 6-7 മണിക്കുള്ളിൽ പോകും.
0: രാത്രി കാലങ്ങളിൽ പൊതുവേ ഓട്ടം കുറവാണ്.
1: രാത്രി എയർപോർട്ടും കാര്യങ്ങളും ഉണ്ടാവും. ഇതിപ്പോ ഞാൻ 4:30 രാവിലെ മോർണിംഗ്.
0: കാസർഗോഡ് ഭാഗത്തുള്ള എയർപോർട്ട് യാത്ര എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും മട്ടന്നൂരാണോ?
1: നമുക്ക് മട്ടന്നൂർ കുറവാണ്, ഇപ്പൊ ഫ്ലൈറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കൂടുതൽ മംഗലാപുരം കോഴിക്കോടാണ്.
0: കണ്ണൂരിന്റെ കാര്യം വളരെ
1: വളരെ വളരെ മോശം ഗതിയിലാണ് പോകുന്നത്.
0: പൊതുവേ ഫ്ലൈറ്റ് ഒന്നും ഇല്ല.
1: ഇല്ല ഇല്ല, ഒന്നും ഇറങ്ങുന്നില്ല.
0: ഒരുപാട് അടിസ്ഥാന സൗകര്യങ്ങളുള്ള ഒരു എയർപോർട്ടായി.
1: പിന്നെ ഇന്റർനാഷണൽ എയർപോർട്ടിലല്ലേ, പക്ഷെ കാര്യമില്ല. നമുക്ക് അടുത്ത് പറഞ്ഞ ഒരു എയർപോർട്ടാണ് കണ്ണൂർ എയർപോർട്ട്, പക്ഷെ ഒരു കാര്യമില്ലാതായി പോയി.
0: ഭാവിയിൽ മെച്ചപ്പെടുന്നു പ്രതീക്ഷിക്കാം.
1: തീർച്ചയായിട്ടും മെച്ചപ്പെടുന്നു വിചാരിക്കാം.
0: പൊതുവേ നിങ്ങൾക്ക് കാസർഗോഡ് ഭാഗത്തുനിന്ന് ഈ കാലിക്കട ഭാഗത്തുനിന്ന് ഏറ്റവും കൂടുതൽ പണി കിട്ടുന്നത് ഈ ആരാധനാലയം അല്ലാതെ ഉത്സവ സമയം അല്ലാതെ മറ്റൊരു യാത്ര എവിടത്തേക്കായിരിക്കും? ടൂറിസ്റ്റുകളൊക്കെ വരുന്ന പ്രദേശമാണോ?
1: നമുക്ക് ടൂറിസ്റ്റുകൾ വരുന്നത് ബേക്കൽ ഫോർട്ട് ആണ്, അവിടെ പോവാറുണ്ട് അധികവും.
0: അങ്ങനെ അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം
1: നമുക്ക് ലോക്കലാണ്. നമുക്ക് കൂടുതൽ പോകുന്നത് മടിക്കേരി കൂർഗ് ആണ്, കർണാടക. അവിടെയാണ് നമ്മൾ അധികം പോവാറുള്ളത്. പാക്കേജും കാര്യങ്ങളായിട്ട് പോകുന്നത് ആ ഭാഗത്തേക്കാണ്.
0: ഡ്രൈവറായി ആസ്വദിച്ച് ജോലി ചെയ്യുമ്പോഴും ഇപ്പോ ഈ ഇടക്കാലത്ത് വരുമാനം കുറഞ്ഞിട്ടുണ്ടോ? നിങ്ങള് ചെലവ് വർദ്ധിച്ചോ? ഡീസലിന്റെയും പെട്രോളിന്റെയും
1: ഡീസൽ നല്ലപോലെ വർദ്ധിച്ചു.
0: അതിനനുസരിച്ചിട്ടുള്ള വരുമാനം നിങ്ങൾക്ക് ടാക്സി ചാർജ് കൂട്ടിയില്ലല്ലോ?
1: ഒന്നാമത് എല്ലാ സ്ഥലത്തും ടോള് ഈടാക്കാൻ തുടങ്ങി റോഡില്. പക്ഷെ ഓരോരു ഗസ്റ്റ് നമുക്ക് തരും, ഓരോരോ ഗസ്റ്റ് അതിനെ കുറിച്ചിട്ട് ഒന്നും അവർക്ക് വലിയ അറിയൊന്നുമില്ല. അവരൊന്നും മിണ്ടൂല. നമ്മളൊരു വാടക പറയുമ്പോ അവർ പറഞ്ഞ അത്ര ഉണ്ടോ ഇത്ര ഉണ്ടോ അല്ല ചോദിക്കല്. പക്ഷെ നമ്മൾ അതും കൂടെ ആടാക്കിയിട്ടാണ് പറയുന്നത്. അത് അവര് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് ഡീസലിന്റെ പൈസ കൂടി, പിന്നെ ടോള് ആയി. അപ്പൊ അതൊന്നും അല്ല. അപ്പൊ അങ്ങനത്തെ കാരണവശം കൊറേ ട്രിപ്പ് ക്യാൻസൽ ആയി പോയിട്ടുണ്ട്.
0: ഓട്ടം കഴിഞ്ഞ് ഇതിന്റെ ചാർജ് പറയുന്ന സമയത്ത് വലിയ രീതിയിലുള്ള തർക്കങ്ങൾ ഉണ്ടാവാറുണ്ടോ?
1: തർക്കങ്ങള് വലിയ രീതിയില്ല, പക്ഷെ എന്നാലും ഒരിതുണ്ട്. പക്ഷെ അവരെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് അവര് സേഫ് ആയിട്ട് എത്തിക്കേണ്ടതൊക്കെ എത്തിച്ചിട്ടാകുമ്പോ അവര് നമ്മളെ വാടക എടുക്കത്താനാകുമ്പോ അവർക്ക് ഭയങ്കരമായിട്ട് വർത്താനാണ്. അതെന്താ അത്ര വാടക, ഇത്ര വാടക,
0: നല്ലപോലെ
1: ഇത്രയും ഡേയ്സ് പോയിട്ട് ലാസ്റ്റ് അവരെ സേഫ് ആയിട്ട് എത്തിക്കേണ്ടത് എത്തിച്ചിട്ടാകുമ്പോ അവരെങ്ങനെയാ വർത്താൻ. അവർക്ക് റൂമും കാര്യങ്ങളും ഭക്ഷണം എല്ലാം അവര് സേഫ് ആയിട്ട് കഴിച്ചു. പക്ഷെ നമ്മുടെ അടുത്ത് എത്തുമ്പോൾ മാത്രം ഭയങ്കരമായിട്ട് വിഷമം. ഇങ്ങനെ വർത്താനം പറയുമ്പോൾ നമുക്ക് മാനസികമായിട്ട് ഭയങ്കര വിഷമമാണ്.
0: റൂമിന്റെ ചാർജ് പറയുമ്പോ അതിന് തർക്കമില്ല, ഭക്ഷണത്തിന്റെ കാര്യത്തിൽ തർക്കമില്ല, മറ്റുള്ള ഒരു
1: ചെലവിനും അവർക്ക് ഒരു തർക്കവും കാര്യങ്ങളും ഒന്നുമില്ല.
0: പക്ഷെ ഏറ്റവും സുരക്ഷിതമായി യാത്ര ചെയ്യിച്ച് കൃത്യമായി ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ കാര്യം വരുമ്പോൾ മാത്രം ഒരു തർക്കം. അവിടെ ഡീസൽ ചാർജ് വർദ്ധിച്ചതോ മറ്റ് ചെലവുകൾ വർദ്ധിച്ചതോ ഒന്നും അവരെ ബാധിക്കുന്ന വിഷയമല്ല.
1: അല്ല, നമുക്ക് റൂം വരെ എടുത്തിട്ടില്ല, നമ്മള് വണ്ടിയിൽ തന്നെ കിടക്കല്.
0: അങ്ങനെയുള്ള ആളുകളായിരിക്കും മിക്കവാറും യാത്രക്കാരല്ലേ?
1: തീർച്ചയായിട്ടും.
0: എന്നാൽ ഏറ്റവും കൂടുതൽ നല്ല യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ദീർഘദൂര യാത്രയിൽ ഏറ്റവും കൂടുതൽ ഡ്രൈവർമാർ സുരക്ഷിതരായിരിക്കണം എന്നുള്ളൊരു ബോധമാണ് ശരിക്കും അവർക്ക് വേണ്ടത്. നിങ്ങൾ നന്നായി ഉറങ്ങിയാലാണല്ലോ അടുത്ത യാത്രയിൽ സുരക്ഷിതമായി എത്തിക്കാൻ പറ്റുള്ളൂ.
1: തീർച്ചയായിട്ടും.
0: പക്ഷെ ആ ഒരു ബോധം നമ്മളെ പല യാത്രക്കാർക്കും ഇല്ല എന്നുള്ളതാണ് അതിന്റെ വസ്തുത.
1: അതെ അതെ, ഇല്ല.
0: ഡ്രൈവർക്ക് റൂം എടുത്ത് കൊടുക്കേണ്ട, ഡ്രൈവർ എന്ത് ചെയ്യുന്നു എന്നുള്ളത് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്തം അവർക്ക് ഇല്ലാത്ത.
1: ഡ്രൈവർക്ക് റൂം എടുത്ത 1000 രൂപയിൽ പോയില്ല.
0: പക്ഷെ അവരുടെ ജീവിതമാണ്, ജീവനാണ് നിങ്ങളെ കയ്യിലുള്ളത് എന്നുള്ളൊരു ബോധ്യം
1: അത്
0: മനസ്സിലാക്കുന്നില്ല. നിങ്ങള് വണ്ടി കിടന്നുറങ്ങാന്ന് പറഞ്ഞാല് അത്ര സുരക്ഷിതമായിട്ടുള്ള ഉറക്കായിരിക്കില്ലല്ലോ.
1: കൊതുകടി കൊതുകടി കൊടുക്കില്ല.
0: ഗ്ലാസ് കാത്ത് ഉറങ്ങാന്ന് വെച്ചാൽ കൊതുകടി കൊണ്ട്
1: പ്രയാസമായിരിക്കും. നമുക്കൊരു ബുദ്ധിമുട്ട് തന്നെയാണ്.
0: ഗ്ലാസ് ഉയർത്തി വെച്ച് ഉറങ്ങാന്ന് പറഞ്ഞാൽ ചൂടായിരിക്കും. അപ്പോ നല്ല ഉറക്കം എന്തായാലും വണ്ടിയിൽ കിട്ടൂല.
1: ഇല്ല ഇല്ല,
0: അതിന്റെ ഒരു പ്രയാസം പകൽ യാത്രക്കടയിൽ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടാവും. ഇത് യാത്രക്കാരൻ അറിയുന്നില്ല.
1: അവരറിയുന്നില്ല, അവരവരെ കാര്യങ്ങൾ മാത്രം.
0: ഒരു 3-4 ദിവസത്തെ യാത്രയെല്ലാം വന്നാൽ നിങ്ങൾ പെട്ടു
1: പെട്ടു പെട്ടു.
0: അങ്ങനെയുള്ള യാത്രയെ അടുത്ത കാലത്ത് കിട്ടിയിട്ടുണ്ടോ?
1: കുറെ പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്.
0: കിട്ടിയിട്ടുണ്ട്. അപ്പോ ആ യാത്ര കഴിഞ്ഞ് വരുമ്പോ ശരിക്കും നല്ല ക്ഷീണായിരിക്കും.
1: നല്ലോണം
0: ടയർഡാവും. അതെ, അത് കഴിഞ്ഞിട്ടായിരിക്കും ഈ
1: തർക്കം.
0: അപ്പൊ ഒരു മടുപ്പ് തോന്നുന്നു ശരിക്കും ജോലി.
1: ഒരു വല്ലാത്തൊരു വിഷമം കണക്ക് തോന്നുന്നു.
0: യാത്രയില് പരമാവധി യാത്രക്കാരുമായി നന്നായി മിംഗിൾ ചെയ്യുന്നു.
1: നല്ല പോലെ എൻജോയ് ചെയ്യുന്നതാണ്. അവർക്ക് ഒരു തരത്തിലും വിഷമം ഉണ്ടാവില്ല.
0: ശരി. അപ്പോ വീട്ടിലെ ഒഴിവ് സമയം എങ്ങനെയാ ചെലവഴിക്കുക?
1: വീട്ടിലെ ഒഴിവ് സമയങ്ങൾ കടന്നുറങ്ങും.
0: ഇത്തരത്തിലുള്ള യാത്രകളൊക്കെ കഴിഞ്ഞു വരുന്ന ആളെ സംബന്ധിച്ചിടത്തോളം മറ്റൊന്നും ഇല്ല.
1: ഇല്ല,
0: പാട്ടൊക്കെ കേൾക്കുമല്ലോ.
1: ഓ, നല്ലോണം കേൾക്കും.
0: ഒരു ഇഷ്ടപ്പെട്ട പാട്ട് ഏതായിരിക്കും ചോദിച്ചാ പറയാ?
1: അങ്ങനെ ചോദിച്ചാൽ ഞാൻ എന്താ പറയാ, എല്ലാ തരത്തിലും പാട്ട് ഇഷ്ടമാണ്.
0: പഴയ കാലത്താണോ?
1: അല്ല, മെലഡി പാട്ട് ഇഷ്ടമാണ് പഴയ കാലം.
0: അപ്പൊ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് റേഡിയോ മലബാറിന് വേണ്ടി ആവശ്യപ്പെടുകയാണ്. അപ്പൊ നിങ്ങള് മനസ്സിൽ നിന്ന് ഒരു ഇഷ്ട ഗാനം പാട്ട് പാടുവോ?
1: പാടാറില്ല.
0: പാടാറില്ല, എന്നാലും ഒരു മൂളിപ്പാട്ട്.
1: അത്യാവശ്യം
0: ഒരു മൂളിപ്പാട്ട് പാടും, നമുക്ക് നോക്കാലോ.
1: താരും തളിരും നീപൂട്ടി താഴേ ശ്യാമാംബരത്തിൻ തനയിൽ.
0: ഈ പാട്ട് തന്നെ നമുക്ക് കേൾക്കാം. നല്ലൊരു ഗായകൻ കൂടിയാണെന്ന് മനസ്സിലായി. എന്തായാലും നമുക്ക് ഈ പാട്ട് കേൾക്കാം.

വിനോദ വിജ്ഞാന വിഹായസിൽ ശ്രവ്യാനുഭവങ്ങളുടെ മഴവില്ല് തീർക്കുവാൻ മലബാറിന്റെ മധുരസ്വരം നിങ്ങളുടെ സർഗഭാവനകൾക്ക് ചിറകുവിരിക്കാൻ റേഡിയോ മലബാർ 89.0.

0: പാട്ടും ഒന്നായി ചേരും, താളം ലയം ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM, ഇത് കേൾവിയുടെ വസന്തം.
1: താരസ്വരം, നിങ്ങളുടെ ഇഷ്ടതാരങ്ങൾ ശബ്ദം കൊണ്ട് വിസ്മയ ലോകം തീർക്കുന്നു. താരസ്വരം.
2: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ താരസ്വരത്തിലേക്ക് സ്വാഗതം.
3: ഇത് എവിടെയായിരുന്നു മോളെ?
4: ആ തോട്ടിൽ പൊതിഞ്ഞിരിക്കുന്നു, ഇനി നോക്കാൻ ഒരു സ്ഥലമില്ല, നാട് മുഴുവൻ നടത്തിച്ചു.
3: പൈലിയുടെ മോള അമ്മണിന്നാ പേര്. നിന്റെ അപ്പന്റെ പണിയാ കൊള്ളാവുന്നവരുമായിട്ട് വഴക്കുണ്ടാക്ക. അവസാന ഉത്തരം പറയാൻ ഞാൻ കുഞ്ഞു പൊയ്ക്കോ. ഞാൻ അവന്റെ ചേട്ടനാണ്, അവൻ വരുമ്പോ ഞാൻ അങ്ങോട്ട് പറഞ്ഞേക്കാം. അവൻ വന്ന് മാപ്പി ചോദിക്കും.
4: എന്തിനാ മാപ്പി ചോദിക്കുന്നത്?
3: വൃത്തിയോട് കാണിച്ചാ മാപ്പി ചോദിക്കണ്ടേ?
4: എന്റെ അപ്പച്ചൻ ആരോടും മാപ്പ് പറയത്തില്ല. വലിയൊരാള് വന്നിരിക്കുന്നു എന്റെ അപ്പനോട് ഉടക്കാൻ.
5: ചിലപ്പോ മാപ്പ് പറഞ്ഞെന്നും വരും.
4: ഒന്നും വരത്തില്ല.
5: അങ്ങനെ ഉറപ്പ് പറയാൻ പറ്റുമോ?
4: എന്റെ അപ്പച്ചയാലേ.
3: ഇനി പോടി അപ്പുറത്ത്, നീ പോയൊരു ചായട്ടുണ്ടോ?
4: എന്റെ കൊണ്ടെന്ന് പോയ ചായട്ടുണ്ട് വരെ.
2: ഇന്നത്തെ ആരസ്വരത്തിൽ മലയാളത്തിലെ പ്രിയ താരം ജയഭാരതിയുടെ വിശേഷങ്ങളാണ് ശ്രോതാക്കൾ കേൾക്കാൻ പോകുന്നത്. ഉന്നിന്ത്യൻ ചലച്ചിത്ര നടി. 1957 ജൂലൈ 1 ശിവശങ്കരൻ പിള്ളയുടെയും ശാരദയുടെയും മകളായി തമിഴ്നാട്ടിലെ ഈറോഡിലാണ് ലക്ഷ്മി ഭാരതി എന്ന ജയഭാരതി ജനിച്ചത്. 5 മുതൽ നൃത്തം അഭ്യസിച്ചു തുടങ്ങിയ ജയഭാരതി വളരെ ചെറുപ്പത്തിലെ തന്നെ സിനിമയിൽ അഭിനയിക്കാനും തുടങ്ങി.
6: ഞാനാണ് സുനന്ദ വീഴ്ചത്. വെരി സോറി.
7: ഞാൻ പുറകോട്ട് നോക്കാതെ പോയാണ് കുഴിയിൽ വീണത്.
8: എങ്ങനെയായാലും ശരി, കാലുളുക്കി കിട്ടി. 2 ദിവസം കഴിയാതെ ക്ലാസ്സിൽ പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല.
6: നോ നോ നോ, ഷീ വിൽ ബി ഓൾറൈറ്റ് ബൈ ടുമോറോ മോർണിംഗ്. വരട്ടെ സുനന്ദ. ഒരു കാര്യം പറയാനുണ്ടായിരുന്നു.
7: 1 മിനിറ്റ്. സൽവി പ്ലീസ്. എളുപ്പം വരണം കേട്ടോ, ഞാൻ ഇവിടെ ഇരിക്കാം.
6: എന്താ വൈകുന്നേരം കാണുമെന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിരിക്കുക?
7: ഞാനങ്ങ് മറന്നുപോയി.
6: വരൂ.
7: സുനന്ദേ, ഏ നീ എവിടെയാ? ഏയ് ഞാൻ വായിക്കാണ്, പുസ്തകം മറച്ചു പിടിച്ചിരിക്കുന്നത്. ഓ സാത്തേ, നീ പെട്ടിയും ബാഗും എടുത്തോണ്ട് എവിടെ പോന്നു? എനിക്ക് സൗകര്യമായിരുന്നു പഠിക്കാൻ, ഒരു സിംഗിൾ റൂം കിട്ടി. രാധേ, എന്റെ കൂടെ കഴിഞ്ഞിട്ട് നിനക്ക് പഠിക്കാൻ സാധിക്കുന്നില്ലേ? ഏയ് അതല്ല, ഒരു മുറി നമുക്ക് രണ്ടുപേർക്കും കൂടി പങ്കിടണ്ട, നീ തനിയായിക്കൊള്ളൂ. ഞാൻ ഒഴിഞ്ഞു വന്നിരിക്കുന്നു.
2: ശശികുമാറിന്റെ സംവിധാനത്തിൽ 1981 പുറത്തിറങ്ങിയ ഒരു ചിത്രമാണ് കൊടുമുടികൾ. പ്രേം നസീർ, എം ജി സോമൻ എന്നിവരാണ് ഈ ചിത്രത്തിൽ ജയഭാരതിക്കൊപ്പം അഭിനയിച്ചിട്ടുള്ളത്. കൊടുമുടികൾ എന്ന ഈ ചിത്രത്തിലെ സുനന്ദ എന്ന കഥാപാത്രത്തെയാണ് ജയഭാരതി അവതരിപ്പിച്ചത്. സത്താറിന്റെ ജോഡിയായിട്ടാണ് ജയഭാരതി ഈ ചിത്രത്തിലെത്തിയിട്ടുള്ളത്. 1967 ശശികുമാർ സംവിധാനം ചെയ്ത പെൺമക്കളായിരുന്നു ജയഭാരതിയുടെ ആദ്യ സിനിമ. തുടർന്ന് കുറച്ചു സിനിമകളിൽ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്ത ജയഭാരതി 1968 പുറത്തിറങ്ങിയ തോക്കുകൾ കഥ പറയുന്നു എന്ന ചിത്രത്തിൽ നായികയായി. അതിലെ മറ്റൊരു നായിക ഷീലയായിരുന്നു. പിന്നീട് മലയാളത്തിലെ മുൻനിര നായികയായി ജയഭാരതി വളർന്നു.
7: ഉഷയുടെ മുറി എവിടെയാണ് സാർ?
9: ഉഷയോ?
7: അതെ, പ്രഭു കല്യാണം ചെയ്തോണ്ട് വന്ന.
9: ഓ, ഡി എം പ്രഭുവിന്റെ മുറിയോ? മുകളിൽ 104.
7: ഉഷേ, ഓ നിങ്ങളോ? ഞാൻ നിന്നെ ഒന്ന് കാണാൻ വന്നതാ.
10: ഞാൻ മരിച്ചിട്ടില്ല, ജീവനോടെ തന്നെ കഴിയുന്നു.
7: എന്താ പക്ഷെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്?
10: ഞാൻ നശിച്ചുപോണം തന്നെ നിങ്ങൾ ആഗ്രഹിച്ചത്, പക്ഷേ ഞാൻ തിരഞ്ഞെടുത്ത പുരുഷനാണായതുകൊണ്ട് അത് സംഭവിച്ചില്ല.
7: ഉഷേ, ഞാൻ നിന്നെ വീട്ടിലേക്ക് വിളിച്ചോണ്ട് പോകാനാണ് വന്നത്.
10: കാര്യം,
7: നമുക്കൊരു വീടുള്ളപ്പോ നീ ഇങ്ങനെ ഹോട്ടലിൽ താമസിക്കുന്നത് സങ്കടമാണ്. ഉഷേ, ആ വീട് നിനക്കുള്ളതാണ്.
10: എനിക്ക് നിങ്ങളുടെ വീടും പറമ്പൊന്നും വേണ്ട. എന്റെ ഭർത്താവ് കോടീശ്വരനാണ്, ഞങ്ങൾ സുഖമായി ജീവിച്ചോളാം.
7: സ്വന്തം കൂടപ്പിറപ്പിനെ പോലെയാണ് നിന്നെ കരുതിയത്. അതുകൊണ്ട് പറയുക, ഒരു വീട് വെച്ച് താമസം മാറുന്നവരെ
11: ദൈവചേ നീ അവിടെ വന്ന് താമസിക്കണം.
10: പെട്ടെന്ന് സ്നേഹം വന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാം. എന്റെ ഭർത്താവ് പണക്കാരനാണെന്ന് അറിഞ്ഞതുകൊണ്ട്. ചേട്ടനോട് പറഞ്ഞേക്കൂ ബുദ്ധിമുട്ടിന് ഇവിടെ വന്നാൽ എന്തെങ്കിലും തരാമെന്ന്. പക്ഷെ എന്നെ അലട്ടാൻ വന്നേക്കരുത്.
11: ഉഷേ,
10: എനിക്ക് ലഞ്ചിന് സമയമായി. നിങ്ങൾ ദയവ് ചെയ്ത് ഇവിടുന്ന് പോകൂ.
12: രാവൻ ചെയ്ത പുഷ്പവുമായിട്ട് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തു?
9: എന്തെങ്കിലും ചെയ്തിട്ടാ മോനെ. ലക്ഷ്മി, ലക്ഷ്മി, നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്?
11: ഞാനൊന്ന് മയങ്ങിപ്പോയി. ഒരു ഊണിലിരിക്കാം.
9: വിളിക്കണ്ടേ?
11: അയ്യോ, വെള്ളം ചൂടാക്കാൻ ഞാൻ മറന്നുപോയി. ഇപ്പൊ ചൂടാക്കി തരാം.
9: നിനക്കിത് എന്ത് പറ്റി?
11: ഒന്നുമില്ല, വരൂ.
12: അമ്മച്ചി, ചോക്ലേറ്റ് തന്നെ ആ താടിക്കരുമാമൻ ഇന്നും വരുമോ?
11: നീ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ അറിയുന്നത്? വാ. പിന്നെ ആ മാമൻ ഇവിടെ വന്ന കാര്യം അച്ഛനോട് പറയരുത്.
12: പറഞ്ഞാലെന്താ?
10: പറഞ്ഞാലോ? പറഞ്ഞ അടിച്ചെന്ന് തൊലി ഞാൻ പൊളിക്കും. വാടാ, പോ.
9: മുതലാളി ഇവിടെ കിടന്ന് ബഹളം വെച്ച് എന്നെ അവമാനിക്കരുത്. ബാക്കി തരാനുള്ള പണത്തിന് എനിക്ക് ഒരവധി കൂടി തരണം.
10: എടോ സോമൻ, താൻ എന്താണ് ഈ പറയുന്നത്? താൻ തരാനുള്ള പണം നമുക്ക് കിട്ടിയോടോ?
9: പണം കിട്ടിയെന്നോ?
10: അതേടോ, തന്റെ കടം വീട്ടിക്കൊള്ളാൻ പറഞ്ഞ ഒരാളെ കാലത്തെ വന്ന് പണം കൊടുത്തിട്ട് പോയി.
9: ആരാ കൊണ്ടു തന്നത്?
10: ആരാണെന്ന് തിരുമൽദേവന് മാത്രം അറിയാം. താൻ എഴുതി തന്ന കടപ്പത്രം
11: ഇത് കേട്ടിട്ട് ഒരു കടങ്കഥ പോലെ ഇരിക്കുന്നു. ഇത്രയധികം പണം തന്ന് നമ്മളെ സഹായിച്ച ആൾ ആരായിരിക്കും?
9: ആലോചിച്ചിട്ട് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല.
11: ഏതായാലും ഉടുപ്പ് മാറ്റിയിട്ട് കുളിക്കൂ. ആളാരാണെന്ന് എന്നെങ്കിലും അറിയാതിരിക്കോ?
9: ഇതാര് കൊണ്ടു തന്നു?
11: ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ള ആളല്ല.
9: അത്ഭുതമായിരിക്കുന്നല്ലോ. ഞാൻ അറിയാതെ കടം വീട്ടി. ഇപ്പൊ ഇത് ഓണക്കൂടി കൊണ്ട് തന്നിരിക്കുന്നു. മറ്റേ ആളെ കണ്ടാൽ എങ്ങനെ ഇരിക്കും?
11: ഞാൻ ശരിക്കും ശ്രദ്ധിച്ചില്ല.
9: ഇനി വരുമെന്ന് പറഞ്ഞു.
11: ഒന്നും പറഞ്ഞില്ല.
2: 15 വർഷത്തോളം മലയാള സിനിമയിൽ നായിക നടിയായി നിലനിന്നു അവർ. ഇക്കാലയളവിൽ പ്രേം നസീർ, മധു, ജയൻ, സോമൻ, വിൻസെന്റ്, രജനീകാന്ത്, കമലഹാസൻ എന്നിവരുടെയെല്ലാം നായികയായി മലയാള സിനിമയിലും തമിഴ് സിനിമയിലും ജയഭാരതി അഭിനയിച്ചു. ശശികുമാറിന്റെ തന്നെ മറ്റൊരു ചിത്രമാണ് 1982 പുറത്തിറങ്ങിയ നാഗമടത്ത് തമ്പുരാട്ടി. ഇതിൽ ജയഭാരതിക്കൊപ്പം പ്രേം നസീറും ജഗതി ശ്രീകുമാറും ഒക്കെ അഭിനയിച്ചിട്ടുണ്ട്.
11: അച്ഛന് കാഴ്ച തന്ന ആ വലിയ മനുഷ്യൻ എവിടെ?
13: ഇനി സന്തോഷത്തിനിടെ ഞാനൊന്ന് മറന്നുപോയി മോളെ. ഒരു നിമിഷ നേരത്തേക്ക് അവഗണിച്ചതിന് മാപ്പ്. പറയൂ, എന്ത് പ്രതിഫലമാണെന്നോ തരേണ്ടത്?
9: മടിക്കണ്ട, പറഞ്ഞോളൂ.
13: രാജ്യത്തിന്റെ അംശം വേണോ? ഖജനാവിന്റെ പകുതി വേണോ?
11: എന്ത് വേണമെങ്കിലും ആവശ്യപ്പെടും.
9: എന്തെങ്കിലും സ്വീകരിക്കാതെ ഇവിടുന്ന് പോകരുത്.
13: എന്ത് വേണമെന്ന് ആവശ്യപ്പെട്ടാൽ മാത്രം മതി. ഈ രാജ്യത്തുള്ള എന്തും നൽകാമെന്നായിരുന്നു വിളംബരം. ചോദിക്കൂ.
9: ആ മഹാമനസ്കൃതിക്ക് നന്ദി. അടിയൻ ചോദിക്കുന്നത് അങ്ങ് തരില്ല.
13: തരും. എന്റെ ജീവൻ വേണമെങ്കിലും നോൻ തരും. ചോദിക്കൂ.
9: എങ്കിൽ എനിക്ക് വേണ്ടത്
13: പറഞ്ഞു.
9: ഈ കൊച്ചു തമ്പുരാട്ടിയാണ്. നീ എന്താണ് ആവശ്യപ്പെട്ടത്?
13: വീരഭദ്ര, മാറി നിൽക്കൂ. നാം സ്വപ്നേവ് ചിന്തിക്കാത്ത ചോദിച്ച് നമ്മളെ ധർമ്മസങ്കടത്തിലാക്കി. മറ്റെന്ത് വേണമെങ്കിലും ചോദിക്കൂ. സ്വർണം, രത്നങ്ങൾ, പദവി, എന്തിന്? ഈ രാജ്യം മുഴുവൻ ഞാൻ നിനക്ക് നൽകാം.
9: വേണ്ട, ആവശ്യപ്പെട്ട് നൽകാൻ സാധ്യമല്ലെങ്കിൽ അടിയൻ പോകും.
13: നിൽക്കുന്നു. ഈ കാഴ്ച നിങ്ങൾ മടക്കിയെടുത്തോളൂ. എന്റെ മകളോടൊത്ത് ഞാൻ ഇരളിൽ കഴിഞ്ഞോളാം.
9: കാഴ്ച തന്ന അടിയനല്ല, നാഗമാണിക്യമാണ്. അത് കൊണ്ടുവന്നതിന് അടിയനൊരു സമ്മാനം ചോദിച്ചു വന്നേ ഉള്ളൂ.
13: ഇല്ല, ആ സമ്മാനത്തിന് സാധ്യമല്ല.
9: സത്യസന്ധതയ്ക്ക് സിബി ചക്രവർത്തിയെ പോലും തോൽപ്പിച്ച പാരമ്പര്യമാണ് നാഗമടത്ത് സ്വരൂപത്തിനെന്ന് കേട്ടിട്ടുണ്ട്. അത് അസത്യമാണെന്ന് ഇപ്പൊ മനസ്സിലായി.
11: നിങ്ങളെ വിവാഹം കഴിക്കാൻ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. അച്ഛാ, മകനും മകളുമായി അച്ഛന് ഞാൻ മാത്രമേ ഉള്ളൂ. അച്ഛന്റെ അഭിമാനം കാത്തു സൂക്ഷിക്കേണ്ടത് എന്റെ കടമയാണ്. അച്ഛൻ എന്നെ തടയരുത്. അച്ഛൻ വാക്ക് പാലിക്കൂ. ഉടനെ എന്റെ വിവാഹത്തിന് ഏർപ്പാട് ചെയ്യൂ.
14: Thank you.
11: ദേവതേ, ഞാൻ മനസ്സാവരിച്ച പുരുഷൻ നാഗമാണിക്യത്തിനായി എവിടെയോ അലയുന്നു. മറ്റൊരു പുരുഷന് എന്റെ മനസ്സിൽ ഇടമില്ലമ്മേ. എനിക്ക് മാപ്പ് തരൂ.
14: അരുത് രാജകുമാരി.
11: നിങ്ങൾ എന്തിനിവിടെ വന്നു?
14: അന്തപുരത്തിൽ കടന്നതിന് മാപ്പ്. രാജകുമാരി എന്തെങ്കിലും അവിവേകം കാണിക്കുമെന്ന് തോന്നി, അതുകൊണ്ട് വന്നതാണ്. ക്ഷമിക്കും രാജകുമാരി. ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ?
11: ഒരാളെ മനസ്സാ വരച്ചു കഴിഞ്ഞു.
14: എന്നിട്ട് അയാൾ എവിടെ?
11: അറിയില്ല.
14: ആ മനുഷ്യൻ മരിച്ചെന്നറിഞ്ഞാൽ
11: ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല.
14: അംഗഭംഗം വന്നവനും വിരൂപനുമായിട്ടാണ് മടങ്ങി വരുന്നതെങ്കിൽ
11: എന്റെ കൈയും നീട്ടി ഞാൻ സ്വീകരിക്കും.
14: അടുക്കാൻ അറയ്ക്കുന്ന കുഷ്ഠരോഗിയായിട്ടാണ് വരുന്നതെങ്കിൽ
11: ഇഷ്ടപ്പെടാത്ത ആത്മാവ് ഞാൻ കണ്ടെത്തും.
14: അയാൾ ആരാണെന്ന് പറയും.
11: എന്റെ ആത്മനാഥൻ, പടത്തലവൻ മണ്ണാർക്കാവ് മാടമ്പിയുടെ ഏകപുത്രൻ.
14: അയാളുടെ ആകാര സൗകുമാര്യമാണോ രാജകുമാരി ആകർഷിച്ചത്?
11: അല്ല, ആ നന്മ, ആ ഹൃദയം.
14: മറ്റൊരുവന് ഇനി രാജകുമാരിയുടെ ഹൃദയത്തിൽ സ്ഥാനമില്ലേ?
11: ഇല്ല, ഒരിക്കലും ഇല്ല.
14: എങ്കിൽ നിങ്ങൾക്ക് നന്മ വരട്ടെ.
11: നിൽക്കും. ഈ മോതിരം നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? പറയൂ. എന്റെ തമ്പുരാനെ നിങ്ങൾ കൊന്നു, എന്നിട്ട് ആ മോതിരം നിങ്ങൾ തട്ടിയെടുത്തു. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് നാഗമാണിക്യം അപഹരിച്ചു. എന്റെ പേര് വിളിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു? നിങ്ങൾ കള്ളനാണ്, കൊലപാതകിയാണ്. നിങ്ങളെ ഞാൻ കഴിവിലേക്കു. ആരവിടെ?
14: അത്

0: അന്ന് മുഖമൂടികളോട് ഏറ്റുമുട്ടിയപ്പോൾ കിട്ടിയ ഈ മുറിവിൽ നിന്റെ ഉത്തരി എന്നെ കീറിക്കെട്ടി.
1: അയ്യോ, അങ്ങനെ സംഭവിച്ചു? എങ്ങനെ ഈ രൂപത്തിലായി?
0: നാഗമാണിക്കം കൈക്കലാക്കാനുള്ള ശ്രമത്തിൽ എനിക്ക് നിർഭാഗ്യം സംഭവിച്ചു. കൂടുതലൊന്നും എന്നോട് ചോദിക്കും. ഞാൻ ആരാണെന്ന് നീ ആരോടും പറയുകയും ചെയ്യും.
2: വിവാഹം ചെയ്ത ഇവൾ സ്ത്രീയല്ല, രാക്ഷസിയാണ്. രാക്ഷസി
3: പുത്രന്റെ അഭിമാനവും സൽപ്പേരും ഇതോടെ അവസാനിച്ചിരിക്കും.
2: അച്ഛാ, അച്ഛൻ ആരെയാണ് ചവിട്ടിത്തള്ളിയെന്ന് അറിയാമോ?
3: ഈ വിഷപ്പാമ്പിനെത്തന്നെ.
2: അച്ഛാ,
3: നാഗമ്പുഴത്ത് സ്വരൂപത്തിന്റെ അഭിമാനവും സൽപ്പേരും ഇതോടെ അവസാനിച്ചിരിക്കും. ഈ രാജവംശത്തിന് തീരാക്കളങ്കം വരുത്തി വെക്കാനുള്ള ധൂമകാതുവാണിത്. നമ്മുടെ കൺമുമ്പിൽ ഇവനെ ഇനി കണ്ടുപോകരുത്.
2: അച്ഛാ, വിരൂപനാണെങ്കിലും എന്റെ കഴുത്തിൽ താലി കെട്ടിയ ഭർത്താവാണ് അദ്ദേഹം. കുഞ്ഞുനാൾ മുതൽ സീതയുടെയും സാവിത്രിയുടെയും കഥകൾ പറഞ്ഞു തന്ന് പതിവ്രതാധർമ്മം എന്താണെന്ന് എന്നെ പഠിപ്പിച്ചിട്ടുള്ള അച്ഛൻ ഇത്രഹീനമായി പെരുമാറുമെന്ന് ഞാൻ കരുതിയില്ല. ഇനി അച്ഛനേക്കാൾ വലുത് എനിക്ക് എന്റെ ഭർത്താവാണ്. അദ്ദേഹത്തിന്റെ സുഖമാണ് എന്റെയും സുഖം. ആ മനസ്സ് നീറിയാൽ ഞാൻ സഹിക്കില്ല. അച്ഛാ, എന്റെ ഭർത്താവ് അപമാനിതനായി തീർന്ന ഈ കൊട്ടാരത്തിൽ ഇനി ഞാൻ നിൽക്കില്ല. അച്ഛൻ എനിക്ക് തന്ന ആടയാഭരണങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് ഞാൻ എന്റെ ഭർത്താവിന്റെ കൂടെ പോകുന്നു. പ്രഭു, നാളെ അങ്ങേക്ക് മാത്രം അവകാശപ്പെട്ടതാണ് ഈ സിംഹാസനം. അപമാനത്തിന്റെ എരിതിയിൽ നിന്നുകൊണ്ട് ഈ സിംഹാസനം അലങ്കരിക്കാൻ അന്ന് ആഗ്രഹിക്കുന്നുണ്ടോ?
0: ഇല്ല, ഞാൻ ആഗ്രഹിച്ചു എനിക്ക്.
2: എങ്കിൽ വരൂ, ജീവിതകാലം മുഴുവൻ വിശ്വസ്തയായ ഭാര്യയായി ഞാൻ അങ്ങയോടൊപ്പം ഉണ്ടാകും.

0: ഇറങ്ങും ഞാനോ? അവന്റെ അച്ഛനെ പോലെ അവൻ വിരൂപനാണോ സതി?
1: അല്ല, അവൻ സുന്ദരനാണ്. സൂര്യൻ ഉദിച്ചതുപോലെ ഇരിക്കും.
2: രക്തമില്ലാത്ത മനുഷ്യൻ എന്ന ജെസ്സി ചിത്രത്തിലും ജയഭാരതിക്കൊപ്പം സോമൻ അടൂർബാസി, ജോസ് പ്രകാശ്, മണവാളൻ ജോസ് എന്നിവർ അഭിനയിച്ചിട്ടുണ്ട്.
3: അയാൾ 100 രൂപ തന്നു. 30 രൂപ എനിക്ക് പ്രത്യേകവും. ഇത് മുഴുവൻ ശിവേട്ടനെടുത്തു. എനിക്കിപ്പോ 10 രൂപ മതി.
4: ഈ കാശ് എനിക്ക് വേണ്ട.
3: ഈ കാശിന് എന്താ കുഴപ്പം?
4: ഇങ്ങനെയുള്ള കാശുകൊണ്ട് ഞാൻ ഇതുവരെ ഭക്ഷണം കഴിച്ചിട്ടില്ല. ഇവിടുന്ന് ഞാൻ എവിടെങ്കിലും പോവുകയാണ്. ഞാൻ എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിച്ചോളാം.
3: എന്ത് ജോലി ചെയ്യും?
4: എന്തെങ്കിലും ജോലി. ഈ ലോകത്ത് വേറെ എന്തെല്ലാം ജോലികളുണ്ട്.
3: എന്നിട്ട് ഇതുവരെ എന്ത് ജോലി ചെയ്തു? ഈ ജോലി ഞാൻ സന്തോഷത്തോടുകൂടി ചെയ്യുന്നു എന്നാണോ നിങ്ങളുടെ വിചാരം? എന്റെ സങ്കടം നിങ്ങൾക്കറിയില്ല. ഞാൻ ഒരുപാട് ജോലി ചെയ്തവളാണ്. അവസാനം ഇവിടെയാണ് എത്തിയത്. തെരുവുതിന്നയിൽ ആളെ കാത്തു നിൽക്കുന്ന രുക്മിണിയാണ് നിങ്ങൾക്ക് പരിചയം. എന്റെ ഉള്ളിൽ മറ്റൊരു സ്ത്രീയുണ്ട്. അവളെ ആരും കണ്ടിട്ടില്ല. ആർക്കും അവളെ കാണണമെന്ന് ആഗ്രഹമില്ല. ആർക്കും അവളെ കാണേണ്ട ആവശ്യമില്ലല്ലോ. വിശക്കുന്നില്ലേ? ഞാൻ ചോറ് വിളമ്പട്ടെ. വരൂ, ഊണ് കഴിക്കാം. എന്ത് കറിയാ ഇഷ്ടം? ഇറച്ചി മീനും ഇഷ്ടമാണോ? എനിക്ക് പച്ചക്കറിയാ ഇഷ്ടം. എരിവ് കൂടുതൽ വേണോ കുറച്ച് മതിയോ?
4: എനിക്കിതൊന്നും അറിഞ്ഞോളൂ. ഇതുവരെ എനിക്കിങ്ങനെ ആരും വെച്ച് വിളമ്പി തന്നിട്ടില്ല. വിശക്കുമ്പോ കിട്ടുന്നത് തിന്നു, കിട്ടുന്നിടത്തോ. അങ്ങനെ ഞാൻ വളർന്ന്.
3: ഞാനൊരാൾക്ക് വെച്ച് വിളമ്പി കൊടുത്തിരുന്നു. അയാൾ പോയി, എങ്ങോട്ടോ പോയി.
5: ഉന്നേ എനിക്ക് രൊമ്പ പിടിച്ചാച്ചു. ഉനക്ക് എന്നെ പിടിച്ചിരിക്കുമോ എന്നോ? ഒന്നേ ഇപ്പൊ തന്നെ എനിക്ക് കിടച്ചത്. ഒരു വാരം വേസ്റ്റാ പോയിടിച്ചു.
3: ഇന്ന് പോവാണോ?
5: ആമാ, അവശ്യം പോവേണ്ടിയതാ. ഫ്ലൈറ്റ് ടിക്കറ്റും കിടച്ചു. ശീക്രമായി തിരുമ്പി വേറെ. ഫേസ് ഒരു മാതിരി ഇരിക്കെ. ഇന്നും പണം വേണുമാ?
3: എനിക്കൊരു 50 രൂപ കൂടി തരുമോ?
5: 50? അത് കേക്കത്തേക്ക് ഇവ്വളവ് വെക്കമാ. എവ്വളവ് വേണമെന്ന് എടുത്തോ.
3: വേണ്ട, എനിക്ക് 50 രൂപ മതി.
5: പോയി വാങ്ങ.
2: ആയിരത്തി 1978 റിലീസ് ചെയ്ത രതി നിർവേദം ജയഭാരതിയുടെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും പ്രശസ്തമായ സിനിമയാണ്. മലയാളത്തിൽ മാത്രമല്ല ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ തന്നെ ഒരു നാഴികക്കല്ലായി രതി നിർവേദം.
6: അതാണ് കൂത്തോരുടെ ചെല്ലു മുതുനെല്ലിക്കാന്ന് കേട്ടിട്ടില്ലേ? ഞാൻ പപ്പൂസിനോട് പറഞ്ഞില്ലേ കിളിക്കൂടി ചെയ്യാൻ പോകരുത്, ദോഷമാണെന്ന്. ഇപ്പൊ എന്ത് പറ്റി? കിട്ടിയില്ലേ? പപ്പൂസേ, റിസൾട്ട് എന്ത് വരും?
7: അടുത്തറിയും.
6: കോളേജിന്റെ പടി കാണാനുള്ള ഭാഗ്യം ഉണ്ടാവോ?
7: അതൊക്കെ ധരിച്ചേച്ചി കണ്ടോ? ആഹാ, ഇന്ന് ധരിച്ചേച്ചിയുടെ മാമൻ ഭയങ്കര വാശിയിലാണല്ലോ.
6: നീ തന്നെ അങ്ങോട്ട്.
8: വാങ്ങിച്ചു കൊടുത്തേക്കുമാണ്. അല്ലെങ്കിൽ അതിനി അടിയും പിടിയും കരുത്തിലും വേണോ? സാധ്യ, ഒരു ഗ്ലാസ് സ്പൂൺ എടുത്തോളൂ. എത്ര പെട്ടെന്ന് കാലം പോകുന്നത്. നാരായണ ചേച്ചി നിന്നെ പ്രസവിച്ചത് ഇന്നലെ പോലിരിക്കുന്നു.
9: ചേച്ചി, ഇന്ന് ഉച്ചയ്ക്ക് ഇവർക്കെല്ലാം കൂടെ നമ്മുടെ വീട്ടിൽ ഞാനോ? അയ്യോ, സാറ് വരണ്ട, സാറിന് അവിടെ ബാക്കി ആർക്കും കൂടെ കിട്ടില്ല.
8: അയ്യോ, ഇനി അതിന് മതി വഴക്ക്. എന്റെ രതി, നീ എല്ലാത്തിനെയും കൂട്ടിക്കൊണ്ട് പോയിരിക്കുന്ന സ്വൈര്യം കിട്ടണം. അപ്പുറത്തെ സ്വപ്നം കുഞ്ഞു കേട്ടാ.
9: എന്നിട്ട് ഞാൻ എളുപ്പം വയസ്സേ ആയിക്കോട്ടെ. കണ്ട ഒരു കുശുമ്പോ. സാറിനെ ഊണിന് ക്ഷണിക്കാനും കൂടിയാ ഞാൻ വന്നത്.
10: ഇങ്ങനെയൊന്നും ക്ഷണിച്ചാലേ ഞാൻ വരില്ല.
9: പിന്നെ എങ്ങനെയാ തമ്പുരാനെ ക്ഷണിച്ചോണ്ട് പോണ്ടേ? പല്ലക്ക് കൊണ്ടുവന്ന് എടുത്തോണ്ട് പോണമായിരിക്കും.
10: പല്ലക്കിലോ മഞ്ചലിലോ തൂളിലോ എങ്ങനെയായാലും കുഴപ്പമില്ല.
9: അങ്ങനെ ഇപ്പൊ വരണ്ട. പപ്പുന്റെ കൊച്ചുനാളിലെ ഞാൻ കൊറേ എടുത്ത് നടന്നിട്ടുണ്ട്. അറിയാമോ, ഞാൻ കൊച്ചായിരുന്നപ്പോ എന്റെ ഒരു പല്ലൊടിഞ്ഞു പോയി. പപ്പുവിന് ഓർമ്മയുണ്ടോ? എനിക്ക് 6 വയസ്സ്, പപ്പുവിന് 2 വയസ്സ്. നമ്മളെല്ലാം കൂടി കുന്നിന്റെ മുകളിലുള്ള ഒരു അമ്പലത്തിൽ തൊഴാൻ പോയി. എനിക്ക് പപ്പുവിനെ എടുക്കണം.
11: പപ്പുവോ ആരെ കൊണ്ടും എടുക്കാൻ സമ്മതിക്കില്ല. ഒടുവിൽ ഞാൻ തൂക്കി എടുത്തു. പടി കയറുമ്പോഴുണ്ടല്ലോ താ കിടക്കുന്ന രണ്ടും കൂടി തടപെടാവെന്ന് എന്റെ ഒരു പല്ലട്ടം.
9: അന്നൊക്കെ എന്തും നല്ല കുട്ടിയായിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് നേരത്തെ വരണേ.
10: ഓൾറെഡി
9: പോണ്ടേ, പല്ലക്ക് കൊണ്ടുവന്ന് എടുത്തു. ആഹാ, മുണ്ടെടുത്ത വലിയ ആളായി പോകുമെന്നാണോ വിചാരം?
12: അതൊക്കെ രചിച്ചേച്ചി നോക്കിക്കോ. കോളേജിൽ പോയി വരുമ്പോഴേക്കും ഞാൻ ആള് വേറെ ആയിരിക്കും. അതിനല്ലേ ദിവസവും രണ്ട് സ്പെഷ്യൽ മുട്ട.
9: പിന്നെ ഞാൻ പപ്പുവിനൊരു ജോലി തരട്ടെ?
7: എന്ത് ജോലി?
9: പപ്പുവിന്റെ സൈക്കിൾ ഇരിക്കല്ലേ, ഒന്ന് ടൗൺ വരെ പോവോ?
12: ആദ്യം എന്തിനാന്നറിയട്ടെ, എന്നിട്ട് പറയാം പോവാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ.
9: ഇന്ന് പറ്റിയില്ലെങ്കിലേ സാറിന് സൗകര്യമുള്ള ദിവസം എനിക്ക് ആ വള വാങ്ങിച്ചോണ്ട് തരണം.
12: വളയോ? ഏത് വള?
9: ഏത് വളയോ? ഹൈസ്കൂളിന്റെ അവിടെ ആ ജംഗ്ഷനിൽ പോവില്ലേ, അവിടെ കടയില് കുപ്പി വള കിട്ടും കേട്ടോ. 2 ഡസൺ വാങ്ങിക്കണം. ദാ ഇതാണ് സൈസ്. 1/2 ഡസൺ കറുപ്പ്, 1/2 ഡസൺ പച്ച, 1/2 ഡസൺ കടും ചുമപ്പ്, പിന്നെ 1/2 ഡസൺ പപ്പുവിന് ഇഷ്ടമുള്ള നിറം. ഏത് നിറമാ പപ്പുവിന് ഇഷ്ടം?
12: ദേച്ചേച്ചിയുടെ നിറം. രണ്ട് പുസ്തകം വായിച്ചു തീർത്തു.
9: എന്ത് പുസ്തകം?
12: ഒന്ന് ഇരുട്ടറയിലെ ശവപ്പെട്ടി, പിന്നെ
9: മതി മതി, വല്ല ചീത്ത പുസ്തകത്തിന്റെയും പേര് പറയും.
12: അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം?
9: എനിക്കറിയാം, ഈയിടെ കമ്പനിയും സെറ്റ് പിടുത്തമൊക്കെ കുറച്ച് കൂടുന്നുണ്ട്. ഞാനത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ.
2: ജയഭാരതിയുടെ സൂപ്പർ ഹിറ്റ് ചിത്രം എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു ചിത്രമാണ് രതി നിർവേദം. ഭരതന്റെ സംവിധാനത്തിലാണ് ഈ ചിത്രം പുറത്തിറങ്ങിയിട്ടുള്ളത്. രതിച്ചേച്ചിയായിട്ട് ജയഭാരതി മനോഹരമായിട്ട് മലയാളികളുടെ മനസ്സിൽ കയറിക്കൂടിയ ഒരു ചിത്രം കൂടിയാണ് രതി നിർവേദം. IV ശശി സംവിധാനം ചെയ്ത ഒരു ചിത്രമാണ് ഇതാ ഇവിടെ വരെ. ചിത്രം പുറത്തിറങ്ങിയത് 1977. മധു, ജയൻ, ജയഭാരതി, ശാരദ എന്നിവരാണ് ഇതിലെ മുഖ്യ നടി നടന്മാർ.
13: പറയുന്നത് എന്നെ പറഞ്ഞ് പറ്റിക്കുക.
14: എടി, ഒരു സിനിമ പോയാൽ വേറൊരു സിനിമ വരും, നിന്നെ സിനിമ കാണിച്ചെന്നാ പോരെ.
15: മൈലിക്കുഞ്ഞേ, നീ ഇന്നലെ ഷാപ്പിൽ വെച്ച് ആരെങ്കിലും ആയിട്ട് വഴക്കുണ്ടാക്കിയോ?
14: വഴക്കോ? ആരോട്?
15: ആരെങ്കിലും ആകട്ടെ വഴക്കുണ്ടാക്കിയോ?
14: ആ ഉണ്ടാക്കി കാണും.
15: ആ എന്നാൽ ആ പയ്യൻ ഇവിടെ വന്നിരുന്നു.
14: ആരെ?
15: നീ വഴക്കുണ്ടാക്കിയില്ലേ അതേ പയ്യൻ തന്നെ.
14: എന്തിനു വന്നു?
15: ആ ഇന്നലത്തെ ബാക്കി ചോദിക്കാം.
13: അപ്പച്ചോ വന്ന് കിടക്ക, എനിക്ക് ഉറക്കം വരുന്നു.
15: വല്ലാത്ത എരിവ്.
13: ആഹാ, അപ്പ എരിക്കും അല്ലയോ? എത്ര മുളകരച്ചാലും എരിവില്ല എരിവില്ല എന്നല്ലേ പരാതി. ഇന്ന് ഞാനത് കരുതി മുളകരച്ചു.
15: ആഹാ, എന്നാലും കുറച്ചുകൂടെ കഴിക്കാം. ഒഴിക്കാം,
14: ഒഴിച്ചു കൊടുക്കടി, നിറച്ചു ഒഴിച്ചു കൊടുക്ക്. നമ്മുടെ നാട്ടിൽ വന്നിട്ട് പട്ടിണി കിടന്നു എന്ന് പറയരുത്. ഒഴിച്ചു കൊടുക്ക്.
3: മതിയാവുമ്പോ പറയണം.
15: മതിയാകും തോന്നുന്നില്ല.
2: ഈ മനോഹര തീരം എന്ന ചിത്രത്തില് മധു, ജയൻ, വിധുബാല, സീമ എന്നിവർക്കൊപ്പം ജയഭാരതി അഭിനയിച്ചിട്ടുണ്ട്.
3: എനിക്ക് വയ്യ, എന്റെ ജീവിതമാണ് തരുന്നത്, എനിക്കത് മനസ്സിലാക്കുന്നില്ല. നിനക്കെല്ലാം മനസ്സിലാവുന്നുണ്ടല്ലോ. അത് മതി, രാവിലെ ഓരോ പൊല്ലാപ്പുണ്ടായിക്കൊണ്ട് വന്നിരിക്കും. ചേച്ചിക്ക് എന്നോട് വെറുപ്പാണോ? ചേച്ചിയോടല്ലാതെ എന്റെ സങ്കടം ഞാൻ വേറെ ആരോട് പറയും? അമ്മ മരിച്ചതിന് പിന്നെ നിനക്ക് ഞാനുണ്ട്. പക്ഷേ എന്റെ ദുഃഖങ്ങൾ ഞാൻ ആരോട് പറയും? വൈകിട്ട് വരാമെന്ന് പറഞ്ഞു പോയതാ, രാത്രിയായിട്ടും കണ്ടില്ല. ഫോൺ ചെയ്തപ്പോ ഇതാ പുറപ്പെടുന്നു പറഞ്ഞു, നേരം വിളിച്ചിട്ടും വന്നില്ല. ഇതാണോ കാര്യം? ഞാൻ വിചാരിച്ചു നിനക്ക് നിന്റെ കാര്യം മാത്രം. ചേച്ചി ഇത്ര മണ്ടിയായി പോയി. ചേട്ടൻ തിരക്കുള്ള ആളല്ലേ, ഓരാൻ ഇറങ്ങുമ്പോൾ പെട്ടെന്ന് ആരെങ്കിലും ബന്ധപ്പെട്ടവരൊന്ന് വിളിച്ചാണ്, എവിടെയെങ്കിലും പോയിട്ട് വന്ന് വേണം. അങ്ങനെയാണെങ്കിൽ എന്നോട് ഫോൺ ചെയ്ത് പറയുമായിരുന്നു.
16: അതിനൊന്നും സമയം കിട്ടി കാണില്ല. എന്നാലും ചേച്ചിക്ക് ഇത് പറയാൻ നാണോ ഇല്ല. കുട്ടികളെ പോയി.
3: ഓ, ഒരു നിമിഷം പോലും തിരിഞ്ഞിരിക്കാൻ വയ്യ അല്ലേ. പൊടി. എന്നാലും ചേച്ചി, എന്റെ ഒരു ചേച്ചി ഇത്തവണ എന്ത് കഥയില്ലാന്നെയാണ് നിനക്ക് പറയാനുള്ളത്? പറയടി, വീണ്ടും അയാൾ കിട്ടോ? കാരണം അയാളൊരു മരണാണ് ചേച്ചി. അയാളോ കഴിച്ചിട്ട് ആദ്യത്തെ ഭർത്താവയാണ് അയാളെന്ന് പറയുന്നത്? പിന്നെ നിന്റെ നാക്കാണ് നിന്റെ ഏറ്റവും വലിയ ശത്രു. ചേച്ചി കാര്യം മനസ്സിലാക്കാത്തോണ്ട് ഇങ്ങനെ പറയുന്നത്.
2: ഐ വി ശശിയാണ് ഈ ചിത്രത്തിന്റെ സംവിധാനം. 1978 ഈ ചിത്രം പുറത്തിറങ്ങിയിട്ടുള്ളത്. എ ബി രാജ് സംവിധാനം ചെയ്ത ചിത്രമാണ് അഗ്നിസാരം. ഇതില് ജയഭാരതിക്കൊപ്പം ജയൻ, സുകുമാരൻ, ജോസ് പ്രകാശ് എന്നിവരും അഭിനയിച്ചിട്ടുണ്ട്.
17: വല്ലാതെ മുറിഞ്ഞിരിക്കുന്നല്ലോ. അയ്യോ, അച്ഛൻ ഇവിടെ ഇല്ലല്ലോ. ശൈലേ, നീ ഇപ്പൊ വൈദ്യരെ വിളിച്ചോണ്ട് വാ.
18: ചിലപ്പോഴേ അവൻ ഇതിനകത്തുണ്ടല്ലോ.
19: പെണ്ണുങ്ങളെ മണപ്പതയിൽ ആണുങ്ങൾ കയറിയിരിക്കുള്ളൂ.
18: അതൊരു ശരിയാ.
17: അയ്യോ, രണ്ട് പോലീസ് ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ.
19: പോലീസ്? അവരെന്നിട്ടേക്ക് വരികയാണ്.
17: എന്റെ ദൈവമേ, അകത്തേക്ക് വരൂ. എന്താണ് സാർ, എന്ത് വേണം സാർ?
19: വെടിയുണ്ട, ഞങ്ങളുടെ ഏമാന്റെ വെടിയുണ്ടായിട്ട് ഒരുത്തരം ഇങ്ങോട്ട് വന്നു.
17: ഏ, ഇല്ലല്ലോ.
19: വന്നാലും വന്നില്ലെങ്കിലും ഉണ്ട സഹിതം അവന് ഞങ്ങൾ പോക്കും. ഞാൻ വിചാരിച്ച് ബാത്റൂം ആയിരിക്കുന്നു. എന്തോന്നാണ് ഈ പെട്ടിക്കകത്തുള്ളത്?
17: അതിനകത്ത് അരിയും പരിപ്പും ഒക്കെ ഉണ്ട്.
19: മേടിച്ചു വെക്കും, ഈ വിലക്കയറ്റെല്ലാം മേടിച്ചു വെക്കും. തന്റെ ഒടുക്കത്തെ ഒരു തുമ്മല്, ഇങ്ങനെ തുമ്മിയെ തന്റെ തലകറിച്ചു പോടൂ. നീ പഠിച്ചു പോയായിരിക്കും. ഈ സർപ്പൈക്കം തുടങ്ങിയ പിന്നെ പാമ്പിനെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. പാമ്പാണെന്ന്.
20: ഈ കഷായം മൂന്ന് നേരം കൊടുത്താൽ മതി. ശരീരത്തിൽ വിഷം കയറിയിട്ടുണ്ടെങ്കിൽ പോലും താനെ ഇറങ്ങിപ്പോളും. ഞാൻ വരട്ടെ കുഞ്ഞു.
19: സുശീലയുടെ അച്ഛനെവിടെ?
17: അച്ഛൻ മൂപ്പനെ കാണാൻ പോയിരിക്കും.
0: എന്നെ വീട്ടിലേക്ക് വരാൻ വിളിച്ചതല്ലേ? എന്നിട്ട് വന്നോ?
21: ഇപ്പൊ വന്നില്ലേ?
0: വന്നതാണോ? പൊക്കിക്കൊണ്ട് വന്നതല്ലേ?
2: ഇന്നത്തെ താരസ്വരത്തിന്റെ സമയം ഇവിടെ തീരുകയാണ്.
22: ഇവള് പട്ടണത്തിൽ പോയി എല്ലാം പഠിച്ചു വന്ന ലക്ഷണം ഉണ്ടല്ലോ.
0: തടി പിടിച്ചു മാറ്റാനാ പറഞ്ഞത്?
22: ഇവന്റെ തന്തമംഗലാവിലില്ലേ, അവനോട് എന്ന് പറ ഇവിടെ നീ തടി പിടിച്ചു മാറ്റിട്ട് പോകാൻ.
0: എന്ത് പറഞ്ഞത്? എന്റെ അച്ഛൻ തടി പിടിച്ചു മാറ്റാനോ? എന്റെ അച്ഛനെ അവനെന്ന് വിളിക്കാൻ മാത്രം ആയാടാ നീ?
22: അവനെയല്ല, അവന്റെ തന്തയും കൂടി അവനെന്ന് വിളിച്ചിരിക്കുന്നു. എടി അലവരാതി, തള്ളിപ്പുളി, നിന്നെ കണ്ടിട്ടൊരു തവളയെ പോലെ ഇരിക്കുന്നെങ്കിലും നീ ഒരു പെണ്ണാണെന്ന് കരുതി. എന്ന് കരുതി ഞങ്ങളുടെ ഒക്കെ തന്തയ്ക്ക് പറയാൻ മാത്രം ആയോടി? എടി പെണ്ണെ, നിന്റെ തന്ത അടിക്കില്ലല്ലോടി, പിന്നല്ലേ നിന്റെ തന്തയുടെ ബാല്യക്കാരൻ ചിഞ്ചില.
2: ജയഭാരതിയുടെ ചിത്രങ്ങളുടെ വിശേഷങ്ങൾ ഒരിക്കലും ഒരു താരസ്വരത്തിലൊന്നും തീരുന്നതല്ല. മറ്റു വിശേഷങ്ങൾ മറ്റൊരു താരസ്വരത്തിലൂടെ വീണ്ടും കേൾക്കാം.
23: താരസ്വരം, നിങ്ങളുടെ ഇഷ്ടതാരങ്ങൾ ശബ്ദം കൊണ്ട് വിസ്മയ ലോകം തീർക്കുന്നു. താരസ്വരം.
24: ഇടറാത്ത ശബ്ദത്തിൽ നിറവാർന്ന സത്യവുമായി ഇത് റേഡിയോ മലബാർ 89.6 FM.

0: സംസ്കാരവും കലയും കായികവും അറിവുകളുടെ വലിയൊരു കലവറ നിങ്ങൾക്ക് മുൻപിൽ തുറക്കുന്നു. ഇത് റേഡിയോ മലബാർ 89.6 FM.
1: മധുര ഗീതങ്ങൾ
2: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ മധുരഗീതങ്ങളിലേക്ക് സ്വാഗതം. കവിത സംഗീതത്തിൻ്റെ പ്രണയിനിയാണത്രേ. സംഗീതം ശരീരമാണെങ്കിൽ കവിത ആത്മാവാണ്, അങ്ങനെയാണ് പലരും പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ ഇന്ന് കവിത എന്ന വാക്ക് വരുന്ന കുറച്ച് ഗാനങ്ങളാണ് മധുരഗീതങ്ങളിലൂടെ ശ്രോതാക്കൾ കേൾക്കാൻ പോകുന്നത്. ആദ്യ ഗാനം കറുത്ത പൗർണമി എന്ന ചിത്രത്തിൽ നിന്നാവട്ടെ. പി ഭാസ്കരന്റെ രചനയിൽ എം കെ അർജുന നീനമൊരുക്കി എസ് ജാനകിയാണ് ഗാനം ആലപിക്കുന്നത്. നാരായൺകുട്ടി വല്ലത്തിന്റെ സംവിധാനത്തിൽ ഒരുങ്ങിയ 1968 പുറത്തിറങ്ങിയ സിനിമയാണ് കറുത്ത പൗർണമി. ഇതിൽ യേശുദാസ്, ബി വസന്ത, എസ് ജാനകി എന്നിവരാണ് ഗാനങ്ങൾ ആലപിച്ചിട്ടുള്ളത്. 7 ഗാനങ്ങളുള്ള ഈ ചിത്രത്തിലെ എസ് ജാനകി ആലപിച്ച ഗാനമാണ് കവിതയിൽ മുങ്ങി എന്ന് ആരംഭിക്കുന്നത്. നമുക്ക് കേൾക്കാം.
3: കവിതയിൽ

ധർമ്മയുദ്ധം എന്ന ചിത്രത്തിലെ പല്ലവിയിൽ കവിത വരുന്നൊരു ഗാനമുണ്ട്. യമുന കല്യാണി രാഗത്തിലാണ് ഈ ഗാനം ജി ദേവരാജൻ ചിട്ടപ്പെടുത്തിയത്. ജി കുമാരപ്പിള്ളയുടെ ഗാനരചന, പി മാധുരിയാണ് ഗാനം ആലപിക്കുന്നത്. ഈ ചിത്രത്തിൽ ശ്രീവിദ്യ, റോണി, ഡേവിഡ്, വിൻസെന്റ് എന്നിവർ അഭിനയിച്ചിട്ടുണ്ട്. 1973 പുറത്തിറങ്ങിയ ധർമ്മയുദ്ധം എന്ന ചിത്രത്തിലെ ഗാനം.

നീലക്കണ്ണുകൾ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. കവിത കൊണ്ടു നിൻ കണ്ണീരൊപ്പുവാൻ കഴിവേഴാത്തവനാണ് ഞാനെങ്കിലും എന്ന് തുടങ്ങുന്ന പാട്ട്. ചന്ദ്രഭാനു ആണ് ഗാനം ആലപിച്ചത്. ONV കുറുപ്പിന്റെ ഗാനരചനയ്ക്ക് ജി ദേവരാജനാണ് ഈണമൊരുക്കിയത്.

അടുത്ത ഗാനം നിറമാല എന്ന ചിത്രത്തിൽ നിന്ന് യേശുദാസ് ആലപിക്കുന്നു. യൂസഫ് അലി കേച്ചേരി രചിച്ച് എം കെ അർജുനനാണ് സംഗീതമൊരുക്കിയത്. 1975 നിറമാല എന്ന ചിത്രം പുറത്തിറങ്ങിയത്.

ചീഫ് ഗസ്റ്റ് എന്ന ചിത്രത്തിലെ ഒരു ഗാനം കേൾക്കാം. യേശുദാസാണ് ആലപിക്കുന്നത്. ദേശരാഗത്തിലാണ് എ ടി ഉമ്മർ ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് ഈണമൊരുക്കിയത്. കവിതയാണു നീ നോവുമെന്നാത്മാവിൽ അമൃതശീതള വർഷമായി വന്നു നീ.

ഒഴുക്കിനെതിരെ എന്ന ചിത്രം 1976 പുറത്തിറങ്ങിയിട്ടുള്ളത്. ശ്രീകുമാരൻ തമ്പി വരികളെഴുതി, കല്യാണി രാഗത്തിൽ എം കെ അർജുന ഈണമൊരുക്കി, ഭാവഗായകൻ പി ജയചന്ദ്രൻ ആലപിച്ച ഗാനമാണ് അടുത്തത്. ഒരു പ്രേമ കവിത തൻ പൂഞ്ചിറകിൽ ഒരുമിച്ചുയരാമെന്നോ മലയാളെ എന്നാരംഭിക്കുന്നു, കേൾക്കാം.

ദൂരെ പ്രണയ കവിത പാടുന്നുവാനും താഴെയേതോ സുഗതലഹരി നുകരുന്ന ഭൂമിക്കോ കുളിരണിയും. ഈ ഗാനം സത്യൻ അന്തിക്കാടിന്റെ ഗാനരചനയിൽ ശ്യാം സംഗീതമൊരുക്കി പി ജയചന്ദ്രൻ ആലപിച്ച ദീപം എന്ന ചിത്രത്തിലെ ഗാനമാണ്. കേൾക്കാം.

പ്രേംനസീർ, വിജയശ്രീ, റാണിചന്ദ്ര എന്നിവരഭിനയിച്ച ചിത്രമാണ് പച്ചനോട്ടുകൾ. ചക്രവാകരാഗത്തിൽ ശ്രീകുമാരൻ തമ്പിയുടെ ഗാനരചനയ്ക്ക് എം കെ അർജുനൻ ഈണമൊരുക്കിയ ഗാനം യേശുദാസ് ആലപിക്കുന്നു.

0: മധുര ഗീതങ്ങൾ.
1: മധുരഗീതങ്ങളിലൂടെ ശ്രോതാക്കൾ കേൾക്കുന്നത് കവിത എന്ന വാക്ക് വരുന്ന ഗാനങ്ങൾ. കവിതകൾ വിലയും കാവുകൾ തേടിയെത്തും ഒരു പൂക്കാലം. ബാലഗോപാലൻ തമ്പിയുടെ മധുരമായ ശബ്ദം, പൂവച്ചൽ ഗാദർ വരികൾ എഴുതി രവീന്ദ്രൻ ഈണമൊരുക്കിയ ഗാനം 1986 പുറത്തിറങ്ങിയ പൗർണമി രാത്രിയിൽ എന്ന ചിത്രത്തിൽ നിന്നാണ്.

കൂട്ടും കുരുവിയും എന്ന ചിത്രത്തിൽ ഒരേ ഒരു ഗാനം മാത്രമേ ഉള്ളൂ. ഉണ്ണിമേനോനും വാണി ജയറാമും ആലപിച്ച ഈ ഗാനം രചിച്ചത് പന്തളം സുധാകരനാണ്. രഘുകുമാറിൻ്റെയാണ് സംഗീതം. കിളിമകൾ കവിതകൾ, നീഹാരമായി പ്രിയരാധികെ, ചേതോഹരി പ്രിയരാധികെ, പുണരുയൻ മണിവീണയിൽ നീ, കിളിമകൾ കവിതകൾ എഴുതുമെൻ കരളിലെ നീഹാരമായി,

തടവറയിലെ രാജാക്കന്മാർ എന്ന 1989 പുറത്തിറങ്ങിയ ചിത്രത്തിലെ ഗാനം മോഹനരാഗത്തിലാണ് ആർ കെ ദാമോദരന്റെ വരികൾക്ക് വിദ്യാധരൻ മാസ്റ്റർ ഈണമൊരുക്കിയത്. യേശുദാസിന്റെ ആലാപനം. കണ്ണുകളിൽ കവിത കളിയാടും പോലെ, കവിളുകളിൽ സന്ധ്യ പൂവിടും പോലെ കേൾക്കാം.

അടുത്ത ഗാനം പ്രായം നിന്നിൽ കവിത രചിച്ചു, ഋതുദേവിയായി മോഹം എന്നിൽ ചിറക് വിരിച്ചു, അനുരാഗമായി എന്ന മനോഹര ഗാനം എം ജി ശ്രീകുമാറും സംഘവും ആലപിച്ച ഗാനം. രചിച്ചത് പത്മനാഭനാണ്, സംഗീതം കണ്ണൂർ രാജൻ. 1990 പുറത്തിറങ്ങിയ ശങ്കരൻകുട്ടിക്കൊരു പെണ്ണുവേണം എന്ന ചിത്രത്തിൽ നിന്ന്.

അനുയാത്ര എന്ന ചിത്രത്തിലെ അമൃത കവിത മൊഴിയിലുള്ള തെന്നിലെ പ്രണയതളിക മിഴിയിലുള്ള കന്യകെ എന്ന ഉണ്ണിമേനോന്റെ ഗാനം. പി കെ ഗോപിയുടെ ഗാനരചന, എൻ പി പ്രഭാകരനാണ് സംഗീതമൊരുക്കിയത്.

0: കവിത എന്ന വാക്ക് വരുന്ന ഗാനങ്ങളാണ് ഇന്ന് മധുരഗീതങ്ങളിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: മധുരഗീതങ്ങൾ.
2: ഇത് റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം നാളെ രാവിലെ 5 മണിക്ക് ആരംഭിക്കും. അല്പസമയത്തിനുള്ളിൽ ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം, ശുഭരാത്രി.

റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ. പട്ടാളം എന്ന ചിത്രത്തിലെ ഗാനം ഗിരീഷ് പുത്തഞ്ചേരി എഴുതിയ വരികൾക്ക് വിദ്യാസാഗർ ഈണം നൽകിയിരിക്കുന്നു. വിധു പ്രതാപ്, ബിജു നാരായണൻ, രാധിക തിലക് എന്നിവരാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

റേഡിയോ മലബാർ സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1201, എടവം 29, ഹിജ്റവർഷം 1447, ദുൽഹജ് 26, ശകവർഷം 1948, ജ്യേഷ്ഠം 22, 2026 June 12, വെള്ളിയാഴ്ച. ഏവർക്കും ശുഭദിനാശംസകൾ നേർന്നുകൊണ്ട് FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 4 മിനിറ്റ്.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ പ്രഭാത ഗീതങ്ങൾ കേൾക്കാം.